ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് ശകവർഷം 1948, വൈശാഖം 27, കൊല്ലവർഷം 1201, ഇടവം 3, 2026 മെയ് 17 ഞായറാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 51 മിനിറ്റും 40 സെക്കൻഡും. മീഡിയം വേവിൽ 258.39, 520.83 എന്നീ മീറ്ററുകളിൽ 1161, 576 കിലോ ഹെർട്സുകളിലും തിരുവനന്തപുരം FM 101.9, ആലപ്പുഴ FM 103.5, പത്തനംതിട്ട FM 101, കായംകുളം FM 100.1 എന്നീ മെഗാഹെർട്സിലും പ്രസാർഭാരതി DTH സർവീസിലും ആകാശവാണി ഇന്റർനെറ്റ് സർവീസിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ഈ പ്രക്ഷേപണത്തിലേക്ക് സ്നേഹപൂർവം സ്വാഗതം.

0: ആകാശവാണി സുഭാഷിതം അവതരിപ്പിക്കുന്നത് സ്വാമി മുനിനാരായണ പ്രസാദ്.
1: കർമ്മങ്ങളുടെ നിരന്തരമായൊരു പ്രവാഹമാണ് ജീവിതം. വ്യക്തി ചെയ്യുന്ന കർമ്മവും പ്രപഞ്ചത്തിൽ ആകവേ നടക്കുന്ന കർമ്മവും സ്വാഭാവികമായി നടക്കുന്ന കർമ്മവും അതിൽപ്പെടും. കരുതിക്കൂട്ടി ചെയ്യുന്ന കർമ്മത്തിൽ പിഴവ് സംഭവിക്കാം, അത് മറ്റുള്ളവർക്ക് ദോഷകരമായി തീരാം. അത്തരം സന്ദർഭങ്ങളിൽ കുറ്റബോധം ഉണ്ടാകുന്നത് മനുഷ്യന് സ്വാഭാവികമാണ്. മതവിശ്വാസമുള്ളവരിൽ അത് പാപബോധമുണ്ടാക്കും. ഇതിൽ നിന്നുള്ള മോചനത്തിനെന്താണ് വഴി? മനുഷ്യനെ എക്കാലത്തും അലട്ടിയിട്ടുള്ള പ്രശ്നമാണിത്. വാസ്തവത്തിൽ കർമ്മം എന്നാൽ എന്താണ്? പഴയ ഭാവങ്ങൾ പോയി പുതിയ ഭാവങ്ങൾ വരിക എന്നത് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന് ഇടയാക്കുന്ന സർഗ വൈഭവമാണ് കർമ്മം. അതെവിടെ നടക്കുന്നു? നദിയിലെ ഒഴുക്ക് എന്ന കർമ്മം നടക്കുന്നതിന് വെള്ളം എന്ന വസ്തു വേണം. അതുപോലെ ജീവിതമെന്ന ഒഴുക്ക് പ്രപഞ്ചത്തിൽ നടക്കുന്നതിനും വേണം വെള്ളത്തിൻ്റെ സ്ഥാനത്തുള്ള ഒരു വസ്തു. അതെന്താണെന്ന് നമുക്കറിയില്ല. എന്നാലും ഒരു കാര്യം തീർച്ച, ആ വസ്തുവിലാണ് കർമ്മപ്രവാഹം നടക്കുന്നത്. ആ സത്യം നാശമില്ലാത്തതായിരിക്കണം, അക്ഷരമായിരിക്കണം. അതിൽ ജീവിതം എന്ന ഒഴുക്ക് നടക്കുമ്പോൾ നമ്മളതിനെ പ്രകൃതി എന്ന് വിളിക്കുന്നു. പ്രകൃതിയിലാണ് സകല കൃതികളും ഉള്ളത്, കർമ്മങ്ങളും ഉള്ളത്. ആ പ്രകൃതിയുടെ വികൃതികൾ മാത്രമാണ് നമ്മളും നമ്മുടെ മനസ്സും വേണ്ടതും വേണ്ടാത്തതും തീരുമാനിക്കാനുള്ള അതിൻ്റെ കഴിവും ഒക്കെ. അതായത് പ്രകൃതിയിലെ കൃതിയുടെ ഭാഗം മാത്രമാണ് നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും കരുതിക്കൂട്ടിയുള്ളതും അല്ലാത്തതും. അപ്പോൾ കർമ്മം ചെയ്യുന്നത് ആരാണ്? പ്രകൃതിയോ വ്യക്തിയോ? പ്രകൃതിയാണ് എന്ന് വ്യക്തം. എന്നാലും ഈ രഹസ്യമറിയാതെയാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും തെറ്റായി ധരിക്കുന്നു നമ്മളാണ് കർമ്മങ്ങളുടെ കർത്താക്കളെന്ന്. വാസ്തവത്തിലുള്ള കർത്താവോ പ്രകൃതി. എന്നാൽ താനാണ് കർമ്മം ചെയ്യുന്നത് എന്ന ബോധം പ്രകൃതിക്കുണ്ടോ? പുണ്യകർമ്മവും പാപകർമ്മവും എന്ന ഭേദചിന്ത പ്രകൃതിക്കുണ്ടോ? ഇല്ല. പ്രകൃതിയുടെ ദൃഷ്ടിയിൽ എല്ലാം കർമ്മങ്ങൾ മാത്രം. നമ്മളുടെ ജീവിതവും അതിലെ കർമ്മങ്ങളും ഒക്കെ പ്രകൃതിയുടെ ഭാഗം മാത്രമാണെന്ന് കണ്ടുകൊണ്ട് ജീവിച്ചാൽ നമ്മളും സ്വാഭാവികമായി പാപ പുണ്യങ്ങളിൽ നിന്ന് മുക്തരാകും. പ്രകൃതിയുടെ ഒഴുക്കിൻ്റെ ഭാഗമെന്ന നിലയിൽ സ്വാഭാവികമായി അനിവാര്യമായി വരുന്നതിനെയൊക്കെ പാപപുണ്യചിന്തകൾ കൂടാതെ ചെയ്യാൻ അപ്പോൾ സാധിക്കും. അതായത് ആകെയുള്ള പ്രകൃതിയുമായുള്ള ഏകത, അനന്യത കണ്ടുകൊണ്ട് ജീവിക്കുമ്പോൾ നാം ചെയ്യുന്നത് പാപകർമ്മവുമല്ല പുണ്യകർമ്മവുമല്ല, മറിച്ച് അങ്ങനെ ചെയ്യുന്ന ഓരോ കർമ്മവും പ്രകൃതിയുമായുള്ള ആകെ സത്യവുമായുള്ള ഏകത നേരിട്ടനുഭവിക്കുന്നതിനുള്ള, സാക്ഷാത്കരിക്കുന്നതിനുള്ള ഒരു വഴികൂടിയായി മാറുന്നു. അങ്ങനെ കർമ്മം കർമ്മയോഗമായി മാറുന്നു. ജീവിത നദിയായി ഉരുത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന അപ്രമേയമായ സത്യത്തെയാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ ഞാൻ എന്ന് വിളിക്കുന്നത്. ആ സത്യമാണല്ലോ പ്രകൃതിയായി പ്രകടമാകുന്നത്. ആ ഒരു സത്യത്തിൽ നടക്കുന്നതാണ് സകല

0: കർമ്മങ്ങളും. എൻ്റെ കർമ്മം എന്ന ഭാവത്തിൻ്റെ സ്ഥാനത്ത് ആ സത്യത്തിൽ നടക്കുന്ന കർമ്മം എന്നറിയുക. അപ്പോൾ എൻ്റെ കർമ്മം ആ സത്യത്തിൽ സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞു, സന്യസിച്ചു കഴിഞ്ഞു. അപ്പോൾ കർമ്മഫലത്തിലുള്ള ആശയായിരിക്കുകയില്ല എൻ്റെ കർമ്മത്തെ നയിക്കുന്നത്, മറിച്ച് പ്രപഞ്ചപ്രവാഹത്തിൽ സ്വയം അലിയുന്നതിലെ നിർവൃതി രസമായിരിക്കും. അതുകൊണ്ട് ഗീതയിൽ ഭഗവാൻ പറയുന്നു, മയി സർവാണി കർമാണി സന്യസ്യാധ്യാത്മചേതസാ നിരാശീർനിർമ്മമോ ഭൂത്വാ യുദ്ധസ്വവിഗതജ്വര. സകല കർമ്മങ്ങളെയും എന്നിൽ സന്യസിച്ചിട്ട് അധ്യാത്മ ചേതസ്സോടുകൂടി ആശകളില്ലാതെ മമതയില്ലാതെ വ്യാകുലത കൂടാതെ യുദ്ധം ചെയ്യുക. യുദ്ധമെന്ന ഹിംസാത്മകമായ കർമ്മം പോലും കർമ്മയോഗത്തിൻ്റെ ഭാഗമായി തീരുമ്പോൾ പാപവിമുക്തമാകുന്നു എന്ന് സാരം.
1: സുഭാഷിതം അവതരിപ്പിച്ചത് സ്വാമി മുനിനാരായണ പ്രസാദ്.

0: ആകാശവാണി.
1: ഉഷമലരിയിൽ ഇന്ന് ഡോക്ടർ അയ്യപ്പ പണിക്കരുടെ കവിത നൈനി തടാകത്തിൽ ആലപിക്കുന്നത് കല്ലറഗോപൻ.

0: granted the Hindus an unrestricted access to the monument at Bhojshala complex in Dhar district of Madhya Pradesh for worship and other purposes. The ASI's decision came a day after the Madhya Pradesh High Court ruled that Bhojshala in Dhar was a temple of goddess Saraswati. Within days of levying high custom duties on precious metals, government has imposed import curbs on silver. The Directorate General of Foreign Trade in a notification said the import policy for silver, including silver plated with gold and platinum, are revised from free to restricted with immediate effect. Delhi government has taken a significant decision to reduce the value-added tax on aviation turbine fuel in the national capital from 25% to 7%. Delhi Chief Minister Rekha Gupta said that the decision has been taken in line with the Prime Minister Narendra Modi's emphasis on strengthening connectivity and economic activity with the objective of providing relief to the aviation sector, promoting tourism and logistics activities. In badminton, Indian duo Satvik Sairaj Ranki Reddy and Chirag Shetty will face the Indonesian pair of Leo Roli Cornando and Daniel Martin in the men's doubles final of the Thailand Open in Bangkok today. And that is the end of this news bulletin.
1: Akashvani Arippugal ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. 6:15 ഉദയഗീതം വിമല മേനോൻ പാടിയത്. 6:30 പ്രഭാത ഫേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7:00 പുലർവട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്. ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, കണ്ടതും കേട്ടതും, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 7:25 മലയാളത്തിൽ വാർത്തകൾ. 8:30 നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 20-ാം ഭാഗം. 8:35 സ്മൃതിമധുരം. 8:45 ഗീതം സംഗീതം ലളിത സംഗീത പാഠം. രചന ദേവദാസ് ചിങ്ങോലി. ശബ്ദം നൽകി പഠിപ്പിക്കുന്നത് കെ ആനന്ദവർമ്മ. പഠിക്കുന്നത് ആര്യ എം ജി. 9:00 ഓർമ്മച്ചെപ്പ്. 10:00 എഴുത്തുപെട്ടി. 10:20 നിയമരംഗം. സറോഗസി റെഗുലേഷൻ ആക്ട് അഥവാ വാടക ഗർഭധാരണ നിയന്ത്രണ നിയമം 2021. അഡ്വക്കേറ്റ് പ്രിയങ്ക എൽ സംസാരിക്കുന്നു. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ബാലലോകം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ എ ഗ്രേഡ് നേടിയ ഇനങ്ങൾ. ശ്രീനികിത എസ് അവതരിപ്പിക്കുന്ന ഇംഗ്ലീഷ് പ്രസംഗം. ദേവിക എസ് എസ് അവതരിപ്പിക്കുന്ന സംസ്കൃത ഗാനം. മിയ ജോൺസൺ അവതരിപ്പിക്കുന്ന ഇംഗ്ലീഷ് കവിത. പവിത്ര പി എസ് അവതരിപ്പിക്കുന്ന ലളിതഗാനം. 11:30 എന്തൊരു മഹാനുഭാവിലു. മൺമറഞ്ഞ സംഗീത പ്രതിഭകളെ അനുസ്മരിച്ചുകൊണ്ടുള്ള പരിപാടി. ഇതിൽ പടനി സുബ്രഹ്മണ്യം പിള്ള ഭാഗം 1. 12:00 ഏകതാര ലളിത സംഗീത പരിപാടി. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര വേൾഡ് ഹൈപ്പർ ടെൻഷൻ ഡേ. ഡോക്ടർ ഇന്ദു പി എസ് സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 അഖില കേരള റേഡിയോ നാടകോത്സവം 2026. കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന കാൺക കടലിനെ കൺതുറക്കാതെ. രചനാ സംവിധാനം കെ വി ശരത്ചന്ദ്രൻ. ശബ്ദം നൽകുന്നവർ പുഷ്പ, വിജയൻ കാരന്തൂർ, ഗംഗാധരൻ ആയാടത്തിൽ, രാഘവൻ പുറക്കാട്, എൽ സി മാത്യു, റെനി ശ്രീകുമാർ, ദാമോദർ രാധാകൃഷ്ണൻ, കബനി സൈറ, ജോബി മാത്യു, ചന്ദ്രൻ കണ്ടോത്ത്, ബോബി സി മാത്യു, കുമാരി തേജശ്രീ സനൽ, റാണി കെ, വിനോദ് കീഴടത്ത്, ഷാജി സി കെ, മീര അറിയു. നിർവഹണ സഹായം ബോബി സി മാത്യു. 2:15 ചലച്ചിത്ര ഗാനങ്ങൾ. 3:30 സ്പൈസ് സ്പോൺസേർഡ് പരിപാടി. 2:45 ഹരിതവാണി. 3:00 ചലച്ചിത്ര ഗാനങ്ങൾ. 4:00 ദേശീയ സംഗീത പരിപാടി. പണ്ഡിറ്റ് കവല്യകുമാർ ഗുരവ് അവതരിപ്പിച്ച ഖയാലിന്റെ ശബ്ദലേഖനം. 5:00 മൊഴിയുറവകൾ, ജനാധിപത്യ മൂല്യങ്ങൾ. ഈ വിഷയത്തിൽ കെ പി കേശവമേനോൻ നടത്തിയ പ്രഭാഷണം. തന്റെ സാഹിത്യയാത്രയെക്കുറിച്ച് തകഴി ശിവശങ്കരപ്പിള്ള നടത്തിയ പ്രഭാഷണം. തിരിഞ്ഞു നോക്കുമ്പോൾ സംഗീത സംവിധായകൻ ദക്ഷിണാമൂർത്തി പങ്കുവച്ച സംഗീത അനുഭവങ്ങൾ. 5:30 ചലച്ചിത്ര

ചിത്രഗാനങ്ങൾ, 5:45 ഭക്തിഗാനങ്ങൾ ദലീമ, രാജലക്ഷ്മി എന്നിവർ പാടിയത്. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, കൊയറുദ്യമി യോജന. 6:10 കണ്ണൂർ ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 ചലച്ചിത്രഗാനങ്ങൾ. 6:50 വയലും വീടും, വനാമി, ചെമ്മീൻ കൃഷി, അറിയേണ്ട കാര്യങ്ങൾ, അൻസറുദ്ദീനുമായി അഭിമുഖം, തുടർന്ന് നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 യുവവാണി. 8:00 നാട്ടുചിന്ത്, കോട്ടവട്ടം തങ്കപ്പനും സംഘവും അവതരിപ്പിക്കുന്ന നാടൻ പാട്ടുകൾ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, പ്രധാനമന്ത്രി ശ്രംയോഗി മൻധൻ യോജന. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 പണ്ട് പണ്ട് പണ്ട്. 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 8 ദിവസം കൊച്ചി നിലയം അവതരിപ്പിക്കുന്നു കടങ്കഥയിലെ വിരുന്നുകാരൻ. രചന മുഹമ്മദ് റോഷൻ. സംവിധാനം എം വി ശശികുമാർ, എൻ എസ് ജയമോഹൻ. പശ്ചാത്തല ശബ്ദവിന്യാസം കൈലാസ് മേനോൻ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ മോഹൻലാൽ, മാലാ പാർവതി, ശിവത, മുത്തുമണി, അതിഥി രവി. 10:30 സൺഡേ സെലക്ഷൻസ്. 11:00 സുഭാഷിതം, സ്വാമി മുനിനാരായണ പ്രസാദ് അവതരിപ്പിച്ചത്. 11:10 മുതൽ എഫ് എം ഗോൾഡ് പ്രക്ഷേപണം ഡൽഹിയിലെ. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ചെറിയ തോതിൽ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.7 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27 ഡിഗ്രി സെൽഷ്യസ്. അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി ഉദയഗീതം, വിമല മേനോൻ പാടിയത്. ആദ്യം ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ എന്നാരംഭിക്കുന്ന ഗാനം.

0: ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീക ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: മായാമുദ്രകൾ,
3: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
4: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
5: ജൂൾസ് വെർനെ എഴുതിയ നോവൽ ലോകം ചുറ്റിയ 80 ദിവസങ്ങൾ, രചന ജേക്കബ് എബ്രഹാം.
2: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.

0: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ആകാശവാണി. പ്രഭാതഭേരി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പ്രഭാതഭേരിയിലേക്ക് സ്വാഗതം. ആദ്യം പത്രവൃത്താന്തം. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നാളെ രാവിലെ 10 മണിക്ക് VD സതീശൻ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. അടിസ്ഥാന വേതനം ആവശ്യപ്പെട്ട് നോയിഡയിൽ സമരം ചെയ്തവരെ ഭീകരവാദികളെ പോലെ കൈകാര്യം ചെയ്യരുതെന്ന് സുപ്രീംകോടതി. ഇടതാശയം പിന്തുടരുന്നതിന്റെ പേരിൽ ഒരാൾ ക്രിമിനൽ ആകില്ലെന്നും ജസ്റ്റിസുമാരായ BV നാഗരത്ന, ഉജ്ജൽ ദുയാൽ എന്നിവരുടെ ബെഞ്ച് നിരീക്ഷിച്ചു. ബലാത്സംഗത്തിനിരയായ പെൺകുട്ടിയെ അവളുടെ താൽപര്യത്തിനു വിരുദ്ധമായി ആന്തരിക പരിശോധനയ്ക്ക് നിർബന്ധിക്കാൻ സാധിക്കില്ലെന്ന് ഡൽഹി ഹൈക്കോടതി. ജനസംഖ്യ കൂട്ടാൻ പദ്ധതിയുമായി ആന്ധ്രാപ്രദേശ്. 3ാമതൊരു കുഞ്ഞു പിറന്നാൽ ആന്ധ്രാപ്രദേശ് സർക്കാർ 30,000 രൂപയും 4ാമത്തെ കുട്ടിക്ക് 40,000 രൂപയും നൽകും. ജനസംഖ്യാ നിരക്കിലുണ്ടായ വൻ ഇടിവ് പരിഹരിക്കുന്നതിനാണ് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി N. ചന്ദ്രബാബു നായിഡു ഈ സാമ്പത്തിക സഹായ പദ്ധതി പ്രഖ്യാപിച്ചത്. ഭീകര സംഘടനയായ IS ആഗോള നേതാക്കളിൽ രണ്ടാമനായ അനു ബിലാൽ അൽ മിനുക്കിയെ നൈജീരിയൻ സേനയുമായി ചേർന്ന് US സൈന്യം വധിച്ചെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ 29 റൺസിന് തോൽപ്പിച്ചു. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിലെ മത്സരം ജയിച്ചതോടെ നൈറ്റ് റൈഡേഴ്സ് പ്ലേഓഫ് സാധ്യത സജീവമാക്കി.

0: വാർത്താ അവലോകനം.
1: വാർത്താ അവലോകനം തയ്യാറാക്കിയത് അഭിജിത്ത്.
2: മൂന്ന് BDS വിദ്യാർത്ഥികൾ മുങ്ങിമരിച്ചു. കോതമംഗലം കുട്ടമ്പുഴ വടാട്ടുപാറ ഇടമലയാർ പുഴയിൽ പലവൻപടി കടവിൽ കുളിക്കാനിറങ്ങിയ മൂന്ന് ഡെന്റൽ കോളേജ് വിദ്യാർത്ഥികൾ മുങ്ങിമരിച്ചു. തിരുവനന്തപുരം പൂവാർ പൊട്ടയിൽ വിഷ്ണു ഭവനിൽ VB ഹരീഷ്, കോട്ടയം കൊടുങ്ങൂർ ചാമമ്പതാൽ പുതുപ്പറമ്പിൽ അതുൽരാജ്, ചങ്ങനാശ്ശേരി മുടുക്കുമൂട് പ്ലാമൂട്ടിൽ ബിയോൺ ബിജു എന്നിവരാണ് മരിച്ചത്. കോതമംഗലം തങ്കളം മാർ ബസേലിയോസ് ഡെന്റൽ കോളേജ് മൂന്നാം വർഷ വിദ്യാർത്ഥികളാണിവർ. മൂന്ന് പേർക്കും നീന്തൽ അറിയില്ലായിരുന്നു. ഹോസ്റ്റലിൽ ഇന്ന് ഉച്ചയ്ക്ക് 12:00 9 വിദ്യാർത്ഥികൾ ബൈക്കുകളിൽ പലവൻപടിയിലേക്ക് പുറപ്പെട്ടത്. ഒഴുക്കിൽപ്പെട്ട് രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടെ രണ്ടുപേരും ഒഴുക്കിൽപ്പെടുകയായിരുന്നു. സർക്കാർ സേവനം മുടങ്ങി. സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം സർക്കാരിന്റെ ഓൺലൈൻ സംവിധാനങ്ങളുടെ പ്രവർത്തനം തിങ്കളാഴ്ച രാവിലെ മുതൽ ഉച്ചവരെ തടസ്സപ്പെട്ടു.

ഇവനിലേറ്റ് നാല് യുവാക്കൾ മരിച്ചു. മൂന്ന് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. കോഴിക്കോട്ട് പറമ്പ് നമ്പൂരിക്കാട് കഴുക്കാസിറ്റിമലയിൽ വെള്ളില സ്വദേശികളായ പുതുക്കുടി അലിയുടെ മകൻ റഹീസ്, കൂരിമണ്ണിൻ പുത്തൻ സൈദലവിയുടെ മകൻ ബഹാസ്, ആലിക്കാപ്പറമ്പിൽ അസീസിന്റെ മകൻ സിയാദ്, കറുത്താൻകുത്ത് നിസാറിന്റെ മകൻ ഫഗത് എന്നിവരാണ് മരിച്ചത്. റോഷൻ, ഇഷ്ഹാദ്, സൽമാനുവൽ ഫാരിസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. മരിച്ച റഹീസിന്റെ സഹോദരനാണ് സൽമാൻ ഫാരിസ്. മരിച്ച ഫഹദിന്റെ ഇരട്ട സഹോദരനാണ് റോഷൻ. എല്ലാവരും അപകടം നടന്ന പ്രദേശത്തിന് സമീപത്തുള്ള സുഹൃത്തുക്കളാണ്. ചൊവ്വാഴ്ച വൈകുന്നേരം 5:30 അപകടം. വൈകുന്നേരം കൂട്ടുകാർ കൂടി വ്യൂ പോയിന്റിലേക്ക് കയറിയെത്തിയപ്പോഴാണ് മിന്നലേറ്റത്. മങ്കട GVHSS നിന്ന് 10-ാം ക്ലാസ് കഴിഞ്ഞ ഫലം കാത്തിരിക്കുകയായിരുന്നു സിയാദ്. റഹീസും ഇതേ സ്കൂളിൽ +2 ഫലം കാത്തിരിക്കുകയാണ്. അപകട വിവരം അറിയാനും രക്ഷാപ്രവർത്തനത്തിനും കുറച്ചു താമസം നേരിട്ടു. സാമൂഹിക പരിഷ്കരണത്തിന്റെ പേരിൽ മതസ്വാതന്ത്ര്യം ഹനിക്കാനാവില്ലെന്ന് സുപ്രീംകോടതി. സാമൂഹിക പരിഷ്കരണത്തിന്റെ പേരിൽ ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യം ഹനിക്കാനോ അതിലേക്ക് കടന്നു കയറാനോ സാധിക്കില്ലെന്ന് സുപ്രീംകോടതി. ശബരിമല ക്ഷേത്രത്തിലെ യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട വിഷയം പരിശോധിക്കുന്ന ഭരണഘടനാ ബെഞ്ചിലെ അംഗമായ ജസ്റ്റിസ് ബിവി നാഗരത്നയാണ് പരാമർശം നടത്തിയത്. വിഗ്രഹ ആരാധനയ്ക്കുള്ള അവകാശം ഹിന്ദുമതത്തിലെ അവശ്യഭാഗമാണെന്നും അതിൽ നിന്ന് പുറത്താക്കുന്നത് മതവിശ്വാസത്തിൽ നിന്ന് പുറത്താക്കുന്നതിന് തുല്യമാണെന്നും സംസ്ഥാന സർക്കാരിനുവേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ ജയദീപ് ഗുപ്ത പറഞ്ഞു. ഇതിനോട് പ്രതികരിച്ചാണ് സാമൂഹിക പരിഷ്കാരത്തിന്റെ പേരിൽ മതസ്വാതന്ത്ര്യം ലംഘിക്കാനാകില്ലെന്ന് ജസ്റ്റിസ് നാഗരത്ന പറഞ്ഞത്. കേരള കലാമണ്ഡലം ഇനി പാഠപുസ്തക ചിട്ടയിലൂടെ. കേരളീയ കലകളുടെ മുഖ്യ പഠന കേന്ദ്രമായ കേരള കലാമണ്ഡലം അച്ചടിച്ച അവതരണ പാഠങ്ങളുടെ പുസ്തക ചിട്ടയോടെ ആയിരിക്കും പുതിയ അധ്യയന വർഷത്തിൽ വിദ്യാരംഭം കുറിക്കുക. ആശാന്റെ മുഖഭാവ പകർച്ചയും വിരലുകളിൽ വിരിയുന്ന നടന മുദ്രകളും കണ്ടുമാത്രം പകർത്തുന്ന ഗുരുകുല പഠനത്തിന് ഇതോടെ തിരശ്ശീല വീഴും. ചരിത്രത്തിൽ ആദ്യമായി കലാവിദ്യാഭ്യാസത്തിനുള്ള പാഠപുസ്തകങ്ങൾ ഒരുക്കി സ്കൂൾ വിദ്യാർത്ഥികളെ വരവേൽക്കുകയാണ് കേരളത്തിന്റെ ഈ അഭിമാന കേന്ദ്രം. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ SCERT സഹായത്തോടെ കലാമണ്ഡലത്തിലെ അധ്യാപക കൂട്ടം തയ്യാറാക്കിയതാണ് ഈ പുസ്തകങ്ങൾ. അഴീക്കോട് കേരളത്തിന്റെ ഗാന്ധിയെന്ന് മേധാപക്കർ. കേരളത്തിന്റെ ഗാന്ധിയാണ് ഡോക്ടർ സുകുമാർ അഴീക്കോടെന്ന് പരിസ്ഥിതി സാമൂഹിക പ്രവർത്തക മേധാപക്കർ. സുകുമാർ അഴീക്കോട് ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. ശരിയായ ഗാന്ധിയൻ സോഷ്യലിസ്റ്റ് ആക്ടിവിസ്റ്റായിരുന്നു അഴീക്കോടെന്നും അവർ പറഞ്ഞു. ആദിവാസികൾ ഉൾപ്പെടെയുള്ള കാടിന്റെയും ഭൂമിയുടെയും സംരക്ഷകരും അവകാശികളും രാജ്യത്ത് പലയിടത്തും കയ്യേറ്റത്തിന് ഇരകളാകുകയാണ്. വികസനത്തിന്റെ ഭാഗമായി പലയിടത്തും തുരങ്കപാതകൾ നിർമ്മിക്കുന്നുണ്ട്. പ്രകൃതിയെ പരിഗണിക്കാതെയുള്ള ടൂറിസവും വികസനവുമാണ് ഉത്തരാഖണ്ഡിൽ ദുരന്തങ്ങൾക്കിടയാക്കിയത്. ഇപ്പോൾ വയനാട്ടിൽ തുരങ്കപാത നിർമ്മിക്കുകയാണ്. ഉത്തരാഖണ്ഡിൽ സംഭവിച്ചത് തന്നെ ഇവിടെയും സംഭവിക്കും. മാധവ് ഗാഡ്ഗിൽ നൽകിയ മുന്നറിയിപ്പുകൾ അവഗണിച്ചതാണ് ഇവിടെയുണ്ടായ പ്രകൃതി ദുരന്തങ്ങൾക്ക് കാരണമെന്നും അവർ പറഞ്ഞു. CBSE 12-ാം ക്ലാസ് 85.2% വിജയം. CBSE 12-ാം ക്ലാസ് പരീക്ഷയിലെ വിജയ ശതമാനത്തിൽ രാജ്യത്ത് തിരുവനന്തപുരം മേഖല ഒന്നാമത്. കഴിഞ്ഞ വർഷം 2-ാം സ്ഥാനത്തായിരുന്ന തിരുവനന്തപുരം മേഖല 95.62% വിജയത്തോടെയാണ് ഒന്നാമതായത്. ചെന്നൈ മേഖല 2-ാമതും ബംഗളൂരു 3-ാമതുമാണ്. രാജ്യത്തെയും വിദേശ രാജ്യങ്ങളിലെയും CBSE സ്കൂളുകളിൽ നടന്ന പരീക്ഷയിൽ 85.2% ആണ് ഇക്കുറി വിജയം. കഴിഞ്ഞ വർഷം 88.39% വി.ഡി. സതീശൻ മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി പദവിയിലെത്തുന്ന 13-ാമത്തെ നേതാവാണ് വി.ഡി. സതീശൻ. 11 ദിവസത്തെ തർക്കങ്ങൾക്കും അനിശ്ചിതത്വത്തിനും ഒടുവിലാണ് മുഖ്യമന്ത്രിയെ കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വം പ്രഖ്യാപിച്ചത്. കേരളത്തിലെ ഭൂരിപക്ഷം UDF പ്രവർത്തകരുടെയും ജനങ്ങളുടെയും ഘടകകക്ഷികളുടെയും മുറവിളി കേട്ടാണ് മുഖ്യമന്ത്രിയാകാൻ അവസാന നിമിഷം വരെ അവകാശവാദം ഉന്നയിച്ച AICC ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലിനെയും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും തള്ളി സതീശനിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിയത്. നാഗർകോവിൽ തിരുവനന്തപുരം പാത ഇരട്ടിപ്പ് സെപ്റ്റംബറിൽ പൂർത്തിയാകും. നാഗർകോവിൽ തിരുവനന്തപുരം പാത ഇരട്ടിപ്പിക്കൽ സെപ്റ്റംബറിൽ പൂർത്തീകരിക്കുമെന്ന് ദക്ഷിണ റെയിൽവേ അറിയിച്ചു. ഇതോടെ ഈ റൂട്ടിലൂടെ കൂടുതൽ തീവണ്ടികൾക്ക് സർവീസ് നടത്താൻ കഴിയും. ഇതോടൊപ്പം നാഗർകോവിൽ തിരുവനന്തപുരം 3-ാം റെയിൽപാത നിർമ്മിക്കാനായി വിശദ സർവേക്കായി 98 കോടി രൂപയുടെ ടെൻഡർ വിളിച്ചിട്ടുണ്ട്. 71 കിലോമീറ്റർ നീളത്തിലുള്ള നാഗർകോവിൽ തിരുവനന്തപുരം പാതയിൽ ലിഡാർ, ഡ്രോൺ സർവേകൾ, ഏറ്റെടുക്കേണ്ട ഭൂമി, നിർമ്മിക്കേണ്ട പാലങ്ങൾ, ടണലുകൾ എന്നിവയെക്കുറിച്ച് സർവേ നടത്തും. ടെൻഡർ നടപടികൾ പൂർത്തിയായാൽ സർവേ ആരംഭിക്കും. നിലവിൽ

0: കോടി രൂപ ചെലവിൽ നാഗർകോവിൽ നിന്ന് തിരുവനന്തപുരം റൂട്ടിൽ പാത ഇരട്ടിപ്പ് പണി നടന്നു വരികയാണ്. നാഗർകോവിൽ മുതൽ ഇരണിയിൽ വരെയുള്ള നിർമ്മാണം പൂർത്തിയായി. ഇരണിയലിനും തിരുവനന്തപുരത്തിനും ഇടയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നുമുണ്ട്. ഇതിനിടയിൽ ചില ചെറു ടണലുകളും നിർമ്മിക്കാനുണ്ട്. SSLC 99.07% വിജയം. സംസ്ഥാനത്ത് SSLC പരീക്ഷയിൽ 99.07% വിജയം. റെഗുലർ വിഭാഗത്തിൽ പരീക്ഷ എഴുതിയ 414,290 വിദ്യാർത്ഥികളിൽ 410,456 പേർ ഉന്നത പഠനത്തിന് യോഗ്യത നേടി. 2025 99.5 ആയിരുന്നു വിജയം. സമ്പൂർണ്ണ A+ വലിയ കുറവുണ്ടായി. 30,514 വിദ്യാർത്ഥികളാണ് എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയത്. എന്നാൽ മുൻവർഷം 61,449 വിദ്യാർത്ഥികൾക്കായിരുന്നു A+. നീറ്റ് UG പുനഃപരീക്ഷ June 21. ചോദ്യചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയ നീറ്റ് UG പരീക്ഷ June 21 നടത്തുമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. കേന്ദ്ര സർക്കാർ അനുമതിയോടെയാണ് തീയതി നിശ്ചയിച്ചത്. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് May 3 നടത്തിയ പരീക്ഷയാണ് റദ്ദാക്കിയത്. ഇതോടെ 22,00,000 വിദ്യാർത്ഥികളാണ് വീണ്ടും പരീക്ഷ എഴുതാൻ നിർബന്ധിതരാകുന്നത്. പുതിയ പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് June 14 ലഭ്യമാകുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. പരീക്ഷയിൽ 15 മിനിറ്റ് അധിക സമയം നൽകും. ഉച്ചയ്ക്ക് 2 മണിക്ക് തുടങ്ങുന്ന പരീക്ഷ 5:15 വരെ ഉണ്ടാകുമെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
1: വാർത്താ അവലോകനം വീണ്ടും അടുത്ത ഞായറാഴ്ച ഇതേ സമയം.
2: ഇന്നത്തെ പ്രഭാത പേരിവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും നാളെ രാവിലെ 6:30 ശുഭദിനാശംസകൾ.

അറിയിപ്പ്. ഹലോ ആകാശവാണി, തത്സമയ ഫോണിൻ പരിപാടിയിൽ പാമ്പുകടിയും സുരക്ഷാ മുൻകരുതലുകളും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ബയോഡൈവേഴ്സിറ്റി സെൽ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് മുഹമ്മദ് അൻവർ മറുപടി നൽകുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ രാവിലെ 11:05 മുതൽ 12 വരെ വിളിക്കുക. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9495563321. മറ്റൊരു നമ്പർ കൂടി 9496596321. വിഷയം പാമ്പുകടിയും സുരക്ഷാ മുൻകരുതലുകളും. അറിയിപ്പ് കഴിഞ്ഞു.

0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

0: സമയം 6 മണി കഴിഞ്ഞ് 43 മിനിറ്റ്. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: മൂന്ന് കോളേജിലെയും
2: ഡോണ്ട് വറി
1: ഫീസ് നോക്ക്.
3: എന്തുണ്ടോ വിശേഷം?
1: എന്തു പറ്റി?
2: ഫീസിന്റെ ടെൻഷൻ.
3: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസിയായി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതവിടെ സ്വീറ്റ്സ്.
4: RBI പറയുന്നു,
5: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
6: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ.

0: നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ചേച്ചി അല്ല, ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാനാ.
2: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യേ.
1: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
2: കണ്ടില്ലേ
3: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം.
4: നോ സിഗ്നൽ.
1: ഇനി എന്ത് ചെയ്യും?
3: ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
2: ഏയ് മണ്ടത്തരം നിർത്ത്.
1: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ.
4: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ.
1: RBI പറയുന്നു
2: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
5: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
6: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽചന്ദ്രൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് VD സതീശന്റെ നേതൃത്വത്തിൽ പുതിയ മന്ത്രിസഭ നാളെ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡൻ സന്ദർശനത്തിന് ഗോഥൻബർഗിലെത്തും. വെള്ളിയുടെ ഇറക്കുമതി തീരുവ കേന്ദ്രം 6% നിന്ന് 15% ഉയർത്തി. CBSE 9th class മുതൽ വിദ്യാർത്ഥികൾക്ക് ത്രിഭാഷാ പഠനം നിർബന്ധമാക്കി നിർദ്ദേശം പുറപ്പെടുവിച്ചു. ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് സൈക്ലത്തോൺ അല്പസമയത്തിനകം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് VD സതീശന്റെ നേതൃത്വത്തിൽ പുതിയ മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. രാവിലെ 10 തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, പ്രിയങ്കാഗാന്ധി തുടങ്ങിയവർ ചടങ്ങിനെത്തും. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് ഉൾപ്പെടെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കും. ഡെസ്ക് റിപ്പോർട്ട്.
7: സംസ്ഥാനത്ത് മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ അവസാനഘട്ടത്തിലാണ്. മന്ത്രിമാരുടെ കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടായേക്കും. മന്ത്രിമാരുടെ പട്ടിക നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ ഉച്ചയോടെ ഗവർണർക്ക് കൈമാറുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. 21-അംഗ മന്ത്രിസഭയിൽ കോൺഗ്രസിന് മുഖ്യമന്ത്രി ഉൾപ്പെടെ 12 മന്ത്രിമാരും പ്രധാന സഖ്യകക്ഷിയായ മുസ്ലിം ലീഗിന് 5 മന്ത്രിമാരും ഉണ്ടായേക്കുമെന്നാണ് സൂചന. കേരള കോൺഗ്രസിന് 1 മന്ത്രിസ്ഥാനവും ഡെപ്യൂട്ടി സ്പീക്കർ അല്ലെങ്കിൽ ചീഫ് വിപ്പ് സ്ഥാനവും ലഭിച്ചേക്കും. RSPക്ക് 1 മന്ത്രിസ്ഥാനവും നൽകും. ഏകാംഗ കക്ഷികളിൽ അനൂപ് ജേക്കബിനും മാണി സി കാപ്പനും ടേം വ്യവസ്ഥയിൽ 2.5 വർഷം വീതം മന്ത്രിപദം നൽകാനും കോൺഗ്രസ് തീരുമാനിച്ചതായി മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു. കോൺഗ്രസിൽ നിന്ന് രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, PC വിഷ്ണുനാഥ്, AP അനിൽകുമാർ, എം ലിജു, ബിന്ദു കൃഷ്ണ എന്നിവർ മന്ത്രിമാരായേക്കും. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയാണ് സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. PK കുഞ്ഞാലിക്കുട്ടി, എൻ ഷംസുദ്ദീൻ, PK ബഷീർ, KM ഷാജി, പാറക്കൽ അബ്ദുള്ള എന്നിവരാണ് മുസ്ലിം ലീഗിന്റെ സാധ്യതാ പട്ടികയിൽ. രാവിലെ ചേരുന്ന മുസ്ലിം ലീഗ് നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടായേക്കും.
6: സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ നാളെ രാവിലെ 7 മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. സെൻട്രൽ സ്റ്റേഡിയത്തിലെ ചടങ്ങിൽ പങ്കെടുക്കാനെത്തുന്ന MLA മാരുടെയും MP മാരുടെയും വാഹനങ്ങൾ സെക്രട്ടേറിയറ്റിനകത്ത് പാർക്ക് ചെയ്യണം. മറ്റു വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പ്രത്യേക സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. വിമാനത്താവളത്തിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും വരുന്ന യാത്രക്കാർ മുൻകൂട്ടി യാത്രകൾ ക്രമീകരിക്കണമെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് നിർദ്ദേശിച്ചു. കോൺഗ്രസിലെ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചത് ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗുമാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തി. കോൺഗ്രസ് എവിടെയുണ്ടെങ്കിലും അവിടെ അഴിമതിയുണ്ടെന്നും ചന്ദ്രശേഖർ സംസ്ഥാന നേതൃയോഗത്തിൽ പറഞ്ഞു. കേരളത്തിലെ യഥാർത്ഥ ജനകീയ പ്രതിപക്ഷമായി NDA പ്രവർത്തിക്കുമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് തിരുവനന്തപുരത്ത് അറിയിച്ചു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ നിയമസഭയിൽ അവതരിപ്പിക്കുന്നത് പാർട്ടിയുടെ ഉത്തരവാദിത്വമായി കാണുമെന്ന് സംസ്ഥാന നേതൃയോഗ തീരുമാനം അറിയിച്ച രമേശ് വ്യക്തമാക്കി. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പാക്കാൻ പുതിയ ഗവൺമെന്റ് തയ്യാറാകണമെന്ന് നേതൃയോഗം രാഷ്ട്രീയ പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡൻ സന്ദർശനത്തിന് ഗോഥൻബർഗിലെത്തും. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തും. ഹരിത പരിവർത്തനം, നിർമ്മിത ബുദ്ധി, സാങ്കേതിക വിദ്യകൾ, സ്റ്റാർട്ടപ്പുകൾ, പ്രതിരോധം, ബഹിരാകാശം, കാലാവസ്ഥ തുടങ്ങിയ വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായേക്കും. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയനൊപ്പം യൂറോപ്യൻ ബിസിനസ് ലീഡേഴ്സ് ഫോറം, യൂറോപ്യൻ റൌണ്ട് ടേബിൾ ഫോർ ഇൻഡസ്ട്രിയെയും ഇരു പ്രധാനമന്ത്രിമാരും അഭിസംബോധന ചെയ്യും.

0: നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിലെ മുഖ്യപ്രതിയെന്ന് സംശയിക്കുന്ന പി വി കുൽക്കർണിയെയും മറ്റൊരു പ്രതി മനീഷ വാഗ്മാരെയും ഡൽഹിയിലെ സിബിഐ പ്രത്യേക കോടതി 10 ദിവസത്തേക്ക് സിബിഐ കസ്റ്റഡിയിൽ വിട്ടു. കൂടുതൽ ചോദ്യം ചെയ്യലിനായി രണ്ടുപേരെയും ഡൽഹിക്ക് പുറത്തേക്ക് കൊണ്ടുപോകേണ്ട സാഹചര്യമുണ്ടെന്ന് സിബിഐ അറിയിച്ചിരുന്നു. സംഭവത്തിന് പിന്നിലെ ഗൂഢാലോചന വിപുലമാണെന്നും കൂടുതൽ അന്വേഷണം ആവശ്യമാണെന്നും സിബിഐ കോടതിയിൽ വാദിച്ചു. വെള്ളിയുടെ ഇറക്കുമതി തീരുവ കേന്ദ്രം 6% നിന്ന് 15% ഉയർത്തി. സ്വതന്ത്ര ഇറക്കുമതി വിഭാഗത്തിൽ നിന്ന് വെള്ളിയെ നിയന്ത്രിത വിഭാഗത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതോടെ വെള്ളി ഇറക്കുമതി ചെയ്യാൻ ഗവൺമെന്റ് ലൈസൻസ് ആവശ്യമാകും. സിൽവർ പ്ലേറ്റ് ചെയ്ത സ്വർണം, പ്ലാറ്റിനം എന്നിവയ്ക്കും നിയന്ത്രണം ബാധകമാണ്. ഉടൻ പ്രാബല്യത്തിൽ വരുന്ന വിധം വിദേശ വ്യാപാര ഡയറക്ടറേറ്റ് ജനറലാണ് വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. സിബിഎസ്ഇ 9-ാം ക്ലാസ് മുതൽ വിദ്യാർത്ഥികൾക്ക് ത്രിഭാഷാ പഠനം നിർബന്ധമാക്കി നിർദ്ദേശം പുറപ്പെടുവിച്ചു. ജൂലൈ 1 നിർദ്ദേശം പ്രാബല്യത്തിൽ വരും. 3 ഭാഷകളിൽ 2 ഇന്ത്യൻ മാതൃഭാഷകളായിരിക്കണമെന്നും ബോർഡ് നിർദ്ദേശത്തിൽ വ്യക്തമാക്കി. 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെയും 2023 ദേശീയ കരിക്കുലം ഫ്രെയിംവർക്കിന്റെയും അടിസ്ഥാനത്തിലാണ് നടപടി. 10-ാം ക്ലാസിൽ 3-ാം ഭാഷയ്ക്ക് ബോർഡ് പരീക്ഷ ഉണ്ടാവില്ലെന്നും എല്ലാ വിലയിരുത്തലുകളും പൂർണ്ണമായും സ്കൂൾ അധിഷ്ഠിതമായിരിക്കുമെന്നും സിബിഎസ്ഇ വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ദൂറിനെപ്പറ്റി ഇന്ത്യൻ സേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടേത് എന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജവും അടിസ്ഥാനരഹിതവുമാണെന്ന് പിഐബിയുടെ വസ്തുതാന്വേഷണ യൂണിറ്റ് വ്യക്തമാക്കി. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ തയ്യാറാക്കിയ ഡീപ് ഫേക്ക് വീഡിയോ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നിർമ്മിച്ചതാണെന്നും പിഐബി അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. വെള്ളിയാഴ്ച തിരുവനന്തപുരത്തു നിന്ന് പുറപ്പെട്ട രാജധാനി എക്സ്പ്രസിന് രാജസ്ഥാനിൽ കോട്ടയ്ക്ക് സമീപം തീപിടിച്ചു. പുലർച്ചെ 5 മണിയോടെയായിരുന്നു അപകടം. 2 കോച്ചുകൾക്കാണ് തീപിടുത്തം ഉണ്ടായതെന്നാണ് സൂചന. ആളപായം ഇല്ലെന്ന് പ്രാഥമിക റിപ്പോർട്ടുകൾ പറയുന്നു. താമരശ്ശേരി ചുരത്തിന് വീതി വർദ്ധിപ്പിക്കുന്നതിനാൽ ഭാരവാഹനങ്ങളും മൾട്ടി ആക്സിൽ ലോറികളും വഴിതിരിച്ചുവിടുമെന്ന് PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. കോഴിക്കോട് നിന്ന് കൽപ്പറ്റ ഭാഗത്തേക്ക് പോകുന്ന വലിയ വാഹനങ്ങൾ താമരശ്ശേരി ചുങ്കത്തുനിന്ന് തിരിഞ്ഞ് ബാലുശ്ശേരി കുറ്റ്യാടി വഴി പോകണം. കൽപ്പറ്റയിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ വൈത്തിരി ടൌണിൽ നിന്ന് തിരിഞ്ഞ് പടിഞ്ഞാറത്തറ, തരുവണ, കുറ്റ്യാടി വഴിയും പോകേണ്ടതാണ്. ചുരത്തിലൂടെ പോകുന്ന മറ്റു വാഹനങ്ങൾ വേഗം കുറച്ചും സുരക്ഷിതമായും അതാത് സമയത്തെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പോകണമെന്നും അറിയിപ്പിൽ പറയുന്നു. ദേശീയപാതയിലെ മലപ്പുറം കൂരിയാട് തകർന്ന പാതയ്ക്ക് പകരം നിർമ്മിച്ച വയഡക്റ്റ് ഇന്നലെ ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. 6-വരിപ്പാത തകർന്ന് 1 വർഷം തികയാനിരിക്കെയാണ് വയഡക്റ്റ് തുറന്നത്. ഇതോടെ മലപ്പുറം ജില്ലയിൽ 2 റീച്ചിലും 6-വരിപ്പാത നിർമ്മാണം പൂർത്തിയായതായി ദേശീയപാത ലൈസൺ ഓഫീസർ പറഞ്ഞു. 380 മീറ്റർ നീളത്തിലാണ് പുതിയ വയഡക്റ്റ് പാലം നിർമ്മിച്ചത്. ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് സൈക്ലത്തോണിന് അല്പസമയത്തിനകം തുടക്കമാകും. ആകാശവാണി ലേഖകൻ സ്മിതിയും പള്ളുരുത്തി.
1: രാജ്യത്തെ ആകാശവാണി നിലയങ്ങൾ 1 വർഷമായി നടത്തിവരുന്ന വിവിധ ആഘോഷ പരിപാടികളുടെ ഭാഗമായാണ് ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് സൈക്ലത്തോൺ സംഘടിപ്പിക്കുന്നത്. 7:30 കവടിയാറിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സൈക്ലത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്യും. മാനവീയം വീഥി, പാളയം, ബേക്കറി ജംഗ്ഷൻ വഴി ആകാശവാണിയിലേക്കാണ് സൈക്ലത്തോൺ. ആകാശവാണി ജീവനക്കാരും പൊതുജനങ്ങളും അടക്കം 100 പേരാണ് സൈക്ലത്തോണിൽ പങ്കെടുക്കുന്നത്.
0: ഐപിഎൽ ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ 29 റൺസിന് തോൽപ്പിച്ചു. കൊൽക്കത്ത ഈദൻ ഗാർഡൻസിലെ മത്സരം ജയിച്ചതോടെ നൈറ്റ് റൈഡേഴ്സ് പ്ലേ ഓഫ് സാധ്യത സജീവമാക്കി. ഇന്ന് പഞ്ചാബ് കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. ധർമ്മശാലയിൽ വൈകിട്ട് 3:30 മത്സരം. 2-ാം മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. ഡൽഹിയിൽ വൈകിട്ട് 7:30 മത്സരം. ഐഎസ്എൽ ഫുട്ബോളിൽ ഡൽഹി സ്പോർട്സിംഗ് ക്ലബ്ബ് അവസാന ഹോം മാച്ചിൽ ഇന്ന് ഇന്റർകാശിയെ നേരിടും. വൈകിട്ട് 5 ഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ബംഗാൾ ഉൾക്കടലിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. ഇന്ന് 10 മുതൽ ഇടുക്കി വരെയും കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെയും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത കണക്കിലെടുത്ത് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. പ്രധാന ഹജ്ജ് കർമ്മങ്ങൾക്ക് ശേഷം നേരത്തെ മടങ്ങിവരാൻ സാധിക്കുന്ന തരത്തിൽ ഹ്രസ്വ ഹജ്ജ് പാക്കേജിന് ഇന്ന് തുടക്കമാകും. ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹ്രസ്വ പാക്കേജിലെ ആദ്യ വിമാനം കൊച്ചിയിൽ നിന്ന് ഉച്ചയ്ക്ക് 12:30 യാത്ര തിരിക്കും. June 5 തീർത്ഥാടകർ മടങ്ങിയെത്തും. വിമാന സർവീസ് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. കരിപ്പൂർ ഹജ്ജ് ക്യാമ്പിൽ നിന്ന് 108 തീർത്ഥാടകരുമായി അവസാന വിമാനം ഇന്ന് പുലർച്ചെ യാത്ര തിരിച്ചു. ഇതോടെ ക്യാമ്പിന് സമാപനമായി. ഇന്ന് ദുൽഹജ്ജ് മാസപ്പിറവി ദൃശ്യമാകുന്നവർ അറിയിക്കണമെന്ന് പാളയം ഇമാം VP സുഹൈബ് മൗലവി ആവശ്യപ്പെട്ടു. മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിൽ ബലിപെരുന്നാൾ

0: പെരുന്നാൾ സംബന്ധിച്ച സംയുക്ത പ്രസ്താവന പുറപ്പെടുവിക്കുമെന്നും ഇമാം അറിയിച്ചു. ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക വിവരങ്ങൾ വ്യക്തിപരമാണെന്ന കാരണത്താൽ മറുപടി നൽകാനാവില്ലെന്ന വിവരാവകാശ ഓഫീസർമാരുടെ നടപടി സ്വീകാര്യമല്ലെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അറിയിച്ചു. കമ്മീഷന്റെ മീനച്ചിൽ താലൂക്ക് സിറ്റിംഗിലാണ് കമ്മീഷന്റെ അഭിപ്രായം പ്രകടിപ്പിച്ചത്. കമ്മീഷന്റെ മീനച്ചിൽ താലൂക്ക് സിറ്റിംഗിൽ 18 ഹർജികൾ തീർപ്പാക്കി. സംസ്ഥാനത്ത് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ പുതിയ മന്ത്രിസഭ നാളെ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡൻ സന്ദർശനത്തിന് ഗോഥൻബർഗിലെത്തും. വെള്ളിയുടെ ഇറക്കുമതി തീരുവ കേന്ദ്രം 6% നിന്ന് 15% ഉയർത്തി. CBSE 9 ക്ലാസ് മുതൽ വിദ്യാർത്ഥികൾക്ക് ത്രിഭാഷാ പഠനം നിർബന്ധമാക്കി നിർദ്ദേശം പുറപ്പെടുവിച്ചു. ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് സൈക്ലത്തോൺ അല്പസമയത്തിനകം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ഇയം ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചകഃ ദിവ്യാനന്ദ ഝാ. പഞ്ചദേശാനാം യാത്രായാഹ ദ്വിതീയ ദിനേ ഹ്യഃ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നെതർലാൻഡ്സ് ദേശസ്യ പ്രധാനമന്ത്രിണാ സഹ അനേകേഷു കാര്യക്രമേഷു സഹഭാഗം അകരോത്. അത്ര സാമുദായിക സമ്പർക്കഃ, ഡച്ച് രാജപരിവാരേണ സഹ മേലനം ച അന്യതമേ ആസ്താം. ഹേഗ് നഗരെ ഭാരതീയ സമുദായം സംബോധയൻ ശ്രീമോദി പ്രവർത്തമാനം ദശകം ആപദ്ദശകത്വേന വർണ്ണിതവാൻ, യദ്ധി ബഹുവിധൈഃ സങ്കടൈഃ ഗ്രസ്തമസ്തി. പ്രധാനമന്ത്രി അവദത് യത് ഭാരത നെതർലാൻഡ്സ് ദേശോ വൈശ്വിക സമാഹ്വാനാനി സമ്മുഖീകർത്തും വിശ്വസ്തായാഹ പാരദർശിന്യാഹ ച ഭവിഷ്യാപൂർത്തി വ്യവസ്ഥായാഹ നിർമ്മാണാർത്ഥം സംഭൂയ കാര്യരതൌ സ്തഃ. സഹ അവദത് യത് വിശ്വം സർവാദോ കോവിഡ് 19 മഹാമാരീം തദനന്തരം ച യുദ്ധം സമ്മുഖീകൃതവത്. സാമ്പ്രതം ഏതത് ഊർജ സങ്കട സമം വികട സമാഹ്വാനം സമ്മുഖീകരോതി. സഹ സാവഹിതം അകരോത് യത് ഏതേഷാം സമാഹ്വാനാനാം ദ്രുതഗത്യാ യദി നിരാകരണം നഭവതി ചേത് വൈശ്വിക വികാസലാഭഃ പ്രപാദിതഃ ഭവിഷ്യതി. ജനസംഖ്യായാഃ വിശാലഃ ഭാഗഃ ച നിർധനതാഗ്രസ്തഃ ഭവിഷ്യതി. ആർത്ഥികസ്ഥിതി വ്യവസ്ഥായാഃ സുദൃഢീകരണായ വൈശ്വികാന് പ്രയാസാന് പ്രകാശയൻ പ്രധാനമന്ത്രി അവദത് യത് ഭാരത നെതർലാൻഡ്സ് ദേശോ സംയുക്തരൂപേണ സുദൃഢാ പൂർത്തി ശൃംഖലായാഃ നിർമ്മാണായ കടിബദ്ധോ സ്തഃ. ധ്യാനാസ്പദമസ്തി യത് ഏഷാ യാത്ര ദ്വിപക്ഷീയ സംബന്ധേഭ്യഃ അധികാ മഹത്വപൂർണാ വർത്തത. നെതർലാൻഡ്സ് ദേശസ്യ യാത്രായാഃ അനന്തരം പ്രധാനമന്ത്രി അദ്യ സ്വയാത്രായാഃ തൃതീയ ചരണേ സ്വീഡൻ ദേശസ്യ യാത്രാം കരിഷ്യതി. സഹ അദ്യ ഗോഥൻബർഗ് നഗരം സംപ്രാപ്നോതി. സ്വീഡൻ ദേശസ്യ ഏകദിവസീയ യാത്ര നവദില്ലി സ്റ്റോക്ക്ഹോമയോഃ വർദ്ധമാന പാരസ്പരിക സംബന്ധേഷു ഐതിഹാസികഃ പദക്രമഃ അസ്തി. ശ്രീമോദി സ്വീഡൻ സമകക്ഷേണ ഉൽഫ് ക്രിസ്റ്റർസനേന സഹ ദ്വിപക്ഷീയ സംബന്ധപരകം സംഭാഷണം കരിഷ്യതി. CBSE ഇത്തനേന കേന്ദ്രീയ മാധ്യമിക ശിക്ഷാ പരിഷദ നവമകക്ഷായാ ഛാത്രേഭ്യഃ ഭാഷാത്രയസ്യ അധ്യയനം ജുലൈ മാസസ്യ പ്രഥമ ദിവസാത് അനിവാര്യം കൃതം. പരിഷദ വിജ്ഞപ്തോ ഉക്തം യത് 20-ധിക-2000-തമാബ്ദിയായാഃ രാഷ്ട്രീയ ശിക്ഷാനീതേഃ 23-ധിക-2000-തമാബ്ദിയസ്യ രാഷ്ട്രീയ വിദ്യാലയ ശിക്ഷാ പാഠ്യക്രമസ്യ അനുസാരി ഏതാസു തിസ്രിഷു ഭാഷാസു ന്യൂനാതിന്യൂനം ഭാഷാദ്വയം ഭാരതീയ മൂലകം ഭവേത്. ഭാരതീയർത്തു വിഭാഗേന അദ്യ അണ്ടമാന നിക്കോബാര ദ്വീപ സമൂഹായ പശ്ചിമ ബംഗാളെ ഹിമാലയസ്യ അധോവർത്തി ക്ഷേത്രേഭ്യഃ സിക്കിമായ ച അതിവൃഷ്ടിപരാ നാരംഗവാർണകീ സഞ്ചേതന പ്രസാരിത. കേരളം മാഹേ ലക്ഷദ്വീപ് ദക്ഷിണാഭ്യന്തരീണ കർണാടക തമിഴ്നാടു പുതുച്ചേരി കരായ്ക്കലേഷു ഉത്തരപൂർവീയ ക്ഷേത്രസ്യ കതിപയ ഭാഗേഷു ച സമാന ഏവ സ്ഥിതിഃ ഭവിഷ്യതി ഇത്യപി വിഭാഗേന സൂചിതം. പ്രിയാഃ ശ്രോതാരഃ, സംസ്കൃത ജഗതാ സംബദ്ധൈഃ വിഭിന്നൈഃ ക്രിയാകലാപൈഃ സംവലിതസ്യ സംസ്കൃത സാപ്താഹികീതി വിശിഷ്ട കാര്യക്രമസ്യ പ്രസാരണം ആകാശവാണ്യാഃ FM ഗോൾഡ് പ്രവാഹികാതഃ അദ്യ മധ്യാഹ്നേ സാർദ്ധൈകവാദനതഃ ഭവിഷ്യതി. ഭവന്തഃ സർവേ യഥാകാലം ശ്രോതും പ്രഭവന്തി.

0: ആകാശവാണിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും പുലർവട്ടത്തിന്റെ പുതിയൊരധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. അറിവും ആനന്ദവും കൈകോർത്തുകൊണ്ട് പുലരിക്ക് കൂട്ടൊരുക്കുന്ന പുലർവട്ടത്തിന്റെ ഇന്നത്തെ ഭാഗം നമുക്ക് ആരംഭിക്കാം. പുലർവട്ടത്തിൽ ആദ്യം
1: കാർഷിക മേഖലാ വാർത്തകൾ. നാളികേര വികസന ബോർഡ് നടപ്പിലാക്കുന്ന സുസ്ഥിര ഉത്പാദനക്ഷമതാ വർധനവിനുള്ള സമഗ്ര കേര വികസന പദ്ധതിയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. സംസ്ഥാനത്ത് നാളികേര കൃഷിയുടെ ഉത്പാദനവും ഉത്പാദനക്ഷമതയും മെച്ചപ്പെടുത്തുന്നതിനൊപ്പം കേര കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുകയും സുസ്ഥിര കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. നിലവിലുള്ളതും പുതിയതായി രൂപീകരിക്കുന്നതുമായ കേര കർഷക കൂട്ടായ്മകൾക്കും ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കർഷക ഉത്പാദക സംഘങ്ങൾക്കും ഈ പദ്ധതിയിലേക്ക് നേരിട്ട് അപേക്ഷിക്കാം. കൃഷിഭവനുകൾ, ICAR, KAU, KVK തുടങ്ങിയ കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾക്കും നാളികേര വികസന ബോർഡിൽ സജീവ രജിസ്ട്രേഷനുള്ള കർഷക ഉത്പാദക ഫെഡറേഷനുകൾക്കും നാളികേര ഉത്പാദക കമ്പനികൾക്കും നാളികേര ക്ലസ്റ്റർ തെരഞ്ഞെടുത്ത് ഈ പദ്ധതി നടപ്പിലാക്കാനുള്ള ഏജൻസികളായി അപേക്ഷ നൽകാം. ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ ഉത്പാദന വർധനവിനുള്ള പ്രവർത്തനങ്ങൾ, ശാസ്ത്രീയ പരിപാലന രീതികൾ എന്നിവ നടപ്പിലാക്കും. ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി ശുപാർശ ചെയ്തിട്ടുള്ള രാസജൈവ വളങ്ങളും വിതരണം ചെയ്യും. അതാത് പ്രദേശങ്ങൾക്ക് അനുയോജ്യമായ ഇടവേളകളുടെ നടീൽ വസ്തുക്കളും കർഷകർക്ക് നൽകും. ഈ പദ്ധതിയിലേക്ക് അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 22 വൈകുന്നേരം 5 മണി വരെയാണ്. കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ നടുവട്ടത്ത് സ്ഥിതി ചെയ്യുന്ന കേരള സർക്കാർ സ്ഥാപനമായ ക്ഷീരപരിശീലന കേന്ദ്രത്തിൽ വച്ച് ഈ മാസം 30 ലോക ക്ഷീരദിനത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു. LP വിഭാഗത്തിലുള്ളവർക്ക് ക്രയോൺസ് ഉപയോഗിച്ചും UP വിഭാഗത്തിന് വാട്ടർ കളർ ഉപയോഗിച്ചും ചിത്രരചനാ മത്സരങ്ങളും ഹൈസ്കൂൾ വിഭാഗത്തിന് ക്വിസ് മത്സരവും ഉണ്ടായിരിക്കും. വിശദവിവരങ്ങൾക്കും രജിസ്ട്രേഷനും 9645922324 അല്ലെങ്കിൽ 9048376405 എന്നീ ഫോൺ നമ്പറുകളിൽ വിളിക്കുക. റബ്ബർ ബോർഡിന് കീഴിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിംഗിൽ ഒരു ഗ്രാജുവേറ്റ് ട്രെയിനിയെ താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമിക്കാൻ എഴുത്തുപരീക്ഷ അല്ലെങ്കിൽ വോക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. അപേക്ഷകർ കെമിസ്ട്രിയിൽ ബിരുദമോ അല്ലെങ്കിൽ പോളിമർ സയൻസിലോ പോളിമർ ടെക്നോളജിയിലോ ഡിപ്ലോമയോ ഉള്ളവരും 2026 മെയ് 1 30 വയസ്സ് കവിയാത്തവരുമായിരിക്കണം. താൽപര്യമുള്ളവർ വിദ്യാഭ്യാസ യോഗ്യത, വയസ്സ്, പ്രവൃത്തി പരിചയം തുടങ്ങിയവ തെളിയിക്കുന്നതിനുള്ള അസൽ രേഖകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം ഈ മാസം 20 രാവിലെ 9:30 NIRT പുതുപ്പള്ളിയിലുള്ള ഓഫീസിൽ എഴുത്തുപരീക്ഷ അല്ലെങ്കിൽ വോക്ക് ഇൻ ഇന്റർവ്യൂവിന് തയ്യാറായി ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് 0481235317 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുകയോ

റബ്ബർ ബോർഡിന്റെ വെബ്സൈറ്റ് www.rubberboard.gov.in സന്ദർശിക്കുകയോ ചെയ്യാവുന്നതാണ്. വെള്ളായണി കാർഷിക കോളേജിൽ വിവിധ വിഷയങ്ങളിൽ നാളെ മുതൽ ഈ മാസം 30 വരെ നടത്തുന്ന പരിശീലന പരിപാടിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 18 നാളെ ചക്ക വിളവെടുപ്പ് അനന്തര സാങ്കേതിക വിദ്യകളും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും എന്ന വിഷയത്തിലും, 21 ഫലവൃക്ഷങ്ങളിലെ കായിക പ്രജനന രീതികൾ എന്ന വിഷയത്തിലും, 23 നാളികേരത്തിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്ന വിഷയത്തിലും, 26 കുരുമുളക് കൃഷി എന്നതിലും, 30 ഇൻഡോർ സസ്യങ്ങൾ ഇനങ്ങളും നടീൽ രീതികളും എന്ന വിഷയത്തിലുമാണ് പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത്. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 8891540778. കാർഷിക നിർദ്ദേശം. കാലവർഷത്തിൽ ജാതിത്തോട്ടങ്ങളിൽ ക്രമാതീതമായി ഇലകൊഴിച്ചിൽ കണ്ടുവരാറുണ്ട്. 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം മുൻകരുതൽ എന്ന നിലയ്ക്ക് തളിക്കാവുന്നതാണ്. കോപ്പർ ഓക്സിക്ലോറൈഡ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിന് എന്ന കണക്കിൽ നേർപ്പിച്ച് തളിക്കുന്നതും ചുവട്ടിലൊഴിക്കുന്നതും ഈ രോഗം നിയന്ത്രിക്കാൻ സഹായിക്കും. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.

0: ഇന്ന് മെയ് 17 ചരിത്രത്തിലെ ഈ ദിനത്തിന്റെ പ്രാധാന്യം ഇനിയറിയാം. റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
4: 1865 ഇന്റർനാഷണൽ ടെലിഗ്രാഫ് യൂണിയൻ സ്ഥാപിതമായതിന്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും മെയ് 17 ലോക ടെലി കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ സൊസൈറ്റി ദിനമായി ആചരിക്കുന്നു. 1865 മെയ് 17 ആദ്യത്തെ അന്താരാഷ്ട്ര ടെലിഗ്രാഫ് കൺവെൻഷൻ ഒപ്പുവെക്കുകയും ഇന്റർനാഷണൽ ടെലി കമ്മ്യൂണിക്കേഷൻ യൂണിയൻ സ്ഥാപിതമാവുകയും ചെയ്തതിന്റെ സ്മരണാർത്ഥമാണ് ഈ ദിനം ആഘോഷിക്കുന്നത്. ഇന്റർനെറ്റ്, വാർത്താവിനിമയ സാങ്കേതിക വിദ്യകൾ എന്നിവ സമൂഹത്തിലും സമ്പദ്വ്യവസ്ഥയിലും വരുത്തുന്ന മാറ്റങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഡിജിറ്റൽ വിഭജനം കുറയ്ക്കുന്നതിനും ഈ ദിനം പ്രാധാന്യം നൽകുന്നു. 1990 മെയ് 17 ലോകാരോഗ്യ സംഘടന സ്വവർഗ ലൈംഗികതയെ മാനസിക രോഗങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത്. ഈ ദിവസം അന്താരാഷ്ട്ര ഹോമോഫോബിയ വിരുദ്ധ ദിനമായും ആചരിക്കുന്നു. സമൂഹത്തിനെതിരെയുള്ള അക്രമങ്ങൾ, വിവേചനങ്ങൾ, ഹോമോഫോബിയ എന്നിവയെക്കുറിച്ച് ആഗോളതലത്തിൽ അവബോധം സൃഷ്ടിക്കുക, ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെ മനുഷ്യാവകാശങ്ങൾ ഉറപ്പാക്കുന്നതിനായി ലോകമെമ്പാടുമുള്ള നയരൂപീകരണ വിദഗ്ധർ, പൊതുജനങ്ങൾ എന്നിവരിലേക്ക് ശ്രദ്ധ ആകർഷിക്കുക എന്നിവയാണ് ലക്ഷ്യങ്ങൾ. 1792 മെയ് 17 ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഔദ്യോഗികമായി സ്ഥാപിതമായി. ഇത് ആഗോള സാമ്പത്തിക ചരിത്രത്തിലെ നിർണായക സംഭവമാണ്. അമേരിക്കയിലെ ന്യൂയോർക്ക് സിറ്റിയിലുള്ള വിപണി മൂലധനത്തിന്റെ അടിസ്ഥാനത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഓഹരി വിപണിയാണിത്. ഇതിനെ ബിഗ് ബോർഡ് എന്നും വിളിക്കാറുണ്ട്. ലോവർ മാൻഹട്ടനിലെ പ്രശസ്തമായ വാൾസ്ട്രീറ്റിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 1792 മെയ് 17 ഒപ്പുവെച്ച ബട്ടൺവുഡ് ഉടമ്പടി വഴിയാണ് ഇതിന്റെ തുടക്കം. പ്രാദേശിക സമയം തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 9:30 മുതൽ വൈകുന്നേരം 4 മണിവരെയാണ് ഔദ്യോഗിക വ്യാപാരം. വ്യാപാര ദിനത്തിന്റെ തുടക്കവും ഒടുക്കവും കുറിച്ചുകൊണ്ട് ഇവിടെ മുഴങ്ങുന്ന ആചാരപരമായ മണിനാദം ലോകപ്രശസ്തമാണ്. പ്രശസ്ത ഇംഗ്ലീഷ് ഭൗതിക ശാസ്ത്രജ്ഞനായിരുന്ന എഡ്വേർഡ് ജെനർ ജനിച്ചത് മെയ് 17, 1749. വസൂരി എന്ന മാരക രോഗത്തിനെതിരെയുള്ള ആദ്യത്തെ വാക്സിൻ വികസിപ്പിച്ചെടുത്തതിലൂടെ അദ്ദേഹം പ്രതിരോധ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. കന്നുകാലികളെ ബാധിക്കുന്ന കൌപോക്സ് എന്ന ചെറിയ രോഗം വന്ന പാൽക്കാരികൾക്ക് പിന്നീട് മാരകമായ വസൂരി ബാധിക്കുന്നില്ല എന്ന് അദ്ദേഹം നിരീക്ഷിച്ചു. ജെന്നർ ഒരു കൌപോക്സ് രോഗിയുടെ ശരീരത്തിൽ നിന്നുള്ള ദ്രാവകമെടുത്ത് ജെയിംസ് ഫിപ്സ് എന്ന 8 വയസ്സുകാരനായ ആൺകുട്ടിയിൽ കുത്തിവെച്ചു. പിന്നീട് ആ കുട്ടിയുടെ ശരീരത്തിൽ വസൂരിയുടെ വൈറസ് പ്രവേശിപ്പിച്ചെങ്കിലും കുട്ടിക്ക് രോഗം ബാധിച്ചില്ല. ഇതാണ്

0: ലോകത്തിലെ ആദ്യത്തെ വിജയകരമായ വാക്സിനേഷൻ. പശു എന്നർത്ഥമുള്ള വാക്ക എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് അദ്ദേഹം വാക്സിനേഷൻ എന്ന പദം രൂപപ്പെടുത്തിയത്.
1: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

0: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
1: യോജന ഉൻ നൗജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെട്ടു.
2: ആയുരാരോഗ്യം.
3: ആയുരാരോഗ്യത്തിൽ നിന്ന് ഹൈപ്പർ ടെൻഷൻ കാരണങ്ങളും ആയുർവേദ ചികിത്സാ സാധ്യതകളും ഡോക്ടർ നിഷ എം ജി സംസാരിക്കുന്നു.
4: സാധാരണയായി 35 മുതൽ 55 വയസ്സുകാർക്കാണ് ഹൈപ്പർ ടെൻഷൻ കണ്ടുവരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ ജീവിതശൈലി കൊണ്ടും ആയുർദൈർഘ്യം കൊണ്ടും വളരെ ചെറുപ്പകാലത്ത് തന്നെ രക്താതിമർദ്ദം ഉണ്ടാകുന്നുണ്ട്. പ്രധാനമായും 2 തരത്തിലുള്ള രക്താതിമർദ്ദമാണ് കണ്ടുവരുന്നത്, പ്രൈമറി ഹൈപ്പർ ടെൻഷൻ ആൻഡ് സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ. ജീവിതശൈലി കൊണ്ടും പാരമ്പര്യം കൊണ്ടും ഒരാൾക്ക് ഉണ്ടാകുന്ന രക്താതിമർദ്ദമാണ് പ്രൈമറി ഹൈപ്പർ ടെൻഷൻ. എന്നാൽ വ്യക്തമായ മറ്റു രോഗങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന രക്താതിമർദ്ദത്തിനെയാണ് സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. ഇനി രക്താതിമർദ്ദത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വ്യായാമമില്ലാത്ത ജീവിതശൈലി, അമിതവണ്ണം അല്ലെങ്കിൽ പൊണ്ണത്തടി, അമിതമായ മദ്യപാനം, അമിതമായ പുകവലി, ഉപ്പിന്റെ അമിത ഉപയോഗം, മാനസികമായ പിരിമുറക്കം, വാർദ്ധക്യം, പാരമ്പര്യം, രക്തത്തിലെ ഉയർന്ന പഞ്ചസാരയുടെയും കൊഴുപ്പിന്റെയും അളവ്, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, വൃക്ക സംബന്ധമായ രോഗങ്ങൾ, ഇവയെല്ലാം രക്താതിമർദ്ദത്തിന്റെ മുഖ്യ കാരണങ്ങളാണ്. രക്താതിമർദ്ദത്തിൽ പറയത്തക്ക സ്പഷ്ടമായ രോഗലക്ഷണങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല. എന്നാൽ പെട്ടെന്നുണ്ടാകുന്ന രക്താതിമർദ്ദം ചില ലക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദീർഘകാലമായി ചികിത്സിക്കാതിരിക്കുന്ന രക്താതിമർദ്ദവും പലവിധത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നു. നേരിയ തലവേദന, തലയ്ക്ക് ഭാരം അനുഭവപ്പെടുക, ഉറക്കക്കുറവ്, അമിതമായ ഹൃദയമിടപ്പ്, അമിതമായി വിയർക്കുക, തലചുറ്റൽ, ചെവിയിൽ മൂളിച്ച കേൾക്കുക, ചുറ്റുമുള്ള വസ്തുക്കൾ തനിക്ക് ചുറ്റും തിരിയുന്നതായി തോന്നുക അഥവാ വെർട്ടിഗോ, കണ്ണിൽ ഇരുട്ട് കയറുക, ഇതൊക്കെ ഏറിയും കുറഞ്ഞും പലരിലും കാണാറുണ്ട്. സ്ഥിരമായുള്ള കൃത്യമായ വ്യായാമം, ഉദാഹരണമായി നടത്തം, ഓട്ടം, നൃത്തം, എയറോബിക് വ്യായാമങ്ങൾ എന്നിവ ശീലിക്കാം. കൃത്യമായ വ്യായാമത്തിലൂടെ ശരീരഭാരത്തെ ഒരു പരിധിവരെ നിയന്ത്രിക്കാനാകുന്നു. ഭക്ഷണത്തിൽ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുക, ഉപ്പിന്റെ അമിത ഉപയോഗം കുറയ്ക്കുക, കറിയുപ്പ് അതായത് സോഡിയം ക്ലോറൈഡിന് പകരം ഇന്ദുപ്പ് അഥവാ പൊട്ടാസ്യം ക്ലോറൈഡ് ഉപയോഗിക്കുക, മാനസിക സംഘർഷം, മാനസിക പിരിമുറുക്കം എന്നിവ ധ്യാനം, യോഗ എന്നിവയിലൂടെ ഒരു പരിധിവരെ നിയന്ത്രിക്കാനാകും. പശ്ചിമോത്താനാസനം, ശവാസനം, ബാലാസനം, പ്രാണായാമം, സേതുബന്ധ ആസനം എന്നീ ആസനങ്ങൾ രക്താതിമർദ്ദത്തെ ഒരു പരിധിവരെ കുറയ്ക്കുന്നു. കൃത്യമായ ജീവിതശൈലി രക്താതിമർദ്ദം ഉണ്ടാകാതെ നമ്മെ കാക്കുന്നു. ഇതിനായി രാവിലെ ഉറക്കമുണരുക, ലഘുവ്യായാമങ്ങൾ ചെയ്യുക, ആരോഗ്യകരമായ ഭക്ഷണ രീതികൾ ശീലിക്കുക, രാത്രി കൃത്യസമയത്ത് 8 മണിക്കൂറെങ്കിലും ഉറങ്ങുക, ആഹാരത്തിൽ വെണ്ണ, നെയ്യ്, പഞ്ചസാര ഇവയുടെ അളവ് നിയന്ത്രിക്കുകയും ചായ, കാപ്പി എന്നിവയുടെ അമിത ഉപയോഗം ഉപേക്ഷിക്കുകയും വേണം. കൂടുതലായി പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഉൾപ്പെടുത്തണം. ഏത്തപ്പഴം, നെല്ലിക്ക, പാടനീക്കിയ പാല്, തൈര്, മോര്, റാഗി, തേൻ എന്നിവ ഉൾപ്പെടുത്താനും ശ്രദ്ധിക്കുക. നിയന്ത്രണ വിധേയമല്ലാത്ത രക്താതിമർദ്ദം ഉള്ള രോഗികൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായ അളവിലുള്ള മരുന്നുകൾ

0: കഴിവുകളും ഭക്ഷണ രീതികളും വ്യായാമ മുറകളും ശീലിക്കേണ്ടതാണ്.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് ഹൈപ്പർ ടെൻഷൻ കാരണങ്ങളും ആയുർവേദ ചികിത്സാ സാധ്യതകളും. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ നിഷ എം ജി.

0: തൊഴിൽ ദർശനം.
1: കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ് ജൂനിയർ സ്കെയിൽ എക്സിക്യൂട്ടീവ് ഗ്രൂപ്പ് ബി തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. റെഗുലർ നിയമനമാണ്. 17 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ 1, അസിസ്റ്റന്റ് മെഡിക്കൽ ഓഫീസർ 3, അസിസ്റ്റന്റ് മാനേജർ IT 1, അസിസ്റ്റന്റ് ട്രാഫിക് മാനേജർ ഓപ്പറേഷൻ ആൻഡ് കൊമേഴ്സ്യൽ 4, അസിസ്റ്റന്റ് മെറ്റീരിയൽ മാനേജർ 1, അസിസ്റ്റന്റ് മെക്കാനിക്കൽ എഞ്ചിനീയർ 1, അസിസ്റ്റന്റ് സിഗ്നൽ ആൻഡ് ടെലികോം എഞ്ചിനീയർ 1, അസിസ്റ്റന്റ് ഫിനാൻഷ്യൽ അഡ്വൈസർ 2, അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ 1, അസിസ്റ്റന്റ് പേഴ്സണൽ ഓഫീസർ 1, അസിസ്റ്റന്റ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ 1. അപേക്ഷാ ഫീസ് 590 രൂപ. വനിതകൾക്കും SC ST വിഭാഗക്കാർക്കും വിമുക്ത ഭടന്മാർക്കും ഫീസില്ല. അപേക്ഷാ ഫോം പൂരിപ്പിച്ച് ബന്ധപ്പെട്ട രേഖകൾ സഹിതം തപാലിൽ അയക്കണം. വിലാസം: സീനിയർ പേഴ്സണൽ ഓഫീസർ, റിക്രൂട്ട്മെന്റ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ്, 4th ഫ്ലോർ, കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ്, ബേൽപൂർ ഭവൻ, സെക്ടർ 11, പ്ലോട്ട് നമ്പർ 6, CBD, ബേൽപൂർ, നവി മുംബൈ 40064. വിലാസം ഒരിക്കൽ കൂടി: സീനിയർ പേഴ്സണൽ ഓഫീസർ, റിക്രൂട്ട്മെന്റ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ്, 4th ഫ്ലോർ, കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ്, ബേൽപൂർ ഭവൻ, സെക്ടർ 11, പ്ലോട്ട് നമ്പർ 6, CBD, ബേൽപൂർ, നവി മുംബൈ 40064. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി May 24. കൌൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിനു കീഴിൽ ഹൈദരാബാദിലുള്ള സെല്ലുലാർ ആൻഡ് മോളിക്യുലാർ ബയോളജിയിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 28 ഒഴിവുണ്ട്. ടെക്നീഷ്യൻ ഒഴിവ് 23. പ്രായം 28 വയസ്സ് കവിയരുത്. ഡ്രൈവർ ഒഴിവ് 1. പ്രായം 27 വയസ്സ് കവിയരുത്. ടെക്നിക്കൽ ഓഫീസർ ഒഴിവ് 4. പ്രായം 30 വയസ്സ് കവിയരുത്. ഓൺലൈനായി അപേക്ഷിച്ച ശേഷം ഹാർഡ് കോപ്പി അയച്ചു കൊടുക്കണം. ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി May 26. ഹാർഡ് കോപ്പി സ്വീകരിക്കുന്ന അവസാന തീയതി June 5. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.ccmp.res.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.ccmp.res.in. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ അപ്രന്റീസ്ഷിപ്പിന് അവസരം. 40 ഒഴിവുണ്ട്. റിഗർ ട്രേഡിലാണ് ഒഴിവ്. ഒഴിവുകൾ: ജനറൽ 16, OBC 13, SC 7, EWS 4. യോഗ്യത: 8ാം ക്ലാസ് പാസ്സായിരിക്കണം. ബിരുദം, ഡിപ്ലോമ, ഉയർന്ന യോഗ്യതയുള്ളവർ അപേക്ഷിക്കാൻ അർഹരല്ല. പ്രായം: അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതിയിൽ 18-23 വയസ്സിനും ഇടയിൽ, 2003 May 31 2008 May 31 ഇടയിൽ ജനിച്ചവരായിരിക്കണം. ഉയർന്ന പ്രായപരിധിയിൽ SC ST വിഭാഗക്കാർക്ക് 5 വർഷവും OBC വിഭാഗക്കാർക്ക് 3 വർഷവും ഇളവ് ലഭിക്കും. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി May 30. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.cochinshipyard.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.cochinshipyard.in. കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രാലയത്തിന് കീഴിൽ ഡൽഹിയിലുള്ള എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് നെറ്റ്വർക്ക് ഓഫ് ഇന്ത്യയിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 5 ഒഴിവുണ്ട്. സ്ഥിര നിയമനമാണ്. തസ്തികകളും ഒഴിവും: സീനിയർ മാനേജർ 1, ജൂനിയർ സയന്റിഫിക് ഓഫീസർ 1, ടെക്നിക്കൽ അസിസ്റ്റന്റ് 1, അസിസ്റ്റന്റ് 1, പേഴ്സണൽ അസിസ്റ്റന്റ് 1. അപേക്ഷ അയക്കേണ്ട വിധം ഉൾപ്പെടെയുള്ള വിശദവിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://ernet.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://ernet.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 6.
0: തൊഴിൽ ദർശനം.

ഇനിയൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം. കൈതപ്രം എഴുതി ജോൺസൺ സംഗീതം നൽകി. അനന്തനും അപ്പുക്കുട്ടനും ആനയുണ്ട് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്.

0: പുലർവെട്ടത്തിൽ ഇനി വാർത്തകൾക്കുള്ള സമയമാണ്. മറ്റു പരിപാടികൾ വാർത്തകൾക്ക് ശേഷം തുടർന്ന് കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡനിൽ. സ്വീഡിഷ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. യൂറോപ്യൻ റൌണ്ട് ടേബിൾ ഫോർ ഇൻഡസ്ട്രിയെ അഭിസംബോധന ചെയ്യും. രാജ്യത്തെ സെമി കണ്ടക്ടർ നിർമ്മാണ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി ടാറ്റ ഇലക്ട്രോണിക്സ് പ്രമുഖ നെതർലൻഡ് കമ്പനിയായ ASML ധാരണാപത്രം ഒപ്പുവച്ചു. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക്. മന്ത്രിമാരുടെ പട്ടിക ഇന്ന് ഗവർണർക്ക് കൈമാറും. നാളെ സത്യപ്രതിജ്ഞ. ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ചതിനോടനുബന്ധിച്ചുള്ള സൈക്ലത്തോൺ തിരുവനന്തപുരത്ത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ അല്പസമയത്തിനകം ഫ്ളാഗ് ഓഫ് ചെയ്യും. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡൻ സന്ദർശിക്കും. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ പ്രാബല്യത്തിൽ വന്ന ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യ യൂറോപ്യൻ സന്ദർശനം തുടരുകയാണ്. ഒരു റിപ്പോർട്ട്.
2: സന്ദർശനവേളയിൽ സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും. ഹരിത പരിവർത്തനം, നിർമ്മിത ബുദ്ധി, നൂതന സാങ്കേതിക വിദ്യകൾ, സ്റ്റാർട്ടപ്പുകൾ, ശക്തമായ വിതരണ ശൃംഖലകൾ, പ്രതിരോധം, ബഹിരാകാശം, കാലാവസ്ഥാ പ്രവർത്തനം, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം തുടങ്ങിയ മേഖലകളിൽ സഹകരണം മെച്ചപ്പെടുത്തുന്നതിനായി ഇരു നേതാക്കളും ചർച്ച നടത്തും. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെയർ ലെയ്നിനൊപ്പം പ്രമുഖ പാൻ യൂറോപ്യൻ ബിസിനസ് ലീഡേഴ്സ് ഫോറമായ യൂറോപ്യൻ റൌണ്ട് ടേബിൾ ഫോർ ഇൻഡസ്ട്രിയെയും ഇരുവരും അഭിസംബോധന ചെയ്യും. സ്വീഡന്റെ വ്യാവസായിക കേന്ദ്രമായ ഗോഥൻബർഗിലേക്കുള്ള പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തിലും നൂതന ആശയങ്ങളിലും മുന്നേറ്റത്തിന് കാരണമാകുമെന്ന് സ്വീഡനിലെ ഇന്ത്യൻ അംബാസിഡർ അനുരാഗ് ഭൂഷൺ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി നെതർലൻഡ്സ് സന്ദർശനത്തിന്റെ രണ്ടാം ദിവസമായ ഇന്നലെ ഡച്ച് രാജകുടുംബവുമായി കൂടിക്കാഴ്ച നടത്തി. ചോള കാലഘട്ടത്തിലെ ചെമ്പ് ഫലകങ്ങൾ ഔദ്യോഗികമായി ഇന്ത്യയ്ക്ക് തിരികെ നൽകുന്ന ചടങ്ങിന് പ്രധാനമന്ത്രി മോദിയും നെതർലൻഡ്സ് പ്രധാനമന്ത്രിയും സാക്ഷ്യം വഹിച്ചു. കേവലമൊരു പുരാവസ്തു എന്നതിലുപരി ഇന്ത്യയുടെ പൈതൃകത്തിന്റെയും സംസ്കാരത്തിന്റെയും വിലമതിക്കാനാവാത്ത പ്രതീകമായ ഫലകങ്ങൾ തിരിച്ചെത്തുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വൈകാരിക മുഹൂർത്തമായാണ് വിലയിരുത്തപ്പെടുന്നത്. രാജ്യത്തെ സെമി കണ്ടക്ടർ നിർമ്മാണ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി ടാറ്റ ഇലക്ട്രോണിക്സ് പ്രമുഖ നെതർലൻഡ് കമ്പനിയായ ASML ധാരണാപത്രം ഒപ്പുവച്ചു. ഇതുപ്രകാരം ഗുജറാത്തിലെ ധോലേരയിലുള്ള ടാറ്റ ഇലക്ട്രോണിക്സിൽ സെമി കണ്ടക്ടർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് ASML പിന്തുണ നൽകും. ഊർജ്ജം, തുറമുഖങ്ങൾ, ആരോഗ്യം, കൃഷി, വ്യാപാരം, സാങ്കേതികവിദ്യ എന്നീ മേഖലകളിലെ പ്രമുഖ ഡച്ച് കമ്പനികളുടെ CEOമാരുമായി ഇരു നേതാക്കളും കൂടിക്കാഴ്ച നടത്തി. തന്ത്രപ്രധാനമായ മേഖലകളിൽ കൈവരിച്ച 17 സുപ്രധാന നേട്ടങ്ങളോടെയാണ് ഈ സന്ദർശനം സമാപിച്ചത്. ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലുമായി ബന്ധപ്പെട്ട സംയുക്ത പാർലമെന്ററി സമിതി ബംഗളൂരുവിൽ അവലോകന യോഗം ചേർന്നു. കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, മുൻ മുഖ്യമന്ത്രി വീരപ്പ മൊയ്ലി, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ യോഗത്തിൽ അവതരിപ്പിച്ചതായി കമ്മിറ്റി ചെയർമാൻ PP ചൌധരി മാധ്യമങ്ങളോട് പറഞ്ഞു. വിവിധ സംസ്ഥാനങ്ങൾ സന്ദർശിക്കുമ്പോൾ ബില്ലിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളും എതിർപ്പുകളും ശുപാർശകളും JPC ശേഖരിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല ഉടമ്പടി തർക്കത്തിൽ ആർബിട്രേഷൻ കോടതി പുറപ്പെടുവിച്ച പുതിയ വിധിന്യായം

0: നയം ഇന്ത്യ തള്ളി. നിയമവിരുദ്ധമായി രൂപീകരിച്ച പ്രസ്തുത കോടതിയെ ഇന്ത്യ അംഗീകരിക്കുന്നില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. സിന്ധു നദീജല ഉടമ്പടി മരവിപ്പിക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തിന് മാറ്റമില്ലെന്ന് ശ്രീ ജയ്സ്വാൾ അറിയിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നാണ് ഇന്ത്യ കരാർ മരവിപ്പിച്ചത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചക്കേസിലെ പ്രതികളായ PV കുൽക്കർണിയെയും മനീഷ വാഗ്മറിയെയും ഡൽഹി കോടതി 10 ദിവസത്തെ CBI കസ്റ്റഡിയിൽ വിട്ടു. കൂടുതൽ അന്വേഷണത്തിനായി ഇരുവരെയും രാജ്യതലസ്ഥാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോകേണ്ടതുണ്ടെന്നും ഗൂഢാലോചന അന്വേഷിക്കേണ്ടതുണ്ടെന്നും CBI കോടതിയെ അറിയിച്ചു. നീറ്റ് UG പരീക്ഷ പേപ്പർ തയ്യാറാക്കുന്നതിൽ പങ്കാളിയായ PV കുൽക്കർണിക്ക് 2026 ചോദ്യപേപ്പറുകൾ ലഭ്യമായിരുന്നതായും CBI വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ചതിന്റെ 90th വാർഷികത്തോടനുബന്ധിച്ചുള്ള സൈക്ലത്തോണിന് അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് തുടക്കമാകും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: രാജ്യത്തെ ആകാശവാണി നിലയങ്ങൾ ഒരു വർഷമായി നടത്തിവരുന്ന വിവിധ ആഘോഷ പരിപാടികളുടെ ഭാഗമായാണ് ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് സൈക്ലത്തോൺ സംഘടിപ്പിക്കുന്നത്. കവടിയാറിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സൈക്ലത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്യും. മാനവീയം വീഥി, പാളയം, ബേക്കറി ജംഗ്ഷൻ വഴി ആകാശവാണിയിലേക്കാണ് സൈക്ലത്തോൺ. ആകാശവാണി ജീവനക്കാരും പൊതുജനങ്ങളും അടക്കം 100 പേരാണ് സൈക്ലത്തോണിൽ പങ്കെടുക്കുന്നത്.
0: കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക്. 21-അംഗ മന്ത്രിസഭയിൽ കോൺഗ്രസിന് മുഖ്യമന്ത്രിയടക്കം 12 ലഭിക്കുമെന്നാണ് സൂചന. മന്ത്രിമാരുടെ പട്ടിക ഗവർണർക്ക് ഇന്ന് കൈമാറും. മന്ത്രിമാരെ സംബന്ധിച്ച ചർച്ചകൾ ഇന്നലെ രാത്രി വൈകിയും തുടർന്നു. നാളെ 10 ശ്രീ VD സതീശന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത്. നിയുക്ത മുഖ്യമന്ത്രിയും KPCC അധ്യക്ഷനുമാണ് മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ തിങ്കളാഴ്ച നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട് നാളെ രാവിലെ 7 മുതൽ നഗരത്തിൽ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകി. ഈ മാസം 20 മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വെള്ളിയാഴ്ച തിരുവനന്തപുരത്തുനിന്ന് പുറപ്പെട്ട രാജധാനി എക്സ്പ്രസിന് തീപിടിച്ചു. രാജസ്ഥാനിലെ കോട്ടയ്ക്ക് സമീപമാണ് ട്രെയിനിന് തീപിടിച്ചത്. പുലർച്ചെ 5 സംഭവം. ആളപായമില്ല. വിലയേറിയ ലോഹങ്ങൾക്ക് ഉയർന്ന കസ്റ്റംസ് തീരുവ ചുമത്തി ദിവസങ്ങൾക്കുള്ളിൽ വെള്ളിക്കും ഇറക്കുമതി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. സ്വർണവും പ്ലാറ്റിനവും പൂശിയ വെള്ളി ഉൾപ്പെടെയുള്ള ലോഹങ്ങളുടെ ഇറക്കുമതി നയം പരിഷ്കരിച്ചതായി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് വിജ്ഞാപനത്തിൽ പറഞ്ഞു. വിലയേറിയ ലോഹങ്ങളുടെ ഇറക്കുമതി തീരുവ 6% നിന്ന് 15% സർക്കാർ ഉയർത്തിയിരുന്നു. രാജ്യത്തുടനീളം സംയോജിത കൃഷി പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ അനിവാര്യത ഊന്നിപ്പറഞ്ഞ് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കൃഷി ഉൽപാദനക്ഷമവും ചെലവ് കുറഞ്ഞതും ലാഭകരവുമായി മാറണമെന്ന് ന്യൂഡൽഹിയിൽ ഇന്ത്യൻ കാർഷിക ഗവേഷണ കൌൺസിലിന്റെ ഉന്നതതല യോഗത്തിൽ അധ്യക്ഷത വഹിക്കവേ അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ലാണ് കൃഷിയെന്നും മന്ത്രി വ്യക്തമാക്കി. ഓരോ സംസ്ഥാനത്തിന്റെയും കാർഷിക കാലാവസ്ഥാ സാഹചര്യങ്ങൾ അടിസ്ഥാനമാക്കി കാർഷിക രൂപരേഖ തയ്യാറാക്കാനും അദ്ദേഹം ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ജയം. ഇന്നലെ കൊൽക്കത്തയിൽ നടന്ന മത്സരത്തിൽ 29 ആതിഥേയരായ കൊൽക്കത്ത ഗുജറാത്തിനെ പരാജയപ്പെടുത്തിയത്. ഇന്ന് നടക്കുന്ന ആദ്യ മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. മറ്റൊരു മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. ഗാന്ധിനഗറിൽ നടക്കുന്ന ഏഷ്യൻ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ 77 കിലോഗ്രാം വിഭാഗത്തിൽ 3 വെങ്കല മെഡലുകൾ കരസ്ഥമാക്കി ഇന്ത്യയുടെ സഞ്ജന. സ്നാച്ചിൽ 96 കിലോയും ക്ലീൻ ആൻഡ് ജെർക്കിൽ 124 കിലോയും ആകെ 220 കിലോ ഉയർത്തിയാണ് സഞ്ജന 3 മെഡലുകൾ സ്വന്തമാക്കിയത്. തായ്ലൻഡ് ഓപ്പൺ ബാഡ്മിന്റൺ സെമിഫൈനലിൽ മലേഷ്യയുടെ ഗോസെഫൈ നൂർ ഇസുദ്ദീൻ സഖ്യത്തെ പരാജയപ്പെടുത്തി ഇന്ത്യയുടെ സാത്വിക് ചിരാഗ് സഖ്യം പുരുഷ ഡബിൾസ് ഫൈനലിൽ പ്രവേശിച്ചു. ഫൈനലിൽ ഇന്തോനേഷ്യയാണ് എതിരാളി. 9 മുതൽ വിദ്യാർത്ഥികൾക്ക് ത്രിഭാഷാ പഠനം നിർബന്ധമാക്കി CBSE. ദേശീയ വിദ്യാഭ്യാസ നയത്തിനും ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂടിനും അനുസൃതമാണ്.

0: ടാറ്റ ഇലക്ട്രോണിക്സ് പ്രമുഖ നെതർലൻഡ് കമ്പനിയായ KSML ധാരണാപത്രം ഒപ്പുവച്ചു. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക്. മന്ത്രിമാരുടെ പട്ടിക ഇന്ന് ഗവർണർക്ക് കൈമാറും. നാളെ സത്യപ്രതിജ്ഞ. ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ചതിനോടനുബന്ധിച്ച് സൈക്ലത്തോൺ തിരുവനന്തപുരത്ത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അല്പസമയത്തിനകം ഫ്ളാഗ് ഓഫ് ചെയ്യും. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി.

0: പുലർവട്ടം തുടരുന്നു. കാലം സാക്ഷി.
1: ഡോക്ടർ സി ആർ സോമൻ, പ്രശസ്ത ജനകീയാരോഗ്യ പ്രവർത്തകനായിരുന്ന ഡോക്ടർ സി ആർ സോമൻ 1937 കോട്ടയത്ത് ജനിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് MBBSഉം ബയോ കെമിസ്ട്രിയിൽ MDയും കരസ്ഥമാക്കിയ അദ്ദേഹം ഹൈദരാബാദിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷനിൽ നിന്ന് അപ്ലൈഡ് ന്യൂട്രീഷനിൽ MSc ബിരുദവും നേടി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ബയോ കെമിസ്ട്രി വിഭാഗത്തിൽ ലെക്ചറർ ആയ അദ്ദേഹം 1976 ന്യൂട്രീഷൻ വിഭാഗം ആരംഭിച്ചപ്പോൾ അതിൻ്റെ മേധാവിയായി. സർവീസിൽ നിന്ന് വിരമിച്ചതിനു ശേഷം ഹെൽത്ത് ആക്ഷൻ ബൈ പീപ്പിൾ എന്ന സംഘടന രൂപീകരിച്ചുകൊണ്ട് ആരോഗ്യരംഗത്തെ ജനകീയ ഇടപെടലുകൾക്ക് തുടക്കം കുറിച്ചു. മെഡിക്കൽ വിഷയങ്ങൾ മാത്രമല്ല, തത്വചിന്ത, സാഹിത്യം, കല, ധനശാസ്ത്രം, ചരിത്രം തുടങ്ങി ഒട്ടനവധി വിഷയങ്ങളിൽ ഡോക്ടർ സോമന് അഗാധ പാണ്ഡിത്യമുണ്ടായിരുന്നു. ആരോഗ്യമേഖലയിലെ തെറ്റായ പ്രവണതകൾക്കെതിരെ നിരന്തരം പോരാടിയ ഡോക്ടർ സി ആർ സോമൻ 2009 നവംബർ 6 72-ാമത്തെ വയസ്സിൽ അന്തരിച്ചു.
2: വൃദ്ധന്മാരുടെ ആഹാരാവശ്യങ്ങൾ പരിഗണിക്കുമ്പോൾ ന്യായമായും ഉയർന്നു വരുന്ന ഒരു ചോദ്യം ഇതാണ്: ആരാണ് വൃദ്ധന്മാർ? മധ്യവയസ്സിൽ നിന്ന് വാർദ്ധക്യത്തിലേക്കുള്ള കാൽവയ്പ് ഏതു പ്രായത്തിലാണ് സംഭവിക്കുന്നത്? കൃത്യമായ ഒരു നിർവചനം അസാധ്യമാണ് എന്നതാണ് വാസ്തവം. വാർദ്ധക്യത്തെപ്പറ്റിയുള്ള നമ്മുടെ സങ്കല്പങ്ങളും നിർവചനവും എല്ലാം ഒരു പരിധിവരെ ഒരു ജനതയുടെ ജീവിത ദൈർഘ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ജീവിത ദൈർഘ്യം 50 വയസ്സ് മാത്രമുള്ള ഒരു സമൂഹത്തിൽ 45 വയസ്സായ ഒരു വ്യക്തിയെ വയോവൃദ്ധനായി പരിഗണിക്കും. എന്നാൽ ജീവിത ദൈർഘ്യം 75 വയസ്സുള്ള ഒരു ജനതയ്ക്ക് 45 വയസ്സ് മധ്യവയസ്സിൻ്റെ തുടക്കം മാത്രമാണ്. കേരളത്തിൽ ജീവിത ദൈർഘ്യം ഇപ്പോൾ 70 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു ശരാശരി. നമ്മുടെ സമൂഹത്തിൽ 60 വയസ്സിനു മേലുള്ളവരെയാണ് വൃദ്ധർ എന്ന് നിർവചിക്കുന്നത്. 1981 സെൻസസ് പ്രകാരം 60 വയസ്സിനു മുകളിലുള്ളവർ ആകെ ജനസംഖ്യയുടെ 7.5% ആയിരുന്നു. 1991 ആകുമ്പോഴേക്കും ഇവരുടെ സംഖ്യ ജനസംഖ്യയുടെ 8.8% ആകുമെന്നാണ് കണക്ക്. അതായത് ഇന്നിപ്പോൾ ഏതാണ്ട് 21 ലക്ഷം പേരെങ്കിലും 60 വയസ്സ് കഴിഞ്ഞവരായി കേരളത്തിലുണ്ട് എന്ന് സാരം. വൃദ്ധരിൽ താരതമ്യേന കൂടുതലും സ്ത്രീകളാണ് എന്നതും അർത്ഥവത്താണ്. ജീവിത ദൈർഘ്യം സ്ത്രീകളിലാണ് കൂടുതൽ എന്നതുകൊണ്ടാണ് ഇത്. ഏതായാലും ഇനി അങ്ങോട്ടുള്ള കാലത്ത് വൃദ്ധന്മാരുടെ പ്രശ്നങ്ങൾ സ്വാഭാവികമായും ഗൗരവപൂർണമാകും എന്നതിന് സംശയമില്ല. വാർദ്ധക്യകാലത്ത് പ്രത്യേകമായ ആഹാര പ്രശ്നങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ അവ ഏതെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം. മധ്യവയസ്സ് കഴിയുമ്പോഴേക്കും ഒരു വ്യക്തിയുടെ ശരീരത്തിൻ്റെയും അവയവങ്ങളുടെയും ഘടനയിലും പ്രവർത്തനക്ഷമതയിലും ക്രമേണയെങ്കിലും മാറ്റങ്ങൾ വരുന്നു എന്ന കാര്യം പരിഗണനാർഹമാണ്. യുവത്വത്തിൻ്റെ പ്രസരിപ്പ് എന്നേക്കുമായി ശരീരത്തിന് നഷ്ടപ്പെടുന്നു എന്ന് സാരം. സ്വാഭാവികമായും ആഹാരത്തിലൂടെ ലഭിക്കേണ്ട പോഷണ മൂല്യങ്ങളുടെ അളവിലും വ്യതിയാനങ്ങൾ അനുഭവപ്പെടുന്നു.
1: ഇന്ന് കാലം സാക്ഷിയിൽ നമ്മൾ കേട്ടത് ഡോക്ടർ സി ആർ സോമന്റെ ശബ്ദം.

0: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
1: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ് കെ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.

ഇനിയൊരു ചലച്ചിത്രഗാനം കേൾക്കാം. പി ടി ബിനു എഴുതി, ബിജിപാൽ സംഗീതം നൽകി. വിജയ് യേശുദാസ്, തുളസി യതീന്ദ്രൻ എന്നിവർ ചേർന്ന് പാടിയത് ചിത്രം വല്ലാത്ത പഹയൻ.

0: കണ്ടതും കേട്ടതും.
1: ദീപാങ്കുരൻ ചേട്ടാ,
2: ഓ,
1: ഈ പ്ലാൻ അനുസരിച്ച് സമ്മാനത്തുകയൊക്കെ ഞാൻ എഴുതി വെച്ചു. ഇനി നമ്മുടെ ഷോർട്ട് ഫിലിം അവാർഡിനുള്ള പേരുകൂടി കണ്ടെത്തണം.
2: പേരൊക്കെ ഞാൻ കണ്ടു വച്ചിട്ടുണ്ട്. എഴുതിക്കോ. മുഖം പൊത്തിമുക്ക് ഇന്റർനാഷണൽ ഷോർട്ട് ഫിലിം മത്സരം 2.26. എങ്ങനെയുണ്ട്?
1: അത് പൊളിച്ചു. ഇപ്പൊ എന്തിനു ഏതിനു ഈ പോയിന്റ് വെച്ചുള്ള കളിയാണല്ലോ.
2: ആട്ടെ തങ്ക, നീ എഴുതിയതൊക്കെ ഒന്ന് വായിക്ക്, കേൾക്കട്ടെ.
1: മികച്ച ഷോർട്ട് ഫിലിം

0: 200,000 രൂപ. മികച്ച സംവിധായകൻ 100,000. മികച്ച ഛായാഗ്രാഹകനും നടനും നടിക്കും 50,000 വീതം. മികച്ച സഹനടനും നടിക്കും 25,000 വീതം.
1: മികച്ച ബാലതാരത്തിനുള്ളത് ചേർത്തില്ലേ? പൊങ്ങച്ചക്കാരായ മാതാപിതാക്കള് തേടി പിടിച്ച് അയക്കുന്നേ.
0: ആ ശരി, ഇപ്പം അവാർഡ് തന്നെ ഒരു 5-6 ലക്ഷം രൂപയായല്ലോ. അവാർഡ് ആണെങ്കിൽ 8 എണ്ണം ആയി.
1: അവാർഡ് എത്ര വേണേലും ആയിക്കോട്ടെ, ഇംഗ്ലീഷ് സബ്ടൈറ്റിൽ നിർബന്ധം. അതുകൂടി ഉണ്ടെങ്കിലേ മത്സരം ഒരു വലിയ ലെവലിലുള്ളതാണെന്ന് മാലോകർക്ക് തോന്നും. ജൂറിയുടെ തീരുമാനം അന്തിമമാണെന്ന് കൂടി കാച്ച്.
0: പ്രവേശന ഫീസേ 1,000 രൂപയാക്കിയാലോ?
1: ഏയ് വേണ്ട, 500 രൂപ മതി, കൂടുതൽ റീച്ച് കിട്ടിക്കോട്ടെ. നീ ഇപ്പോ എത്ര ഗ്രൂപ്പിൽ അംഗമാണ്?
0: വേണ്ടതും വേണ്ടാത്തതുമായ ഏകദേശം 20-25 ഗ്രൂപ്പിലെങ്കിലും കാണും.
1: ഞാനും അത്രയും കാണും, എല്ലായിടത്തും വിടണം.
0: അല്ല ദീപേട്ടാ, നമ്മൾ പ്രഖ്യാപിക്കുന്ന അവാർഡ് തുക കൊടുക്കാൻ പോകുന്നില്ല എന്ന് നമുക്കറിയാം. അറിയാവുന്ന ഗ്രൂപ്പുകളിലാണെങ്കിലേ പിന്നെ ചോദ്യവും പറച്ചിലൊക്കെ ഉണ്ടാവൂലേ.
1: എടാ, അതിന് പരസ്യത്തിന് നമ്മുടെ പേര് വെക്കുന്നില്ലല്ലോ. അയക്കുമ്പോഴേ ഫോർവേർഡ് മെസ്സേജ് ആയിട്ട് അയച്ചാ മതി. എന്നോടൊരാള് പറഞ്ഞു, അപ്പോൾ
0: മുഖം പൊത്തിമുക്ക് ഷോർട്ട് ഫിലിം അവാർഡ് 2.26 നമ്മള് തൂക്കും.
1: സെറ്റ്.
0: ചേട്ടാ, ഈ പ്രവേശന ഫീസ് നമുക്ക് വരുന്ന അക്കൗണ്ട്?
1: അതൊക്കെ ഞാൻ സെറ്റ് ചെയ്തോളാം, നീ ഒന്ന് കട്ടയ്ക്ക് കൂടെ നിന്നാ മതി. പൈസ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് നമുക്കറിയില്ലേ.
0: ഓ ചേട്ടന്റെ ഒരു ബുദ്ധി! ഈ ബുദ്ധിയാണോ ചേട്ടാ വിമാനം എന്നൊക്കെ പരസ്യത്തിലൊക്കെ പറയുന്നത്?
1: വിമാനം അല്ലടാ, റോക്കറ്റ്. പലരും 500 രൂപയല്ലേ പോട്ടേന്ന് വിചാരിക്കും, നമുക്കോ പല തുള്ളി പെരുവെള്ളം.
0: അല്ല, അവരിതൊന്നും അറിയാൻ പോകുന്നില്ലല്ലോ.
1: ഞാൻ പറഞ്ഞതെല്ലാം മൊബൈലിൽ അപ്പൊ തന്നെ ടൈപ്പ് ചെയ്തില്ലേ?
0: ഒരു മിനിറ്റ്. ശരിയായി.
1: എന്നാലേ അതെല്ലാം ഫോർവേർഡ് മെസ്സേജ് ആക്കിയിട്ട് മറ്റേ സിനിമയിൽ പറയുന്നത് പോലെ ചാമ്പിക്കോ
0: ചാമ്പി ചേട്ടാ.
2: ഇത് തങ്കക്കുട്ടന്റെ വീടല്ലേ?
3: അതെ.
2: തങ്കക്കുട്ടൻ ഇവിടെ ഉണ്ടോ?
3: ഉണ്ടല്ലോ, അകത്തുണ്ട്. അല്ല ആരാ?
2: ഞാൻ ഈ സ്റ്റേഷനിലെ SHO ആണ്. തങ്കക്കുട്ടനെ വിളിക്കൂ.
3: ദേ തങ്കേട്ടാ, നിങ്ങളത്രയ്ക്ക് പോലീസ്.
0: എന്ത് പോലീസാ? അതിന് ഞാൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ. പിന്നെ
2: ആ ചെയ്തത് കുറ്റമല്ലെന്ന് തങ്കക്കുട്ടൻ തന്നെ അങ്ങ് തീരുമാനിച്ചാൽ മതിയോ?
3: എന്തൊക്കെയാ ചേട്ടാ ഈ കേക്കുന്നത്? അയ്യോ,
0: അതാ എനിക്കും മനസ്സിലാകാത്തത്.
2: മനസ്സിലാക്കി തരുന്നുണ്ടോ നിനക്ക്?
0: പിടിവിട് സാറേ, പിടാൻ. അയ്യോ
3: അയ്യോ അയ്യോ, വിട് സാറേ, ചേട്ടനൊന്നും ചെയ്യല്ലേ. അയ്യോ ചേട്ടൻ പാവമാ.
2: പാവമാ ഇവനോ? എത്ര പേരെയാണെന്നറിയാമോ ഇവൻ പറ്റിച്ചത്?
0: പിടിവിട്ടിട്ട് കാര്യം എന്താണെന്ന് പറ. ഞാൻ എന്ത് കുറ്റമാ ചെയ്തത്?
2: ആരാ ഈ മുഖം പൊത്തി മുക്ക് ഷോർട്ട് ഫിലിം മത്സരത്തിനോടനുബന്ധിച്ച് പണപ്പിരിവ് നടത്തുന്നത്? അത് നീയല്ലേ?
0: അതോ, അത് അത്
2: പറയടാ.
0: അത് ഞങ്ങളേ സാറേ.
2: അതാരാ ഈ ഞങ്ങൾ? നിന്റെ കൂടെ വേറെ ആൾക്കാരുണ്ടോ?
0: അത് ദീപാങ്കുരൻ ചേട്ടൻ.
2: അങ്ങനെ വഴിക്ക് വാ. ആ ചേട്ടൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്, അയാളെല്ലാം പറഞ്ഞു.
0: അയ്യോ, ദീപാങ്കുരൻ ചേട്ടനെ എപ്പോ പിടിച്ചു?
2: ആ ചേട്ടനെ പിടിച്ചത് കൊണ്ടല്ലേ അനിയനെ തേടി ഞങ്ങൾ വന്നത്.
3: എന്തോ സാറേ, എന്താ കാര്യം?
2: പെങ്ങളെ, നടക്കാത്ത പരിപാടിക്ക് പണപ്പിരിവ് നടത്തുന്ന സംഘത്തിൽ പെട്ടയാളാ നിങ്ങളുടെ ഈ ചേട്ടൻ.
3: അയ്യോ,
2: പരാതി ഞങ്ങൾക്ക് കിട്ടി, തെളിവ് സഹിതം പൊക്കി.
3: അയ്യോ,
2: ഓരോ ഉടായ്പ നടത്തി നാട്ടുകാരെ പറ്റിക്കുമ്പോൾ ഓർക്കണം, ഇതുപോലൊരു ദിവസം പിടിവീഴുമെന്നും നാടൊട്ടുക്കും മുഖം കാണിക്കേണ്ടി വരുമെന്നും. എടുക്കടാ കൈ മുഹൂർത്തെന്ന്, നടക്കട സ്റ്റേഷനിലേക്ക്. അവന്റെ ഒരു മുഖം പൊത്തിമുക്ക് മത്സരം.
3: അയ്യോ എന്റെ ചേട്ടാ.
4: പിന്നണിയിൽ സുഷമാനിൽ, ബിജു കലുവാതുക്കൽ, വിനോദ് കല്ലറ, വിഷ്ണുമോഹൻ.
5: രചന എൻ സുരേഷ് തൃക്കുന്നപ്പുഴ.
6: ഇനിയൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം. വയലാർ ശരചന്ദ്രവർമ്മ എഴുതി, അലക്സ് പോൾ സംഗീതം നൽകി, മഞ്ജരി പാടിയത്. ചിത്രം മായാവി.

നമുക്ക് ചുറ്റും. സെൻട്രൽ സ്റ്റേഡിയത്തിൽ തിങ്കളാഴ്ച നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട് നാളെ രാവിലെ 7 മണി മുതൽ നഗരത്തിൽ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും. പേരൂർക്കട, ശാസ്തമംഗലം എന്നിവിടങ്ങളിൽ നിന്ന് സ്റ്റാച്യു വഴി പോകുന്ന വാഹനങ്ങൾ വെള്ളയമ്പലം, വഴുതക്കാട്, വിമൻസ് കോളേജ് ജംഗ്ഷൻ, തൈക്കാട് വഴി പോകണം. PMG ഭാഗത്തുനിന്നും സ്റ്റാച്യു വഴി പോകുന്ന വാഹനങ്ങൾ GV രാജ, LMS, മ്യൂസിയം, മാനവീയം റോഡ്, ആൽത്തറ, വഴുതക്കാട് വിമൻസ് കോളേജ് ജംഗ്ഷൻ, തൈക്കാട് വഴി പോകണം. ഓവർബ്രിഡ്ജ് ഭാഗത്തുനിന്നും സ്റ്റാച്യു വഴി പോകുന്നവർ ഓവർബ്രിഡ്ജ് തമ്പാനൂർ, മോഡൽ സ്കൂൾ, പനവിള, ബേക്കറി മേൽപ്പാലം വഴി പോകണം. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ എത്തുന്നവരുടെ വാഹനങ്ങൾ പുത്തരിക്കണ്ടം, മാഞ്ഞാലിക്കുളം, ജനറൽ ഹോസ്പിറ്റൽ, സെന്റ് ജോസഫ് സ്കൂൾ, പൂജപ്പുര LBS കോളേജ് ഗ്രൌണ്ട്, LMS, ചാല ബോയ്സ് ഹൈസ്കൂൾ, മോഡൽ സ്കൂൾ, വിമൻസ് കോളേജ്, പാളയം മൾട്ടി ലെവൽ കാർ പാർക്കിംഗ്, വെള്ളയമ്പലം വാട്ടർ അതോറിറ്റി, ആർട്സ് കോളേജ്, ടാഗോർ തിയേറ്റർ എന്നിവിടങ്ങളിൽ പാർക്ക് ചെയ്യാം. വാട്ടർ അതോറിറ്റി വണ്ടിത്തടം സെക്ഷനിൽ വെള്ളായണി ജലശുദ്ധീകരണശാലയിൽ അടിയന്തര ശുചീകരണം നടക്കുന്നതിനാൽ 19 രാവിലെ 6 മണി മുതൽ 20 രാവിലെ 6 മണി വരെ കല്ലിയൂർ, വെങ്ങാനൂർ, പള്ളിച്ചൽ പഞ്ചായത്തുകളിലും വിഴിഞ്ഞം, ഹാർബർ, കോവളം, വെള്ളാർ, പുഞ്ചക്കരി, പൂങ്കുളം, വെങ്ങാനൂർ, കോട്ടപ്പുറം, തിരുവല്ലം വാർഡുകളിലും സമീപ പ്രദേശങ്ങളിലും ജലവിതരണം തടസ്സപ്പെടും. രാജ്യാന്തര മ്യൂസിയം ദിനത്തോടനുബന്ധിച്ച് പാർക്ക് വ്യൂ കോംപ്ലക്സിൽ പ്രവർത്തിക്കും.

നിർമ്മിക്കുന്ന ചരിത്ര പൈതൃക മ്യൂസിയം നാളെ പ്രവർത്തിക്കുമെന്ന് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അറിയിച്ചു. കേരള സർക്കാർ സ്ഥാപനമായ ISRDയുടെ കീഴിൽ എറണാകുളം, ചെങ്ങന്നൂർ, അടൂർ, കരുനാഗപ്പള്ളി, കല്ലുപാറ, ചേർത്തല, ആറ്റിങ്ങൽ, കൊട്ടാരക്കര, മൂന്നാർ എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തിൽ NRI സീറ്റുകളിൽ ഓൺലൈൻ വഴി പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിക്കുന്നു. May 19 രാവിലെ 10 മണി മുതൽ June 8 വൈകിട്ട് 4 മണി വരെ അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. ഓരോ കോളേജിലെയും പ്രവേശനത്തിന് പ്രത്യേകം അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ്. വിശദവിവരങ്ങൾക്ക് 8547005000 എന്ന ഫോൺ നമ്പറിലും ISRD വെബ്സൈറ്റായ www.ISRD.ac.in മുഖാന്തരവും ലഭ്യമാണ്. നമുക്ക് ചുറ്റും സമാപിച്ചു. ഇനിയൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം. കൈതപ്രം എഴുതി ജോൺസൺ സംഗീതം നൽകി. വരവേൽപ്പ് എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്.

0: Survey of India allows Hindus unrestricted access to Bhochala Temple after Madhya Pradesh High Court verdict. Government imposes curbs on import of silver, moves it to restricted category. Delhi government decides to reduce value-added tax on aviation turbine fuel in national capital from 25% to 7%. And in badminton, Indian duo Satwik Sairaj Ranki Reddy and Chirag Shetty to face Indonesian pair in men's doubles final of Thailand Open in Bangkok today. And with that, we end the morning news. Have a nice day.
1: ആകാശവാണി
2: നോവൽ സഞ്ചാരം.
3: ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
4: എന്താണ് ഇനി ചെയ്യുക? ഈ ചോദ്യവുമായി മാസ്റ്ററുടെ ഭാര്യ ഉമ്മറത്തേക്ക് വന്നു. മാസ്റ്റർ ചൂളിപ്പോയി. അയാൾക്ക് അവരെ സ്നേഹവും ഭയവുമാണ്. നല്ല ഭരണപാഠവുമുള്ള ഒരു സ്ത്രീയായിരുന്നു മാധവിയമ്മ. തനിക്കു ഭരിക്കാൻ സാമ്രാജ്യവിസ്തൃതി പോരാ എന്ന ആക്ഷേപം ഈ കാലം അത്രയും അവർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന് രാവിലെ തന്നെ ആ സ്ത്രീ പറയുകയുണ്ടായി, ഇങ്ങനെയൊന്നും ആയാൽ പറ്റില്ല. രണ്ടു കുട്ടികളായിട്ടും ആ ആക്ഷേപം നിലനിൽക്കുന്നു. ഇങ്ങനെയൊന്നും ആയാൽ പറ്റില്ല. മാസ്റ്റർ ആ അഭിപ്രായം ചെവിക്കൊള്ളുകയുമില്ല. പക്ഷേ ഒരു സ്കൂൾ മാസ്റ്ററുടെ സാമ്രാജ്യം വലുതായാൽ എത്രത്തോളം വലുതാവും? എന്തൊക്കെ ചെയ്താലും ഒടുവിൽ ഭാര്യയിൽ നിന്ന് വരുന്നത് നെടുവീർപ്പാണ്. ഇതൊക്കെ എൻ്റെ തലയിലെടുത്താണ്. എത്ര പേർ വന്ന് ആലോചിച്ചാണ്? അവരൊക്കെ ഇന്ന് വലിയ വലിയ സ്ഥിതിയിലായിരിക്കുന്നു. എൻ്റെ സ്ഥിതിയോ? ഈ ചർച്ച മൂത്തു വരുമ്പോൾ മാസ്റ്റർക്ക് സ്വൽപ്പം കലി കയറും. തൻ്റെ ധനസ്ഥിതിയേക്കാൾ തൻ്റെ പൗരുഷത്തെയാണ് ആ സ്ത്രീ ചോദ്യം ചെയ്യുന്നതെന്ന ഒരു തോന്നലാണ് മാസ്റ്റർക്ക്. പല്ലിറുമി സഹിക്കാൻ ശ്രമിക്കും. ഭാര്യയുടെ ചർച്ചായോഗം മുന്നോട്ട് തന്നെ പോവും. എന്നിട്ടും സഹിക്കും. ഒടുവിലാണ് ആ പതിവ് വാചകം വരുന്നത്, കഴിവുള്ള ആണുങ്ങൾക്ക് വാഴാനും വിധി വേണം. എന്നാൽ വന്ന വൈശ്രവണന്മാരുടെ കൂടെ അങ്ങ് എഴുന്നള്ളമായിരുന്നില്ലേ? മാസ്റ്റർ ഒരൊറ്റ ചീറ്റൽ. അതൊരു യുദ്ധത്തിനുള്ള കാഹളം വിളിയാണ്. എന്റെ മുഖത്തു നോക്കി ഇത് പറയാൻ തോന്നുന്നല്ലോ. മാധവിയമ്മ ഈറ്റുപാമ്പിനെ പോലെ അടുക്കും. എന്താ പറഞ്ഞാല്? എന്നെ മാനിക്കുന്നില്ലെങ്കിൽ പോട്ടെ, എന്നെ ഒരു തറവാട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നതല്ലേ, അതോർക്കണ്ടേ? ആ തറവാടിൻ്റെ നിർത്ത്, എന്റെ തറവാട്ടിലെ പുല്ലുവട്ടി ചുമരുകൂടി പൊന്നുകൊണ്ടാവും. അതിന് ഞാനെന്തു വേണം? എന്തു വേണം എന്ന് ഇപ്പോൾ ഓർത്താൽ പോരാ? ഓ, നിന്റെ സൗന്ദര്യം കണ്ടങ്ങ് മയങ്ങിപ്പോയി ഞാൻ. എന്നിട്ടേ? ഒരു വാചകം മുഴുമിപ്പിക്കുന്നതിന് മുമ്പ് ഒരു പൊട്ടിക്കരച്ചിൽ കേൾക്കും. മാധവിയമ്മയുടെ ആ പൊട്ടിക്കരച്ചിൽ അനേകം പരാതി പറച്ചിലിനും സ്വയം ശപിക്കലുകൾക്കും വഴുതിയിറങ്ങാനുള്ള ഒരു ഏണി മാത്രമാണ്. കരച്ചിലും പറച്ചിലും ഇടകലർന്നങ്ങനെ വരും.
5: എന്റെ മനസ്സ് ഒന്ന് കാണാൻ ആളുണ്ടോ? ഞാൻ എത്ര അനുഭവിക്കുന്നു.
4: അതുകൊണ്ടും ചിലപ്പോൾ രാമൻ മാസ്റ്റർ കീഴടങ്ങിയില്ലെന്ന് വരും. അയാളുടെ പൗരുഷമാണ് ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അയാളും വാക്കിന് വാക്ക് ഉത്തരം പറയും.
5: എന്റെ മനസ്സ് ആരെങ്കിലും കാണുന്നുണ്ടോ? ഞാൻ എന്തെല്ലാം അനുഭവിക്കുന്നു.
4: ഇത്രയും ആയാൽ പിന്നെ ഒരു അപസ്മാരബാധ വരും. മാധവിയമ്മ മറിഞ്ഞങ്ങോട്ട് വീഴും. കൈയും കാലും ഇട്ട് തല്ലും. കൂടെ കൂടെ നെഞ്ചിലിടിക്കും. വായിൽ നിന്ന് നുരയും പതയും ചാടും. വല്ലാത്തൊരു കൂർക്കം വലിയും. കൂട്ടത്തിലൊരലർച്ച.
5: ഇപ്പൊ പൊട്ടിക്കും ഞാൻ കെട്ടുതാലി.
4: അരുതേ! രാമൻ മാസ്റ്റർ അവരുടെ കൈ കടന്നു പിടിച്ച് താങ്ങിയെടുത്തുകൊണ്ടുപോയി കിടത്തി ശുശ്രൂഷിക്കുകയായി. സാന്ത്വനങ്ങൾ പറയുകയായി. പിന്നെ രണ്ടു ദിവസത്തിന് അടുക്കളപ്പണി കൂടി രാമൻ മാസ്റ്ററുടെ ഡ്യൂട്ടിയാണ്. ഈ കലഹങ്ങൾക്കിടയിൽ മാധവിയമ്മ മൂന്ന് പ്രസവിച്ചു. രണ്ടു പെൺകുട്ടികളും ഒരാണും.
3: ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

0: നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
1: ആകാശവാണി സ്മൃതി മധുരം. കഥകളിലൂടെ ഇതൾ വിരിയുന്ന വരികൾ ഇന്ന് സ്മൃതി മധുരത്തിലൂടെ കേൾക്കാം. ആദ്യം പോജൽ ഖാദർ എഴുതി, ജോൺസൺ സംഗീതം നൽകി. സന്ദർഭം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനം.

0: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ?
1: അതും ആപ്പിലൂടെ? ആഹാ,
2: കുടുങ്ങി.
0: അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
3: RBI പറയുന്നു,
4: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
5: പി ഭാസ്കരനെഴുതി, ജെറി അമൽ ദേവ് സംഗീതം നൽകി. യേശുദാസ് പാടിയത് ചിത്രം. സുനിൽ, വയസ്സ് 20.

0: സ്മൃതിമധുരം സമാപിച്ചു. ആകാശവാണി ഗീതം സംഗീതം.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഗീതം സംഗീതം ലളിത സംഗീത പാഠത്തിൽ ദേവദാസ് ജിങ്ങോലി എഴുതിയ എത്ര ദൂരത്തായിരുന്നാലും എൻ മനം നിന്നുടെ ചാരത്തണയും എന്ന് തുടങ്ങുന്ന ഗാനത്തിന്റെ മൂന്നാം പാഠഭാഗം കേൾക്കാം. സംഗീതം നൽകി പഠിപ്പിക്കുന്നത് കെ ആനന്ദവർമ്മ, പഠിക്കുന്നത് ആര്യ എം ജി.
2: കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അനുപല്ലവി നോക്കി, അപ്പം അതൊന്നും കൂടെ പാടി നോക്കിയിട്ട് നമുക്ക് ചരണത്തിലേക്ക് കിടക്കാം. അപ്പം ആദ്യം ഒന്ന് റിഫ്രഷ് ചെയ്യാനായിട്ട് പല്ലവി ഒന്ന് പാടും, പാടിയിട്ട് അനുപല്ലവി പാടി അതൊന്നും കൂടെ കറക്ഷൻസ് ഒക്കെ നമുക്ക് നോക്കാം.
3: ഓക്കെ സാർ.

0: അത്രയും മനസ്സിലായല്ലോ. അപ്പൊ ഇനിയും ചരണം, അത് അനുപല്ലവി പോലെ തന്നെയാണ്, ട്യൂണല്ല, അതുപോലെയാണ്, വരികളൊന്നും എഴുതിക്കോളും. നിൻ ഉൾക്കുളിരിൽ അലിയുവാൻ ആശിച്ചു,
1: നിൻ ഉൾക്കുളിരിൽ
0: അലിയുവാൻ ആശിച്ചു, നിന്നെ ഞാൻ ഓർത്തോർത്തിരിക്കെ,
1: നിന്നെ ഞാൻ
0: ഓർത്തോർത്തിരിക്കെ,
1: ഓർത്തോർത്തിരിക്കെ,
0: നിൻ ഉൾക്കുളിരിൽ അലിയുവാൻ ആശിച്ചു, നിന്നെ ഞാൻ ഓർത്തോർത്തിരിക്കെ,
1: നിൻ ഉൾക്കുളിരിൽ അലിയുവാൻ ആശിച്ചു, നിന്നെ ഞാൻ ഓർത്തോർത്തിരിക്കെ,
0: എൻ സർഗ ചൈതന്യം,
1: എൻ സർഗ ചൈതന്യം,
0: എന്നിൽ നിറഞ്ഞു,
1: എന്നിൽ നിറഞ്ഞു,
0: നിൻ ചിത്രം വരയ്ക്കുന്നതെന്നും,
1: നിൻ
0: ചിത്രം വരയ്ക്കുന്നതെന്നും, നിൻ ചിത്രം വരയ്ക്കുന്നതെന്നും,
1: നിൻ ചിത്രം വരയ്ക്കുന്നതെന്നും.
0: വരികൾ ഫുള്ള് വായിക്കാൻ ഞാൻ. നിൻ ഉൾക്കുളിരിൽ അലിയുവാൻ ആശിച്ചു, നിന്നെ ഞാൻ ഓർത്തോർത്തിരിക്കെ, എൻ സർഗ ചൈതന്യം എന്നിൽ നിറഞ്ഞ് നിൻ ചിത്രം വരയ്ക്കുന്നതെന്നും, നിൻ ചിത്രം വരയ്ക്കുന്നതെന്നും. എഴുതിയല്ലേ, വരികളെല്ലാം എഴുതിയല്ലോ അല്ലേ. അപ്പം ഈ അനുപല്ലവിയുടെ അതേ ഈണം തന്നെയാണ് ചരണത്തിനും, വരികളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ, ചെറിയ ചില നമ്മൾ പ്രൊണൗൺസ് ചെയ്യുന്നതിനുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ.

സംഗീതം ലളിത സംഗീത പാഠത്തിൽ ദേവദാസ് ചിങ്ങോലി എഴുതിയ ഗാനത്തിന്റെ മൂന്നാം പാഠഭാഗമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. സംഗീതം നൽകി പഠിപ്പിച്ചത് കെ ആനന്ദവർമ്മ, പഠിച്ചത് ആര്യ എം ജി.

0: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
1: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ് കേ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെട്ടു.
2: ലോക ഹൈപ്പർ ടെൻഷൻ ദിനത്തോടനുബന്ധിച്ച് ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ ഇന്ദു PS സംസാരിക്കുന്നു.

0: സമയം 9 മണി.
1: ആകാശവാണി. ഓർമ്മച്ചെപ്പ്. വിസ്മൃതിയിലായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി. അവതരണം എൻ ജെ ജോഷിലാൽ.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഒരു കഥ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഓർമ്മച്ചപ്പ് ആരംഭിക്കാം. അച്ഛാ പാമ്പ് പാമ്പ് ഓടിവായോ, കൊച്ചുമകന്റെ നിലവിളി കേട്ടാണ് അച്ഛൻ മുറിയിൽ നിന്നും ഇറങ്ങി വന്നത്. മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന അവന്റെ മുഖത്ത് പരിഭ്രമം. എവിടെ പാമ്പ്? ദാ അവിടെ അവിടെ, കൊച്ചുമകൻ മണ്ണിലേക്ക് ചൂണ്ടിക്കാണിച്ചു. ഇളകിക്കിടക്കുന്ന മൺകട്ടകൾക്കിടയിലേക്ക് ഒരു മണ്ണിര ഇഴഞ്ഞു പോകുന്നത് കണ്ടു. ആ മണ്ണിരയെ കണ്ടിട്ടാണ് മകൻ പാമ്പാണെന്ന് തെറ്റിദ്ധരിച്ചത്. അതൊരു മണ്ണിരയാ മോനെ, ഒന്നും ചെയ്യില്ല, അവന്റെ കവിളത്ത് തട്ടി അച്ഛൻ ആശ്വസിപ്പിച്ചു. തെല്ല് നേരം നോക്കി നിന്ന് അയാൾ ചിന്തിച്ചു, മണ്ണിര, താനൊരു മണ്ണിരയെ കണ്ടിട്ട് എത്ര നാളായി. അയാൾ തന്നോട് തന്നെ പറഞ്ഞു, മണ്ണറകളിൽ എവിടെയോ ഒളിച്ചിരിക്കുന്ന ഈ കക്ഷിയെ എത്രയോ നാളുകൾക്ക് ശേഷമാണ് ഞാനും കാണുന്നത്. അയാൾ മെല്ലെ ചിരിച്ചു, പിന്നെ മകനെയും കൂട്ടി വീടിനകത്തേക്ക് നടന്നു. രാത്രിയിൽ പാടത്തും പറമ്പിലുമൊക്കെ പാറിക്കളിക്കുന്ന മിന്നാമിന്നിയെ നാം കണ്ടിട്ട് എത്ര നാളായി. മഴ പെയ്തു തോരുമ്പോൾ തോട്ടുവക്കത്തിരുന്ന് കരകരപാടുന്ന തവളക്കൂട്ടത്തിന്റെ കരച്ചിൽ എത്രയോ ദൂരെയാണ് നാം കേട്ടത്. ഒരു കുയിലിന്റെ പാട്ടിനൊപ്പം നീട്ടിക്കൂകിയിട്ട് എത്ര നാളായി. ചെവി അടയ്ക്കുകയും തുറക്കുകയും ചെയ്ത് കടലിരമ്പം കേട്ട കാലവും എത്രയോ ദൂരെയാണ് അല്ലേ. ഓർമ്മകളിലേക്ക് ആ ശബ്ദവും നിറവും മണവുമെല്ലാം വീണ്ടും എത്താത്തത്ര ദൂരെയായി നാമും നടന്നകന്നുകൊണ്ടേയിരിക്കുന്നു.

ഓർമ്മിച്ചപ്പിലെ ആദ്യത്തെ കത്ത് വായിക്കാം. ഈ കത്ത് അയച്ചിരിക്കുന്നത് ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവ്, തിരുവനന്തപുരം വട്ടിയൂർക്കാവ് കരിമൺകുളത്തുള്ള സന്തോഷ് കുമാറാണ്. അദ്ദേഹം ആകാശവാണിയുടെ വാട്സാപ്പിലേക്കാണ് സന്ദേശം അയച്ചിരിക്കുന്നത്. സന്ദേശം വായിക്കാം. 1ാം ക്ലാസ് സ്കൂൾ ഓർമ്മകൾക്ക് മനോഹരമായ ഒരു ഗന്ധമുണ്ട്. 1ാം ക്ലാസ്സിലെ ടീച്ചറും കൃഷ്ണൻകുട്ടി സാറും, കണക്ക് പഠിക്കാത്തതിന് ബെഞ്ചിൽ കയറ്റി നിർത്തിയ സാംറോയ് സാറും, സങ്കടം വരുമ്പോൾ തലോടിയിരുന്ന മലയാളം മാഷും ഗംഗൻ മാഷും വല്ലി ടീച്ചറും, കഞ്ഞിവയ്ക്കുവാൻ കിണറ്റിൽ നിന്നും വെള്ളം കോരി കൊടുക്കുമ്പോൾ മാധവി അമ്മുമ തരുന്ന മധുരമുള്ള മിഠായികൾ, സ്കൂളിനടുത്ത് മിഠായി വിൽക്കുന്ന സരസ്വതി ചേച്ചി, എത്ര സുന്ദരമായിരുന്നു ആ ലോകം. വളർന്നു വലുതായപ്പോൾ പഴയ ഓർമ്മകൾ ഒരു സുഗന്ധം പോലെ എന്നെ പൊതിയുന്നു. പക്ഷേ കൗമാരത്തിലും യൗവനത്തിലും ഓർമ്മകൾക്ക് ആ പഴയ മണമില്ലാതെ പോയതുകൊണ്ടാകാം ബാല്യത്തിലെ ഓർമ്മകളുടെ മണവും പതുക്കെ മാഞ്ഞു തുടങ്ങിയത്. ഈ ഓർമ്മകൾക്ക് മുന്നിൽ ഒരു ഗാനം സമർപ്പിക്കുന്നു. 2 ജന്മം എന്ന ചിത്രത്തിനു വേണ്ടി വാണിജ്യറാം പാടിയ ഓർമ്മകൾ എന്ന് തുടങ്ങുന്ന ഗാനം ഓർമ്മിച്ചപ്പിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. സ്നേഹത്തോടെ, സന്തോഷ് കുമാർ, കരിമൺകുളം, വട്ടിയൂർക്കാവ്. തീർച്ചയായും ഗാനം കേൾപ്പിക്കാം. 2 ജന്മം എന്ന ചിത്രത്തിനു വേണ്ടി കാവാലം നാരായണ പണിക്കർ എഴുതി, MG രാധാകൃഷ്ണൻ സംഗീതം നൽകി, വാണിജ്യറാം പാടിയ ഗാനം.

ഓർമ്മിച്ചപ്പിലെ അടുത്ത കത്ത് വായിക്കട്ടെ. ഈ കത്ത് അയച്ചിരിക്കുന്നത് ഹരിപ്പാട് കൃഷ്ണമംഗലത്ത് മംഗൽ കെ കുമാർ. വളരെ വ്യത്യസ്തതയുള്ളൊരു പേരാണല്ലോ ഇത്, മംഗൽ കെ കുമാർ. കത്ത് വായിക്കാം. എൻ്റെ മക്കളുടെ ബാല്യകാലത്തിലെ നിറമങ്ങാതെയുള്ള ഒരു ഓർമ്മയാണ് അവരുടെ രാധ എന്ന ചാമ്പയ്ക്ക ആൻറ്റി. എല്ലാം വ്യത്യസ്തമാണല്ലോ. വൈകിട്ട് സ്കൂൾ വിട്ട് തിരികെ വരുന്ന അവർക്ക് കിട്ടാറുള്ള ആ ചുവന്ന ചാമ്പയ്ക്കയും ആൻറ്റിയുടെ ചിരിയും വർഷങ്ങൾ 30 കഴിഞ്ഞെങ്കിലും ഒളിമങ്ങാതെ മനസ്സിൽ തങ്ങി നിൽക്കുന്നു. ഇന്നും ആ ഓർമ്മകൾ അവർ ഇടയ്ക്കിടെ പങ്കുവയ്ക്കാറുണ്ട്. മകനും മകളും എല്ലാം ഉദ്യോഗസ്ഥരായെങ്കിലും ഈ ഓർമ്മകൾ മരിച്ചിട്ടില്ല. മെയ് 8 ആകുമ്പോൾ ആ ആൻറ്റി ഈ ലോകത്ത് നിന്നും വിട്ടുപോയിട്ട് 2 വർഷമാകുന്നു. ആ കുടുംബത്തിലെ അംഗങ്ങൾ അന്നും ഇന്നും ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാക്കളാണ്. ഞായറാഴ്ചയിലെ ഓർമ്മിച്ചപ്പിലൂടെ ഒരു നല്ല ഗാനം. ആ ചേച്ചിയുടെ മക്കളായ രാജേഷിനും രജനിക്കും കൊച്ചുമക്കളായ വിഷ്ണു, ദുർഗ, രാഹുൽ എന്നിവർക്കും ആ ആൻറ്റിയുടെ ഭർത്താവായ മണിയൻ ചേട്ടനും പിന്നെ എന്നെ പോലെ ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാക്കൾക്കും കേൾപ്പിച്ചു തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആകാശവാണിക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് സ്നേഹത്തോടെ മംഗൽ കെ കുമാർ, കൃഷ്ണമംഗലത്ത്, ഹരിപ്പാട്. തീർച്ചയായും ഗാനം കേൾപ്പിക്കാമല്ലോ. 1987 പുറത്തിറങ്ങിയ വഴിയോര കാഴ്ചകൾ എന്ന ചിത്രത്തിന് വേണ്ടി ഷിപ്പു ചക്രവർത്തി എഴുതി, SP വെങ്കടേഷ് ഈണം പകർന്ന് ചിത്രപാടിയ ഗാനം.

0: ഓർമ്മച്ചപ്പ് തുടരുന്നു.
1: രജേഷ് ഐരമൺ നില, അദ്ദേഹം അയച്ച കത്താണ് ഓർമ്മച്ചപ്പിൽ. ഇനി തിരുവനന്തപുരം ജില്ലയിലെ നാവായിക്കുളത്ത് നിന്നാണ് രതേഷ് ഐരമൺ നില കത്ത് അയച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പിന്, അറിവിലൂടെ ആനന്ദം പകരുന്ന ഗുരുതുല്യനായ ആകാശവാണിക്കും അവതാരകർക്കും എന്റെ ആദരം അറിയിക്കുന്നു. ആകാശവാണിയിലെ എല്ലാ പരിപാടികളും ഏറെ ഇഷ്ടമാണ്. ഓർമ്മച്ചപ്പ്, അക്ഷരച്ചപ്പ്, ഗ്രാമകേരളം, സഞ്ചാരി, വയലും വീടും തുടങ്ങിയ പരിപാടികൾ കൂടുതൽ ഇഷ്ടമാണ്. മെയ് 10-ാം തീയതി ഞായറാഴ്ച അമ്മയുടെ 72-ാം പിറന്നാളാണ്. അമ്മയ്ക്ക് പിറന്നാൾ സമ്മാനമായി ഓർമ്മച്ചപ്പിലൂടെ ഒരു ഗാനം കേൾപ്പിക്കുമോ എന്നാണ് തിരുവനന്തപുരം നാവായിക്കുളത്തുള്ള രജേഷ് ഐരമൺ നില ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഗാനം ഏതാണ് എന്ന് അദ്ദേഹം കത്തിൽ എഴുതിയിട്ടില്ല. അമ്മയുടെ 72-ാം പിറന്നാളല്ലേ, നല്ലൊരു ഗാനം ആകാശവാണി തന്നെ കേൾപ്പിച്ചാലോ? അമ്മക്കിളിക്കൂട് എന്ന ചിത്രത്തിനുവേണ്ടി കൈതപ്പുറം എഴുതി രവീന്ദ്രൻ സംഗീതം നൽകി. MG ശ്രീകുമാർ പാടിയ ഗാനം.

ഓർമ്മച്ചപ്പിൽ അടുത്ത കത്ത് വായിക്കാം. ഈ കത്ത് അയച്ചിരിക്കുന്നത് കായംകുളം പുതുപ്പള്ളിയിൽ നിന്നും കെ പുരുഷൻ. കത്ത് വായിക്കാം.

2025 മെയ്യിലാണ് ഞാൻ ഓർമ്മച്ചിപ്പിലേക്ക് അവസാനമായി കത്തെഴുതിയത്. ഇന്ന് ഞാൻ എന്റെ കപ്പൽശാലയിലെ സേവനകാലത്തെ ഓർമ്മയാണ് പങ്കുവയ്ക്കുന്നത്. 1964 റിലീസ് ചെയ്ത ചിത്രമായിരുന്നു കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത മണവാട്ടി. സത്യൻ, മധു, രാഗിണി, കെ ആർ വിജയ എന്നിവർ പ്രധാന റോളുകളിൽ അഭിനയിച്ച ചിത്രം പുറത്തിറങ്ങുമ്പോൾ എനിക്ക് പ്രായം 9. പുതുപ്പള്ളി ഗവൺമെന്റ് LP സ്കൂളിൽ 4 ക്ലാസ്സിൽ പഠിക്കുന്നു. അന്ന് കായംകുളത്ത് 2 തിയേറ്ററും ഓച്ചിറയിൽ 1 തിയേറ്ററും മാത്രമേ ഉള്ളൂ. അക്കാലത്ത് സിനിമ എന്തെന്ന് പോലും അറിയാത്ത കാലം. മാസത്തിൽ ഒരു ഞായറാഴ്ച അച്ഛൻ ഓച്ചിറയിൽ തൊഴാനായി പോകും. വൈകിട്ടെ തിരിച്ചുവരും. വല്ലപ്പോഴുമൊക്കെ എന്നെയും കൂട്ടും. അങ്ങനെ ഒരിക്കൽ എന്നെ പ്രീമിയർ തിയേറ്ററിൽ കൊണ്ടുപോയി ശ്രീ അയ്യപ്പൻ എന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം കാണിച്ചു തന്നു. പക്ഷേ മണവാട്ടി കാണാൻ പറ്റിയില്ല. 1980 കപ്പൽശാലയിൽ ജോലി കിട്ടി തേവര പ്രിയ ലോഡ്ജിൽ താമസം. കൂട്ടുകാരായി റൂംമേറ്റ് പൊടിക്കുഞ്ഞും പോർട്ട് ട്രസ്റ്റ് ജീവനക്കാരായ കരുനാഗപ്പള്ളി സ്വദേശി തോമസും അങ്കമാലി സ്വദേശി സജീവനും മറ്റും. അന്ന് തേവരയിൽ ഒരു ഓലക്കൊട്ടക ഉണ്ടായിരുന്നു, തേവര സുരേഷ്. മിക്ക പഴയ മലയാള ചിത്രങ്ങളും അവിടെ പ്രദർശിപ്പിച്ചിരുന്നു. അങ്ങനെ ഒരിക്കൽ മണവാട്ടി എന്ന സിനിമയും എത്തി. ഞങ്ങൾ 3 പേരും സെക്കൻഡ് ഷോ കാണാൻ പോയി. രാഗിണിയാണ് മണവാട്ടിയായി വേഷമിട്ടത്. സത്യന്റെ പ്രണയിനി രാഗിണിയായിരുന്നെങ്കിലും സാഹചര്യത്തിന്റെ സമ്മർദ്ദത്താൽ ആ വിവാഹം നടന്നില്ല. സത്യൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം മറ്റൊരു വിവാഹം ചെയ്യുന്നു. പിന്നീട് സത്യന്റെ അനുജനായി വേഷമിട്ട മധുവിനെ കൊണ്ട് രാഗിണിയെ വിവാഹം കഴിപ്പിക്കാൻ ധാരണയായി. ആ സന്തോഷത്തിനിടയിൽ മധു അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന് ഒരു അസുഖം പിടിപെട്ടു. അസുഖം ഭേദമായെങ്കിലും വിവാഹ ജീവിതം അസാധ്യമായി. അതോടെ മണ്ണിലും വെണ്ണിലും മണവാട്ടിയായി മാത്രം നായികയ്ക്ക് കഴിയേണ്ടി വരുന്നു. ഈ കഥ വളരെ മനോഹരമായി സേതുമാധവൻ അണിയിച്ചൊരുക്കി. സത്യൻ, മധു, രാഗിണി എന്നിവരുടെ അഭിനയ മികവ് ചിത്രത്തിന്റെ വിജയത്തിന് ഊടും പാവം നൽകി. അങ്ങനെ 1964 പുറത്തിറങ്ങിയ ചിത്രം 1985 എനിക്ക് കാണാൻ സാധിച്ചു. ആ സ്മരണ എന്നും എന്നിലുണ്ട്. വയലാർ ദേവരാജൻ ടീമിന്റെ 8 ഗാനങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു മണവാട്ടി. അതിൽ ഇന്നും ഓർമ്മയുള്ളത് പറക്കും തളികയിൽ പാതിരാ തളികയിൽ പണ്ടൊരു രാജകുമാരൻ, മുത്തശ്ശി കഥ പറഞ്ഞുറക്കാം മുത്തം തന്നുറക്കാം ഞാൻ, അഷ്ടമുടി കായലിലെ അന്നനടത്തോണിയിലെ ചിന്നക്കിളി ചിങ്കാരക്കിളി ചൊല്ലുമോ നീ എന്നെ നിനക്കിഷ്ടമായോ. ഈ ഗാനങ്ങളൊക്കെ വളരെയധികം ഇഷ്ടമായി. ചിത്രത്തിന്റെ അവതരണ ഗാനമായ ഇടയകന്യകയെ പോവുക നീ ഈ അനന്തമാം ജീവിതവീഥിയിൽ ഇടറാതെ കാലിടറാതെ, കാട്ടിലെ കൊയിലൻ കൂട്ടിൽ കാക്ക പണ്ടൊരു മുട്ടയിട്ടു, എല്ലാ കാലത്തെയും ഹിറ്റായ ദേവദാരു പൂത്തനാളൊരു ദേവകുമാരിയെ കണ്ടു ഞാൻ, അങ്ങനെ അങ്ങനെ ഒന്നിനൊന്ന് പ്രിയപ്പെട്ട ഗാനങ്ങൾ. ഈ ഗാനങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ദേവദാരു പൂത്തനാളൊരു ദേവകുമാരിയെ കണ്ടു ഞാൻ എന്ന ഗാനമാണ്. ഈ ഗാനം അകാലത്തിൽ ചരമമടഞ്ഞ പ്രിയ ഗായകൻ AM രാജയ്ക്ക് വേണ്ടിയും സമർപ്പിക്കുന്നു എന്നും കെ പുരുഷൻ കത്തിൽ എഴുതിയിരിക്കുന്നു. ഗാനം കേട്ടാലോ? മണവാട്ടി എന്ന ചിത്രത്തിന് വേണ്ടി വയലാർ എഴുതി, ജെ ദേവരാജൻ ഈണം പകർന്ന് AM രാജ പാടിയ ഗാനം.

0: ഗിഫ്റ്റ് വന്നിട്ടുണ്ട്.
1: ആഹാ, ലെജൻഡിന്റെ ബാറ്റ്!
2: ഇതുകൊണ്ട് ഞാൻ കളിക്കും.
1: അരെ, ഫ്യൂച്ചർ ബാറ്റിംഗ് ലെജൻഡ് ഞാനാണ്.
0: ഇതിൽ ആരുടെ പേരാണോ ഉള്ളത്, ബാറ്റ് അയാൾക്കാണ്.
1: ചേടാ,
0: കണ്ടില്ലേ, ഇതിൽ എന്റെ പേരില്ലായിരുന്നെങ്കിൽ ബുദ്ധിമുട്ടായെന്നെ. അതുകൊണ്ടാണ് RBI പറയുന്നത് ബാങ്ക് അക്കൗണ്ടിനും ബാങ്ക് ലോക്കറിനും നോമിനിയുടെ പേര് രജിസ്റ്റർ ചെയ്യണമെന്ന്. അങ്ങനെ നിങ്ങളുടെ സമ്പാദ്യം നിങ്ങൾ നിർദ്ദേശിക്കുന്ന ആൾക്ക് തന്നെ ലഭിക്കും. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
3: ഓർമ്മച്ചപ്പ് തുടരുന്നു.
4: തിരുവനന്തപുരം കേശവദാസപുരത്ത് നിന്നും കെ സുഗുണൻ അയച്ച സന്ദേശമാണ് ഓർമ്മച്ചപ്പിൽ. ഇനി ഞാൻ കേശവദാസപുരത്ത് നിന്നും കെ സുഗുണൻ. കഴിഞ്ഞ 5 ദശാബ്ദങ്ങൾക്ക് മുമ്പ് സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യാപുഷ്പവുമായി വന്നു എന്ന രാജഹംസത്തിലെ നിത്യഹരിത അമൂല്യമായ പ്രേമഗാനം എന്റെ ഹൃദയത്തിന്റെ ഓർമ്മച്ചപ്പിൽ ആസ്വാദന കുസുമം വിരിയിച്ചിട്ടുള്ളതാണ്. എനിക്ക് മരണമില്ലെന്ന് 50 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പാടിയ വയലാറിന്റെ ഈ ഗാനകവിതയ്ക്കും മരണമില്ലെന്ന് ഇപ്പോൾ കാലം തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. അക്കാലത്തും യഥാർത്ഥത്തിൽ ഇന്നും മലയാളികൾ പ്രണയിക്കുന്നതും വിരഹദുഃഖം അനുഭവിക്കുന്നതും ജീവിതത്തിന്റെ നശ്വരതയെപ്പറ്റി അഗാധമായും തത്വബോധാധിഷ്ഠിതമായും ചിന്തിച്ചു തുടങ്ങിയതും വേർപാടിന്റെ തീവ്രദുഃഖമറിയുന്നതും വയലാർ കവിതാ ഗാനകുസുമങ്ങളുടെ പൂമ്പൊടിയേറ്റാണ്. അദ്ദേഹം രചിച്ച അവിസ്മരണീയമായ അനശ്വര അമൂല്യ നിത്യവാടാമലതികൾ ഇന്നും ഗാനപ്രേമികളായ ശ്രോതാക്കൾ ഹൃദയത്തിൽ സൂക്ഷിച്ച് ലാളിക്കുന്നു. ഗാനരചനയെ പ്രപഞ്ചത്തോടുള്ള വിശുദ്ധ പ്രണയ സങ്കീർത്തനങ്ങളാക്കിയ ഒരു നിത്യവസന്ത ഹരിതഗാനമാണ് രാജഹംസം എന്ന ചിത്രത്തിലെ സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ. വയലാറെഴുതി, ജി ദേവരാജൻ സംഗീതം നൽകി, യേശുദാസ് പാടിയ ഗാനം. പ്രേമഗാനങ്ങൾ ഹൃദയത്തിന്റെ സംഗീതമാണ്. സ്നേഹമെന്ന വികാരം ഗാനത്തിന്റെ ഈണത്തിലും ഉണ്ടാകണം. ഇപ്രകാരം ലക്ഷണമൊത്ത ഒരു പ്രേമഗാനമായിട്ടാണ് അതെന്നും എനിക്ക് അനുഭവപ്പെടുന്നത്. ഈ ഗാനം ആകാശവാണിയുടെ എല്ലാ ശ്രോതാക്കൾക്കുമായി സമർപ്പിക്കുന്നു എന്നും കെ സുഗുണൻ കത്തിൽ എഴുതിയിരിക്കുന്നു. ഗാനം കേൾക്കാം. രാജഹംസം എന്ന ചിത്രത്തിനുവേണ്ടി വയലാർ എഴുതി, ജി ദേവരാജൻ സംഗീതം നൽകി, യേശുദാസ് പാടിയ മനോഹരമായ ഗാനം.

കാണക്കാരിയിൽ നിന്നും പുഷ്പ ശ്രീപ്രകാശ് ശ്രീപ്രകാശ് എന്നിവർ ചേർന്നെഴുതിയ ഒരു കത്താണ് ഓർമ്മച്ചപ്പിൽ. ഇനി കോട്ടയം ജില്ലയിൽ നിന്നാണ് കത്ത് അയച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പിന്, ഓർമ്മച്ചപ്പിലേക്ക് വീണ്ടും ഒരു കത്തെഴുതാൻ സാധിച്ചതിൽ ജഗദീശ്വരനോട് നന്ദി പറയുന്നു. വാർദ്ധക്യം പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു. ഇന്ദ്രിയങ്ങളാകുന്ന ജാലകങ്ങൾ ഓരോന്നായി കാലം കൊട്ടിയടയ്ക്കുന്നതിന് മുമ്പ് ഓർമ്മച്ചപ്പിലൂടെ നല്ല ഗാനങ്ങൾ ആവശ്യപ്പെടുന്നവരാണ് ഞങ്ങൾ. ആദ്യമായി കുടുംബത്തോടൊപ്പം മൂന്നാർ യാത്ര നടത്തിയത് ഈ കൊടും വേനലിൽ ഓർത്തുപോകുന്നു. മറയൂരിലെ ചന്ദനക്കാടും കാന്തല്ലൂരിലെ ആപ്പിൾ തോട്ടവും നീലക്കുറിഞ്ഞ് പൂത്തു നിൽക്കുന്നതും വരയാടുകളും എല്ലാം കണ്ടു. ഇപ്പോഴും അവയെല്ലാം ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുന്നു. ആ ഓർമ്മകൾക്ക് നിറം പകരാനായി ഓർമ്മച്ചപ്പിലൂടെ യാമിനി നീ മണ്ഡപങ്ങൾ എന്ന ഗാനം കേൾപ്പിക്കുമോ എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കാണക്കാരിയിൽ നിന്നും പുഷ്പ ശ്രീപ്രകാശും ശ്രീപ്രകാശും. ഗാനം കേൾപ്പിക്കാമല്ലോ. ഓർമ്മച്ചപ്പ് എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയ ഗാനമാണ് ഇത്. ഈ ഗാനത്തിന്റെ വരികൾ കൈതപ്രം, സംഗീതം ജോൺസൺ.

ഓർമ്മകളുടെ പച്ചപ്പിനപ്പുറം, വരമ്പിനും അപ്പുറം ഒരു കുഞ്ഞു തോടൊഴുകുന്നുണ്ട്. മാനത്ത് കണ്ണികൾ ഇളകിയോടുന്ന ഒരു കുഞ്ഞു തോട്. അവിടെ മുട്ടോളം വെള്ളത്തിൽ ഒരു തോർത്തുമുക്കി മീൻ പിടിച്ച കാലം ഇന്നലെയും ഇതാ ഈ നാട്ടിടവഴിയിലൂടെ കടന്നുപോയിട്ടുണ്ട്. കാലത്തിന്റെ കവാടം കടന്ന് നമ്മുടെ ജീവിതവും കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നു. ഓർമ്മകൾ, ഓർമ്മകൾ, ഓർമ്മകൾ. പറഞ്ഞാലും എഴുതിയാലും പാടിയാലും തീരാത്ത ഓർമ്മകൾ.

0: ഇന്നത്തെ ഓർമ്മച്ചപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. ഓർമ്മച്ചപ്പിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: ഓർമ്മച്ചപ്പ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. വാട്സാപ്പിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. വാട്സാപ്പ് നമ്പർ ശ്രദ്ധിക്കൂ: 8281420305. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 8281420305. ആകാശവാണിയുടെ ഫേസ്ബുക്ക് പേജിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. ഇമെയിലിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. ഇമെയിൽ വിലാസം: ormachappu@gmail.com. ഇന്നത്തെ ഓർമ്മച്ചപ്പിൽ നിന്നും വിട പറയട്ടെ. സ്നേഹപൂർവം, എൻ ജെ ജോഷിലാൽ.
1: ഓർമ്മച്ചപ്പ്, വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു. അവതരിപ്പിച്ചത് എൻ ജെ ജോഷിലാൽ. നിർവഹണം എം കെ ദിലീപ്. നിർവഹണ സഹായം പുഞ്ചിരി രാജേന്ദ്രൻ.

0: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? കുടുങ്ങി. അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
1: RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: മായാമുദ്രകൾ,
5: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
6: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
7: ജൂൾസ് വെർനെ എഴുതിയ നോവൽ ലോകം ചുറ്റിയ 80 ദിവസങ്ങൾ, രചന ജേക്കബ് എബ്രഹാം.
4: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.

0: അറിയിപ്പ്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ പാമ്പുകടിയും സുരക്ഷാ മുൻകരുതലും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ബയോഡൈവേഴ്സിറ്റി സെൽ അസിസ്റ്റന്റ് കൺസൾട്ടന്റ് ഓഫ് ഫോറസ്റ്റ് മുഹമ്മദ് അൻവർ മറുപടി നൽകുന്നു. പരിപാടിയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ വിളിക്കുക. വിളിക്കേണ്ട നമ്പരുകൾ 9495964321 അല്ലെങ്കിൽ 9495563321. മറ്റൊരു നമ്പർ കൂടി 9495956321. വിഷയം പാമ്പുകടിയും സുരക്ഷാ മുൻകരുതലും. അറിയിപ്പ് കഴിഞ്ഞു.
1: ഗിഫ്റ്റ് വന്നിട്ടുണ്ട്.
2: ആഹാ, ലെജൻഡിന്റെ ബാറ്റ്!
3: ഇതുകൊണ്ട് ഞാൻ കളിക്കും.
2: അരെ, ഫ്യൂച്ചർ ബാറ്റിംഗ് ലെജൻഡ് ഞാനാണ്.
1: ഇതിൽ ആരുടെ പേരാണോ ഉള്ളത്, ബാറ്റ് അയാൾക്കാണ്.
2: ചേടാ,
1: കണ്ടില്ലേ, ഇതിൽ എന്റെ പേരില്ലായിരുന്നെങ്കിൽ ബുദ്ധിമുട്ടായനെ. അതുകൊണ്ടാണ് RBI പറയുന്നത് ബാങ്ക് അക്കൌണ്ടിനും ബാങ്ക് ലോക്കറിനും നോമിനിയുടെ പേര് രജിസ്റ്റർ ചെയ്യണമെന്ന്. അങ്ങനെ നിങ്ങളുടെ സമ്പാദ്യം നിങ്ങൾ നിർദ്ദേശിക്കുന്ന ആൾക്ക് തന്നെ ലഭിക്കും. RBI പറയുന്നു, അറിവ് നേടു, അത് പ്രാവർത്തികമാക്കൂ.
0: ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. കൈതപ്രം എഴുതി, SP വെങ്കടേഷ് സംഗീതം നൽകി, യേശുദാസും മിൻമിനിയും ചേർന്ന് പാടിയത്. ചിത്രം പൈതൃകം.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 10:30 കേൾക്കാം. സമയം 10 മണി. ആകാശവാണി.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, എഴുത്തുപെട്ടിയിലേക്ക് ഏവർക്കും സ്വാഗതം.
2: ആകാശവാണി പരിപാടികൾ കേട്ട് അഭിനന്ദനങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും ഒക്കെ എഴുതിയ നിരവധി കത്തുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓരോരോ കത്തിലേക്കും കടക്കാം.
1: ആദ്യത്തെ കത്ത് അയച്ചിരിക്കുന്നത് നെടുമങ്ങാട് അരശുപറമ്പ് എന്ന ശ്രീകലയാണ് കേട്ടോ. ശ്രീകല

0: എല്ലാ പ്രോഗ്രാമും വളരെയധികം ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ട് എന്ന് കത്തിൽ എഴുതിയിട്ടുണ്ട്. ഒന്ന് രണ്ട് പരിപാടികളെക്കുറിച്ചുള്ള സൂചനകളും കത്തിൽ എഴുതിയിട്ടുണ്ട്. പ്രിയപ്പെട്ട എഴുത്തുപെട്ടി, സുഭാഷിതങ്ങളെല്ലാം തന്നെ മഹനീയമാണ്. എന്നിരുന്നാലും 11-ാം തീയതി അഡ്വക്കേറ്റ് സിന്ധു ഗോപാലകൃഷ്ണൻ അവതരിപ്പിച്ചത് വളരെ നിലവാരമുള്ളതും ഉപയോഗപ്രദവുമായിരുന്നു എന്നാണ് ശ്രീകല കത്തിൽ എഴുതിയിരിക്കുന്നത്.
1: അടുത്ത കത്ത് ആചാര്യ തിരുവത്ര ചാവക്കാട് നിന്നും.
0: എന്താണ് എഴുതിയിരിക്കുന്നത്?
1: ആസ്മ, അലർജി എന്നീ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന നിരവധി ആളുകൾ ഇന്നും നമ്മുടെ ഇടയിലുണ്ട്. പല അസുഖങ്ങളെയും നിസാരമായി കാണുന്നവരാണ് ഇന്ന് മിക്കവരും. രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ രോഗം വരാതെ സൂക്ഷിക്കാം എന്ന പഴമൊഴി ഇവിടെ അന്വർത്ഥമാക്കേണ്ടതാണ്. 5-ാം തീയതി ഉച്ചയ്ക്ക് 12:40 പ്രക്ഷേപണം ചെയ്ത പ്രകാശധാരയിൽ ആസ്മയുടെ ദോഷവശങ്ങളെക്കുറിച്ച് ശ്രീമതി ആരതി നടത്തിയ ലഘുപ്രഭാഷണം ഇന്നത്തെ കാലഘട്ടത്തിന് അനുയോജ്യമായ നല്ലൊരു അവലോകനമായിരുന്നുവെന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്.
0: തീർച്ചയായിട്ടും ആസ്മ മാത്രമല്ല, നമുക്ക് മനുഷ്യനുണ്ടാകുന്ന എല്ലാ രോഗങ്ങളെക്കുറിച്ചും നമ്മൾ ബോധവാന്മാരാകേണ്ടതാണ്. അതിനെക്കുറിച്ചുള്ള പരിപാടി നമ്മൾ പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്.
1: അതെ, അദ്ദേഹം മറ്റൊരു കത്തുകൂടി എഴുതിയിട്ടുണ്ട്.
0: അതെന്താണ്?
1: വളരെ അപൂർവമായി കണ്ടുവരുന്ന ഒരു രോഗമാണ് അപസ്മാരം. ആബാലവൃദ്ധം ജനങ്ങളിലും പ്രായഭേദമന്യേ അപസ്മാരം കണ്ടുവരുന്നുണ്ട്. വളരെ സൂക്ഷ്മതയോടെ അപസ്മാരത്തെ കണ്ടില്ലെങ്കിൽ ജീവഹാനി തന്നെ സംഭവിച്ചേക്കാം. അത് 6-ാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് 12:40 പ്രക്ഷേപണം ചെയ്ത പ്രകാശധാരയിൽ അപസ്മാരവും ഹോമിയോപ്പതിയും എന്ന യദുകൃഷ്ണൻ നടത്തിയ പ്രഭാഷണം അപസ്മാര രോഗത്തെപ്പറ്റി കൂടുതൽ അറിയാനും അതിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നതിനെക്കുറിച്ചും സമഗ്രമായി പ്രതിപാദിച്ചിരുന്നു. ആ പ്രഭാഷണം വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്.
0: 12:40 പ്രക്ഷേപണം ചെയ്യുന്ന പ്രകാശധാര വളരെയധികം ശ്രോതാക്കൾക്ക് പ്രയോജനം ചെയ്യുന്നു എന്ന് മുമ്പും കത്തുകളിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ എഴുതി അറിയിച്ചിട്ടുണ്ട്. അടുത്ത കത്ത് വായിക്കട്ടെ. ഈ കത്ത് അയച്ചിരിക്കുന്നത് ചക്കുവരയ്ക്കൽ രാമചന്ദ്രൻ പിള്ളയാണ്.
1: അദ്ദേഹം എന്താ എഴുതിയിരിക്കുന്നത്
0: വായിക്കാം. സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഫലം സത്യസന്ധമായി യഥാസമയം, പ്രഷർ കൂട്ടാതെ പ്ലഷർ നൽകി നാട് ആര് ഭരിക്കും എന്ന ആകാശവാണിയുടെ തത്സമയ പ്രക്ഷേപണത്തിലെ ഫലസൂചിക, വിലയിരുത്തൽ, അവലോകനം എന്നിവയെ ഹൃദയംഗമമായി അഭിനന്ദിക്കുന്നു എന്നാണ്. കേരളത്തിന്റെ ഒരു ഭരണമാറ്റത്തിന് കാരണമായ സാഹചര്യങ്ങളും വരാൻ പോകുന്ന സംഭവങ്ങളും വിശദമാക്കിയ പ്രഭാതഭേരിക്കും പ്രത്യേക അഭിനന്ദനം അദ്ദേഹം കത്തിലൂടെ അറിയിച്ചിരിക്കുന്നു. കൂടാതെ നടനും സാഹിത്യകാരനും സാമൂഹ്യ പരിഷ്കർത്താവുമായ പ്രേംജി എന്ന പരമേശ്വരൻ ഭട്ടതിരിപ്പാട് പ്രേംജി എന്ന തൂലികാനാമം സ്വീകരിച്ചതെങ്ങനെയെന്ന് വിശദമാക്കുന്ന കാലം സാക്ഷി അവിസ്മരണീയമായി എന്നും ചക്കുവരയ്ക്കൽ രാമചന്ദ്രൻ പിള്ള കത്തിൽ എഴുതിയിരിക്കുന്നു.
1: കത്തിന് നന്ദി. അടുത്ത കത്ത് എഴുതിയിരിക്കുന്നത് ആലപ്പുഴ ചേപ്പാട് നിന്നും ശ്രീലേഖ എസ് ആണ്. ശ്രീലേഖയുടെ 2 കത്തുകളുണ്ട്.
0: എന്താണ് കത്തിൽ എഴുതിയിരിക്കുന്നത്
1: വായിക്കാം. പ്രിയപ്പെട്ട എഴുത്തുപെട്ടിക്ക്, ഈ മാസം 6-ാം തീയതി ബുധനാഴ്ച അരവിന്ദൻ കണിച്ചുകുളങ്ങരയുടെ സുഭാഷിതം ഇഷ്ടപ്പെട്ടു. 6-ാം തീയതി ബുധനാഴ്ച ഗ്രാമകേരളത്തിൽ സുരേഷ് മണ്ണാറശാല രചന നിർവഹിച്ച പടിയിറങ്ങുന്ന എള്ളുകൃഷി നന്നായിരുന്നു. 8-ാം തീയതിയിലെ സാഹിത്യരംഗത്തിൽ മുഹമ്മദ് കൊച്ചാലുമൂട് അവതരിപ്പിച്ച അമ്മയെക്കുറിച്ചുള്ള കവിതകളും നന്നായിരുന്നു. ഇനി മറ്റൊരു കത്ത്, 10-ാം തീയതി ഞായറാഴ്ച സുഭാഷിതം സ്വാമി മുനിനാരായണ പ്രസാദ് അവതരിപ്പിച്ചത് നന്നായിരുന്നു. ജെയിൻ സാബു പാടിയ പ്രകൃതിയും പുലരിയും എന്ന ഉദയഗീതം ഇഷ്ടപ്പെട്ടു. ഈ ഉദയഗീതങ്ങൾ മനസ്സിന് ഉന്മേഷം പ്രദാനം ചെയ്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. രാത്രി 8 മണിക്ക് നാട്ടുചിന്ത് എന്ന പരിപാടിയിൽ അമ്പലപ്പുഴ സുരേഷ് വർമ്മയും സംഘവും അവതരിപ്പിച്ച ഓട്ടൻതുള്ളൽ ഘോഷയാത്ര മനോഹരവും കർണാനന്ദകരവുമായിരുന്നുവെന്നാണ് ശ്രീലേഖ എഴുതിയിരിക്കുന്നത്. കൂടാതെ 11-ാം തീയതി സിന്ധു ഗോപാലകൃഷ്ണൻ അവതരിപ്പിച്ച സുഭാഷിതം ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിക്കാം. നല്ല വാക്കുകൾക്ക് നന്ദി. ഇങ്ങനെ പോകുന്നു ശ്രീലേഖയുടെ കത്ത്.
0: ശ്രീലേഖയ്ക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അടുത്ത കത്ത് വായിക്കാം. ഈ കത്ത് അയച്ചിരിക്കുന്നത് രാജീവ് മരത്തങ്കോടാണ്. ആകാശവാണിയിലെ മിക്കവാറും എല്ലാ പരിപാടികളെയും കുറിച്ച് പരാമർശിച്ചുകൊണ്ടാണ് കത്ത് എഴുതിയിരിക്കുന്നത്. ശ്രീ സ്വാതി തിരുനാൾ സംഗീതോത്സവത്തിന് പ്രത്യേകം ആശംസകളും അഭിനന്ദനങ്ങളും നേരുന്നു കൂടെ ആകാശവാണിക്കും. 27-ാം തീയതി TR വിജയലക്ഷ്മി ചേർത്തല അവതരിപ്പിച്ച സുഭാഷിതം ഏറെ ചിന്തിപ്പിക്കുന്ന വാക്കുകളായിരുന്നു.
1: അതെ, സുഭാഷിതത്തിനെ കുറിച്ച് ഒരുപാട് കത്തുകളുണ്ട്.
0: തീർച്ചയായും തുടർന്ന് വായിക്കാം. ഉഷമലരിയിൽ പി ഭാസ്കരന്റെ കവിത ഇരുട്ടിന് ശേഷം അതിന്റെ ആലാപനം നന്നായിരുന്നു എന്നാണ് കത്തിൽ എഴുതിയിരിക്കുന്നത്. കൂടാതെ 28-ാം തീയതിയും ഉഷമലരിയിൽ ONV കുറുപ്പിന്റെ ഇത്തിരി സ്നേഹത്തിന്റെ അക്ഷരങ്ങൾ VT മുരളി ആലപിച്ചതും വിളക്കുടി രാജേന്ദ്രൻ അവതരിപ്പിച്ച സുഭാഷിതവും വളരെയധികം ശ്രദ്ധ ആകർഷിച്ചു. 29-ാം തീയതിയിലെ തൊഴിലാളി മണ്ഡലത്തിൽ പ്ലംബിംഗ് ജോലി ചെയ്യുന്ന രാജേഷ് കുമാർ VL മൃദുൽ ജേക്കബ് നടത്തിയ അഭിമുഖം കേട്ടു. ആ അഭിമുഖം വളരെയധികം നന്നായിരുന്നു എന്നാണ് രാജീവ് മരത്തങ്കോട് കത്തിൽ എഴുതിയിരിക്കുന്നത്. തിരുനെല്ലി കേട്ടോ, തിരുനെല്ലൂർ കരുണാകരന്റെ മെയ്തിനപ്പൂക്കൾ ജയന്തികൃഷ്ണ ഭംഗിയായി ചൊല്ലി എന്നും മൊഴിയാമൊരു കഥയിൽ ഉറൂബ് എഴുതിയ കഥ വളരെയധികം ഭംഗിയായി അവതരിപ്പിച്ചു എന്നും കത്തിൽ എഴുതിയിരിക്കുന്നു. മെയ് 2-ാം തീയതി

0: മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ രവി മേനോൻ പങ്കെടുത്ത റേഡിയോ സ്മരണകൾ വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നും രാജി മരത്തങ്കോട് കത്തിൽ എഴുതിയിരിക്കുന്നു. കൂടാതെ എഴുത്തുകാരനും തിരക്കഥാകൃത്തുമായ കൃഷ്ണ പൂജപ്പുരയുമായി നടത്തിയ അഭിമുഖം വളരെ നന്നായിരുന്നു. ഏപ്രിൽ 24-ന് ഫാദർ മോത്തിവർക്കി അവതരിപ്പിച്ച സുഭാഷിതം ചിന്തയ്ക്കിടം കൊടുക്കുന്നതായിരുന്നു എന്നും രാജി മരത്തങ്കോട് കത്തിലെഴുതിയിരിക്കുന്നു. പാട്ടും പൊരുളും എന്ന പരിപാടിയിൽ ഉപാസന ഉപാസന എന്ന ഗാനത്തെ ശ്രീകുമാർ മുഖത്തല ഭംഗിയായി അവലോകനം ചെയ്തു. ഇങ്ങനെയുള്ള പരിപാടികൾ കേൾപ്പിക്കുന്നതിൽ ആകാശവാണിക്കുള്ള പ്രത്യേകം നന്ദിയും കൂടി രാജി മരത്തങ്കോട് കത്തിലെഴുതിയിട്ടുണ്ട് കേട്ടോ.
1: എല്ലാ പരിപാടികളും കേൾക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. കത്തുകൾക്ക് നന്ദി.
0: ഇത്തരം വ്യത്യസ്തമായ പരിപാടികളായിരിക്കും ശ്രോതാക്കളെ ആകർഷിക്കുന്നത് അല്ലേ?
1: അതെ അതെ,
0: തീർച്ചയായിട്ടും. അടുത്ത കത്ത് വായിച്ചാലോ?
1: അടുത്ത കത്ത് എഴുതിയിരിക്കുന്നത് MG ധരൻ തൃക്കരിപ്പൂറാണ്.
0: എന്താണ് കത്തിലുള്ളത്?
1: മാതാപിതാക്കളുടെയും മുതിർന്ന പൌരന്മാരുടെയും സംരക്ഷണത്തിനും ക്ഷേമത്തിനുമായുള്ള 2007 നിയമത്തെക്കുറിച്ച് നിയമരംഗത്തിലൂടെ, അതായത് 3-ാം തീയതി 10:20 പ്രക്ഷേപണം ചെയ്ത പരിപാടിയാണ്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ കഴിഞ്ഞു എന്നാണ് എഴുതിയിരിക്കുന്നത്. മുൻ നിയമകാര്യ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി അഡ്വക്കേറ്റ് നടക്കൽ കെ പ്രസാദ് വളരെ വ്യക്തമായി കാര്യങ്ങൾ അവതരിപ്പിച്ചു എന്നാണ് MG ധരൻ എഴുതിയിരിക്കുന്നത്. ഒരു കത്തും കൂടിയുണ്ട്. ആയുരാരോഗ്യത്തിൽ ഡോക്ടർ സോണി മേരി വർഗീസ് പാക്കറ്റ് ഭക്ഷണങ്ങളെപ്പറ്റിയും അവയിലെ ലേബലുകളെപ്പറ്റിയും സൂചിപ്പിച്ച കാര്യങ്ങൾ ഏറെ ശ്രദ്ധേയമായിരുന്നു എന്നെഴുതിയിരിക്കുന്നു.
0: MG ധരന്റെ അഭിപ്രായങ്ങൾക്ക് വളരെയധികം നന്ദി. ഈ കത്ത് അയച്ചിരിക്കുന്നത് കോഴിക്കോട് കാക്കൂർ നിന്നും MK രാധാകൃഷ്ണനാണ്. വർഷങ്ങൾക്ക് ശേഷം പുനരാരംഭിച്ച റേഡിയോ നാടകോത്സവത്തിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളാണ് കത്തിലൂടെ അറിയിച്ചിരിക്കുന്നത്. കാത്തിരുന്ന് കിട്ടിയൊരു മഴ പോലെയാണ് റേഡിയോ നാടകങ്ങൾ എന്ന് പല ശ്രോതാക്കളും അവരുടെ അഭിപ്രായങ്ങളിൽ രേഖപ്പെടുത്തിയിരുന്നു. തീർച്ചയായിട്ടും വേനലിൽ വന്നെത്തുന്നൊരു മഴ പോലെയാണ് നാടകങ്ങൾ.
1: അതെ അതെ, ഇതൊരു ഗൃഹാതുരത്വമാണ്.
0: അതെ, തീർച്ചയായിട്ടും റേഡിയോ നാടകങ്ങൾ ആകാശവാണിയുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗം കൂടിയാണ്. MK രാധാകൃഷ്ണൻ അയച്ചിരിക്കുന്ന കത്തും കൂടി വായിക്കാം. അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ 2-ാം ദിവസമായ May 11 പ്രക്ഷേപണം ചെയ്ത ദൈവത്തിൻ മനമാര് കണ്ടു എന്ന നാടകം വർത്തമാനകാലത്തിന് നേരെ പിടിച്ച കണ്ണാടി കണക്കെ നിലകൊണ്ടു. പ്രകൃതിയെ നശിപ്പിച്ചാൽ അവ നമ്മയും നശിപ്പിക്കുവാൻ ഒരുങ്ങും എന്ന സന്ദേശം ഉൾക്കൊണ്ട നാടകം ഉരുൾപൊട്ടലുകൾ എങ്ങനെ ഉണ്ടാകുന്നുവെന്ന് വ്യക്തമാക്കി. വയലാറിന്റെ വൃക്ഷം എന്ന കവിതയിലെ വരികൾ നാടകത്തിന് മാറ്റുകൂട്ടി അശോകൻ എന്ന പ്രകൃതി സ്നേഹിയായ മനുഷ്യന് ശരിയായ മാർഗം കാട്ടിക്കൊടുത്ത മഹാവൃക്ഷം മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. ഇത്തരം മനുഷ്യ കഥാനുഗായിയായതും താക്കീത് നൽകുന്നതുമായ സൃഷ്ടികൾ വളരെ വിലപ്പെട്ടതാണ്. മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാൽ അവതരിപ്പിച്ച അശോകൻ, ഗോപകുമാറിന്റെ മരം എന്നീ കഥാപാത്രങ്ങൾ ഓർമ്മയിൽ നിന്നും മായുന്നില്ല. നാടകം എല്ലാ ശ്രോതാക്കളെയും ആകർഷിച്ചു എന്നറിയുന്നതിൽ ആകാശവാണിക്ക് പ്രത്യേക സന്തോഷമുണ്ട്.
1: അതെ അതെ,
0: ആ സന്തോഷം പ്രിയപ്പെട്ട ശ്രോതാക്കൾ പങ്കുവയ്ക്കുമ്പോഴാണ് പൂർണ്ണതയിലെത്തുന്നത്. സംവിധായകന് അഭിനേതാക്കൾക്കും പ്രത്യേകം നന്ദിയും MK രാധാകൃഷ്ണൻ കത്തിൽ എഴുതിയിരിക്കുന്നു. നാടകത്തിന്റെ പുനഃപ്രക്ഷേപണം കേൾക്കാൻ സാധിച്ചില്ല എന്നുള്ളൊരു പരിഭവം കൂടി അദ്ദേഹം കത്തിൽ പറയുന്നുണ്ട് കേട്ടോ. പരിഭവം വേണ്ട കേട്ടോ. ഈ നാടകങ്ങൾ ആകാശവാണിയുടെ യൂട്യൂബിൽ ലഭ്യമാണ്. എത്ര തവണ വേണമെങ്കിലും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് അത് കേൾക്കാവുന്നതാണ്.
1: അതെ അതെ. അടുത്ത കത്തും നാടകോത്സവത്തിനെ കുറിച്ചാണ്. ഗീതാ ഗോപാലകൃഷ്ണൻ എവൂറാണ് എഴുതിയിരിക്കുന്നത്.
0: അഖില കേരള റേഡിയോ നാടകോത്സവം 2-ാം ദിവസമായ ആകാശവാണി തിരുവനന്തപുരം നിലയം അവതരിപ്പിച്ച ജയരാജ് മിത്രയുടെ രചനയിൽ ദൈവത്തിൻ മനമാര് കണ്ടു മോഹൻലാൽ അവതരിപ്പിച്ച അശോകൻ എന്ന കഥാപാത്രം, കൂടാതെ ഭാഗ്യലക്ഷ്മി, നന്ദു, അമൽശ്രീ, നരിയാപുരം വേണുഗോപാൽ, റജു കോലിയക്കോട് ഇവർ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയ റൂബി ബാബു സംവിധാനം ചെയ്തത്. അണിയറ ശില്പികളായ VN ദീപ, ബിജു കല്ലുവാതുക്കൽ, N സുനിത, V സുരേഷ് കുമാർ എന്നിവർ പ്രത്യേക അഭിനന്ദനം അർഹിക്കുന്നു എന്നും ഗീതാ ഗോപാലകൃഷ്ണൻ കത്തിലെഴുതിയിരിക്കുന്നു കേട്ടോ. കൂട്ടായൊരു പ്രവർത്തനത്തിന്റെ നല്ലൊരു ഫലമാണല്ലോ ആ നാടകത്തിലൂടെ നമ്മൾ കേട്ടത് അല്ലേ?
1: അതെ അതെ.
0: പ്രകൃതി സംരക്ഷണം ഭാവിയിൽ നമുക്ക് എന്തുമാത്രം പ്രയോജനം ചെയ്യും എന്ന നല്ലൊരു സന്ദേശമാണ് ഈ നാടകത്തിലൂടെ അവതരിപ്പിച്ചത് എന്ന കാര്യവും കൂടി ഗീതാ ഗോപാലകൃഷ്ണൻ കത്തിൽ പ്രത്യേകം പരാമർശിക്കുന്നുണ്ട്.
1: ഗീതാ ഗോപാലകൃഷ്ണന്റെ 2 കത്തുകളൂടെയുണ്ട്.
0: ഉഷമലേരിയിൽ വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ കവിത 1001 രാവുകൾ രജനീകൃഷ്ണൻ ആലപിച്ചത് കർണാനന്ദകരമായി എന്നാണ് ഗീതാ ഗോപാലകൃഷ്ണൻ എഴുതിയിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു പരിപാടിയായിരുന്നു.
1: അതെ അതെ.
0: നമ്മുടെ പരിപാടിയുടെ ആദ്യം പറഞ്ഞതുപോലെ സുഭാഷിതം പരാമർശിക്കാതെ ഒരു കത്തും കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. നന്ദിയുണ്ട് കേട്ടോ. 11-ാം തീയതി മായാമുദ്രകളിൽ പ്രസിദ്ധ നോവൽ വനിതയും വൈദികനും ഏറെ ഇഷ്ടമായി. ജേക്കബ് എബ്രഹാം, കുരിയപ്പുഴ സജീവ്, ഗായത്രി ദേവി, നോവൽ ഭാഗം വായിച്ച NJ ജോഷിലാൽ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. കൂടാതെ സന്ദീപ് സുരേഷ്, ശ്രീകല എല്ലാവർക്കും ആശംസകളും നേർന്നിരിക്കുന്നു എന്നും കൂടെ ഗീതാ ഗോപാലകൃഷ്ണൻ കത്തിൽ എഴുതിയിരിക്കുന്നു. ഒരു കത്തുകൂടിയുണ്ട്.
1: ആ കത്തിൽ എഴുതിയിരിക്കുന്നത് May 6 ആകാശവാണി പ്രക്ഷേപണം ചെയ്ത മാറുന്ന സാഹചര്യങ്ങളും പേരന്റ് രീതികളും എന്ന വിഷയത്തിൽ ഡോക്ടർ മൃദുല നായർ മറുപടി പറഞ്ഞ പരിപാടിയുടെ ശബ്ദലേഖനം ഹലോ ഡോക്ടറിലൂടെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ കേൾക്കാൻ സാധിച്ചു. ഏറെ പ്രയോജനപ്രദമായ ഒരു പരിപാടിയായിരുന്നു അത്. ആകാശവാണിക്കും ഡോക്ടറിനും ഈ പരിപാടിക്ക് നേതൃത്വം നൽകിയ MS ആശയ്ക്കും അഭിനന്ദനങ്ങൾ. കണ്ടതും കേട്ടതും മെയ് 10-ാം തീയതിയിലെ നല്ല രസമായിരുന്നു. സുഷമ അനിലിനും ബിജു കല്ലുവാതുക്കലിനും സുരേഷ് തൃക്കുന്നപ്പുഴയ്ക്കും നന്ദി അറിയിച്ചിരിക്കുന്നു.
0: എല്ലാ പരിപാടികളും കേട്ട് അഭിപ്രായങ്ങൾ അറിയിച്ചതിന് പ്രിയ ശ്രോതാവിന് പ്രത്യേക നന്ദി അറിയിക്കുന്നു. അടുത്ത കത്ത് വായിക്കാം. ഈ കത്ത് അയച്ചിരിക്കുന്നത് ഒറ്റപ്പാലം മുളഞ്ഞൂർ നിന്ന് PM വാസുദേവൻ നമ്പൂതിരി. May 4 തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ദിവസം ആകാശവാണി പ്രക്ഷേപണം ചെയ്ത തത്സമയ പരിപാടിയെക്കുറിച്ചുള്ള അഭിപ്രായമാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ജനാധിപത്യ സംവിധാനം സംരക്ഷിക്കാൻ ഇത്തരം തെരഞ്ഞെടുപ്പുകൾ വളരെയധികം പ്രയോജനം ചെയ്യുന്നുണ്ടെന്നും ആ പരിപാടി യാതൊരു വിരസതയുമില്ലാതെ ശ്രോതാക്കളിലേക്ക് എത്തിച്ച ആകാശവാണിക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു എന്നും അദ്ദേഹം കത്തിൽ എഴുതിയിരിക്കുന്നു.
1: അടുത്ത കത്ത് മലപ്പുറം പടപ്പറമ്പിൽ നിന്ന് കെ രാമചന്ദ്രൻ പിള്ള എഴുതിയിരിക്കുന്നതാണ്. അദ്ദേഹത്തിന്റെയും 3 കത്തുകളുണ്ട്. പ്രിയമുള്ള എഴുത്തുപെട്ടിക്ക്, 8-ാം തീയതിയിലെ സാഹിത്യവേദിയിൽ ഹരിപ്പാട് ശ്രീകുമാർ എഴുതി അവതരിപ്പിച്ച മഹാമൗനം തേടി, വികസിത യാമിനി എന്നീ കവിതകളും മീരാബാനുവിന്റെ സമുദ്രതീരം എന്ന കഥയും നിലവാരമുള്ളതായിരുന്നു. മുഹമ്മദ് കൊച്ചാലുമൂടിന്റെ സ്കൂൾ വിട്ട കുട്ടി, അമ്മക്കിനാവ് എന്നീ കവിതകളും മികച്ചതായി എന്നെഴുതിയിരിക്കുന്നു. 9-ാം തീയതി വൈകിട്ട് 5:45 പ്രക്ഷേപണം ചെയ്ത പി ജയചന്ദ്രന്റെ ഭക്തിഗാനങ്ങൾ ഇഷ്ടമായി. ഉഷമലരിയിൽ ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ ജീവിതം എന്ന കവിത കവിതാ സ്വരലയ ആലപിച്ചതും, എൻ കക്കാടിന്റെ സഫലമീ യാത്ര ആർ വിമലസേനൻ നായർ ആലപിച്ചതും ഹൃദ്യമായി എന്നും എഴുതിയിരിക്കുന്നു. 10-ാം തീയതി രാവിലെ 6:45 പ്രാദേശിക വാർത്തയിൽ തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട് എന്ന് പറഞ്ഞു. എറണാകുളം വരെ ആക്കിയാലേ 7 ജില്ലകളാകൂ എന്നാൽ ഉച്ചയ്ക്കുള്ള വാർത്തയിൽ കൃത്യമായി പറയുകയും ചെയ്തു. രാവിലത്തെ വാർത്തയിൽ മിക്ക ദിവസവും തെറ്റ് കടന്നുകൂടുന്നുണ്ട് എന്ന് അദ്ദേഹം എഴുതിയിരിക്കുന്നു.
0: തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ ആകാശവാണി വളരെ ഗൌരവമായി പരിഗണിക്കുന്നതായിരിക്കും. അത് ബന്ധപ്പെട്ട ആൾക്കാരുടെ ശ്രദ്ധയിൽ തീർച്ചയായും എത്തിക്കുന്നതായിരിക്കും. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ വാർത്തകളും അതിന്റെ അവലോകനവും നിഷ്പക്ഷമായും ഏറ്റവും പ്രയോജനപ്രദമായും ശ്രോതാക്കളിൽ എത്തിച്ച ആകാശവാണിക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ടാണ് ഈ കത്ത്.
1: ആരാ എഴുതിയിരിക്കുന്നത്?
0: ഈ കത്ത് അയച്ചിരിക്കുന്നത് ചെരിപ്പിട്ടകാവിൽ നിന്നും ലീന കമറുദ്ദീൻ. മറ്റു പരിപാടികളെ കുറിച്ചുകൂടി ലീന കത്തിൽ എഴുതിയിരിക്കുന്നു. ചിലതിനെ വിമർശനമായിട്ടാണ് കേട്ടോ. വിമർശനങ്ങളെ നമ്മൾ തീർച്ചയായിട്ടും ഇരു കൈകളും നീട്ടി സ്വീകരിക്കുന്നതായിരിക്കും. കത്ത് വായിക്കാം. ആകാശവാണി വൈകുന്നേരങ്ങളിൽ പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പുകൾ പറയുമ്പോൾ കുറച്ചുകൂടി ഗൌരവം പുലർത്തണമെന്നാണ് ലീന കമറുദ്ദീൻ എഴുതിയിരിക്കുന്നത്. പലപ്പോഴും അറിയിപ്പ് പറയുന്നവർ മാരത്തോൺ ഓട്ടം നടത്തും പോലെ തോന്നാറുണ്ട് എന്നും അതിൽ തെറ്റുകൾ കടന്നുകൂടാറുണ്ട് എന്നും എഴുതിയിരിക്കുന്നു. കൂടാതെ കാലാവസ്ഥ പറയുമ്പോൾ പൊതുവെ ഭാഗികമായി മേഘാവൃതമായിരിക്കും എന്ന് പറയുന്നതും വലിയൊരു തെറ്റാണ് എന്ന് കത്തിൽ എഴുതിയിരിക്കുന്നു. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് സമയം വളരെ പരിമിതവും വായിക്കാൻ ധാരാളം അറിയിപ്പുകളും ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ വേഗത കൂടിപ്പോകുന്നതിൽ നമുക്ക് തെറ്റ് പറയാനൊക്കില്ല. ചുരുങ്ങിയ സമയം കൊണ്ട് ഈ അറിയിപ്പുകളെല്ലാം ശ്രോതാക്കളിൽ എത്തിക്കേണ്ട ഒരു കടമ കൂടി സ്റ്റുഡിയോയിലിരിക്കുന്ന അനൗൺസറിൽ നിക്ഷിപ്തമാണ്. അതുകൊണ്ടാകാം ചിലപ്പോൾ വേഗത തോന്നുന്നത്. ഏതായാലും അക്ഷരത്തെറ്റുകൾ വരുന്നതെല്ലാം പ്രിയപ്പെട്ട ശ്രോതാക്കളെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷം. ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോഴാണല്ലോ തിരുത്താൻ നമുക്ക് അവസരമുണ്ടാകുന്നത്. കൂടാതെ ഇപ്പോൾ ശനിയാഴ്ചകളിൽ കേൾപ്പിച്ചിരുന്ന നാടകഗാനങ്ങൾ കേൾക്കാനില്ല. ആകാശവാണിയുടെ ചലച്ചിത്രഗാന പരിപാടി തികച്ചും വ്യത്യസ്തവും ആസ്വാദന മികവുള്ളതുമാകുന്നുണ്ട്. എന്നാൽ തെരഞ്ഞെടുക്കുന്ന ചില പാട്ടുകൾക്ക് ആവർത്തന വിരസതയില്ലേ എന്ന് ലീന കമറുദ്ദീൻ കത്തിൽ എഴുതിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഇത്തരം നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും വിമർശനങ്ങളും ആകാശവാണിയിൽ എഴുതി അറിയിക്കുന്നതിൽ വളരെയധികം നന്ദിയുണ്ട്. തിരുത്തേണ്ടത് വളരെ തന്മയത്വത്തോടുകൂടി ആകാശവാണി പരിഗണിക്കുകയും തിരുത്തുകയും ചെയ്യും. പരിപാടികൾ കേൾക്കുന്നതിനും കത്തുകൾ അയക്കുന്നതിനും നന്ദി.
1: റേഡിയോ നാടകോത്സവത്തിനെ കുറിച്ച് ഇനിയും കത്തുകളുണ്ട്.
0: ആരാണ് കത്ത് അയച്ചിരിക്കുന്നത്?
1: കത്ത് അയച്ചിരിക്കുന്നത് കാർത്തിക അണ്ടല്ലൂരാണ്. ആദ്യത്തെ കത്ത് ഞാൻ വായിക്കാം. അഖില കേരള റേഡിയോ നാടകോത്സവം 2-ാം ദിവസം തിരുവനന്തപുരം നിലയം അവതരിപ്പിച്ച നാടകം ദൈവത്തിൻ മനമാരു കണ്ടു എന്നത് പേരുപോലെ തന്നെ അന്വർത്ഥമായിരുന്നു. നാടകത്തിന്റെ ഉള്ളടക്കവും കഷ്ടപ്പെട്ട് സ്വരൂക്കൂട്ടിവെച്ച തന്റെ സമ്പാദ്യം മുഴുവൻ ഒറ്റ ദിവസത്തെ വെള്ളപ്പൊക്കത്തിൽ കൂടി നാശോന്മുഖമായി ഒരു ഗതിയും പരഗതിയുമില്ലാതെ ജീവിക്കേണ്ടി വന്ന കഥാപാത്രമായ അശോകൻ നടന വിസ്മയ മോഹൻലാൽ അനശ്വരമാക്കി തീർത്തു. ബാക്കിയുള്ള എല്ലാ കഥാപാത്രങ്ങളും ഒന്നിനൊന്നിനും മെച്ചമായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. രചയിതാവിനും സംവിധായകർക്കും അഭിനന്ദനങ്ങൾ. അഖില കേരള റേഡിയോ നാടകോത്സവം 3-ാം ദിവസം കോഴിക്കോട് നിലയത്തിന്റെ നാടകമായ മടക്കം യൂട്യൂബ് കുക്കറി ചാനലിന്റെ കഥയായതിനാൽ വേറിട്ട നിലവാരം പുലർത്തി. ചാനൽ ഡയറക്ടർ വന്നതിനാൽ മാധവിന്റെ രോഗം മാറി സംസാരശക്തിയും കാഴ്ചശക്തിയും തിരിച്ചുകിട്ടിയത്, പ്രതിരോധശേഷിയുള്ള ചായച്ചെടികളെല്ലാം കരിഞ്ഞുപോയത്, നളിനി യൂറോപ്യൻ ടൂർ കോർപ്പറേറ്റുകൾക്ക് കൂട്ടുനിന്നത് ഒക്കെ നാടകത്തിന്റെ കേന്ദ്രാശയം മിഴിവിട്ടതാക്കി തീർത്തു. അഭിനേതാക്കൾ തങ്ങളുടെ കഥാപാത്രങ്ങളോട് അങ്ങേയറ്റം നീതി പുലർത്തിയെന്നും കാർത്തിക എഴുതിയിട്ടുണ്ട്. 9-ാം തീയതിയിൽ കാത്തതും കാതോർത്തതും പരിപാടിയിൽ പ്രക്ഷേപണം ചെയ്ത പ്രസിദ്ധ നോവലിസ്റ്റും സാഹിത്യകാരനുമായ UK കുമാരൻ തന്റെ റേഡിയോ സ്മരണകൾ പങ്കുവച്ചത് ഗൃഹാതുരമായ ഓർമ്മകളായിരുന്നു. തക്ഷൻകുന്നുമായി അദ്ദേഹത്തിനുള്ള ബന്ധം പരിപാടിയിൽ കൂടി മനസ്സിലാക്കാൻ സാധിച്ചു. കത്തങ്ങനെ നീണ്ടുപോവുകയാണ്. ഓർമ്മച്ചെപ്പിനെ കുറിച്ചും ഹലോ പ്രിയഗാനത്തെ കുറിച്ചും ഒക്കെ എഴുതിയിട്ടുണ്ട്. പ്രകാശധാര, ഹലോ ആകാശവാണി, സുഭാഷിതം, ഉഷമലരി, റേഡിയോ സ്മരണകൾ, എല്ലാ പരിപാടിയെയും കുറിച്ച് കാർത്തിക വിശദമായി തന്നെ എഴുതിയിട്ടുണ്ട്.
0: കാർത്തിക, ശവാണിയുടെ നന്ദി പ്രത്യേകം അറിയിക്കുന്നു. അടുത്ത കത്തിലോട്ട് പോയാലോ?
1: അടുത്ത കത്ത് നഫീസ കുഞ്ഞിപ്പ പന്താവൂർ. May 5, 9:30 മാവേലിക്കര ചന്ദ്രദാസ് അവതരിപ്പിച്ച വർണ്ണശാല എന്ന കഥാപ്രസംഗം ശക്തമായി. നല്ല കഥ, നല്ല അവതരണം. ഫാദർ ജോയിക്കുട്ടി വർഗീസ് തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതവും ചിന്തനീയമായി. സത്യം, അറിവ്, പ്രപഞ്ച പ്രവാഹം 10-ാം തീയതി പ്രക്ഷേപണം ചെയ്ത സ്വാമി മുനിനാരായണ പ്രസാദ് അവതരിപ്പിച്ച സുഭാഷിതം ഗംഭീരമായി. വൈലോപ്പിള്ളിയുടെ 1001 രാവുകൾ രഞ്ജിനി കൃഷ്ണൻ ആലപിച്ച ഉഷമലരിയും ഉന്നത നിലവാരം പുലർത്തി. ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. പിന്നെ റേഡിയോ നാടകോത്സവ പരിപാടിക്കും പ്രത്യേകം ആശംസകൾ നഫീസ കുഞ്ഞിപ്പ പന്താവൂർ അറിയിച്ചിട്ടുണ്ട്.
0: അടുത്ത കത്ത് കത്തല്ല കേട്ടോ, കത്തുകളാണ് കേട്ടോ. വക്കം വാഹിദാണ് കത്തുകൾ അയച്ചിരിക്കുന്നത്.
1: എത്ര കത്തുകൾ!
0: കുറേ കത്തുകളുണ്ട്. ഓരോ ദിവസത്തെ പരിപാടികൾ എഴുതാൻ ഓരോ കത്താണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. സുഭാഷിതവും ഉഷമലരിയും കൂടാതെ മറ്റ് പരിപാടികളെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് എല്ലാ കത്തുകളിലും അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്.
1: വക്കം വാഹിദ് ഉഷമലരിയും സുഭാഷിതവും അല്ലാതെ വേറെ പരിപാടിയും ഇഷ്ടപ്പെട്ടതെന്ന് എഴുതിയിട്ടുണ്ട്.
0: അതേതൊക്കെയാണ്?
1: ഓർമ്മച്ചെപ്പിലെ മധുരഗാനങ്ങൾ, 11 മണിക്ക് ബാലലോകത്തിൽ കൊല്ലം അല്ലമീൻ പബ്ലിക് സ്കൂളിലെ കൂട്ടുകാർ അവതരിപ്പിച്ച പരിപാടികൾ, 11:30 നെയ്യാറ്റിൻകര വാസുദേവൻ പാടിയ കൃതികൾ, രാത്രി 9:15 ഐശ്വര്യ അവതരിപ്പിച്ച പണ്ട് പണ്ട് പണ്ട് എന്ന പരിപാടികളും ഇഷ്ടപ്പെട്ടു എന്ന് എഴുതിയിട്ടുണ്ട്.
0: ഈ മാസം 11-ാം തീയതി രാത്രി 9:30 തിരുവനന്തപുരം നിലയം പ്രക്ഷേപണം ചെയ്ത ദൈവത്തിൻ മനമാര് കണ്ടു എന്ന നാടകം വളരെയധികം ഹൃദ്യമായി എന്നും, കൂടാതെ രാത്രി 9:30 കോഴിക്കോട് നിലയം അവതരിപ്പിച്ച മടക്കം എന്ന നാടകവും ഇഷ്ടപ്പെട്ടു എന്നും വക്കം വാഹിദ് പ്രത്യേകം കത്തിൽ അടിവരയിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. റേഡിയോയിലെ എല്ലാ പരിപാടികളും കേട്ട് ഇതുപോലെ അഭിപ്രായങ്ങൾ വിശദമായി എഴുതുന്ന വക്കം വാഹിദിന് പ്രത്യേക ഒരു നന്ദി പറയണ്ടേ?
1: അതെ അതെ, പ്രത്യേകം നന്ദി. അടുത്ത് നമുക്ക് AERTVMPM@gmail.com എന്ന മെയിൽ വിലാസത്തിൽ വന്ന സന്ദേശങ്ങൾ നോക്കാം.
0: ശരി, സന്ദേശം വായിച്ചോളൂ.
1: ലതീഷ് കുന്നുമ്മൽ അയച്ച സന്ദേശമാണ് ആദ്യം. നഗരപുരാണം ഓരോ കേൾവിക്കാരനെയും കാലത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന മനോഹരമായ ഒരു യാത്രാനുഭവമാണ്. നമ്മുടെ നഗരങ്ങളുടെ ചരിത്രവും സംസ്കാരവും ഇത്രമേൽ ഹൃദ്യമായി ആവിഷ്കരിക്കുന്നത് അഭിനന്ദനാർഹമാണ്. നഗരപുരാണം വളരെ നന്നാവുന്നുണ്ട്. ഗാന്ധിജിയുടെ ആശയങ്ങളെയും ജീവിത ദർശനങ്ങളെയും ഇത്രയും മനോഹരമായും മറ്റു നിലയങ്ങളിലെ ഇത്തരം പരിപാടികളിൽ നിന്ന് വ്യത്യസ്തമായും ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന ഗാന്ധി സ്മൃതിയും ഏറെ ഇഷ്ടമായി എന്ന് ലതീഷ് എഴുതിയിട്ടുണ്ട്.
0: അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് ദിലീപ് വി മുഹമ്മദ്. പരിസ്ഥിതി ടൂറിസത്തിന് സാധ്യത ഉള്ളതും എന്നാൽ അധികം ആരുടെയും ശ്രദ്ധ പതിയാത്തതുമായ ഇടുക്കി ജില്ലയിലെ മുതിയാൻമല എന്ന സ്ഥലത്തിന്റെ ടൂറിസം സാധ്യതകളെ അവതരിപ്പിച്ച പ്രഭാതബേരി ശ്രദ്ധേയമായി. അവരവർ ചെയ്ത പാപങ്ങളുടെ ഫലം അവരവർ തന്നെ അനുഭവിക്കേണ്ടി വരുമെന്ന് രാമായണകർത്താവായ വാൽമീകി മഹർഷിയുടെ ജീവിതകഥ ഉദ്ധരിച്ച് അരവിന്ദൻ കണിച്ചുകുളങ്ങര അവതരിപ്പിച്ച സുഭാഷിതം ചിന്തോദ്ദീപകമായി എന്നും ദിലീപ് എഴുതിയിരിക്കുന്നു. കൂടാതെ പ്രകാശധാരയിൽ വേനൽക്കാല ആരോഗ്യം ആയുർവേദത്തിൽ എന്ന വിഷയത്തെ അധികരിച്ച് ഡോക്ടർ പ്രിയ നടത്തിയ പ്രഭാഷണം ആ വിഷയത്തിന്റെ സകല വശങ്ങളെയും സ്പർശിക്കുന്നതായി, ഗവേഷണ വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങളിലും വെല്ലുവിളികളിലും ഉത്കണ്ഠ രേഖപ്പെടുത്തി അവതരിപ്പിച്ച പ്രഭാതബേരി ഉത്തരവാദപ്പെട്ടവർ വളരെയധികം ഗൌരവത്തോടെ കേൾക്കേണ്ടതാണെന്നും ദിലീപ് തന്റെ സന്ദേശത്തിൽ എഴുതിയിരിക്കുന്നു. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ എഴുത്തുപെട്ടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ആകാശവാണിയിലെ എല്ലാ പരിപാടികളും കേട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. അപ്പോൾ വിലാസം പറയാം അല്ലേ?
1: വിലാസം എഴുത്തുപെട്ടി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 6950014.
0: ഇനി സന്ദേശങ്ങൾ അയക്കാനുള്ള മെയിൽ ഐ ഡി പറയാം. AIRTVMPM@gmail.com.
1: ഇമെയിൽ വിലാസം ഒരിക്കൽ കൂടി AIRTVMPM@gmail.com.
0: ഇന്നത്തെ എഴുത്തുപെട്ടിയിലേക്ക് കത്തുകളയച്ച എല്ലാ ശ്രോതാക്കൾക്കും ആശംസകൾ നേരുന്നു.
1: നന്ദി,
0: നമസ്കാരം.

0: ആകാശവാണി
1: നിയമരംഗം. സറോഗസി റെഗുലേഷൻ ആക്ട് അഥവാ വാടക ഗർഭധാരണ നിയന്ത്രണ നിയമം 2021. അഡ്വക്കേറ്റ് പ്രിയങ്ക എൽ സംസാരിക്കുന്നു.
2: മാതൃത്വം എന്നത് ഏതൊരു സ്ത്രീയുടെയും സ്വപ്നമാണ്. എന്നാൽ ശാരീരികമായ പരിമിതികൾ മൂലം ആ സ്വപ്നം തടസ്സപ്പെടുമ്പോൾ പ്രത്യാശയുടെ വെളിച്ചമായി മാറുന്ന ഒന്നാണ് സറോഗസി അഥവാ വാടക ഗർഭധാരണം. സറോഗസി എന്നാൽ ഒരു സ്ത്രീ അഥവാ സറോഗേറ്റ് അമ്മ മറ്റൊരാളുടെ കുഞ്ഞിനെ ഗർഭം ധരിച്ചു പ്രസവിക്കുന്ന പ്രക്രിയയാണ്. സ്വാഭാവികമായി കുഞ്ഞ് ലഭിക്കാത്ത ദമ്പതികൾക്ക് ഇത് ഒരു വലിയ പ്രതീക്ഷയും ആശ്വാസവുമാണ്. ഇന്ത്യയിൽ ഈ മേഖലയിലെ ചൂഷണങ്ങൾ തടയാനും ധാർമ്മികത ഉറപ്പുവരുത്താനുമായി നിലവിൽ വന്ന സറോഗസി റെഗുലേഷൻ ആക്ട് 2021 കുറിച്ചാണ് ഞാൻ ഇന്ന് ഇവിടെ സംസാരിക്കുന്നത്. ഒരു കാലത്ത് ഇന്ത്യ ലോകത്തിന്റെ വാടക ഗർഭധാരണ തലസ്ഥാനം അല്ലെങ്കിൽ സറോഗസി ഹബ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. സാമ്പത്തിക ലാഭത്തിനായി പാവപ്പെട്ട സ്ത്രീകളെ വാടക ഗർഭധാരണത്തിന് നിർബന്ധിക്കുന്ന സാഹചര്യം ഇവിടെ നിലനിന്നു വന്നിരുന്നു. ഇത് സ്ത്രീകളുടെ ആരോഗ്യത്തെയും കുഞ്ഞുങ്ങളുടെ അവകാശങ്ങളെയും ബാധിച്ചു. സറോഗസി രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് ആൾട്രോയിസ്റ്റിക് സറോഗസി. ഇവിടെ സറോഗേറ്റ് അമ്മയ്ക്ക് പണം ലഭിക്കില്ല, മെഡിക്കൽ ചെലവുകളും ഇൻഷുറൻസും മാത്രം നൽകപ്പെടും. രണ്ട് കൊമേഴ്സ്യൽ സറോഗസി. ഇവിടെ പണം നൽകിയാണ് സറോഗസി നടത്തുന്നത്. ഇത് ഇന്ത്യയിൽ ഇപ്പോൾ നിയമവിരുദ്ധമാണ്. സറോഗസിയിൽ ഉണ്ടായിരുന്ന ദുരുപയോഗങ്ങളും സ്ത്രീകളുടെ ചൂഷണവും തടയാൻ ഇന്ത്യൻ സർക്കാർ കൊണ്ടുവന്ന സറോഗസി ആക്ടിലെ പ്രധാന ലക്ഷ്യങ്ങൾ ഇവയാണ്. സറോഗസിയെ ഒരു വ്യാപാരമാക്കുന്നത് തടയുക, ദരിദ്ര സ്ത്രീകളുടെ ചൂഷണം ഒഴിവാക്കുക, കുഞ്ഞിന്റെയും സറോഗേറ്റ് അമ്മയുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുക, ന്യായമായ സുരക്ഷിതമായ പ്രക്രിയ ഉറപ്പാക്കുക. ആർക്കാണ് സറോഗസി ചെയ്യാൻ അനുമതി? വിവാഹിതരായ ഇന്ത്യൻ ദമ്പതികൾക്ക്. സ്ത്രീകൾക്ക് 23 മുതൽ 50 വയസ്സ് വരെ പ്രായം. പുരുഷന്മാർക്ക് 26 മുതൽ 55 വയസ്സ് വരെ. മെഡിക്കൽ കാരണം കൊണ്ട് കുഞ്ഞ് ലഭിക്കാത്തതായി തെളിവ് വേണം. സിംഗിൾ പാരന്റ്സ്, ലിവ് ഇൻ കപ്പിൾസ്, വിദേശികൾ, ഇവർക്കെല്ലാം സാധാരണയായി അനുമതി ഇല്ല. സറോഗേറ്റ് അമ്മയ്ക്ക് വേണ്ട യോഗ്യതകൾ: വിവാഹിതയായ സ്ത്രീ ആയിരിക്കണം, കുറഞ്ഞത് ഒരു കുഞ്ഞുണ്ടായിരിക്കണം, ഇവരുടെ പ്രായം 25 മുതൽ 35 വയസ്സ് വരെ ആയിരിക്കണം. ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സറോഗസി ചെയ്യാം. 2024 വന്ന ഭേദഗതി പ്രകാരം ദമ്പതികളിൽ ഒരാൾക്ക് മെഡിക്കൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഡോണർ ഗാമേറ്റ്സ് ഉപയോഗിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട്. നീതിന്യായ വ്യവസ്ഥ മാനുഷികമായ പരിഗണനകൾക്കും മുൻഗണന നൽകുന്നു എന്നതിൻ്റെ ഉദാഹരണമാണിത്. സംസ്ഥാനത്ത് ഇതുവരെ 18 ആർട്ടിഫിഷ്യൽ റിപ്രൊഡക്റ്റീവ് ടെക്നോളജി ക്ലിനിക്കുകൾക്കും 78 IRT ലെവൽ 2 ക്ലിനിക്കുകൾക്കും 20 സറോഗസി ക്ലിനിക്കുകൾക്കും 24 ART ബാങ്കുകൾക്കും രജിസ്ട്രേഷൻ നൽകിയിട്ടുണ്ട്. കൃത്രിമ ഗർഭധാരണവും വന്ധ്യതാ നിവാരണ ചികിത്സയും നടത്തുന്നവർ സർക്കാർ രജിസ്ട്രേഷനിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങളിൽ നിന്നു മാത്രം അവ ചെയ്യണമെന്ന് നിർദ്ദേശമുണ്ട്. സർക്കാർ സ്വകാര്യ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സറോഗസി ക്ലിനിക്കുകൾ, ART ക്ലിനിക്കുകൾ, ART ബാങ്കുകൾ തുടങ്ങിയവ ART സറോഗസി നിയമപ്രകാരം രജിസ്ട്രേഷൻ നടത്തേണ്ടതാണ്. സറോഗസി നിയമം അനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ സ്ഥാപനങ്ങൾ കൃത്യമായി പാലിക്കുന്നതിലൂടെ ചൂഷണങ്ങൾ തടയുന്നതിനും പ്രവർത്തനം സുതാര്യമാക്കുന്നതിനും ആവശ്യമുള്ളവർക്ക് ഗുണമേന്മയുള്ള സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനും കഴിയുന്നു. സംസ്ഥാന തലത്തിൽ സ്റ്റേറ്റ് ബോർഡും അപ്രോപ്രിയേറ്റ് അതോറിറ്റിയും ഉണ്ട്. സ്റ്റേറ്റ് ബോർഡിന്റെ മേധാവി ആരോഗ്യവകുപ്പ് മന്ത്രിയും അപ്രോപ്രിയേറ്റ് അതോറിറ്റിയുടെ മേധാവി ആരോഗ്യവകുപ്പ് അഡീഷണൽ സെക്രട്ടറിയുമാണ്. സ്റ്റേറ്റ് ബോർഡിന്റെ പരിശോധനാ റിപ്പോർട്ട് പ്രകാരം അപ്രോപ്രിയേറ്റ് അതോറിറ്റിയാണ് അംഗീകാരം നൽകുന്നത്. ഏതെങ്കിലും സ്ഥാപനത്തെപ്പറ്റി പരാതിയുണ്ടെങ്കിൽ പരിശോധിച്ച് അപ്രോപ്രിയേറ്റ് അതോറിറ്റി നടപടി സ്വീകരിക്കും. ഇന്ത്യയിൽ ഏറ്റവും പുതിയ വാടക ഗർഭധാരണ നിയമം 2025 പ്രകാരം ഇന്ത്യൻ വംശജരല്ലാത്ത വിദേശികൾക്ക് വാടക ഗർഭധാരണം നിയമപരമല്ല. വാണിജ്യപരമോ നിസ്വാർത്ഥമോ ആയാലും വിദേശ പൗരന്മാർക്ക് ഇന്ത്യയിൽ വാടക ഗർഭധാരണ സേവനങ്ങൾ ആക്സസ് ചെയ്യുന്നതിൽ നിന്ന് 2021 വാടക ഗർഭധാരണ നിയന്ത്രണ നിയമം കർശനമായും വിലക്കുന്നു. വാടക ഗർഭധാരണം പരിഗണിക്കുന്ന ഇന്ത്യൻ ദമ്പതികൾക്ക് പ്രത്യേക നിയമപരമായ വ്യവസ്ഥകൾ പാലിക്കേണ്ടതുണ്ട്. നിയമപരമായി വിവാഹിതരായി കുറഞ്ഞത് 5 വർഷമെങ്കിലും കഴിഞ്ഞിരിക്കണം. രജിസ്റ്റർ ചെയ്ത സർക്കാർ ക്ലിനിക്കിൽ നിന്നുള്ള വന്ധ്യത സ്ഥിരീകരിക്കുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. രേഖകളുടെ കാര്യത്തിൽ പങ്കാളികൾ ഇരുവരും ആധാർ കാർഡ്, പാൻ കാർഡ്, വിവാഹ സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ രേഖകൾ, പാസ്പോർട്ട് വലുപ്പത്തിലുള്ള ഫോട്ടോഗ്രാഫുകൾ തുടങ്ങിയ തിരിച്ചറിയൽ രേഖകൾ സമർപ്പിക്കണം. വാടകക്കാർ അടുത്ത ബന്ധുവായിരിക്കണം. വിവാഹിതയായിരിക്കണം. 25-നും 35-നും ഇടയിൽ പ്രായമുള്ളവളായിരിക്കണം. കുറഞ്ഞത് ഒരു ജൈവിക കുട്ടിയെങ്കിലും ഉണ്ടായിരിക്കണം. ജീവിതകാലത്ത് ഒരിക്കൽ മാത്രമേ അവൾക്ക് വാടകക്കാരിയായി പ്രവർത്തിക്കാൻ കഴിയൂ. എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചു കഴിഞ്ഞാൽ ദമ്പതികൾ ജില്ലാ അല്ലെങ്കിൽ സംസ്ഥാന സരോഗസി ബോർഡിന് അപേക്ഷിക്കണം. അംഗീകരിക്കപ്പെട്ടാൽ അവർക്ക് ഒരു എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റും ഒരു യോഗ്യതാ സർട്ടിഫിക്കറ്റും ലഭിക്കും. വാടകക്കാരന്റെ അറിവോടെയുള്ള സമ്മതവും മാതാപിതാക്കളുടെ ഏതെങ്കിലും അവകാശങ്ങൾ ഉപേക്ഷിക്കുന്നതും വ്യക്തമാക്കുന്ന നിയമപരമായി തയ്യാറാക്കിയ ഒരു കരാറും ഇതോടൊപ്പം ഉണ്ടായിരിക്കണം. ഈ കരാർ നോട്ടറി സാക്ഷ്യപ്പെടുത്തുകയും രേഖയിൽ ഉൾപ്പെടുത്തുകയും വേണം. ഇന്ത്യയിൽ ഏറ്റവും പുതിയ വാടക ഗർഭധാരണ നിയമം 2025 പ്രകാരം NRI OCI ഉടമകൾക്ക് സരോഗസിക്ക് അർഹതയുണ്ട്. അവർ നിയമപരമായി വിവാഹിതരായ ദമ്പതികളായിരിക്കണം. അപേക്ഷിക്കുന്നതിനു മുമ്പ് കുറഞ്ഞത് 12 മാസമെങ്കിലും ഇന്ത്യയിൽ താമസിക്കണം. രജിസ്റ്റർ ചെയ്ത ഇന്ത്യൻ ക്ലിനിക്കിൽ നിന്ന് വന്ധ്യതയുടെ തെളിവ് നൽകണം. സാധുവായ OCI അല്ലെങ്കിൽ NRI സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ടിന്റെയും വിസയുടെയും പകർപ്പുകൾ, വിവാഹ സർട്ടിഫിക്കറ്റ്, ഇന്ത്യയിൽ താമസിച്ചതിന്റെ തെളിവ്, ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത IVF സ്പെഷ്യലിസ്റ്റിൽ നിന്നുള്ള മെഡിക്കൽ വന്ധ്യതാ സർട്ടിഫിക്കറ്റ്, എല്ലാ രേഖകളും സഹിതം ജില്ലാ സരോഗസി ബോർഡിൽ അപേക്ഷിക്കുക. എസൻഷ്യാലിറ്റി എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റുകൾ നേടുക. ഇന്ത്യയിൽ ഒരു നിയമപരമായ കരാർ തയ്യാറാക്കി നോട്ടറൈസ് ചെയ്യണം. സാധാരണ തിരിച്ചറിയൽ കാർഡുകൾക്കും വിവാഹ രേഖകൾക്കും പുറമെ അവർ അവരുടെ പാസ്പോർട്ട്, വിസ, OCI അല്ലെങ്കിൽ NRI സർട്ടിഫിക്കറ്റ് എന്നിവ സമർപ്പിക്കണം. ഇന്ത്യൻ ദമ്പതികളുടെ കേസിലെ അതേ വ്യവസ്ഥകൾ വാടകദാതാവും പാലിക്കണം. അംഗീകാരം ലഭിക്കുന്നതിനു മുമ്പ് എല്ലാ രേഖകളും ജില്ലാ മെഡിക്കൽ ബോർഡ് പരിശോധിക്കും. ജനനശേഷം NRIകളും OCIകളും കുട്ടികളുടെ ജനന സർട്ടിഫിക്കറ്റിനായി അപേക്ഷിക്കണം. തുടർന്ന് FRRO നിന്ന് എക്സിറ്റ് ക്ലിയറൻസും നവജാത ശിശുവിന്റെ പാസ്പോർട്ട് പ്രോസസ്സിംഗും നേടണം. ഇന്ത്യയിലെ ഏറ്റവും പുതിയ വാടക ഗർഭധാരണ നിയമം 2025 പ്രകാരം വാടക അമ്മയുടെ പ്രധാന അവകാശങ്ങൾ ഇവയാണ്. നടപടിക്രമം ആരംഭിക്കുന്നതിനു മുമ്പ് വാടക മാതാവ് രേഖാമൂലമുള്ള സമ്മതം നൽകണം. ഭ്രൂണം ഇംപ്ലാന്റേഷനു മുമ്പ് വാടക ഗർഭധാരണത്തിൽ നിന്ന് പിന്മാറാൻ അവൾക്ക് അവകാശമുണ്ട്. ഗർഭകാലം മുഴുവൻ സൗജന്യവും ഗുണമേന്മയുള്ളതുമായ വൈദ്യപരിചരണത്തിന് അവകാശമുണ്ട്. പ്രസവശേഷം കുറഞ്ഞത് 36 മാസത്തേക്ക് ആരോഗ്യ ഇൻഷുറൻസ് എടുത്തിരിക്കണം. ഒരു സാഹചര്യത്തിലും വാടക ഗർഭധാരണത്തിലേക്ക് നിർബന്ധിക്കാനോ തെറ്റിദ്ധരിപ്പിക്കാനോ പാടില്ല. പ്രക്രിയയിലുടനീളം അവൾക്ക് അന്തസ്സിനും സ്വകാര്യതയ്ക്കുമുള്ള അവകാശം നിലനിർത്തുന്നു. അവൾക്ക് മനഃശാസ്ത്രപരമായ കൗൺസിലിംഗും പ്രസവാനന്തര പരിചരണത്തിനും അർഹതയുണ്ട്. അവളുടെ ഐഡന്റിറ്റി രഹസ്യമായും നിയമപ്രകാരം സംരക്ഷിക്കപ്പെട്ടും തുടരുന്നു. സരോഗസി നിയമം കേവലം ഒരു നിയന്ത്രണമല്ല, മറിച്ച് ചൂഷണങ്ങൾക്കെതിരെയുള്ള കവചമാണ്. ശാസ്ത്രം വളരുമ്പോൾ അത് മാനുഷിക മൂല്യങ്ങളെ മുറിപ്പെടുത്താതെയാകണം എന്ന് ഈ നിയമം നമ്മെ ഓർമ്മിപ്പിക്കുന്നു.
1: സറോഗസി റെഗുലേഷൻ ആക്ട് അഥവാ വാടക ഗർഭധാരണ നിയന്ത്രണ നിയമം 2021. ഈ വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് അഡ്വക്കേറ്റ് പ്രിയങ്ക എൽ.
0: നിയമരംഗം സമാപിക്കുന്നു.

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യമേ രമേശൻ നായരെഴുതി, ബേണി ഇഗ്നേഷ്യസ് സംഗീതം നൽകി, സന്തോഷ് കേശവ്, സുജാത എന്നിവർ ചേർന്ന് പാടിയ ഗാനം. ചിത്രം മേലേ വാര്യത്തെ മാലാഖക്കുട്ടികൾ.

വിദ്യാസാഗറിന്റെ സംഗീതത്തിൽ വിനീത് ശ്രീനിവാസനും സുജാതയും ചേർന്നു പാടിയ ഗാനം ഇനി കേൾക്കാം. കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന ചിത്രത്തിനുവേണ്ടി ബി ആർ പ്രസാദ് എഴുതിയത്.

പള്ളിച്ചട്ടമ്പി എന്ന ചിത്രത്തിനു വേണ്ടി വിശാൽ മിശ്രയും ആവണി മൽഹാറും ചേർന്ന് പാടിയ ഗാനമാണിനി. കൈതപ്രത്തിന്റെ വരികൾ ചിട്ടപ്പെടുത്തിയത് ജേക്സ് ബിജോയ്.

മാന്ത്രികം എന്ന ചിത്രത്തിനു വേണ്ടി ഒ എൻ വി കുറിപ്പെടുത്തി എസ് പി വെങ്കടേഷ് സംഗീതം നൽകി. യേശുദാസും ചിത്രയും ചേർന്നു പാടിയ ഗാനം.

ചിത്രം മയിൽപ്പീലിക്കാവ്. പാടിയത് യേശുദാസും ചിത്രയും. ഗാനരചന എസ് രമേശൻ നായർ. സംഗീതം ബേണി ഇഗ്നേഷ്യസ്.

ഒരു ഗാനം കൂടി കേൾക്കാം. ഔസേപ്പച്ചന്റെ സംഗീതത്തിൽ യേശുദാസും സുജാതയും ചേർന്നു പാടിയത്. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന ചിത്രത്തിനു വേണ്ടി ഈ ഗാനം എഴുതിയത് കൈതപ്രം.

എല്ലാവർക്കും ഇന്നത്തെ ബാലലോകത്തിലേക്ക് സ്വാഗതം. ബാലലോകം പരിപാടികളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത ഓർമ്മിപ്പിക്കാം. ഇന്ന് ലോക ടെലികമ്മ്യൂണിക്കേഷൻ ദിനമാണ്. നമ്മുടെ മുതിർന്നവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, നമ്മൾ പണ്ടൊക്കെ ഒരു സന്ദേശം അയക്കാൻ ഒരുപാട് ദിവസങ്ങൾ എടുത്തിരുന്നു. പക്ഷേ ഇന്ന് അതല്ല സ്ഥിതി. ഒരു വിവരം കൈമാറാൻ ഞൊടിയിടാ മതി. അത്രത്തോളം ഇന്ന് ടെലികമ്മ്യൂണിക്കേഷൻ മേഖല വളർന്നിരിക്കുന്നു. 1865 അന്താരാഷ്ട്ര ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയൻ രൂപീകൃതമായതിന്റെ ഓർമ്മയ്ക്കായാണ് ഈ ദിനം ആചരിക്കുന്നത്. പണ്ട് മാസങ്ങളെടുത്ത് കൈമാറിയിരുന്ന പല വിവരങ്ങളും ഇന്ന് നമ്മുടെ വിരൽത്തുമ്പിലെ ഒരു സ്പർശനം കൊണ്ട് തന്നെ ലോകത്തിന്റെ മറുഭാഗത്തെത്തുന്നു. ടെലിഫോണിൽ തുടങ്ങി റേഡിയോയും ടെലിവിഷനും ഒക്കെ കടന്ന് ഇന്റർനെറ്റിലും നിർമ്മിത ബുദ്ധിയിലും, അതായത് AI എത്തി നിൽക്കുന്നു നമ്മുടെ ഈ വളർച്ച. ഈ ഒരു വളർച്ച നമ്മുടെ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്നാണ്. ടെലികമ്മ്യൂണിക്കേഷൻ മേഖലയുടെ ഈ വമ്പൻ വളർച്ച നേട്ടങ്ങൾക്കൊപ്പം ചില ഓർമ്മപ്പെടുത്തലുകൾ കൂടി നൽകുന്നുണ്ട്. അതായത്, നമ്മൾ ഈ സാങ്കേതിക വിദ്യകൾ ക്രിയാത്മകമായും സുരക്ഷിതമായും ഉപയോഗിക്കാൻ ശീലിക്കണം. ഈ സാങ്കേതിക വിദ്യയുടെ ഗുണഫലങ്ങളെ ശരിയായി ഉപയോഗിക്കാനും നാം ശീലിക്കണം. ഇനി നമുക്ക് ഇന്നത്തെ പരിപാടികളിലേക്ക് കടക്കാം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ A grade നേടിയ ഇനങ്ങളാണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം ഒരു ലളിതഗാനമാണ്, പാടുന്നത് പവിത്ര PS.

0: and we must save Mother Nature soon. I will end with Mother Teresa's words. Yesterday is gone. Tomorrow has not yet come. We have only today. Let us begin.
1: ബാലലോകത്തിലടുത്തത് ഒരു സംസ്കൃത ഗാനാലാപനമാണ്. പാടുന്നത് ദേവിക എസ് എസ്.

0: മായാമുദ്രകൾ.
1: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
2: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
3: ജൂൾസ് വെർണെ എഴുതിയ നോവൽ ലോകം ചുറ്റിയ 80 ദിവസങ്ങൾ. രചന ജേക്കബ് എബ്രഹാം.
0: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.
2: അറിയിപ്പ്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ പാമ്പുകടിയും സുരക്ഷാ മുൻകരുതലുകളും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ബയോഡൈവേഴ്സിറ്റി സെൽ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് മുഹമ്മദ് അൻവർ മറുപടി നൽകുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ രാവിലെ 11:05 മുതൽ 12 മണി വരെ വിളിക്കുക. വിളിക്കേണ്ട നമ്പരുകൾ 9495964321 അല്ലെങ്കിൽ 9496553211. മറ്റൊരു നമ്പർ കൂടി 9496593211. വിഷയം പാമ്പുകടിയും സുരക്ഷാ മുൻകരുതലും. അറിയിപ്പ് കഴിഞ്ഞു.
4: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
5: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. എസ് രമേശൻ നായർ എഴുതി, ഔസേപ്പച്ചൻ സംഗീതം നൽകി. ഡാർലിംഗ് ഡാർലിംഗ് എന്ന ചിത്രത്തിനു വേണ്ടി ഹരിഹരൻ, സുജാത എന്നിവർ ചേർന്ന് പാടിയത്.

0: ചലച്ചിത്രഗാനം സമാപിച്ചു. ആകാശവാണി.
1: എന്തരോ മഹാനുഭാവുലു, മൺമറഞ്ഞ സംഗീത പ്രതിഭകളെ അനുസ്മരിച്ചുകൊണ്ടുള്ള പരിപാടി.

0: ഇന്നീ അധ്യായത്തിൽ മൃദംഗ വിദ്വാൻ പഴനി സുബ്രഹ്മണ്യം പിള്ളയെക്കുറിച്ചുള്ള പരിപാടിയുടെ ഒന്നാം ഭാഗം. രചന ഡോക്ടർ ഹരിസുന്ദർ ജി.
1: ഒരു കലാകാരന്റെ കാലശേഷം 64 വർഷങ്ങൾക്കപ്പുറത്തും ആസ്വാദകരുടെ എണ്ണം അനുദിനം വർദ്ധിക്കുക എന്നത് വളരെ അതിശയകരമായി തോന്നാം. പക്ഷേ ആ കലാകാരന്റെ വായന ശ്രദ്ധിച്ചാൽ കേവലം ഒരു താളവാദ്യ കലാകാരൻ മാത്രമായിരുന്നില്ല അദ്ദേഹം. മറിച്ച് ലയത്തിന്റെ കൃത്യതയുടെയും സർഗാത്മകതയുടെയും ആൾരൂപമായിരുന്നു. ആ വായന വെറും താളം മാത്രമല്ല, മറിച്ച് ചലനത്തിലുള്ള കവിതയായിരുന്നു എന്ന് ഏവർക്കും തോന്നും.

അന്നും ഇന്നും എന്നും. അതായിരുന്നു മൃദംഗവായന രംഗത്ത് അദ്വിതീയനായിരുന്ന മൃദംഗവിദ്വാൻ പഴനി സുബ്രഹ്മണ്യം പിള്ള.

1908 ഏപ്രിൽ 20 ഈറോഡിന് സമീപത്തുള്ള ചെന്നിമലയിൽ തവിൽ വിദ്വാനായ മുത്തയ്യാപിള്ളയുടെയും ഉണ്ണാമലയമ്മാളിന്റെയും രണ്ടാമത്തെ പുത്രനായി സുബ്രഹ്മണ്യം ജനിച്ചു. സുബ്രഹ്മണ്യത്തിന് 2 വയസ്സുള്ളപ്പോൾ മാതാവ് മരണമടഞ്ഞു. തുടർന്ന് രണ്ടാനമ്മയുടെ സംരക്ഷണത്തിലായിരുന്നു കുട്ടികളുടെ കാലം മുന്നോട്ടു പോയത്. ലയവിദ്വാൻ മാൻപൂണ്ടിയാപിള്ളയുടെ ശിഷ്യനായിരുന്ന മുത്തയ്യാപിള്ള കാലക്രമത്തിൽ തകിൽവാദനം ഉപേക്ഷിച്ച് താരതമ്യേനെ അക്കാലത്ത് കച്ചേരികളിൽ പ്രചാരമില്ലായിരുന്ന ഗഞ്ചിറയിലേക്ക് തിരിഞ്ഞു. പിതാവിന്റെ സുഹൃത്തും മാൻപുണ്ടിയാപിള്ളയുടെ ശിഷ്യനുമായിരുന്ന ദക്ഷിണാമൂർത്തിപ്പിള്ളയുടെ ശൈലിയിൽ ആകൃഷ്ടനായ ബാലനായ സുബ്രഹ്മണ്യം സ്വന്തമായി മൃദംഗവായന തുടങ്ങിയെങ്കിലും പിതാവ് ഇടങ്കയ്യനായ സുബ്രഹ്മണ്യന് പകരം സഹോദരന് മാത്രം പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിരുന്നു. അക്കാലത്ത് ഇടങ്കയ്യൻ മൃദംഗകലാകാരന്മാർക്ക് കച്ചേരികളിൽ സ്വീകാര്യത കുറവായിരുന്നതായിരുന്നു മുത്തയ്യാപിള്ളയുടെ താൽപ്പര്യക്കുറവിന് കാരണം. സുബ്രഹ്മണ്യന്റെ താൽപ്പര്യം കണ്ട് കാലക്രമേണ പിതാവ് പഠിപ്പിക്കാൻ തുടങ്ങിയെങ്കിലും ക്ഷിപ്രകോപത്തോടുകൂടിയായിരുന്നു പാഠം നടത്തിയിരുന്നത്. ഒരു ചെറിയ തെറ്റുപോലും ക്ഷമിക്കാതെ കഠിനമായ ശിക്ഷകൾ നൽകിയായിരുന്നു ദൈനംദിന പാഠ്യരീതി. എന്നാൽ പിതാവിന്റെ ശക്തമായ പാഠ്യരീതി ഭാവിയിലെ ഒരു വലിയ കലാകാരനെ വാർത്തെടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു എന്നത് ചരിത്രം.

0: ഒരു ദിവസം തന്റെ പിതാവിനെ പേടിച്ച് അദ്ദേഹം പുറത്തേക്ക് പോകുമ്പോൾ മാത്രം സാധകം ചെയ്തിരുന്ന സുബ്രഹ്മണ്യൻ സമയം പോയതേ അറിഞ്ഞില്ല. പിതാവ് വന്നതറിയാതെ സാധകം ചെയ്തിരുന്ന സുബ്രഹ്മണ്യനെ വായിച്ചതിലെ തെറ്റു ചൂണ്ടിക്കാട്ടി പിതാവായ മുത്തയ്യാപിള്ള തലങ്ങും വിലങ്ങും മടിച്ച ശേഷം വിഷമിച്ചുകൊണ്ട് തന്റെ ഗുരുനാഥനായ ദക്ഷിണാമൂർത്തിപ്പിള്ളയുടെ സമീപത്തേക്ക് നടന്നു. വിവരമറിഞ്ഞ ദക്ഷിണാമൂർത്തിപ്പിള്ള തന്റെ ശിഷ്യന്റെ വീട്ടിലേക്ക് ശിഷ്യനോടൊപ്പം നടന്നു. വീട്ടിലെത്തിയപ്പോൾ മൃദംഗത്തിന്റെ നാദം കേട്ട് ധ്യാനനിമഗ്നനായി നിന്ന ദക്ഷിണാമൂർത്തിപ്പിള്ള തന്റെ ശിഷ്യനോട് ചോദിച്ചു,
1: ഈ നാദമുള്ള കൈകളാണോ ഒന്നും വായിക്കുന്നില്ല എന്ന് നീ പറഞ്ഞത്? ഇവൻ പുലികുട്ടിയാ, പിന്നെന്താ പ്രശ്നം?
0: കണ്ണീരോടെ മുത്തയ്യാപിള്ള പറഞ്ഞു,
2: പക്ഷെ ഗുരുനാഥ, അവൻ ഇടം കയ്യനാ. മൃദംഗത്തിൽ ഇടം കയ്യനാകുന്നത് ഒരു കുറവല്ലേ?
0: ചിരിച്ചുകൊണ്ട് ദക്ഷിണാമൂർത്തിപ്പിള്ള ഇപ്രകാരം പറഞ്ഞു,
1: നോക്ക്, ഇടം കയ്യനോ വലം കയ്യനോ എന്നത് ദൈവനിശ്ചയമാണ്. അത് നമുക്ക് തിരുത്താൻ സാധിക്കില്ല. ഈ കുട്ടി അതിനെന്ത് പിഴിച്ചു? ഇവൻ വാദ്യകലയിൽ പ്രശസ്തനായിത്തീരും, കാത്തിരുന്ന് കണ്ടോളൂ
0: എന്നും പറഞ്ഞ് ആ മഹാവിദ്വാൻ അവിടെ നിന്നും പോയി.

തന്റെ പിതാവിൽ നിന്നും പാഠങ്ങൾ അഭ്യസിച്ച സുബ്രഹ്മണ്യം ക്രമേണ സഹോദരനായ നാഗേശ്വരനോടൊത്ത് ചെന്നൈയിലേക്ക് താമസം മാറി. നാഗസ്വര വിദ്വാൻ മധുര പൊന്നുസ്വാമി പിള്ളയുടെ കച്ചേരിക്ക് പോയ സുബ്രഹ്മണ്യന് അക്കാലത്തെ പ്രസിദ്ധ തവിൽ വാദകൻ തവിൽ പഞ്ചാമി എന്നറിയപ്പെടുന്ന മലക്കോട്ട പഞ്ചാബകേശ പിള്ളയെ പരിചയപ്പെടാൻ കഴിഞ്ഞത് ജീവിതത്തിലെ പ്രധാന വഴിത്തിരിവായി. സുബ്രഹ്മണ്യന്റെ ലയത്തിലുള്ള താൽപ്പര്യവും കൃത്യതയും പഞ്ചാമിക്ക് ഏറെ ഇഷ്ടപ്പെടുകയും ലയസംബന്ധിയായ ധാരാളം വിഷയങ്ങൾ പകർന്നു നൽകുകയും ചെയ്തു. ആദ്യകാലങ്ങളിൽ സുബ്രഹ്മണ്യത്തിന് കച്ചേരികൾ കുറവായിരുന്നുവെങ്കിലും വായിച്ച കച്ചേരികൾ പലതും അന്നത്തെ പ്രസിദ്ധരായ കാഞ്ചീപുരം നൈനാപിള്ള, മഹാരാജപുരം വിശ്വനാഥ അയ്യർ, മഴവരായ നേന്തൽ സുബ്ബരാമയ്യർ, പി എസ് വേദാചലം ചെട്ടിയാർ എന്നിവരോടൊപ്പമായിരുന്നുവെങ്കിലും സുബ്രഹ്മണ്യത്തിന്റെ ലയജ്ഞാനത്തിന് തുലവും കുറവായിരുന്നു ലഭിച്ചിരുന്ന കച്ചേരികൾ. 1923 സംഗീതാസ്വാദകനായ രമണയ്യ ചെട്ടിയാരുടെ ചെട്ടിയാർ സത്രത്തിലെ രാമനവമിക്ക് മന്നാർഗുടി രാജഗോപാലയ്യരുടെ കച്ചേരിക്ക് വായിച്ചായിരുന്നു സുബ്രഹ്മണ്യന്റെ അരങ്ങേറ്റം. സുബ്രഹ്മണ്യന്റെ വായന ഏറെ ഇഷ്ടപ്പെട്ട ചെട്ടിയാർ സുഹൃത്തായ കാഞ്ചീപുരം നൈനാപിള്ളയുടെ കച്ചേരിക്ക് സുബ്രഹ്മണ്യനെ ശുപാർശ ചെയ്ത് ഇനി ഇവൻ പഴനി സുബ്രഹ്മണ്യം പിള്ള എന്നറിയപ്പെടട്ടെ എന്ന് പറഞ്ഞു. കേവലം 15 മാത്രം പ്രായമായിരുന്ന പഴനി തന്റെ ലയപാണ്ഡിത്യം അന്നുമുതൽ കച്ചേരികളിൽ അറിയിച്ചു തുടങ്ങി.

വൈണിക വീണ ധനമ്മാളിന് ഏറെ പ്രിയമുള്ള കലാകാരനായിരുന്നു പഴനി. തന്റെ പുത്രിയും നർത്തകിയുമായ ബാലസരസ്വതിയെ പഴനിയുടെ ജതികൾക്കനുസരിച്ച് നൃത്തം ചെയ്യിക്കുക പതിവായിരുന്നു. 19-ാം നൂറ്റാണ്ടിന്റെ മധ്യകാലം വരെ തികച്ചും യാഥാസ്ഥിതിക സ്വഭാവം പുലർത്തിയിരുന്ന കാലത്ത് ഇടങ്കയ്യനായിരുന്ന മൃദംഗ വിദ്വാൻ പഴനി സുബ്രഹ്മണ്യം പിള്ളയെ സസന്തോഷം ഇരുകൈയും നീട്ടി സ്വീകരിച്ച് സംഗീതരംഗത്തെ അവിഭാജ്യ ഘടകമാക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച സംഗീതജ്ഞരായിരുന്നു ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരും ആലത്തൂർ സഹോദരന്മാരും ജി എൻ ബാലസുബ്രഹ്മണ്യവും.

1930-ൽ പഴനി സുബ്രഹ്മണ്യം പിള്ള അന്നത്തെ ഗായിക കോലാർ രാജമ്മാളിനെ വിവാഹം ചെയ്തു. സംഗീതജ്ഞൻ ചിറ്റൂർ സുബ്രഹ്മണ്യം പിള്ളയുടെ ശിഷ്യയായിരുന്ന രാജമ്മാൾ തന്റെ ഭർത്താവിനായി തന്റെ സംഗീതസബരി അവസാനിപ്പിച്ച് ഭർത്താവിന്റെ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തി തുടങ്ങി. തന്റെ പരിചയം വെച്ച് രാജമ്മാൾ അന്ന് പ്രസിദ്ധനായിരുന്ന ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരെ സമീപിച്ച് തന്റെ പ്രിയതമനായി വേദികൾ നൽകണമെന്ന് അഭ്യർത്ഥിച്ചു.

മാസം മുഴുവനും കച്ചേരികൾ ഉണ്ടായിരുന്ന ആ മഹാഗായകന്റെ പിന്നെയുള്ള അനവധി കച്ചേരികൾക്ക് പഴനിസുബ്രഹ്മണ്യം പിള്ളയായിരുന്നു വായിച്ചത്. പഴനിസുബ്രഹ്മണ്യം പിള്ള എന്ന ലയ ചക്രവർത്തിയുടെ സുവർണകാലം അവിടെ തുടങ്ങുകയായിരുന്നു.

0: ഒരു ദിവസം കച്ചേരി കഴിഞ്ഞ് വിശ്രമിക്കുമ്പോൾ വൈദ്യനാഥ ഭാഗവതർ പഴനിയോട് പറഞ്ഞു,
1: സുബ്ബുഡു, നിനക്ക് ഈ കൈകളിൽ വരാത്തതായി ഒന്നുമേയില്ല. നിറയെ കച്ചേരികൾ കിട്ടാനുള്ള വഴി പറഞ്ഞു തരാം. വായനാശൈലിയിലെ സങ്കീർണത കുറച്ച് സൗഖ്യത്തിൽ വായിക്കൂ, എന്നാലേ ശ്രവണസുഖം കിട്ടുകയുള്ളൂ. ആ വായന ദൈവീകവുമായിരിക്കും.
0: ഇത് കേട്ട പഴനി സുബ്ബുഡു അന്നു മുതൽ തന്റെ വായനാരീതിയിൽ മാറ്റം വരുത്തി നാദസൗഖ്യത്തിന് പ്രാമുഖ്യം നൽകി. ആ നാദസൗഖ്യത്തിനാണ് പഴനി സുബ്രഹ്മണ്യം പിള്ള പ്രസിദ്ധൻ.

തന്റെ കച്ചേരികളിൽ ഇടംകയ്യനായ മൃദംഗ വിദ്വാൻ വേണോ എന്ന് ചോദിച്ച പലരോടും വായന ഇടത്തിരുന്നാലും വലത്തിരുന്നാലും പാട്ടിനല്ലേ എന്നായിരുന്നു ഭാഗവതരുടെ പക്ഷം. പഴനിയെ പ്രശസ്തിയിലേക്കുയർത്താനായി മൂന്നും നാലും വ്യത്യസ്ത താളങ്ങളിൽ തനിയാവർത്തനം ഒരേ കച്ചേരിയിൽ വായിപ്പിക്കുക ഭാഗവതരുടെ പതിവായിരുന്നു. ഒരിക്കൽ തിരുച്ചിറപ്പള്ളി ആകാശവാണിയിൽ ഒരു റെക്കോർഡിംഗിന് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരെ ക്ഷണിച്ചപ്പോൾ പഴനി തന്നെ മൃദംഗം വായിക്കാൻ വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. എന്നാൽ തിരുച്ചി ആകാശവാണിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെന്നും മറ്റാരെയെങ്കിലും നിർദ്ദേശിക്കണം എന്നും അധികൃതർ ആവശ്യപ്പെട്ടു. എന്നാൽ പഴനി വായിച്ചാൽ മാത്രമേ താൻ പാടുകയുള്ളൂ എന്നും തന്റെ കച്ചേരിയാണ് എന്ന് പറഞ്ഞാൽ പഴനി എതിർക്കില്ല എന്നും ചെമ്പൈ പറഞ്ഞു. ആ കച്ചേരിയോടുകൂടി പഴനി സുബ്ബുടുവും ആകാശവാണിയും തമ്മിലുള്ള തർക്കം മാറുകയും ചെയ്തു. സാവകാശം പഴനി സുബ്രഹ്മണ്യം പിള്ളയുടെ പ്രശസ്തി സംഗീതലോകത്ത് നിറയാൻ തുടങ്ങി. മഹാരാജപുരം വിശ്വനാഥ് അയ്യർ, അരിയക്കുടി രാമാനുജ അയ്യങ്കാർ, ശെമ്മങ്കുടി ശ്രീനിവാസ് അയ്യർ, ജി എൻ ബാലസുബ്രഹ്മണ്യം, മധുര മണി അയ്യർ, മൈസൂർ ചൗടയ്യ, കുംഭകോണം രാജമാണിക്യം പിള്ള തുടങ്ങി അനവധി പ്രമുഖർക്ക് പഴനി എന്ന പേരിൽ പ്രശസ്തനായ പഴനി സുബ്രഹ്മണ്യം പിള്ള അവിഭാജ്യ ഘടകമായി മാറി.

പഴനിയെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഏതൊരാൾക്കും, പ്രത്യേകിച്ച് മൃദംഗവാദകർക്ക് ആദ്യം ഓർമ്മ വരിക പഴനിയുടെ മൃദംഗത്തിന്റെ തൊപ്പി അഥവാ ഇടന്തല സൗഖ്യമായിരുന്നു. തന്റെ സമകാലികരിൽ നിന്ന് വ്യത്യസ്തനായി തൊപ്പി അഥവാ ഇടന്തല ശ്രുതി ചേർക്കുന്നതിൽ അദ്ദേഹം ബദ്ധശ്രദ്ധനായിരുന്നു. ഗുമുക്കി പ്രയോഗങ്ങളായിരുന്നു ആ വായനയുടെ പ്രത്യേകതകളിൽ പ്രധാനം. തന്റെ ശിഷ്യർക്കോ തന്റെ കാലശേഷം മറ്റുള്ളവർക്കോ അനുകരിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഗുമുക്കി പ്രയോഗങ്ങളായിരുന്നു എങ്കിലും പഴനിയോളം ഗാംഭീര്യം മറ്റുള്ളവരുടെ വായനയ്ക്ക് ഉണ്ടായിരുന്നോ എന്നത് ചിന്ത്യം.

എന്തരോ മഹാനുഭാവുലു സമാപിക്കുന്നു. രചന ഡോക്ടർ ഹരിസുന്ദർ ജി. ആഖ്യാനം മനേഷ് എം പി. ശബ്ദസാന്നിധ്യം സന്ദീപ് സുരേഷ്, എം കെ ദിലീപ്, അനീഷ് പി നായർ. നിർവഹണ സഹായം ആര്യലക്ഷ്മി ആർ. നിർവഹണം എ എൽ മഞ്ജുള രാജേഷ്, മനേഷ് എം പി.

0: ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് അഖില കേരള റേഡിയോ നാടകോത്സവം 2026 പുനഃപ്രക്ഷേപണം. കോഴിക്കോട് നിലയം അവതരിപ്പിച്ച കാൺക കടലിനെ കൺ തുറക്കാതെ, രചന സംവിധാനം കെ വി ശരചന്ദ്രൻ, ശബ്ദം നൽകിയവർ പുഷ്പ വിജയൻ, കാരന്തൂർ ഗംഗാധരൻ ആയാടത്തിൽ, രാഘവൻ പുറക്കാട്, എൽ സി മാത്യു, റെനി ശ്രീകുമാർ, ദാമോദർ രാധാകൃഷ്ണൻ, കവിനി സൈറ, ജോബി മാത്യു, ചന്ദ്രൻ കണ്ടോത്ത്, ബോബി സി മാത്യു, കുമാരി തേജശ്രീ സനൽ, റാണി കെ, വിനോദ് കീഴേടത്ത്, ഷാജി സി കെ, മീര ആർ യു. നിർവഹണ സഹകരണം ബോബി സി മാത്യു.
1: ലോക ഹൈപ്പർ ടെൻഷൻ ദിനത്തോടനുബന്ധിച്ച് ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ ഇന്ദു പി എസ് സംസാരിക്കുന്നു.

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ സംസ്ഥാന ദുരന്ത നിവാരണ സെന്ററിന്റെ മുൻ മേധാവി ഡോക്ടർ കെ ജി താര അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
1: നമുക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ, കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, സംസാരിക്കാൻ കഴിവുണ്ടെങ്കിൽ, ബുദ്ധി നേരെയാണെങ്കിൽ, ഇപ്പം ബുദ്ധിമാന്യമുള്ള എത്രയോ പേര് അങ്ങനെ ജനിക്കുന്നു. അപ്പൊ
2: ആകാശവാണി
3: ഏകതാര ലളിതഗാന പരിപാടി. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഏകതാരയിൽ അജിത് ജി കൃഷ്ണൻ പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം വർഷമരാളങ്ങൾ നീന്തിത്തുടിക്കുന്ന സരോവരമാണെൻ്റെ ഹൃദയം. ഗാനമെഴുതിയത് ചെമ്പഴന്തി ചന്ദ്രബാബു, സംഗീതം നൽകിയത് ചെറിയൻകീഴ് എസ് സുധീഷ്.

എന്നിലും മുൻപേ ഈ വഴി വന്നത് കൺമണി നീയായിരിക്കാം. ഗാനം എഴുതിയത് എൻ വി ചന്ദ്രശേഖരൻ, സംഗീതം നൽകിയത് ചെറിയൻകീഴ് എസ് സുധീഷ്.

അടുത്ത ഗാനം എഴുതിയത് പി ആർ വിജയലക്ഷ്മി, സംഗീതം നൽകിയത് രാജൻ കോസ്മിക്. ആതിരപ്പൂവുകൾ ആലോലഗാത്രികൾ ആനന്ദമാടിക്കളിച്ച നേരം.

ഇനി എസ് ആർ മോഹൻ സംഗീതം നൽകിയ ഒരു ഗാനം കേൾക്കാം. സ്വാതി തിരുനാളിൻ കീർത്തന മാധുരി ശ്രീ പത്മനാഭ സ്തുതിമാല്യമായി. ഗാനം എഴുതിയത് ഷൈനി തോമസ്.

ഷൈനി തോമസിന്റെ വരികൾക്ക് എസ് ആർ മോഹൻ സംഗീതം നൽകിയ ഒരു ഗാനവും കൂടി കേൾക്കാം. ഒരു മാത്ര നിന്നെ പിരിയുമ്പോഴെന്തിനോ നൂറ് യുഗങ്ങൾ പിറന്നിടുന്നു.

അവസാനമായി വടക്കടം സുകുമാരൻ ഗാനമെഴുതി, ചിറീൻ കീഴ് എസ് സുധീഷ് സംഗീതം നൽകിയ ഒരു ഗാനം, രാമായണങ്ങളിൽ അലയുന്നു രാമൻ പ്രണയിനി സീതയെ തേടി.

0: ചെമ്പിഴന്തി ചന്ദ്രബാബു, എൻ വി ചന്ദ്രശേഖരൻ, പി ആർ വിജയലക്ഷ്മി, ഷൈനി തോമസ്, വടക്കടം സുകുമാരൻ എന്നിവർ ഗാനങ്ങളെഴുതി. ചിറയിൻ കീഴ് എസ് സുധീഷ്, രാജൻ കോസ്മിക്, എസ് ആർ മോഹൻ എന്നിവർ സംഗീതം നൽകി. അജിത് ജി കൃഷ്ണൻ പാടിയ ലളിത ഗാനങ്ങളാണ് ഏകതാരയിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 29 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. കേരള മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിസഭയിൽ ആരൊക്കെ എന്നതിൽ അന്തിമ തീരുമാനം ഉടൻ. യു ഡി എഫ് ഘടകകക്ഷികളുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്കായി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വിപുലമായ ഒരുക്കങ്ങൾ. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കും ക്ഷണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനുമായി കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. രക്താതിമർദ്ദം നിയന്ത്രിക്കുക, പതിവായി പരിശോധിക്കുക, നിശബ്ദ കൊലയാളിയെ പരാജയപ്പെടുത്തുക എന്ന പ്രമേയവുമായി ഇന്ന് ലോക രക്താതിമർദ്ദ ദിനം. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. പഞ്ചാബ് ബംഗളൂരുവിനെയും ഡൽഹി രാജസ്ഥാനെയും നേരിടും. വാർത്തകൾ വിശദമായി. കേരള മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിസഭയിൽ ആരൊക്കെ എന്നതിൽ അന്തിമ തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് മന്ത്രിമാരുടെ പേരുകൾ പ്രഖ്യാപിച്ചേക്കും. മന്ത്രിമാരുടെ പട്ടിക ഗവർണർക്ക് ഇന്ന് തന്നെ കൈമാറാനാണ് സാധ്യത. രമേശ് ചെന്നിത്തല മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന് ഉറപ്പായിട്ടുണ്ട്. കെ പി സി സി അധ്യക്ഷൻ കൂടിയായ സണ്ണി ജോസഫ്, കെ മുരളീധരൻ, പി സി വിഷ്ണുനാഥ്, എം ലിജു, ബിന്ദു കൃഷ്ണ എന്നിവർ ക്യാബിനറ്റിലെത്തിയേക്കും. യു ഡി എഫ് സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനായുള്ള ഒരുക്കങ്ങൾ തലസ്ഥാനത്ത് അവസാനഘട്ടത്തിൽ. സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരുക്കുന്ന പന്തലിന്റെ നിർമ്മാണം ഇന്ന് പൂർത്തിയാകും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: 12,000 പേർക്ക് ഇരിപ്പിട സൌകര്യമുള്ള പന്തൽ തയ്യാർ.

0: ാക്കാനായിരുന്നു ആദ്യം നിശ്ചയിച്ചിരുന്നത്. എന്നാൽ തിരക്ക് പരിഗണിച്ച് മറ്റൊരു പന്തൽ കൂടി നിർമ്മിക്കാൻ ഇന്നലെ രാത്രി തീരുമാനമായിട്ടുണ്ട്. ഇതിനു പുറമെ മഴ കണക്കിലെടുത്ത് ഗാലറിയിൽ താൽക്കാലിക മേൽക്കൂരയും നിർമ്മിക്കും. സ്റ്റേഡിയത്തിന്റെ 3 ഗേറ്റുകൾ വഴിയാകും പാസ് ഉള്ള പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കുക. ഒരു ഗേറ്റ് VIP കളുടെ പ്രവേശനത്തിനായി മാറ്റിവെക്കും. മറ്റൊരു ഗേറ്റ് അടിയന്തര ആവശ്യങ്ങൾക്കായി ഒഴിച്ചിടും. രാവിലെ 8 മണി മുതൽക്കായിരിക്കും പൊതുജനങ്ങൾക്ക് ഇവിടെ പ്രവേശനം അനുവദിക്കുക. 10 മണിക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. സത്യപ്രതിജ്ഞയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു. ചടങ്ങിന് എത്തുന്നവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനായി പ്രത്യേക സ്ഥലങ്ങളും ക്രമീകരിച്ച് നൽകിയിട്ടുണ്ട്. വിമാനത്താവളത്തിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും യാത്ര ചെയ്യുന്നവർ തങ്ങളുടെ യാത്രകൾ അതനുസരിച്ച് ക്രമീകരിക്കണം എന്നും പോലീസ് അഭ്യർത്ഥിച്ചിട്ടുണ്ട്.
1: മുസ്ലിം ലീഗിലെ മന്ത്രിമാരെ സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിക്കുന്നതായി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞു. 5 മന്ത്രിമാരുടെ പട്ടികയാണ് ലീഗ് തയ്യാറാക്കുന്നതെന്നാണ് സൂചന. PK കുഞ്ഞാലിക്കുട്ടി, KM ഷാജി തുടങ്ങിയവർ മന്ത്രിമാരായേക്കും. PK ബഷീർ, പാറക്കൽ അബ്ദുള്ള, N ഷംസുദ്ദീൻ, VE ഗഫൂർ എന്നിവരുടെ പേരുകളും ചർച്ചകളിൽ ഉയർന്നുവന്നിട്ടുണ്ട്. മന്ത്രിസഭയിൽ കേരള കോൺഗ്രസിന് 2 മന്ത്രിമാർ ഉണ്ടാകില്ലെന്ന് സൂചന. ഒരു മന്ത്രിസ്ഥാനവും ചീഫ് വിപ്പ് പദവിയും നൽകിയേക്കും. പാർട്ടിക്ക് 2 മന്ത്രിസ്ഥാനത്തിന് അർഹതയുണ്ടെന്ന് ശ്രീ മോൻസ് ജോസഫ് രാവിലെ വ്യക്തമാക്കിയിരുന്നു. ഒരു മന്ത്രിസ്ഥാനമാണെങ്കിൽ ശ്രീ മോൻസ് ജോസഫ് മന്ത്രിയാകാനാണ് സാധ്യത. RSPയിൽ നിന്ന് ശ്രീ ഷിബു ബേബി ജോണും CMPയിൽ നിന്ന് ശ്രീ CP ജോണും മന്ത്രിമാരാകും. AK MLA മാത്രമുള്ള പാർട്ടികളിൽ ശ്രീ അനൂപ് ജേക്കബും മാണി സി കാപ്പനും ടേം വ്യവസ്ഥയിൽ മന്ത്രിസ്ഥാനം നൽകാനാണ് ആലോചന. നിർദ്ദേശം ഇരുവരും അംഗീകരിക്കുമെന്ന് വ്യക്തമല്ല. ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ചതിന്റെ 90th വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം സംഘടിപ്പിച്ച സൈക്ലത്തോൺ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആറിലേക്ക് ഫ്ളാഗ് ഓഫ് ചെയ്തു. തിരുവനന്തപുരം ആകാശവാണി റീജിയണൽ ചാനൽ മാനേജർ AG ബൈജു, പ്രോഗ്രാം മേധാവി PA ബിജു, വാർത്താ വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ സ്മിതി എം പളുരുത്തി, സെയിൽസ് സെന്റർ മേധാവി ജെറോം ജയം എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. പ്രതികൂല കാലാവസ്ഥയിലും മാനവീയം വീഥി, പാളയം, ബേക്കറി ജംഗ്ഷൻ വഴി ആകാശവാണി വരെ സഞ്ചരിച്ച സൈക്ലത്തോണിൽ ജീവനക്കാരും പൊതുജനങ്ങളും ഉൾപ്പെടെ 100 പേർ പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡൻ സന്ദർശിക്കും. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഹരിത പരിവർത്തനം, നിർമ്മിത ബുദ്ധി, നൂതന സാങ്കേതിക വിദ്യകൾ, സ്റ്റാർട്ടപ്പുകൾ, ശക്തമായ വിതരണ ശൃംഖലകൾ, പ്രതിരോധം, ബഹിരാകാശം, കാലാവസ്ഥാ പ്രവർത്തനം, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം തുടങ്ങിയ മേഖലകളിൽ സഹകരണം മെച്ചപ്പെടുത്തുന്നതിനായി ഇരു നേതാക്കളും ചർച്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങൾ അഭിപ്രായങ്ങളും 1-800-11-7-800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നരേന്ദ്രമോദി മൊബൈൽ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകി. ഈ മാസം 20 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വയനാടൻ കാപ്പികൃഷിക്ക് പുതുജീവനേകി. 25 കോടി രൂപയുടെ കേര പദ്ധതിക്ക് വയനാട്ടിൽ തുടക്കമാകുന്നു. കാപ്പി കർഷകർക്ക് ഹെക്ടറിന് 110,000 രൂപയുടെ ധനസഹായമാണ് പദ്ധതി ഭാഗമായി നടപ്പിലാക്കുന്നത്. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ വയനാടൻ കാപ്പി ദേശീയ രാജ്യാന്തര തലത്തിലേക്ക് ഉയരും. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
3: കൃഷിവകുപ്പ് ലോകബാങ്കിന്റെ സഹായത്തോടെ നടപ്പിലാക്കുന്ന കേര പദ്ധതിയിലൂടെ ജില്ലയിലെ കാപ്പികൃഷി മേഖലയിലെ ആധുനികവൽക്കരണവും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനുമായി സമഗ്ര പദ്ധതിക്കാണ് രൂപം നൽകിയത്. 25 സെന്റ് മുതൽ 10 ഹെക്ടർ വരെ കാപ്പികൃഷി ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഇതുകൂടാതെ കാപ്പികൃഷിക്ക് ശാസ്ത്രീയ ജലസേചന സൌകര്യങ്ങൾ ഒരുക്കുന്നതിനായി ധനസഹായം നൽകും. ഗുണമേന്മയുള്ള സർട്ടിഫൈഡ് തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് 30 നഴ്സറികൾക്ക് ധനസഹായം നൽകി കാപ്പി തൈകളുടെ ഗുണനിലവാരം ഉറപ്പാക്കാനും പദ്ധതിയുണ്ട്. വയനാടൻ കാപ്പിയുടെ വിപണി മൂല്യം ഉയർത്തുന്നതിനായി ദേശീയ രാജ്യാന്തര സർട്ടിഫിക്കേഷൻ, GI ടാഗിംഗ് എന്നിവയ്ക്കായി ചെലവിന്റെ 75% രൂപയും കർഷകർക്കും FBOകൾക്കും ചെലവഴിച്ച ശേഷം തിരിച്ചു നൽകും.
1: തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് വെള്ളിയാഴ്ച പുറപ്പെട്ട രാജധാനി എക്സ്പ്രസ് ട്രെയിനിന്റെ കോച്ചുകൾക്ക് തീപിടിച്ചു. രാജസ്ഥാനിലെ കോട്ടയിൽ വെച്ച് പുലർച്ചെ 5:15 സംഭവം. അവസാനത്തെ 2 ബോഗികൾക്കാണ് തീപിടിച്ചത്. ട്രെയിനിലെ യാത്രക്കാരെ ഒഴിപ്പിച്ചു. എല്ലാവരെയും സുരക്ഷിതമായി പുറത്ത് എത്തിച്ചതിനാൽ ആളപായമോ പരിക്കുകളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കൊല്ലം ജില്ലയിൽ ഡെങ്കിപ്പനി വ്യാപനം തുടരുന്നു. ഇതുവരെ

0: മറ്റൊരു മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. രാത്രി 7:30 ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 29 റൺസിന് വിജയിച്ചു. ISL ഫുട്ബോളിൽ ഇന്ന് ആദ്യ മത്സരത്തിൽ സ്പോർട്ടിംഗ് ഡൽഹി ഇന്റർകാശി പോരാട്ടം. വൈകുന്നേരം 5 ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്ന് നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ മോഹൻ ബഗാൻ ഈസ്റ്റ് ബംഗാൾ FC നേരിടും. രാത്രി 7:30 കൊൽക്കത്തയിലാണ് മത്സരം. PM വികാസ് പദ്ധതിക്ക് NIT കാലിക്കറ്റിൽ തുടക്കമാകുന്നു. നാളെ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്രസഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനവും ധാരണാപത്രം കൈമാറലും നിർവഹിക്കും. ന്യൂനപക്ഷ മന്ത്രാലയത്തിന് കീഴിലുള്ള ഈ പദ്ധതിയിലൂടെ പരമ്പരാഗത തൊഴിൽ മേഖലയിലുള്ളവർക്കും ന്യൂനപക്ഷ സമൂഹത്തിലെ യുവതി യുവാക്കൾക്ക് ആധുനികകാലത്തെ തൊഴിൽ നൈപുണ്യങ്ങൾ ലഭ്യമാക്കുകയുമാണ് ലക്ഷ്യം. താമരശ്ശേരി ചുരം വീതി കൂട്ടുന്ന പണി നടക്കുന്നതിനാൽ നാളെ മുതൽ ഭാരമേറിയ വാഹനങ്ങൾ വഴിതിരിച്ചുവിടും. കോഴിക്കോട് ഭാഗത്തുനിന്ന് കൽപ്പറ്റ ഭാഗത്തേക്ക് പോകുന്ന വലിയ വാഹനങ്ങൾ താമരശ്ശേരി ചുങ്കത്തുനിന്ന് ബാലുശ്ശേരി കുറ്റ്യാടി വഴിയും കൽപ്പറ്റ ഭാഗത്തുനിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ വൈത്തിരി ടൌണിൽ നിന്ന് പടിഞ്ഞാറത്തര തരുവണ കുറ്റ്യാടി വഴിയും പോകണം. ചുരത്തിലൂടെ പോകുന്ന മറ്റു വാഹനങ്ങൾ സുരക്ഷാ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പോകണമെന്ന് അധികൃതർ അറിയിച്ചു. ഇക്കഴിഞ്ഞ SSLC THSLC പരീക്ഷാ ഉത്തരക്കടലാസുകളുടെ പുനർ മൂല്യനിർണ്ണയം, ഫോട്ടോ കോപ്പി, സ്ക്രൂട്ടിനി എന്നിവയ്ക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. പരീക്ഷ എഴുതിയ സെന്ററിലെ പ്രഥമ അധ്യാപകർക്ക് മെയ് 21 അപേക്ഷയുടെ പ്രിന്റൌട്ടും ഫീസും സമർപ്പിക്കണം. വിശദവിവരങ്ങൾക്ക് www.pariksha.bhavan.kerala.gov.in സന്ദർശിക്കുക. കേരള മുഖ്യമന്ത്രിയായി VD സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിസഭയിൽ ആരൊക്കെ എന്നതിൽ അന്തിമ തീരുമാനം ഉടൻ. UDF ഘടകകക്ഷികളുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്കായി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വിപുലമായ ഒരുക്കങ്ങൾ. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കും ക്ഷണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റസനുമായി കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. രക്താതിമർദ്ദം നിയന്ത്രിക്കുക, പതിവായി പരിശോധിക്കുക, നിശബ്ദ കൊലയാളിയെ പരാജയപ്പെടുത്തുക എന്ന പ്രമേയവുമായി ഇന്ന് ലോക രക്താതിമർദ്ദ ദിനം. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. പഞ്ചാബ് ബംഗളൂരുവിനെയും ഡൽഹി രാജസ്ഥാനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി.
2: ലോക ഹൈപ്പർ ടെൻഷൻ ദിനത്തോടനുബന്ധിച്ച് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഇന്ദു PS സംസാരിക്കുന്നു.
3: രക്തക്കുഴലുകളിലൂടെയാണ് ഹൃദയം രക്തം പമ്പ് ചെയ്ത് ആ രക്തത്തിലൂടെയാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമായ ഓക്സിജൻ ശരീരത്തിലെ എല്ലാ കോശങ്ങൾക്കും ലഭിക്കുന്നത്. ഇങ്ങനെ പമ്പ് ചെയ്യുമ്പോൾ ആ രക്തക്കുഴലിന്റെ ഭിത്തികളിൽ പമ്പ് ചെയ്യപ്പെടുന്ന രക്തം ഒരു മർദ്ദം കൊടുക്കുന്നുണ്ട്, ഒരു സമ്മർദ്ദം. അതിനെയാണ് നമ്മൾ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. ഈ ബ്ലഡ് പ്രഷർ സാധാരണ നിലയിൽ 120 mm സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ, അതായത് ആ പമ്പ് ചെയ്യപ്പെടുമ്പോൾ ഏറ്റവും ഉയർന്ന മർദ്ദം അതാണ്. ഡയസ്ട്രോളിക് 80 mm ഓഫ് മെർക്കുറി, അതായത് 120-80 എന്നതാണ് സാധാരണ രക്തസമ്മർദ്ദം, ബ്ലഡ് പ്രഷർ. ഇത് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ചില സാഹചര്യങ്ങളിൽ ഈ ബ്ലഡ് പ്രഷർ ഉയരും. ഇത് 130-90 മുകളിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ ഉയർന്ന രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. ഈ ഹൈപ്പർ ടെൻഷന്റെ ഒരു പ്രത്യേകത, പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നുമില്ലാതെ ഒരുപാട് സങ്കീർണതകൾക്ക് കാരണമാകും എന്നതാണ്. ഈ സങ്കീർണതകളാകട്ടെ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രിമച്വർ ഡെത്ത്സ്, അതായത് പ്രായമെത്തുന്നതിന് മുൻപെയുള്ള മരണം, ചെറുപ്പക്കാരുടെ മരണം, അങ്ങനെയുള്ള മരണങ്ങൾക്ക് കാരണമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രിവെന്റബിൾ കോസ്, തടയാൻ കഴിയുന്ന കാരണമാണ്. അതായത് നമ്മൾ ഈ ഹൈപ്പർ ടെൻഷൻ എന്ന ഒറ്റ ഒരു കാരണത്തെ നിയന്ത്രിക്കുകയാണെങ്കിൽ, അതിനെ പ്രതിരോധിക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ മരണങ്ങളെ തടയാൻ പറ്റും. മരണങ്ങളെ തടയാം എന്നതിലേക്കാൾ ഉപരി ഒരുപാട് സങ്കീർണതകളെ തടയാൻ പറ്റും. ഈ രക്താതി സമ്മർദ്ദത്തിന്റെ സങ്കീർണതകളാണ് ഹൃദയാഘാതം അഥവാ ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം, കിഡ്നിയുടെ പ്രശ്നങ്ങൾ, കാഴ്ചയുടെ പ്രശ്നങ്ങൾ, ഇങ്ങനെ ഒരുപാട് പ്രധാനപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന ഒരു രോഗാവസ്ഥയാണ് ഈ ഹൈപ്പർ ടെൻഷൻ അഥവാ ഉയർന്ന രക്താതി സമ്മർദ്ദം. ഇതിനെ സാധാരണമായി പറയുന്നത് സൈലന്റ് കില്ലർ അല്ലെങ്കിൽ നിശബ്ദ കൊലയാളി.

എന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മനഃപൂർവം ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് പ്രഷർ പരിശോധിച്ചാൽ മാത്രമേ നമ്മുടെ ബ്ലഡ് പ്രഷർ നോർമലാണോ കൂടുതലാണോ ചികിത്സ വേണോ, അങ്ങനെയാണെങ്കിൽ ചികിത്സിച്ചതിനെ നിയന്ത്രിക്കാനും നമുക്ക് പറ്റും. മെയ് മാസം 17-ാം തീയതി ലോകാരോഗ്യ സംഘടന ലോക ഹൈപ്പർ ടെൻഷൻ ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. ഈ വർഷത്തെ പ്രധാനപ്പെട്ട വിഷയം നമുക്ക് ഒരുമിച്ച് രക്താതി സമ്മർദ്ദത്തെ നിയന്ത്രിക്കാം, രക്തസമ്മർദ്ദം കൂടെ കൂടെ പരിശോധിക്കാം, അങ്ങനെ ഈ നിശബ്ദ കൊലയാളിയെ പരാജയപ്പെടുത്താം എന്നുള്ളതാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏത് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലും സബ് സെന്ററിലും ഏറ്റവും ചെറിയ ക്ലിനിക്കുകളിൽ പോലും ഈ രക്തസമ്മർദ്ദം പരിശോധിക്കാനുള്ള സൗകര്യം നിലവിലുണ്ട്. പലരുടെയും വീടുകളിൽ പോലും ഈ രക്തസമ്മർദ്ദം പരിശോധിക്കുന്ന സ്ഫിങ്മോ മാനോമീറ്റർ ലഭ്യമാണ്. അപ്പൊ നമ്മള് കൂടെ കൂടെ ഏത് പ്രായക്കാരും, അത് കുട്ടിയാവട്ടെ, കൗമാരപ്രായക്കാരോ, യുവാക്കളോ, മധ്യവയസ്കരോ ആരുമാകട്ടെ, ഉയർന്ന രക്തസമ്മർദ്ദം എന്നത് മറ്റ് സങ്കീർണതകൾക്ക് കാരണമാകുന്ന ഒരു ആരോഗ്യ പ്രശ്നമായതുകൊണ്ട് തന്നെ അതിനെ നിസാരമായി കാണരുത് എന്നുള്ളതാണ്. ഇനി നമുക്ക് രക്താതി സമ്മർദ്ദം എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും എന്ന് നോക്കാം. നമ്മുടെ രക്തസമ്മർദ്ദം കൃത്യമായ ഇടവേളകളിൽ പരിശോധിക്കണം. പ്രായപൂർത്തിയായ ആളുകൾ 6 മാസത്തിൽ ഒരിക്കലെങ്കിലും രക്തസമ്മർദ്ദം നോർമലാണ് പക്ഷെ വീണ്ടും പരിശോധിക്കണം. നമ്മുടെ നമ്പറുകൾ നമ്മൾ അറിയണം. നമ്മുടെ പ്രായം എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാമല്ലോ. അതുപോലെ നമ്മുടെ രക്തസമ്മർദ്ദം എത്രയാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് അറിയാൻ കഴിയണം. രണ്ടാമത്തെ കാര്യം, ഇത് നമുക്ക് തടയാൻ പറ്റും, നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും, നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. അതെങ്ങനെയാണ്? ആരോഗ്യകരമായ ഭക്ഷണം, ആവശ്യത്തിന് വ്യായാമം, പുകവലി ഒഴിവാക്കുക, മദ്യപാനം ഒഴിവാക്കുക, മരുന്നുകൾ കൃത്യമായിട്ട് കഴിക്കുക. ഈ കാര്യങ്ങളിലൂടെയാണ് നമുക്ക് രക്താതി സമ്മർദ്ദത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നത്. അടുത്ത പ്രധാനപ്പെട്ട സന്ദേശം, നേരത്തെ ഇത് കണ്ടുപിടിച്ചാൽ ജീവൻ രക്ഷിക്കാൻ പറ്റും എന്നുള്ളതാണ്. പലപ്പോഴും ഒരു ലക്ഷണവും ഇല്ലാതെയാണ് ഉയർന്ന രക്തസമ്മർദ്ദം സങ്കീർണതകളിലേക്ക് എത്തുന്നത്. ഉദാഹരണത്തിന്, ഒരാളിനെ ഒരു ഹാർട്ട് അറ്റാക്ക് ആയിട്ട് കാഷ്വാലിറ്റിയിൽ കൊണ്ടുവരികയാണ്. ബ്ലഡ് പ്രഷർ പരിശോധിക്കുമ്പോൾ വളരെ ഉയർന്ന നിലയിലാണ്. പക്ഷെ അതുവരെ അദ്ദേഹത്തിന് മറ്റൊരു ലക്ഷണവുമില്ല. ഒരു സങ്കീർണത അല്ലെങ്കിൽ ഒരു കോംപ്ലിക്കേഷനുമായിട്ടാണ് ആദ്യമായിട്ട് ആശുപത്രിയിൽ വരുന്നത്. അത് ഹാർട്ട് അറ്റാക്ക് ആകാം, സ്ട്രോക്ക് ആകാം. അപ്പൊ അതുകൊണ്ട് തന്നെ നേരത്തെ കണ്ടുപിടിക്കുക എന്നുള്ളത് ജീവൻ രക്ഷിക്കാനുള്ള ഒരു നടപടിയാണ്. അടുത്ത പ്രധാനപ്പെട്ട കാര്യം, ബ്ലഡ് പ്രഷർ അല്ലേ, ഇനി ഒന്നും ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ള ഒരു ചിന്ത തെറ്റാണ്. തീർച്ചയായിട്ടും ഏറ്റവും ഫലപ്രദമായ ചികിത്സ ഹൈപ്പർ ടെൻഷൻ നിയന്ത്രണ വിധേയമാക്കാനായിട്ട് നമുക്കുണ്ട്. ബ്ലഡ് പ്രഷർ അഥവാ കണ്ടുപിടിച്ചാൽ അത് നിസ്സാരമായി കളയാതെ ചികിത്സിച്ചു മാറ്റണം. മൂന്നാമത്തെ കാര്യം, ഇതിന് കുറെ നാള് ചികിത്സ വേണ്ടി വരും. കൃത്യമായിട്ട് നമ്മൾ ഇത് ചികിത്സിച്ചുകൊണ്ടിരിക്കണം. ഇനി നമ്മൾ ഭക്ഷണത്തിനും വ്യായാമത്തിനും കുറിച്ച് പറഞ്ഞല്ലോ. ആരോഗ്യകരമായ ഭക്ഷണം രക്തസമ്മർദ്ദത്തെ സാധാരണ നിലയിൽ നിയന്ത്രിക്കും. ഉദാഹരണത്തിന്, നമ്മൾ അച്ചാർ, ഉപ്പേരി, പപ്പടം തുടങ്ങി ഉപ്പ് കൂടുതലുള്ള അച്ചാറുകളിൽ ധാരാളം ഉപ്പടങ്ങിയിട്ടുണ്ട്. പപ്പടവും ഒക്കെ വല്ലപ്പോഴും കഴിക്കാമെന്നല്ലാതെ സ്ഥിരമായിട്ട് അച്ചാറും പപ്പടവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത്. അതുപോലെ തന്നെയാണ് ബേക്കറി പലഹാരങ്ങൾ. ബേക്കറി പലഹാരങ്ങളിൽ ഉപ്പ് അഥവാ സോഡിയത്തിന്റെ പല ഭേദങ്ങളുണ്ട്, അത് ബേക്കിംഗ് സോഡയായിട്ടും ഒക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെയൊക്കെ നിയന്ത്രണം അത്യാവശ്യമാണ്. അതേസമയം പൊട്ടാസ്യം കൂടിയ ഭക്ഷണങ്ങൾ നമുക്ക് നല്ലതുമാണ്. ഉദാഹരണത്തിന്, പച്ചക്കറികളും പഴങ്ങളും. ഒരു ദിവസം പ്രായപൂർത്തിയായ ഒരാൾ 450 ഗ്രാം പച്ചക്കറികളും 150 ഗ്രാം പഴങ്ങളും കഴിക്കണം. അതുപോലെ തന്നെ ചീര തുടങ്ങിയ ഇലക്കറികളും പ്രധാനമാണ്. അപ്പൊ ഈ പൊട്ടാസ്യം കൂടിയ ഭക്ഷണം കഴിക്കുക. അതുപോലെ ഈ നമ്മുടെ ധാന്യങ്ങളുടെ അളവും പൊതുവിൽ കേരളത്തിലെ ഭക്ഷണത്തിൽ കൂടുതലാണ്. അപ്പൊ അത്തരം ഈ ചോറൊക്കെ കുറച്ചിട്ട് പച്ചക്കറികളും പഴങ്ങളും കൂടുതൽ കഴിക്കുക എന്നുള്ളതും അത്യാവശ്യമാണ്. പുകവലി പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. മദ്യപാനവും പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. ഇത് രണ്ടും പ്രതിരോധത്തിൽ അത്യാവശ്യമാണ്. പിന്നെ നടക്കുന്ന കാര്യം, വ്യായാമം നമ്മൾ പറയുമ്പോൾ എല്ലാവർക്കും വ്യായാമം വേണം, കുട്ടികൾക്കും വേണം. ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും കുട്ടികൾ ഓടിക്കളിക്കണം. മുതിർന്നവരൊക്കെ ആഴ്ചയിൽ 5 ദിവസമെങ്കിലും ദിവസം 1.5 മണിക്കൂർ വെച്ച് നടക്കണം. നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് വീട്ടുജോലി മാത്രമാണ് ചെയ്യുന്നത്, എല്ലാവർക്കും വ്യായാമം വേണം. എയറോബിക് എക്സസൈസ് എന്ന് പറയുന്നതാണ് ഈ നടപ്പ്, ഡാൻസ്, ഓട്ടം ഒക്കെ. അതുപോലെ തന്നെ പ്രധാനമാണ് ആഴ്ചയിൽ 2 ദിവസമെങ്കിലും അനറോബിക് അല്ലെങ്കിൽ സ്ട്രെങ്ത് ട്രെയിനിങ്. നമ്മൾ ഒന്നിടി ജിമ്മിൽ പോയി ചെയ്യുക, അല്ലെങ്കിൽ ഒന്നിച്ച് ചെയ്യുക, അതല്ലെങ്കിൽ വീട്ടിലെ ചെറിയ ഇപ്പൊ ഈ

0: പുഷപ്പ് പോലെയുള്ള എക്സസൈസുകളൊക്കെ അത്യാവശ്യമാണ്. ഇത് പ്രമേഹത്തെ പ്രതിരോധിക്കാൻ കൂടി നമ്മൾക്ക് സഹായിക്കും. അമിതവണ്ണം ഒക്കെ കുറയ്ക്കുക എന്നുള്ളതും ഇതിന്റെയൊക്കെ പ്രതിരോധത്തിന് അത്യാവശ്യമാണ്. അതുപോലെ മാനസിക സമ്മർദ്ദം രക്താതി സമ്മർദ്ദത്തിന് കാരണമാകും. നമുക്ക് മനപ്രയാസവും അത് പല കാരണങ്ങളാകാം. അപ്പൊ ഇതിൽ ഏത് കാരണങ്ങളാണെങ്കിലും അതിന് ഫലപ്രദമായ ഒരു ഇടപെടൽ നടത്തി അത് കുറയ്ക്കുക. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉറങ്ങുക. ആവശ്യത്തിന് എന്ന് പറഞ്ഞാൽ 7 മുതൽ 9 മണിക്കൂർ വരെ ഒരു ദിവസം ഉറങ്ങണം. പൊതുവിൽ ഉറക്കത്തിന്റെ അളവ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇപ്പോൾ കുറവാണ്. പല കാരണങ്ങളുണ്ട്. ജോലിയുടെ കാരണങ്ങളാകാം. അതിൽ കൂടുതലായിട്ട് ഇപ്പൊ ഇന്റർനെറ്റിന്റെ ഉപയോഗം, സോഷ്യൽ മീഡിയ ഉപയോഗം കൂടി അതിന് കാരണമാണ്. പക്ഷെ ഉറക്കം ഏറ്റവും അത്യാവശ്യമാണ്. കാരണം നമ്മുടെ ശരീരത്തിന് മുഴുവൻ റെസ്റ്റ് കിട്ടുന്ന, ഓരോ ടിഷ്യൂവിനും റെസ്റ്റ് കിട്ടുന്ന, ഒരുപാട് റിപ്പയർ ശരീരത്തിൽ നടക്കുന്നതും നമ്മൾ ഉറങ്ങുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രധാനപ്പെട്ട ഇടപെടലുകളിലൂടെ ഭക്ഷണം, വ്യായാമം, ഉറക്കം, സ്ട്രെസ് കുറയ്ക്കുക, പുകവലിയുടെയും മദ്യപാനവും ഒഴിവാക്കുക തുടങ്ങിയ ഇടപെടലുകളിലൂടെ രക്താതി സമ്മർദ്ദത്തെ പൂർണ്ണമായിട്ടും നമുക്ക് പ്രതിരോധിക്കാനും നിയന്ത്രിക്കാനും പറ്റും. രക്താതി സമ്മർദ്ദം അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷന് BP കൂടുന്നതിന് മരുന്ന് കഴിക്കുന്നവർ കൃത്യമായ ഇടവേളകൾ ഡോക്ടർ പറയുന്ന സമയത്ത് തന്നെ ആശുപത്രിയിൽ പോയി ചെക്കപ്പ് നടത്തുകയും മരുന്നിന്റെ ഡോസിൽ ഉള്ള വ്യത്യാസം വരുത്തുകയും ഒക്കെ ചെയ്യണം. ഇപ്പൊ നോർമൽ BP ഉള്ളവർ കൃത്യമായ ഇടവേളകളിൽ ബ്ലഡ് പ്രഷർ പരിശോധിച്ച് എപ്പോഴെങ്കിലും ബ്ലഡ് പ്രഷർ കൂടുന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കുവാനുള്ള നടപടികൾ. ഈ ചികിത്സ എന്ന് പറയുന്നത് മരുന്നും ജീവിതശൈലിയിലുള്ള വ്യത്യാസങ്ങളുമാണ്. ഇത്തരം ഇടപെടലുകളിലൂടെ നമ്മൾക്ക് രക്താതി സമ്മർദ്ദത്തെ നിയന്ത്രിക്കാം, അതിനെ പ്രതിരോധിക്കാം, അതുമായിട്ട് ബന്ധപ്പെട്ട സങ്കീർണതകളെ നമുക്ക് ഒഴിവാക്കാം.
1: ലോക ഹൈപ്പർ ടെൻഷൻ ദിനത്തോടനുബന്ധിച്ച് ഇതുവരെ സംസാരിച്ചത് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഇന്ദു PS.

0: വേനൽക്കാല ചർമ്മരോഗങ്ങളും ആയുർവേദ ചികിത്സയും ഡോക്ടർ സജിത ഭദ്രൻ സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
1: ഇനി 12:50 വാർത്തകൾ. ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ സ്വീഡൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. കേരളത്തിൽ വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിസഭ സംബന്ധിച്ച ചർച്ചകളും ഒരുക്കങ്ങളും അന്തിമഘട്ടത്തിൽ. ലക്ഷദ്വീപിലെയും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെയും മത്സ്യബന്ധന മേഖലയിൽ നൂതന പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാനൊരുങ്ങി കേന്ദ്ര സർക്കാർ. ഉയർന്ന രക്തസമ്മർദ്ദത്തെക്കുറിച്ച് ആഗോളതലത്തിൽ അവബോധം വളർത്തുന്നത് ലക്ഷ്യമിട്ട് ഇന്ന് ലോക രക്താതിമർദ്ദ ദിനം. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെയും ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെയും നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദ്വിദിന സ്വീഡൻ സന്ദർശനം ഇന്ന് ആരംഭിക്കും. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ പ്രാബല്യത്തിൽ വന്ന ശേഷമുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രിയുടെ സന്ദർശനം പുരോഗമിക്കുകയാണ്. വിശദാംശങ്ങളിലേക്ക്.
2: സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനുമായി കൂടിക്കാഴ്ച നടത്തുന്ന പ്രധാനമന്ത്രി വ്യാപാരം, നിർമ്മിത ബുദ്ധി, സാങ്കേതിക വിദ്യ, സ്റ്റാർട്ടപ്പുകൾ, വിതരണ ശൃംഖലകൾ, പ്രതിരോധം, ബഹിരാകാശം, കാലാവസ്ഥ എന്നിവ സംബന്ധിച്ച ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയനൊപ്പം ഇരു നേതാക്കളും യൂറോപ്യൻ റൌണ്ട് ടേബിൾ ഫോർ ഇൻഡസ്ട്രിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. 2025 ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 7.75 ബില്യൺ US ഡോളർ എന്ന റെക്കോർഡ് നേട്ടത്തിലെത്തിയിരുന്നു. 2 ദിവസത്തെ നെതർലൻഡ്സ് സന്ദർശന ശേഷമാണ് ശ്രീ മോദി സ്വീഡനിലെത്തിയത്. ഡച്ച് രാജകുടുംബവുമായി കൂടിക്കാഴ്ച നടത്തിയ അദ്ദേഹം ചോളകാലഘട്ടത്തിലെ ചെമ്പ് ഭരകങ്ങൾ ഔദ്യോഗികമായി ഇന്ത്യക്ക് തിരികെ നൽകുന്ന ചടങ്ങിന് നെതർലൻഡ്സ് പ്രധാനമന്ത്രിയോടൊപ്പം സാക്ഷ്യം വഹിച്ചു. കൂടാതെ വ്യാപാരം, പ്രതിരോധം, സാങ്കേതിക വിദ്യ, ഊർജ്ജം, ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം എന്നിവയിലെ സഹകരണത്തിനും ധാരണയായി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: സുപ്രീംകോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം 33-ൽ നിന്ന് 37 വർദ്ധിപ്പിക്കുന്നതിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകാരം നൽകി. സുപ്രീംകോടതി നമ്പർ ഓഫ് ജഡ്ജസ് ഭേദഗതി ഓർഡർ

0: ഓർഡിനൻസ് 2026 പുറപ്പെടുവിച്ചുകൊണ്ടാണ് ഈ നടപടി. ഈ ഭേദഗതിയോടെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ പരമോന്നത കോടതിയിലെ ആകെ ജഡ്ജിമാരുടെ എണ്ണം 38 ഉയരും. കേരള മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിസഭയിൽ ആരൊക്കെ എന്നതിൽ അന്തിമ തീരുമാനം ഉടനുണ്ടാകുമെന്നാണ് സൂചന. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ മന്ത്രിമാരുടെ പട്ടിക ഗവർണർക്ക് ഇന്ന് തന്നെ കൈമാറാനാണ് സാധ്യത. സത്യപ്രതിജ്ഞാ ചടങ്ങിനായുള്ള ഒരുക്കങ്ങൾ തലസ്ഥാനത്ത് അവസാനഘട്ടത്തിലാണ്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരുക്കുന്ന പന്തലിന്റെ നിർമ്മാണം ഇന്ന് പൂർത്തിയാകും. തമിഴ്നാട് മുഖ്യമന്ത്രി അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കും ചടങ്ങിലേക്ക് ക്ഷണമുണ്ട്. പി എം വികാസ് പദ്ധതിക്ക് എൻ ഐ ടി കാലിക്കറ്റിൽ തുടക്കമാകുന്നു. നാളെ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനവും ധാരണാപത്രം കൈമാറലും നിർവഹിക്കും. ന്യൂനപക്ഷ മന്ത്രാലയത്തിന് കീഴിലുള്ള ഈ പദ്ധതിയിലൂടെ പരമ്പരാഗത തൊഴിൽ മേഖലയിലുള്ളവർക്കും ന്യൂനപക്ഷ സമൂഹത്തിലെ യുവതീ യുവാക്കൾക്കും ആധുനിക കാലത്തെ തൊഴിൽ നൈപുണ്യങ്ങൾ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-1-1-700 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നരേന്ദ്രമോദി മൊബൈൽ ആപ്പിലൂടെയോ മൈ ഗവ് ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ചതിന്റെ 90-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം സംഘടിപ്പിച്ച സൈക്ലത്തോൺ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്തു. ജീവനക്കാരും പൊതുജനങ്ങളും ഉൾപ്പെടെ 100-ഓളം പേർ സൈക്ലത്തോണിൽ പങ്കെടുത്തു. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകി. ഈ പ്രദേശങ്ങളിൽ ഈ മാസം 20 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹങ്ങളിലെ മത്സ്യബന്ധന മേഖലയിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക മേൽനോട്ടത്തിൽ നൂതന പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാനൊരുങ്ങുന്നതായി ലക്ഷദ്വീപ് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.
2: നൂതന പദ്ധതികളിലൂടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുകയും അന്താരാഷ്ട്ര വിപണിയിൽ മത്സ്യവിഭവങ്ങൾക്ക് കൂടുതൽ സ്വീകാര്യത ഉറപ്പാക്കുകയും ചെയ്യുമെന്ന് കേന്ദ്ര മന്ത്രാലയങ്ങൾ അറിയിച്ചു. ഇന്ത്യയുടെ സമുദ്രോൽപ്പന്ന കയറ്റുമതിയിൽ നിർണായക പങ്കുവഹിക്കാൻ ശേഷിയുള്ള ഈ മേഖലകളിലെ വിഭവങ്ങൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുന്നതിനായി എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ ചട്ടങ്ങളും ഹൈസീസ് ഗൈഡ്ലൈൻസ് 2025 കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തതായി അറിയിച്ചു. ലക്ഷദ്വീപ് ഉൾപ്പെടെയുള്ള സമുദ്ര വിഭവ സമൃദ്ധമായ പ്രദേശങ്ങളിൽ നിന്നും കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിലൂടെ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും സുസ്ഥിരമായ മത്സ്യബന്ധന രീതികൾ ഉറപ്പാക്കാനും സാധിക്കുമെന്ന് യോഗം വിലയിരുത്തി.
0: ഇന്ന് ലോക രക്താതിമർദ്ദ ദിനമായി ആചരിക്കുന്നു. ഉയർന്ന രക്തസമ്മർദ്ദത്തെക്കുറിച്ച് ആഗോളതലത്തിൽ അവബോധം വളർത്തുക, പ്രതിരോധം, നിയന്ത്രണം എന്നിവ ലക്ഷ്യമിട്ടുള്ള രക്താതിമർദ്ദ അവബോധ മാസത്തിന്റെ ഭാഗമാണ് ഈ ദിനം. രക്താതിമർദ്ദത്തെ ഒരുമിച്ച് നിയന്ത്രിക്കാം. നിങ്ങളുടെ രക്തസമ്മർദ്ദം പതിവായി പരിശോധിക്കുക. ഈ നിശബ്ദ കൊലയാളിയെ പരാജയപ്പെടുത്തുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ആഗോളതലത്തിൽ ഏകദേശം 140 കോടി പേർ രക്താതിമർദ്ദത്തോടെ ജീവിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ന് ലോക ടെലികമ്മ്യൂണിക്കേഷൻ ആന്റ് ഇൻഫർമേഷൻ സൊസൈറ്റി ദിനം. 1865 പാരീസിൽ വെച്ച് ഇന്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയൻ സ്ഥാപിതമായതിന്റെ സ്മരണാർത്ഥമാണ് ഈ ദിനം ആഘോഷിക്കുന്നത്. രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സെൻസസ് നടപടികളുടെ ഭാഗമായി 2027 സെൻസസിന്റെ 1-ാം ഘട്ടത്തിന് കീഴിലുള്ള ഭവന സെൻസസ്, ഭവനങ്ങളുടെ പട്ടികപ്പെടുത്തൽ എന്നിവ ഉൾപ്പെടുന്ന ഫീൽഡ് പ്രവർത്തനങ്ങൾ 5 സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലും ആരംഭിച്ചു. ഒരു റിപ്പോർട്ട്.
3: രാജസ്ഥാൻ, മേഘാലയ, മഹാരാഷ്ട്ര, ഝാർഖണ്ഡ് കൂടാതെ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ എന്നിവിടങ്ങളിലാണ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. അതേസമയം ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ബീഹാർ, ചണ്ഡീഗഡ്, ഛത്തീസ്ഗഡ്, ദാദ്ര ആൻഡ് നഗർ ഹവേലി, ദാമൻ ആൻഡ് ദിയു, ഹരിയാന, മധ്യപ്രദേശ്, പഞ്ചാബ്, തെലങ്കാന, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ എന്യൂമറേറ്റർമാരുടെ വീട് വീടാന്തരമുള്ള ഭവന പട്ടികപ്പെടുത്തൽ പ്രവർത്തനങ്ങൾ നിലവിൽ പുരോഗമിക്കുകയാണ്. ആദ്യമായി ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് സെൻസസ് 2027 നടത്തുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഫീൽഡ് സന്ദർശന വേളയിൽ വിജ്ഞാപനം ചെയ്ത 33 ചോദ്യങ്ങൾ അടങ്ങിയ ചോദ്യാവലിയിലൂടെ പാർപ്പിട അവസ്ഥകൾ, കുടുംബ വിവരങ്ങൾ, ലഭ്യമായ സൌകര്യങ്ങൾ, കുടുംബങ്ങളുടെ ആസ്തികൾ

0: എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ശേഖരിക്കുന്നത്. 25 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 1,44,00,000 കുടുംബങ്ങൾ ഔദ്യോഗിക പോർട്ടൽ വഴി സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കി കഴിഞ്ഞു. ഈ നീക്കം സെൻസസ് നടപടികളുടെ ഡിജിറ്റൽ വൽക്കരണത്തിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പ്പാണിത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: IPL ക്രിക്കറ്റിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ. വൈകിട്ട് 3:30 ധരംശാലയിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. മറ്റൊരു മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. രാത്രി 7:30 ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 29 റൺസ് ജയം നേടി. ഹോർമൂസ് കടലിടുക്കിലെ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. സിവിലിയൻ ജീവനക്കാരെ ലക്ഷ്യമിടുന്നതും കപ്പൽ ഗതാഗത സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്നതും ന്യായീകരിക്കാൻ കഴിയില്ലെന്ന് UNലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പർവ്വതനേനി ഹരീഷ് പറഞ്ഞു. ആഗോള ഊർജ്ജ വിതരണ ശൃംഖലകൾ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന ഐക്യരാഷ്ട്രസഭയുടെ സാമ്പത്തിക സാമൂഹിക കൌൺസിലിന്റെ പ്രത്യേക യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒമാൻ തീരത്ത് ഇന്ത്യൻ പതാക വഹിച്ച വാണിജ്യ കപ്പലിന് നേരെ ആക്രമണം നടന്ന ദിവസങ്ങൾക്ക് ശേഷമാണ് ശ്രീ ഹരീഷിന്റെ പരാമർശം. കോംഗോയിലെ ഇറ്റൂരിയിൽ പ്രവിശ്യയിൽ എബോള വൈറസിന്റെ പുതിയ വകഭേദം സ്ഥിരീകരിച്ചു. ഉയർന്ന മരണനിരക്കുള്ള ഈ വകഭേദം പടരാനുള്ള സാധ്യത കൂടുതലാണെന്ന് കോംഗോ ആരോഗ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി. പുതിയ വകഭേദത്തിന് നിലവിൽ വാക്സിനുകളോ പ്രത്യേക ചികിത്സയോ ലഭ്യമല്ലെന്നും അദ്ദേഹം അറിയിച്ചു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയിലും ഉഗാണ്ടയിലും പൊട്ടിപ്പുറപ്പെട്ട എബോള രോഗത്തെ പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. 300-ലധികം സംശയാസ്പദമായ കേസുകളും 88 മരണങ്ങളും ഇതിനോടകം റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് WHO ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അഥാനോം ഗബ്രിയേസിസ് ആണ് തീരുമാനം പ്രഖ്യാപിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രണ്ട് ദിവസത്തെ സ്വീഡൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. കേരളത്തിൽ VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിസഭ സംബന്ധിച്ച ചർച്ചകളും ഒരുക്കങ്ങളും അന്തിമഘട്ടത്തിൽ. ലക്ഷദ്വീപിലെയും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെയും മത്സ്യബന്ധന മേഖലയിൽ നൂതന പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാനൊരുങ്ങി കേന്ദ്ര സർക്കാർ. ഉയർന്ന രക്തസമ്മർദ്ദത്തെക്കുറിച്ച് ആഗോളതലത്തിൽ അവബോധം വളർത്തുന്നത് ലക്ഷ്യമിട്ട് ഇന്ന് ലോക രക്താതിമർദ്ദ ദിനം. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെയും ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവം ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്നു.

0: 1949 മഴക്കാലം. ആഗസ്റ്റ് മാസം പിറന്നിട്ടും മഴയുടെ ശക്തി കുറഞ്ഞില്ല. ആകാശത്തിൻ്റെ കനം വിട്ടിട്ടില്ല. സന്ധ്യയുടെ കറുപ്പും കരിമേഘത്തിൻ്റെ മുഴുപ്പും കൂടിയായപ്പോൾ ഒരു ദുർദിനത്തിൻ്റെ ലക്ഷണം പൂർത്തിയായി. രണ്ടു വയസ്സായ എൻ്റെ മകൾ തോളിൽ കിടന്നുറങ്ങുന്നു. അവളുടെ അമ്മ രോഗശല്യയിൽ. ആയുർവേദക്കാരും അലോപ്പതിക്കാരും മാറി മാറി നോക്കിയിട്ടും രോഗം വിട്ടുമാറുന്നില്ല. കോഴിക്കോട് നിന്ന് വിദഗ്ധനായ ഡോക്ടർ വന്ന് ചികിത്സ നിർദ്ദേശിച്ചു. പനി പിന്മാറുന്നില്ല. രാവും മഴക്കാരും കൂടി പകലിനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു. പതുക്കെ ഒരു കാറ്റടിച്ച്. അപ്പോൾ രോഗശല്യയിൽ നിന്ന് ക്ഷണിച്ച സ്വരം, എന്തേ?
1: രാത്രിയായോ?
0: ആ, ആവുന്നു.
1: എന്തൊരു ഇരുട്ട്! ജാലകം ഒന്ന് തുറക്കണം.
0: വേണ്ട, വിളക്ക് കത്തിച്ചിട്ടുണ്ടല്ലോ, അത് പോരെ.
1: പോരാ പോരാ, ഒന്നും കാണുന്നില്ല. വല്ലാത്ത ഇരുട്ട്.
0: അവര് ഒളിവിലത് പറഞ്ഞു നിർത്തുമ്പോൾ കിതപ്പുണ്ടായിരുന്നു. അത് വർദ്ധിച്ചു. ക്രമേണ നേർത്ത് നേർത്ത് വരുന്ന കിതപ്പ്.

0: 단칼군요. മകൻ ഒന്നും അറിയാതെ തോലിൽ കിടന്നുറങ്ങുന്നു. അവളുടെ അമ്മ കിടക്കയിൽ ദീർഘനിദ്ര കൊള്ളുന്നു. മതി, ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ.
1: എന്റെ അച്ഛൻ പി കുഞ്ഞാനന്ദൻ നായർ എന്ന തിക്കോടിയന്റെ ആത്മകഥയുടെ അവസാന ഭാഗമാണ് നിങ്ങൾ ഈ കേട്ടത്. ഞാൻ തിക്കോടിയന്റെ മകൾ. എൻ്റെ പേര് പുഷ്പ, പുഷ്പകുമാരി. അന്ന് വർഷങ്ങൾക്ക് മുമ്പുള്ള ആ മഴക്കാല സന്ധ്യയിൽ അച്ഛൻ്റെ തോളിൽ ഒന്നും അറിയാതെ കിടന്നുറങ്ങിയ ആ രണ്ടു വയസ്സുകാരി ഞാനായിരുന്നു. രോഗശയ്യയിൽ ആ ഇരുട്ടിൽ നേർത്ത് നേർത്തില്ലാതായ കിതപ്പുകൾ എൻ്റെ അമ്മയുടേതായിരുന്നു. പിന്നീടിങ്ങോട്ട് അച്ഛനായിരുന്നു എൻ്റെ അമ്മയും കളിക്കൂട്ടുകാരനും എല്ലാം. എല്ലാമെല്ലാം അച്ഛനായിരുന്നു.
0: പുഷ്പേ, പുഷ്പേ,
2: അച്ഛാ ഒന്ന് വേഗം വരുന്നുണ്ടാ, വേഗം വരാൻ.
0: നീ എന്നെ ഇങ്ങനെ ഓടിക്കാതെ മോളെ, നീ ഒന്ന് നിന്നേ.
2: ഇല്ല, എനിക്ക് ഇനിയും കളിക്കണം.
0: ഓ, അങ്ങനെ പറയല്ല മോളെ, അച്ഛന് വയ്യണ്ടായി. കുറച്ചു നേരം നമുക്ക് ദേ ഈ പൂഴി മണലില് ഇങ്ങനെ ഇരിക്കാം.
2: അച്ഛനല്ലേ പറഞ്ഞത് ദേ അതുവരെ നടക്കാന്ന്.
0: അയ്യോ, ഇനി നടന്നാല് ആ കുഞ്ഞിക്കാലും വെച്ച് മോൾക്ക് തിരിച്ചു നടക്കേണ്ടി വരില്ലേ?
2: അതിന് തിരിച്ചു വരുമ്പോ എനിക്ക് നടക്കണ്ടല്ലോ.
0: പിന്നെ
2: അച്ഛൻ എന്നെ എടുക്കുമല്ലോ.
0: അരിച്ചാക്കിന്റെ കനമുള്ള നിന്നെയും എടുത്ത് തിരിച്ചു നടക്കാനോ? കാണാൻ ഇത്രയേ ഉള്ളെങ്കിലും നല്ല കാനമാണ്.
2: അച്ഛനല്ലേ എപ്പോ പറയലേ ഞാൻ ഒരു കൊച്ചുകുട്ടിയാന്ന്.
0: വാ മോളെ, ഇവിടെ വന്നിരിക്കും. നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരുന്ന് കാറ്റ് കൊള്ളാം, ക്ഷീണവും മാറ്റാം.
2: എനിക്ക് ആ പാലത്തിനടുത്ത് പോയി കടല് കാണണം.
0: കടല് പിന്നെ ഇവിടെ ഇരുന്നാലും കാണാലോ. ശരിക്കും കടലിനെ കാണേണ്ടത് എങ്ങനെയാണെന്ന് മോൾക്ക് അറിയോ?
2: എങ്ങനെയാ
0: എന്നാ കേട്ടോ. ആദ്യം മോള് വന്ന് ഇവിടെ ഇരിക്ക. ഇനി കുറച്ചു നേരം നിന്റെ ഈ ഉണ്ട കണ്ണുകൾ തുറന്ന് പിടിച്ച് കടലിനെ തന്നെ നോക്കിയിരുന്നേ.
2: ശരി, നോക്കി.
0: നോക്കല്ലോ. ഇനി കണ്ണുകൾ രണ്ടും അടച്ചേ.
2: അടച്ചു.
0: സുഹൃത്തക്കാരി, അച്ഛനെ പറ്റിക്കാൻ നോക്കണ്ട. നീ കണ്ണുകൾ രണ്ടും അടച്ചാലേ അച്ഛൻ കാര്യം പറയൂ. ശരി, അച്ഛൻ തുറക്കാൻ പറയുമ്പോ മാത്രമേ തുറക്കാവൂ ട്ടോ.
2: ശരി,
0: കണ്ണുകൾ അടച്ചല്ലേ.
2: അടച്ചു.
0: ഇനി മോള് മോളുടെ കാതുകൾ രണ്ടും ഒന്ന് തുറന്ന് പിടിച്ചേ. അതായത് ശ്രദ്ധിച്ചൊന്ന് കേപ്പേ.
2: ശരി.
0: തന്നെ തുറക്കരുത് ട്ടോ.
2: ഇല്ല, തുറക്കില്ല.
0: ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ?
2: ഉണ്ട്.
0: ഇനി പറ. മോളെന്താ കേൾക്കുന്നത്?
2: കടലിന്റെ ശബ്ദം.
0: കടലിന്റെ ശബ്ദം എന്ന് പറഞ്ഞാ?
2: തിരയുടെ ശബ്ദം.
0: പിന്നെ?
2: കാറ്റിന്റെ, കടലിരമ്പത്തിന്റെ.
0: പിന്നെ?
2: കടൽ കാക്കയുടെ.
0: പിന്നെയോ?
2: നുരയുടെ, പതയുടെ.
0: എന്നാ കണ്ണ് തുറക്കാതെ മോൾ ഇനി അച്ഛനോട് പറ. ഇപ്പൊ മോൾ എന്താ കാണുന്നത്?
2: അത് കടലിനെ, വലിയ കടലിനെ, വലിയ വലിയ കടലിനെ.
0: അത് മോള് കണ്ണു തുറന്ന് കണ്ട, ഇന്നേ വരെ കണ്ട കടലിനേക്കാളും വലിപ്പമുള്ള, മുഴക്കമുള്ള, ആഴമുള്ള കടലല്ലേ?
2: അതെ അച്ഛാ, വലിയ കടൽ. എത്രയോ വലിയ കടൽ. എത്രയോ എത്രയോ വലിയ കടൽ.
3: കാണുക കടലിനെ കൺതുറക്കാതെ. രചനാ സംവിധാനം കെ വി ശരത്ചന്ദ്രൻ.

0: കടലിനഭിമുഖമായിരുന്നു ആകാശവാണിയുടെ ഇരുനില കെട്ടിടം.
1: ആകാശവാണി കോഴിക്കോട്. സമയം 5:58:20.
0: അച്ഛന്റെ വിരലും തൂങ്ങി ഞാനും പോകാറുണ്ടായിരുന്നു അവിടെ. അവിടുന്ന് രണ്ടാം നിലയിൽ നിന്ന് അങ്ങ് ദൂരെ കാണാം കടല്.
1: ഇന്ന് ശകവർഷം 1940.
0: കടലിനും ആകാശവാണിക്കും നടുവിലൂടെ പോകുന്ന വീതി കുറഞ്ഞ ഒരു റോഡുണ്ടായിരുന്നു. അതിനപ്പുറം കടപ്പുറത്ത് അങ്ങിങ്ങായി കാറ്റാടി മരങ്ങൾ. മരം കൊണ്ട് പണിത കോണിപ്പടിയിലൂടെ കയറി വേണം അച്ഛന്റെ ഓഫീസ് മുറിയിലെത്താൻ. ആ മുറിയിൽ അച്ഛന്റെ ഇരിപ്പിടത്തിന് തൊട്ടടുത്തായിരുന്നു പി സി മാമൻ. പി സി മാമൻ എന്നാൽ എഴുത്തുകാരൻ ഉറൂബ്. അതിനപ്പുറം ലക്ഷ്മിദേവി ചേച്ചി, മായാനാരായണൻ എന്ന മായ ചേച്ചി. എപ്പോ നോക്കിയാലും ചിരിയും കളിയും തമാശയും ബഹളവും തന്നെ.
2: അപ്പൊ പി സി അക്കാരെ അറിഞ്ഞില്ലേ? ഇന്നലെ സ്റ്റേഷൻ ഡയറക്ടർ കൊടുത്ത ഒരു ഇൻഡാസിനുള്ള മറുപടി എഴുത്താണ്. ഐ മെമ്മോനുള്ള മറുപടിയേ.
3: ഡോ തിക്കു, എന്താ പ്രശ്നം? എന്തോ ഒരു ഇൻബാസ് കിട്ടിയെന്ന് കേട്ടല്ലോ, എന്താ കാര്യം?
4: എന്താ പറയ, കഴിഞ്ഞ ദിവസം ആകാശത്തിലേക്ക് വിക്ഷേപിച്ചൊരു നാടകം എഴുതി വന്നപ്പോ സമയത്തിരി കൂടിപ്പോയി. അതുകൊണ്ട് എന്തായി, ക്ലൈമാക്സ് ഒക്കെ ചെരുപ്പിനൊത്ത് കാല് മുറിച്ച പോലായി.
3: എന്താ അങ്ങനെ വരാൻ?
4: ദാ ഈ കാരണം കാണിക്കൽ നോട്ടീസിൽ ഒപ്പിട്ട അതേ വിദ്വാൻ തന്നെയാണ് പറ്റിച്ചത്.
3: മനസ്സിലായില്ല.
4: അദ്ദേഹം ഡയറക്ടർ ആദ്യം ഒരു കഥ പറഞ്ഞു, ഒരു കോഴഞ്ഞു മറിഞ്ഞ കഥ. ആ അലമ്പ് കഥയിൽ 110,000 കഥാപാത്രങ്ങളെ അങ്ങേര് നിർദ്ദേശിച്ച്, എന്നിട്ട് അത് 2 ദിവസത്തിനുള്ളിൽ എഴുതി പൂർത്തിയാക്കാനും പറഞ്ഞു.
2: പീസ് കേട്ടിരുന്നോ നാടകം? ഞാനായിരുന്നല്ലോ ആ നാടകത്തിലെ ഹതഭാഗ്യയായ നായിക. ദുരന്തായിരുന്നു കേട്ടോ നാടകം.
4: ഞാൻ വേണമെങ്കിൽ 10 നാടകം 2 ദിവസം കൊണ്ട് എഴുതി കൊടുക്ക, പക്ഷെ ഈ കാരണം കാണിക്കൽ നോട്ടീസിൽ ഞാൻ എന്ത് മറുപടി കൊടുക്കാനാണ്?
2: ഇന്നും പുഷ്പമോള് തന്നെ ഫസ്റ്റ്.
3: അത് ശരി. മോളെയും കുട്ടി നീ എവിടെയാ കറങ്ങിയത് മായേ?
5: ഞാനേ കാന്റീൻ വരെ ഒന്ന് പോയി.
3: ഓഹോ, അങ്ങനെ വരട്ടെ. അല്ല മോളെ, പിസി അമ്മാവന് വല്ലതും ബാക്കി വെച്ചിട്ടുണ്ടോ കാന്റീനിലെ?
6: ഇല്ല, ഞാൻ എല്ലാം തീർത്തു.
2: അയ്യോ, അപ്പൊ ഇനി ലക്ഷ്മി ചേച്ചി എന്താ കഴിക്ക? അല്ല, മായയുടെ ഡ്യൂട്ടി കഴിഞ്ഞതല്ലേ, പോവണ്ടേ?
5: അയ്യോ, പോകണം ചേച്ചി. മാഷ് എഴുത്ത് തലയിൽ പിടിച്ചിരിക്കല്ലേ. മോളെ ഞാൻ ആരെ ഏൽപ്പിക്കും?
2: ഒരു കാര്യം ചെയ്യാം, ഞാനേ ലൈവ് സ്റ്റുഡിയോയിലേക്ക് പോവാ. മോളെ ഞാൻ അങ്ങോട്ട് കൂട്ടിക്കോളാം. വാ മോള്, വാ പോവാ.
3: എടോ, ആ ഇണ്ടാസും കൈ പിടിച്ച് താനിത് എത്ര നേരായടോ ഇരിക്കണു. എന്തേലും എഴുതി കൊടുക്ക.
7: മാഷ കണ്ടോ?
3: മാഷോ? ഓഹോ, എനിക്ക് എത്ര മാഷന്മാരെ വേണം ശങ്കര. പേരും പെരുമയുള്ളൊരു മാഷ ഉണ്ടായിരുന്നതിനെ പിരിച്ചു വിട്ടില്ലേ പി ഭാസ്കര മാഷിനെ? ഹാ, പിന്നൊരു മാഷുള്ളത് സ്റ്റുഡിയോ പരിസരങ്ങളിൽ കാണാനിടയുണ്ട്, രാഘവ മാഷ്. ബാക്കിയുള്ള 1-2 മാഷന്മാര് ഇന്ന്
7: അവധിയിലാ.
4: എന്താ ഞാൻ വേണ്ടത്?
7: അല്ല മാഷേ, താഴത്തൊരാളെ മാഷെ കാണുമെന്ന് പറഞ്ഞ് കുറെ നേരമായി.
4: ആരാത്? എന്തേലും പറഞ്ഞോ.
7: ഒരു ബാലൻ എന്നാ പറഞ്ഞത്, കൊടുവള്ളിന്ന്.
4: ഓ, ആ കൊടും ഭീകരം വന്നോ? ആ അതിശയം തന്നെ, ഞാനിതാ വരുന്നു പറ.
3: അത് ശരി, താനല്ലേടോ നേരത്തെ വലിയ വായിൽ പറഞ്ഞത്. ദേവേന്ദ്രന്റെ അച്ഛൻ മുത്തുപ്പട്ടര് വന്നാലും അത് തീർക്കാതെ താഴെ ഇറങ്ങില്ല എന്നൊക്കെ.
4: മുത്തുപ്പട്ടര് എന്റെ കയ്യിൽ നിന്ന് ഇതുവരെ കടം വാങ്ങിയിട്ടില്ല. എന്നാൽ കൊടുവള്ളി ബാലൻ എന്ന ഈ ചങ്ങായി 6 മാസമായി കടം വാങ്ങിയ കാശ് തിരിച്ചു തരാതെ എന്നെ ചുറ്റിക്കുന്നു. എന്റെ ഈ ദാരിദ്ര്യകാലത്ത് അവനത് തിരിച്ചു തരാൻ തോന്നിയല്ലോ. കയ്യിലാണേൽ എണ്ണിച്ചുട്ട അപ്പങ്ങൾ പോലെയുള്ളു കാശ്. ഞാനതും വാങ്ങി പെട്ടെന്ന് വരാം.
3: അല്ലയോ കുമാരി മായാനാരായണൻ, ഭവനിയല്ലേ തെല്ലു മുമ്പേ പോകാൻ ധൃതി കൂട്ടിയത്? എന്താ പോണില്ലേ?
5: ഒന്നും പറയണ്ട, നാളത്തേക്കുള്ള അനൗൺസ്മെന്റ് എഴുതാൻ വിട്ടുപോയി. ആകെ മൊത്തം തിരക്കായി പോയി.
3: ഇവിടെ തിരക്കും ബേജാറും ഇല്ലാത്ത ഒരേ ഒരാൾ ഞാൻ മാത്രാന്ന് തോന്നുന്നു. എല്ലാവർക്കും തിരക്ക്. നമ്മുടെ തിക്കുന്റെ കാര്യാണ് കഷ്ടം, നിന്ന് തിരിയാൻ സമയമില്ല. എന്നാ വഴിയെ വരുന്ന എല്ലാ വയ്യാവേലികളും എടുത്ത് തലയിലിടും. നാടകാവട്ടെ, നാട്ടുമ്പുറാവട്ടെ, ബാലരോഗാവട്ടെ, ഫീച്ചർ ആവട്ടെ, അതിനിടയിൽ സാമൂഹ്യ

0: സാമൂഹിക സേവനം കമ്പനി കൂടല്ലേ.
1: ആ മാഷെ സമ്മതിക്കന്നെ വേണം കേട്ടോ, വീട്ടിലെ കാര്യവും തന്നത്തെ നോക്കണ്ടേ? അതിനു പുറമെ മോളുടെ സകല കാര്യവും നോക്കണം. അമ്മയില്ലാത്ത കുഞ്ഞല്ലേ അതും ഒരു പെൺകുട്ടി. മാഷതൊന്നും അറിയിക്കാണ്ടല്ലേ ആ മോളെ വളർത്തുന്നത്. പി സിക്കൊക്കെ ഒന്ന് പ്രേരിപ്പിച്ചൂടെ ഒരു രണ്ടാം കല്യാണത്തിന്.
0: ആരേ ചിക്കുനിയോ ഭാഷ്ട, ഇങ്ങനെ ഒരാവശ്യം കൊണ്ട് ആ സവിധത്തിലേക്ക് ഒരു 100 തവണയെങ്കിലും പോയ എന്നോടാണോ മായേ നീ ഇത് പറയണേ? എടോ, അയാളുടെ മനസ്സിൽ ഇപ്പോഴും ആ പാർവതി ടീച്ചർ മരിച്ചിട്ടില്ല, അവർക്ക് പകരം വയ്ക്കാൻ വേറൊരാളില്ല അയാൾക്ക്.
1: നമുക്ക് നോക്കാം, മോള് കുറച്ചുകൂടി ഒന്ന് വളരട്ടെ, മനസ്സ് മാറ്റേണ്ടി വരും മാഷിന്.
0: മായയ്ക്ക് എന്തറിയാ അയാളെ കുറിച്ച്? 2.5 വയസ്സില് അമ്മയെ നഷ്ടപ്പെട്ട ഒരാളായാണ്. അച്ഛൻ മരിച്ചതാകട്ടെ അയാളുടെ 6-ാം വയസ്സിലും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ടീച്ചറുടെ സ്ഥാനത്ത് മറ്റൊരു സ്ത്രീയെ സങ്കല്പിക്കാനാവില്ല അയാൾക്ക്.
1: പാവം മോള്, ചെറിയ കൊച്ചല്ലേ, അമ്മയില്ലാത്തതിന്റെ സങ്കടം എപ്പോഴും ഉണ്ടവക്ക്. ഇന്നാളൊരു ദിവസം അവൾ എന്നോട് ചോദിക്കുക, മായച്ചി അച്ഛനാണോ എൻ്റെ അമ്മ എന്ന്. ഞാൻ വല്ലാണ്ടായിപ്പോയി. മാഷ് വരുന്നു.
2: അല്ല, മായക്ക് പോകാതായില്ലേ നീയും?
1: ദേ ഞാനിറങ്ങാ, ഈ അനൗൺസ്മെന്റ് ഒന്ന് എഴുതി തീർക്കേ വേണ്ടു.
0: എന്തായടോ, കാശ് തിരിച്ചിരുട്ടിയിട്ടും തന്റെ മുഖത്തൊരു തെളിച്ചക്കുറവ്.
2: അല്ല, ഞാൻ ആലോചിക്ക, മനുഷ്യന്മാരുടെ ഒരവസ്ഥകളെ.
0: എന്തേ?
2: അല്ല, ഞാൻ ആ കൊടുവള്ളി ബാലന്റെ കാര്യം പറഞ്ഞതാ.
0: എന്താ ഇപ്പോ ബാലന് പറ്റിയത്?
2: ആപത്ത് വരുമ്പോൾ കൂട്ടത്തോടെ എന്ന് പറഞ്ഞ പോലെ അയാളുടെ അച്ഛൻ കഴിഞ്ഞ മാസം മരിച്ചു അമ്മ ആശുപത്രിയിൽ. മോനൊരുത്തന് വാഹനാപകടം, ആകെ മൊത്തം കാശിന് ഞെരുക്കം വന്ന്.
0: ഓഹോഹോ,
2: അയാളിപ്പോ ഒരു ആത്മഹത്യയുടെ വക്കീലാണത്രേ.
0: ഉവ്വോ, എന്നാലും ഈ ഞെരുക്കത്തിനിടയിലും അയാള് തിക്കൂടെ കടം തീർത്ത് തന്നൂലോ.
2: അത് തീർത്തിട്ടൊന്നുമില്ല.
0: പിന്നെ
2: അയാളിപ്പൊ വന്നത് തന്നെ കുറച്ച് ധനസഹായം കിട്ടുമോന്ന് അറിയാനാ.
0: അതായത് തിക്കുവിനോട് മുമ്പ് വാങ്ങിയ കട അവിടെ തന്നെ നിൽക്കുന്നു.
2: അതെ.
0: എന്നിട്ട് അത് തീർക്കാതെ വീണ്ടും തിക്കുവിന്റെ അടുത്തുനിന്ന് തന്നെ കടം ചോദിച്ചു വന്നു. എന്നിട്ട് താൻ കൊടുത്തോ?
2: ഞാൻ പറഞ്ഞില്ലേ, കയ്യിൽ പൊട്ടുപൊടിയുമായി കുറച്ച് പൈസ ഉള്ളതെടുത്ത് ഞാൻ അങ്ങ് കൊടുത്തു, അടുത്ത മാസം തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, അയാൾ പിന്നെ കാശിന് ചരിക്കും ആത്മഹത്യ എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ അങ്ങ് എടുത്ത് കൊടുത്തു.
0: ഹോ, താരിത്ര ശുദ്ധനും മാന്തനുമായി പോയല്ലോ. ഇവിടുന്ന് പേരയുന്തി കിട്ടണമെന്ന് അക്കാപ്പിച്ച പൈസ കൊണ്ട് ഇയാള് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പറ്റുന്ന പാട് നമുക്കല്ലേ അറിയൂ.
2: അപ്പറഞ്ഞത് ശരിയാണേൽ പി സി ഒരു ഉപകാരം ചെയ്യണം. കയ്യിലുള്ളത് മുഴുവൻ ബാലം കൊണ്ടുപോയ സ്ഥിതിക്ക് ഈ മാസം രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പതിവ് പോലെ ഒരു കൈ സഹായം.
0: ഒലക്ക, 10 പൈസ ഞാൻ തരില്ല. ഇയാൾ ഈ ജന്മത്തിൽ രക്ഷപ്പെടില്ലടോ.
3: മാഷവിടെ
2: എന്താണോടോ?
3: ഇപ്പൊ ഒരു ഹംസ മാഷ കാണണമെന്ന് പറഞ്ഞ് താഴെ നിൽപ്പുണ്ട്.
0: കർവഞ്ചോദിപ്പുകാരനാണെങ്കിൽ ഇമ്മാസം ഇരി നിവർത്തിയില്ല എന്ന് പറഞ്ഞേക്കെ. ഒരു കൊടുവള്ളി ബാലം വന്ന് കയ്യിലുന്നത് മുഴുവൻ അടിച്ചെടുത്തോണ്ട് പോയി അങ്ങോട്ട് പറയൂ.
2: പേരെന്തെന്നാ പറഞ്ഞേ?
3: ഹംസ, തലശ്ശേരി ഭാഗത്തുനിന്നോ മറ്റോ ആ പറഞ്ഞത്.
2: മനസ്സിലായി മനസ്സിലായി, പാട്ടുകാരൻ ഹംസ.
0: ആരാടോ അത്? എന്താ പ്രശ്നം?
2: ഇതൊരു ശുപാർശ വിസി.
0: ആരോടാ ശുപാർശ പറയണ്ടേ?
2: രാഘവൻ മാഷിന്റെ ഒരു പാട്ട് പാടുന്നെന്ന് ഹംസക്ക്. ഇവിടെ ആകാശവാണിയിൽ
0: നടക്കട കാര്യം വല്ലതും ആണോടോ തിക്കു?
2: പറഞ്ഞു നോക്ക, കഴിവുണ്ടേലി മാഷ് പരിഗണിക്കാതിരിക്കൂല.
0: അത് താൻ പറഞ്ഞത് ശരിയാ.
2: എടോ ശങ്കര,
3: ഓ
2: ഹംസയോട് രാഘവ മാഷിന്റെ മുറിയിലേക്ക് ആ മാഷ അവിടെ ഇല്ലെങ്കിൽ സ്റ്റുഡിയോ പരിസരത്തേക്ക് വരാൻ പറയും.
3: ഓ
2: ആ പിന്നെ പി സി, ഞാനൊന്ന് മാഷ കണ്ടുവരാം.

0: എടോ തോമസേ, മഹാശ തിരക്കിലാണോ?
1: നിങ്ങൾ കാണുന്നില്ലേ, റിഹേഴ്സലാണ്.
0: മഹാശ ഒന്ന് കിട്ടണമല്ലോ, എന്താ വഴി?
1: ഒരു വഴിയില്ല, ഇത് തീരണം.
0: നേരെ അങ്ങോട്ട് കയറി ചെന്നാലോ? വേണ്ടല്ലേ, ഹാർമോണിയം പെട്ടിക്ക് മുന്നിലിരിക്കുമ്പോ ആള് സിംഹപ്രകൃതിയാണ്, കാത്തു നിൽക്ക, അതാ നല്ലത്.

0: നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെന്ന് തോന്നുന്നു. മാഷുങ്ങളെ കണ്ട്, ഇതാ വിളിക്കുന്നു.
1: എന്നെയോ?
0: ഹേ, മാഷല്ലേ നിങ്ങളെ അത്തെ കൈമാടി വിളിക്കുന്നത്?
1: ഓ ഭാഗ്യം, പോയി കണ്ടെത്തി വരാം.
2: എന്താടോ തിക്കു, എന്താ കാര്യം? എന്തേലും കാര്യമില്ലാതെ ഈ ഭാഗത്ത് തന്നെ കാണാറില്ലല്ലോ.
1: ഒരു കാര്യണ്ട് എന്ന് തന്നെ വെച്ചോ. ഞാൻ മുമ്പൊരിക്കൽ മാഷോട് സൂചിപ്പിച്ചിരുന്നു തലശ്ശേരി എന്നുള്ള ഒരു പാട്ടുകാരനെ കുറിച്ച്.
2: ഞാൻ ഓർക്കുന്നില്ല, എന്താ അയാളുടെ പേര്?
1: ആള് വലിയ പുള്ളിയ, നാലഞ്ച് രാഗങ്ങളൊക്കെ സ്വന്തം പേരിലുള്ള ആളാണ്.
2: തിക്കു, സമയം കളയാണ്ട് വേഗം പറ. ഓർക്കസ്ട്ര കാത്തു നിൽക്കുന്നു.
1: ഹംസ എന്നാണ് പേര്.
2: താനെന്തോ രാഗങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ.
1: അത് പിന്നെ മാഷ്ക്കറിയില്ലേ അയാളുടെ സ്വന്തം പേരിലുള്ള രാഗങ്ങളെ കുറിച്ച്. ഹംസധ്വനി, ഹംസാനന്ദി, ഹംസനാദം.
2: തന്റെ ഒരു കാര്യം, അത് പോട്ടെ. അയാൾ എവിടെ?
1: അയാള് പുറത്ത് മാഷ കാത്തിരിക്കുന്നുണ്ട്.
2: ഏതായാലും ഈ പാട്ട് സെറ്റ് ചെയ്തിട്ട് ഞാൻ പുറത്തിറങ്ങു, വെയിറ്റ് ചെയ്യാൻ പറ.
1: ശരി മാഷേ.
2: ആ എടോ തിക്കു, പിന്നെ ഒരു കാര്യം, സ്വാതന്ത്ര്യ ദിനത്തെക്കുറിച്ചൊരു മ്യൂസിക്കൽ ഫീച്ചറിന്റെ സ്ക്രിപ്റ്റ് എഴുതി തരാന്ന് പറഞ്ഞിട്ട് ഒരു വർഷമായി.
1: ഓ, അങ്ങനെയൊന്നുണ്ടല്ലേ. അല്ല മാഷേ, അടുത്ത ആഴ്ച ഒരു നാടകമുണ്ട്, അതിന്റെ പണി കഴിഞ്ഞാൽ ഉടനെ എഴുതി തുടങ്ങാം.
2: എടോ, സത്യം പറഞ്ഞ എനിക്കൊരു പ്രതീക്ഷയുമില്ല ആഗസ്റ്റ് 15 മുൻപ് താൻ അത് എഴുതിത്തരുമെന്ന കാര്യത്തിൽ.
1: എന്നാ നമുക്കത് റിപ്പബ്ലിക് ദിനത്തിലേക്ക് മാറ്റിയാലോ?
2: ഹോ, തന്നെപ്പോലൊരു ഭൂലോക മടിയറിയാണല്ലോ എനിക്കിത് ഏൽപ്പിക്കാൻ തോന്നിയത്. എഴുതുന്ന കാര്യത്തിൽ മാത്രം തനിക്കെന്താടോ ഇത്ര മടി? ഏ, ആ ഞാൻ ആ പാട്ടിനെ ഒന്ന് മെരുക്കിയെടുക്കട്ടെ. താൻ ചെല്ല്. എടോ ചിദംബരം, റെഡിയല്ലേ? ശ്രീകൃഷ്ണൻ, 1, 2, 3, 4.

0: ഇതാരി? അല്ല മാഷേ, നമ്മളെ കൊച്ചുകൂറിയെ കൂട്ടിയില്ലെന്ന്.
1: ഇല്ല അന്തരു.
0: ആ അതെ, ചൂടോടെ പിടിച്ചോളി.
1: ശരിക്കും വെന്തില്ലല്ലോ അന്തരു.
0: അത് തണുക്കുമ്പോ ശരിയാവുന്ന്. അല്ല മാഷിന് നല്ലോണം വൈകിയല്ലോ.
1: ഒന്നും പറയണ്ട അന്തരു, തീരണ്ടടോ പണി.
0: ഇങ്ങക്ക് മാത്രമേ ഉള്ളൂ അവിടെ ഒരിക്കലും തീരാത്ത ഹലാക്കിന്റെ പണി.
1: പണിയെടുക്കാൻ മടിയില്ലാത്തവർക്ക് എന്നും പണിയോട് പണിയല്ലോടോ.
0: അത് മാഷ് പറഞ്ഞത് നേരും. എനിക്കവിടെ നിന്നാ എല്ലാം കാണാലോ. നട്ടുച്ചയ്ക്ക് വന്ന് വൈകുന്നേരം കഴിച്ചിലാകുന്ന ആഫീസർമാരെ എനിക്കറിയാം. അതുപോലെ ഓരോ നേരത്ത് വന്ന് പാതിരാക്ക് വീട്ടിലേക്ക് വന്ന് നിങ്ങളെ പോലത്തെ മനുഷ്യന്മാരെയും ഞമ്മള് കാണുന്നുണ്ട്.
1: അന്തരു, ബീരി ഉണ്ടാവോ എടുക്കാൻ? ഒരു രണ്ട് മൂന്ന് കെട്ട് വേണം.
0: ഉണ്ടാവും ഉണ്ടാവും. അപ്പോ ഇന്ന് രാത്രി കാര്യമായ എന്തോ എഴുത്ത് പരിപാടി ഉണ്ടല്ലോ.
1: അതെ, ഒരു നാടകം. നാളെ രാത്രി റേഡിയോയിൽ പോകാനുള്ളതാ. എഴുതി തുടങ്ങണത്രേ.
0: ഇന്ന് രാത്രി എഴുതി തുടങ്ങിയിട്ട് ഉറക്കം കുളച്ച് പുലരും വരെ ഇരുന്ന് എഴുതി തീർത്താൽ പോലും നാളെ രാത്രി തന്നെ നാട്ടുകാരെ അത് കേൾപ്പിക്കണമെന്ന് വെച്ചാൽ ഇതൊക്കെ പോലെ നടക്കുന്ന കാര്യമാണ്.
1: അതിനല്ലേ തന്നോട് രണ്ടു മൂന്ന് കെട്ട് ബീഡി എടുക്കാൻ പറഞ്ഞത്.
2: തിക്കോടിയ മാഷല്ലേ?
1: അതെ. ആരാ?
2: എൻ്റെ പേര് മുരളി, ഒരു പത്രപ്രവർത്തകനാണ്.
1: ഓ, എന്താ ഞാൻ വേണ്ടത്?
2: ഒരു ഇന്റർവ്യൂ ഉദ്ദേശിച്ച് വന്നതാണ്. മാഷിന്റെ എഴുത്ത് ജീവിതം.
1: ഒരു ഇന്റർവ്യൂ നടത്താനുള്ള മഹിമയൊന്നും എന്റെ എഴുത്ത് ജീവിതത്തിനില്ല. അതും ഇതും എഴുതി പിടിപ്പിച്ച് ഇനി അത് ഉണ്ടാക്കുകയും വേണ്ട.
2: അല്ല മാഷേ, അതല്ല.
1: ഡാ, ആ കാണുന്ന ആകാശവാണിക്ക് വേണ്ടി തൊഴിലിന്റെ ഭാഗമായിട്ട് എഴുതി ആകാശത്തിൽ അരിഞ്ഞുപോയ ചില നാടകങ്ങൾ, അതിനു മുമ്പ് എഴുതിയ ചില പൊട്ട കവിതകൾ, ഇതൊക്കെ അല്ലാതെ ഞാൻ എന്തെഴുതിന്നാ?
2: ഞാൻ ആ വിഷയം സംസാരിക്കാനല്ല വന്നത്.
1: പിന്നെ
2: ദേശീയ സ്വാതന്ത്ര്യ സമരത്തില് മാഷ് വഹിച്ച പങ്ക്.
1: അതൊക്കെ ആ ഒരു കാലഘട്ടത്തിന്റെ ആവശ്യമായിരുന്നു. കാലം വിളിച്ചു, രാജ്യം വിളിച്ചു, ജനലക്ഷങ്ങൾ ആ ഒലി കേട്ട് സമരഭൂമിയിലിറങ്ങി. ഞാൻ അവരിൽ ഒരാള് മാത്രം. അതൊക്കെ അത്രേ ഉള്ളൂ.
2: ഞാൻ ആ കാലത്തെ മാഷെക്കുറിച്ച് ശരിക്കും ഗവേഷണം നടത്തിയിട്ടാണ് വരുന്നത്.
1: അങ്ങനെയാണ്.

0: എന്തിനാടോ ഇങ്ങനെ ഒരു അഭിമുഖം?
1: രേഖപ്പെടുത്തിയ ചരിത്രം ചിലയിടങ്ങളിലൊക്കെ നിശബ്ദത പാലിച്ചു കാണുന്നു. അതിനൊക്കെ വ്യക്തത വരുത്തണമെങ്കിൽ അങ്ങേപോലുള്ള ചരിത്ര പുരുഷന്മാരിൽ നിന്നും അനുഭവങ്ങൾ ശേഖരിക്കേണ്ടി വരില്ലേ മാഷെ?
0: ചരിത്ര പുരുഷനോ ഈ ഞാനോ? ചരിത്രത്തിൽ അനിയനുള്ള അജ്ഞതയാണ് തന്നെ കൊണ്ട് അങ്ങനെയൊക്കെ പറയിക്കുന്നത്.
2: പറയാൻ അനുവദിക്കുകയാണെങ്കിൽ മാഷെക്കുറിച്ച് എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ ഞാൻ പറയാം. തെറ്റുണ്ടെങ്കിൽ മാഷ് തിരുത്തി തന്നാ മതി.
0: ഓ,
2: തറവാട്ടിൽ തന്നെ ഉണ്ടായിരുന്നില്ലേ ഒരു അസൽ പോരാളി, സ്വാതന്ത്ര്യ സമരഭടനായ മാറോളിച്ചക്കണ്ടി ഗോവിന്ദൻ നായർ ഇല്ലേ?
0: ഹാ, ഗോവിന്ദട്ടെ, മുത്തച്ഛന്റെ മരുമകൻ.
2: പിന്നെ തിക്കോടി എന്ന ഗ്രാമം കേളപ്പജിയുടെയും കുഞ്ഞിക്കണ്ണൻ നമ്പ്യാരുടെയും ഉത്സാഹത്തിലുണ്ടായ ശക്തിപ്രസ്ഥാനം, മാഷതിൽ സജീവമായി പ്രവർത്തിച്ചതല്ലേ?
0: ഇല്ലാന്ന് പറയുന്നില്ല.
2: പിന്നെ മൊയ്യാരത്ത് ശങ്കരന്റെ കൂടെ നിയമലംഘന പ്രസ്ഥാനം, 37 അധ്യാപക സമരം, വി ആർ നായനാരുടെ നേതൃത്വത്തിൽ ഹരിജനോദ്ധാരണം.
0: നിർത്ത് നിർത്ത് നിർത്ത്. താനിപ്പോഴേ കുറെ പേരുകൾ പറഞ്ഞില്ലേ? കേളപ്പജി, മൊയ്യാരത്ത് ശങ്കരൻ, വി ആർ നായനാരൻ, ഇങ്ങനെ ഇവരൊക്കെയാണ് താൻ നേരത്തെ പറഞ്ഞ ചരിത്ര പുരുഷന്മാർ. അല്ലാതെ അവരെ പ്രസംഗം കേട്ടു, അവർ നയിച്ച ജാഥകളിൽ അണിനിരന്നു, അവർ പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്ത എന്നെപ്പോലുള്ള അനുഭാവികളല്ലടോ.
2: മാഷയുടെ ഈ സ്വഭാവത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അർഹിച്ചതൊന്നും അവകാശപ്പെടാതെ പിന്നോട്ട് മാറി നിൽക്കുന്ന മാഷയുടെ ഈ സ്വഭാവം.
0: ഓഹോ, പിന്നെ എന്തൊക്കെ കേട്ടിട്ടുണ്ട് താൻ എന്നെ കുറിച്ച്?
2: മാഷയെക്കുറിച്ച് നല്ല കാര്യങ്ങളേ ഞാൻ കേട്ടിട്ടുള്ളൂ, പക്ഷേ മാഷയുടെ ഒരു സാക്ഷിമൊഴി, ഒരു മാപ്പ് സാക്ഷിമൊഴിയെക്കുറിച്ച് ചിലരൊക്കെ മോശമായി പറയുന്നത് കേട്ടിട്ടുണ്ട്.
0: മനസ്സിലായില്ല.
2: കീഴരിയൂർ ബോംബ് കേസിൽ മാഷ് മാപ്പ് സാക്ഷിയായിരുന്നല്ലോ.
0: ജീവിതത്തിൽ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരധ്യായമാണത്.
2: അപ്പോഴ് ഞാൻ കേട്ടത് സത്യമാണെന്ന് വരൂ.
0: താനെന്താ കേട്ടത്?
2: അത് ആ ബോംബ് സ്ഫോടന പരമ്പരയുടെ പിന്നണിക്കാർ പലരും മാഷയുടെ മൊഴിപ്രകാരമാണത്രേ പോലീസ് പിടിയിലായതും വർഷങ്ങളോളം ജയിലുകളിൽ കഴിയേണ്ടി വന്നത്.
0: ഞാന് മൊഴി കൊടുത്തു എന്നത് സത്യമാണ്, പക്ഷേ ഒരാളുടെ പേര് പോലും ഞാനായിട്ട് പറഞ്ഞിട്ടില്ല.
2: എല്ലാരും പിന്നെ അങ്ങനെ പറയാൻ കാരണം എന്തായിരിക്കും?
0: ഇക്കാര്യങ്ങളെക്കുറിച്ച് അനിയൻ ഗവേഷണം നടത്തി വരികയാണെന്നല്ലേ പറഞ്ഞത്? അത് തുടരട്ടെ, എന്താണ് സത്യമെന്ന് തിരിച്ചറിയാൻ അത് സഹായിച്ചേക്കും. പിന്നെ അന്ന് ഞാൻ മാപ്പുസാക്ഷിയാകേണ്ടി വന്നതിൻ്റെ സാഹചര്യം എന്താണെന്ന് അനിയൻ അറിയില്ലല്ലോ.
2: അതെന്താണെന്നറിയാൻ എനിക്ക് താല്പര്യമുണ്ട്.
0: എന്നെക്കുറിച്ച് ഏറെ ഗവേഷണം ചെയ്തു എന്നല്ലേ താൻ പറഞ്ഞത്?
2: അതെ.
0: എന്നെപ്പോലൊരാൾക്ക് അങ്ങനെ ഒരൊറ്റുകാരനാവാൻ പറ്റുമോ? അനിയനെന്താ തോന്നുന്നത്? വലിയൊരു കഥയാണത്.
3: ഇന്നിവിടെ എത്തിച്ചേർന്ന ദേശസ്നേഹികളെ, നിലവിലെ രാഷ്ട്രീയ സ്ഥിതികൾ വിലയിരുത്തി സംസാരിക്കാനും ഭാവി പ്രവർത്തനങ്ങളുടെ രൂപരേഖ അവതരിപ്പിക്കുന്നതിനുമായി ബഹുമാന്യനായ ഡോക്ടർ കെ ബി മേനോൻ അവരെ സാദരം ക്ഷണിക്കുകയാണ്.
4: ദേശഭക്തന്മാരെ, നിങ്ങൾക്കെന്റെ അഭിവാദ്യങ്ങൾ. നാം വലിയൊരു സമരമുഖത്താണുള്ളത്. ഈയിടെ ബോംബെയിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ കിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ നമ്മുടെ ആദരണീയരായ ദേശീയ നേതാക്കളെ ബ്രിട്ടീഷ് പട്ടാളവും പോലീസും ചേർന്ന് തുറുങ്കിലടച്ചതിനെ തുടർന്നുള്ള സംഭവ വികാസങ്ങൾ നിങ്ങൾക്കറിവുള്ളതാണല്ലോ. രാജ്യമെങ്ങും പ്രക്ഷോഭത്തിൻ്റെ തീജ്വാലകൾ ഉയർന്നു കഴിഞ്ഞു. നാളിതുവരെ ഹിംസയുടെയും അക്രമത്തിൻ്റെയും പാത സ്വീകരിക്കാത്ത ഈ പോരാട്ടം ഇനി അങ്ങോട്ട് ഗതി മാറ്റേണ്ട സാഹചര്യമാണ് സംജാതമായിട്ടുള്ളത്.

0: ഇപ്പോ ഇങ്ങനെയുള്ളവരെല്ലാം ഇരുട്ട് തപ്പി തടഞ്ഞാ വരുന്നത്.
1: ഓ ശരി ശരി ശരി. അല്ല കേൾക്കുട്ടിയെ, ചൂട്ട് വേറെയും കരുതിയിട്ടുണ്ടാവുമല്ലോ അല്ലേ?
0: ഉണ്ട്,
1: നീ ഉണ്ട് കുറേ ദൂരം കടവിലെത്താനേ. പിന്നെ കേൾക്കുട്ടി, കടവിൽ തോണി പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ
0: അല്ലേ? ഓ,
1: മേനോൻജിക്ക് ഇന്ന് തന്നെ കോഴിക്കോട്ടെത്താനുള്ളതാ. പിന്നെ മേനോൻജി, ഇന്നത്തെ മീറ്റിങ്ങിനെ കുറിച്ച് മേനോൻജി ഒന്നും പറഞ്ഞില്ല.
2: എല്ലാവരും നല്ല ആവേശത്തിലാണ്. പക്ഷേ ഈ

0: അതെന്താ മേനോൻജി അങ്ങനെ പറഞ്ഞത്?
1: ബുദ്ധിയും തന്ത്രവും കൊണ്ട് വേണം ഇനി അങ്ങോട്ട് വെള്ളക്കാരെ നേരിടാൻ. കലാപങ്ങൾ അഴിച്ചുവിട്ട് വേണം നാം അന്തിമ പോരാട്ടങ്ങളിൽ ആഞ്ഞടിക്കാൻ. അവിടെയാണ് ഈ ആവേശം ഗുണം ചെയ്യുക.
2: മേനോൻജി, കലാപത്തിന് ആഹ്വാനം ചെയ്യുക, അതൊക്കെ ഗാന്ധിജിയുടെ അഹിംസാ സിദ്ധാന്തത്തിനെതിരല്ലേ?
1: ഈ കണ്ട നേതാക്കളെ മുഴുവൻ ജയിലിലടച്ചപ്പോൾ രാജ്യത്താകെ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് ആരെങ്കിലും ആഹ്വാനം ചെയ്തിട്ടാണോ?
0: അല്ല മേനോൻജി, ഇത്രയും കാലം ഈ സമരം സമാധാനപരമായല്ലേ മുന്നോട്ട് പോയത്?
1: രാജ്യം കലാപങ്ങളാൽ ഇളകിമറിയുമ്പോൾ, ബോംബ് സ്ഫോടനങ്ങളാൽ പ്രകമ്പനം കൊള്ളുമ്പോൾ, സമാധാനവും ഉപവാസവും അഹിംസാ മന്ത്രവും കൊണ്ട് നാം ഇവിടെ ഇരുന്നാൽ മതിയെന്നാണോ? സ്വാതന്ത്ര്യം പൊരുതി നേടേണ്ട ഒന്നാണ്. ഉദാരപൂർവ്വം ആരെങ്കിലും തരേണ്ട ഭിക്ഷയാവരുതത്.
0: ഒന്നുമറിയാത്ത പാവം മനുഷ്യർക്ക് ജീവഹാനി സംഭവിക്കില്ലേ?
1: ആളപായമുണ്ടാകരുതെന്ന കർശന നിബന്ധന നേതൃത്വം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സ്ഫോടനങ്ങൾ ഭരണകൂട സ്ഥാപനങ്ങളെ തകർക്കാനുള്ളതാണ്, സായിപ്പന്മാരെ ഞെട്ടിക്കാനുള്ളതാണ്.
2: എങ്ങനെയാ മേനോൻജി പറഞ്ഞ പദ്ധതികൾ നടപ്പിലാക്കുക?
1: അതെ, കൂടെയുള്ള എല്ലാവരെയും വിശ്വസിക്കാമല്ലോ അല്ലേ?
2: വിശ്വസിക്കാം, വിശ്വസിക്കാം.
1: എന്നാ പിന്നെ എവിടെയെങ്കിലും സ്വസ്ഥമായിരുന്നു നമുക്ക് സംസാരിക്കാം.
2: അതാ എല്ലാവരും വരിക, എല്ലാവരും വരിക. മേനോൻജിക്ക് ചിലത് പറയാനുണ്ട്. വരിക, വരിക.
1: ഈ വരുന്ന നവംബർ മാസം 9 വിധ്വംസക ദിനമായി നാം ആചരിക്കും. അന്ന് ഈ മലബാറിൽ ഏതാനും ഭരണകൂട സ്ഥാപനങ്ങളിൽ ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടാകണം.
0: ഭരണകൂട സ്ഥാപനങ്ങൾ എന്ന് വെച്ചാൽ
1: അംശക്കച്ചേരികൾ, രജിസ്റ്റർ ഓഫീസുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, പോലീസിന്റെയും പട്ടാളത്തിന്റെയും വരവ് പോക്കും കമ്മ്യൂണിക്കേഷനും തടയിടാൻ ചിലപ്പോൾ പാലങ്ങൾ തകർക്കേണ്ടി വരും, ടെലിഗ്രാഫ് കേബിൾ ലൈനുകൾ മുറിച്ചു മാറ്റേണ്ടി വരും. ബോംബ് സ്ഫോടന പരമ്പരയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ നെടുങ്കോട്ടകൾ ഞെട്ടിവിറക്കണം.
2: അല്ല മേനോൻജി, ഈ ബോംബുകൾ ആരെങ്ങനെ ഉണ്ടാക്കാനാ?
1: എനിക്കറിയാം കുറെ കാര്യങ്ങൾ. വിദേശത്തെ വിപ്ലവ സംഘടനയായ ഗദ്ദർ പ്രസ്ഥാനത്തിലുണ്ടായിരുന്നു ഞാൻ.
0: അല്ല, ഇതെല്ലാം നടക്കുന്ന കാര്യമാണോ?
1: നടക്കാതെ പിന്നെ? എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. ഞാനിനി നമ്മുടെ ഓപ്പറേഷനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാം. കീഴരിയൂർ ഗ്രാമമാണ് നാം കണ്ടുവച്ചിരിക്കുന്നത്. അതെ, അവിടെയാണ് അനുയോജ്യമായ സ്ഥലം. നെല്ലിയാടിപ്പുഴയ്ക്ക് കുറുകെ പാലമില്ലാത്തതിനാൽ ആർക്കും അത്ര പെട്ടെന്ന് എത്തിപ്പെടാനാവില്ല.
2: ശരിയാ, ശരിയാ, അത് ശരിയാ.
1: പിന്നെ മാവട്ടുമല കീഴരിയൂരിനടുത്താണല്ലോ, അതിനകത്ത് ഉൾക്കാട്ടിൽ വെച്ചായിരിക്കും നമ്മുടെ പരീക്ഷണ സ്ഫോടനങ്ങൾ. കൂടുതൽ വിവരങ്ങൾ അടുത്ത ആഴ്ച ചാലപ്പുറത്തെ വേർക്കോട്ട് രാഘവൻ നായരുടെ വീട്ടിൽ നടക്കുന്ന രഹസ്യയോഗത്തിൽ വെച്ചറിയിക്കാം. ഒരു കാര്യം,
2: എന്തേ?
1: രഹസ്യയോഗങ്ങളിൽ പങ്കെടുക്കുന്നവർ ജാഗ്രത പാലിക്കണം. ഒരിക്കലും സംഘമായി വരരുത്. വ്യത്യസ്ത സമയങ്ങളിൽ ഒറ്റയ്ക്കൊറ്റയ്ക്കായി വേണം വരാൻ. പിന്നെ എല്ലാവരോടുമായി ഒരു കാര്യം കൂടി പറയാം. നല്ല ചങ്കുറപ്പുള്ളവർ മാത്രം പങ്കെടുത്താൽ മതി ഈ ഓപ്പറേഷനിൽ. ഇനി അങ്ങോട്ടുള്ള ജീവിതം യാതനാപൂർണമായിരിക്കുന്നത് തീർച്ചയാണ്. കൊടിയ പീഡനങ്ങൾ, നീണ്ട കേസ് വിസ്താരങ്ങൾ, ഇരുണ്ട കൽത്തുറുങ്ങുകൾ, ഇതൊക്കെയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്. പക്ഷേ അതിനപ്പുറത്ത് അധികം അകലെയല്ലാത്ത പൂർണ്ണ സ്വാതന്ത്ര്യത്തിൻ്റെ പൊൻവെളിച്ചവും നിങ്ങളെ, ഈ രാജ്യത്തെ, ഈ ജനതയെ കാത്തു നിൽക്കുന്നുണ്ട്. ഒരു കാര്യം തീർച്ചയാണ്, അങ്ങകലെയല്ല സ്വാതന്ത്ര്യം.
3: ഞാനും ഉണ്ടായിരുന്നു ആ രാത്രിയിൽ. അന്നവിടെ ഡോക്ടർ കെ ബി മേനോൻ സൂചിപ്പിച്ച ആ നല്ല ചങ്കുറപ്പ് എനിക്കുണ്ടായിരുന്നില്ല. എന്നിട്ടും ചിലപ്പോഴൊക്കെ ഞാൻ അവരോടൊപ്പം ഉണ്ടായിരുന്നു. രഹസ്യയോഗങ്ങളിൽ പങ്കെടുത്തും സന്ദേശങ്ങൾ കൈമാറിയും സ്വതന്ത്ര ഭാരതം എന്ന പത്രം വിതരണം ചെയ്തുമൊക്കെ. എന്നിട്ട് ഗോവിന്ദേട്ടനും കേളപ്പജിയുടെ മകൻ കുഞ്ഞിരാമ കിടാവുമായിരുന്നു എൻ്റെ മാർഗദീപങ്ങൾ. സാഹസിക കൃത്യങ്ങളിലൊന്നും ഞാൻ പങ്കാളിയായില്ല. എങ്കിലും ബോംബ് നിർമ്മാണ ഘട്ടങ്ങളിലൊക്കെ അവിടെ ഇവിടെയും തൊടാതെ എല്ലാറ്റിനും സാക്ഷിയായി ഞാനുണ്ടായിരുന്നു.
4: എന്നിട്ട് പിന്നീടെന്തുണ്ടായി?
3: വടക്ക് കണ്ണൂര് മുതൽ തെക്ക് പാലക്കാട് വരെ പല ദിവസങ്ങളിലായി പലയിടത്തു ബോംബുകൾ പൊട്ടി. ചേമഞ്ചേരി രജിസ്റ്റർ ഓഫീസോ റെയിൽവേ സ്റ്റേഷനോ പിന്നെ കോക്കല്ലൂർ ഉണ്ണികുളം മേലൂർ അംശക്കച്ചേരികളോ അഗ്നിക്കിരയായി. ഉള്ളേരി പാലവും

0: ഫറൂഖ് പാലവും ഭാഗികമായി തകർത്ത്. ടെലഫോൺ ടെലഗ്രാഫ് കമ്പികൾ മുറിച്ചു മാറ്റി.
1: വെള്ളക്കാർ ശരിക്കും നടുങ്ങിക്കാണുമല്ലോ. അടങ്ങിയിരുന്നിട്ടുണ്ടാവോ അവര്?
0: എവിടെ അടങ്ങിയിരിക്കെ. കീഴരിയൂരും പരിസര പ്രദേശങ്ങളും പിന്നെ കണ്ടത് ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ കങ്കാണി പോലീസിന്റെ അഴിഞ്ഞാട്ടമായിരുന്നു. ശരിക്കും ഒരു നരനായാട്ട്.

0: ഗോവിന്ദേട്ടനി എന്നെയും തെരഞ്ഞ് അവർ തറവാട്ടിലും എത്തി.
1: ആരാ ആരാ ഇതിങ്ങനെ നട്ടപ്പാതിരിക്കൊന്ന് വാതിലിൽ വിളിക്കുന്നത്?
2: പോലീസാണ്.
1: എന്താ ഈ അസമയത്ത്?
2: അകത്തൊളിച്ചിരിക്കുന്ന അവന്മാരോട് പുറത്തിറങ്ങി വരാൻ പറ.
1: അതിനടുത്ത് ആരെങ്കിലും ഉണ്ടായിട്ട് വേണ്ടേ?
2: തള്ളേ, തല നരച്ചു എന്നൊന്നും നോക്കില്ല ഞാൻ. എവിടെയാ നിങ്ങളെ ഗോവിന്ദൻ? ആ കേളപ്പന്റെ സന്തതി കുഞ്ഞിരാമക്കിടാവും കാണുമല്ലോ അവന്റെ കൂടെ.
1: നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? ആണുങ്ങളായിട്ട് ഒരാളും ഇല്ല ഇതിനകത്ത്.
2: ഗോവിന്ദന്റെ മരുമകൻ ചെക്കൻ ഒരുത്തുണ്ടല്ലോ, കുഞ്ഞനന്ദൻ എന്ന് പറഞ്ഞ ഒരുത്തൻ, ഓൻ ഇവിടെ അല്ലേ താമസം?
1: ആ ഇവിടെ ഉണ്ടായിരുന്നു ഇന്നലെ വരെ. ഇന്ന് പുലർച്ചെ എങ്ങോട്ടോ പോയി.
2: എടോ, താൻ അകത്ത് പോയി ഒന്ന് പരിശോധിച്ച് എല്ലാ മൂലയും തപ്പണം.
1: അതൊന്നും ഇവിടെ പറ്റൂല.
2: വായ് മൂടുതല്ലേ, താൻ പോയി നോക്കടോ. ദേ കിളവി, തടയാൻ നിന്ന വിവരം അറിയും. ഇത് കേസ് വേറെയാ. പാലത്തിനും വണ്ടിയാപ്പീസിനൊക്കെ ബോംബ് വെച്ച കേസാണ്.
1: ഇതേതാ പറവാടെന്ന് അറിയോ തനിക്ക്?
2: തലതിരിഞ്ഞ കുറെ സന്തതികൾ പറഞ്ഞ തറവാടാണെന്ന് മനസ്സിലായി.
1: ഈ നാട്ടിലെ അധികാരി ആരാണെന്ന് അറിയോ?
2: അധികാരിയൊക്കെ പണ്ട്, കാലം മാറിയൊന്നും തള്ളെ അറിഞ്ഞില്ലേ. ഇപ്പോഴേ നാട് ഭരിക്കുന്നത് വെള്ളക്കാരാ. ലോകം മുഴുവൻ ഭരിക്കുന്ന അവരോടാണ് ഈ തറവാട്ടിലെ സന്തതികൾ ബോംബറിഞ്ഞു കളിക്കുന്നത്.
3: ഇല്ല സർ, ആരുമില്ല.
2: അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ആരുമില്ലേ? താൻ ശരിക്കും സെർച്ച് ചെയ്തിരുന്നു?
3: ആണുങ്ങളായിട്ട് അകത്ത് ആരുമില്ല. പിന്നെ ഈ വെല്ലുമ്മയ്ക്ക് കൂട്ടായി ഒരു പെണ്ണുണ്ട് അകത്ത്.
2: ഓഹോ, താനവരെ ഇങ്ങോട്ട് വിളിച്ചേ? പറഞ്ഞൂടാ, പെൺവേഷം കെട്ടി നിന്നൂടാന്നില്ലല്ലോ.
3: ദേ ഏമാൻ വിളിക്കുന്നു.
2: ഇങ്ങോട്ട് മാറിയിന്നേ, ഒന്ന് വിശദമായി കാണട്ടെ.
3: മുന്നോട്ട് നിൽക്കാനല്ലേ ഏമാൻ പറഞ്ഞത്?
2: കൊള്ളാലോ മുതല്. മുഖമൊന്ന് ശരിക്കും കാണട്ടെ. ആ മൊഞ്ചത്തിയാണല്ലോ. ഇതേതാ തള്ളേ ഈ കൊച്ച്?
1: ഓ, അത് കുഞ്ഞനന്ദന്റെ പെണ്ണ.
2: ഓഹോ, ഇങ്ങനൊരു സുന്ദരിക്കോതയും തനിച്ചാക്കിയിട്ടാണോ കുഞ്ഞനന്ദന്റെ ഒളിവ് ജീവിതം? ഡോ, താൻ എല്ലാ മുറികളും കയറി ശരിക്കും പരിശോധിച്ചിരുന്നോ?
3: ശരിക്കും നോക്കിയിരുന്നു സർ, അവിടെ ആരുമില്ല.
1: ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ആരുമില്ലാന്ന്.
2: മിണ്ടിപ്പോകരുത്. നാളെ വൈകിട്ട് 5 മണിവരെ സമയം തരാം. അതിനകം അവൻ സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങിയില്ലെങ്കിൽ ഞാൻ ഈ സുന്ദരിക്കോതയെ ചോദ്യം ചെയ്യാൻ അങ്ങ് കൊണ്ടുപോകും. എന്റെ ഒരു സ്വഭാവം വെച്ച് ചോദ്യം ചെയ്യൽ അങ്ങനെ അങ്ങ് പാതിരാത്രി വരെ നീണ്ടുപോകും അല്ലേടോ?
3: അങ്ങനെ അങ്ങനെ
2: അതെങ്ങനെ നീണ്ടുപോയാ ഈ കൊച്ചു പിന്നെ ഈ തറവാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വരില്ല. അതുകൊണ്ട് കുഞ്ഞനന്ദൻ എവിടാന്ന് വെച്ചാ ആളയച്ച് വിവരം അറിയിച്ചോ. സമയം ഓർമ്മയുണ്ടല്ലോ, നാളെ വൈകിട്ട് 5 മണി. താൻ വാടോ.
0: പിറ്റേന്ന് ഉച്ചയായി ഞാൻ ഈ വിവരങ്ങൾ അറിയാൻ. പാറക്കല വല്യമ്മ എന്നെ ആളയച്ച് വിളിപ്പിച്ചു. പോലീസ് വന്നുപോയതിൽ പിന്നെ പേടിച്ച് വറച്ച് രാത്രി മുഴുക്കെ ഒരു പോളക്കണ്ണടയ്ക്കാതെ എന്റെ പാർവതി. അവളുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളെ നേരിടാനുള്ള കെട്പ് എനിക്കുണ്ടായിരുന്നില്ല പി സി.
4: എന്നിട്ട് താനെന്താ ചെയ്തത്?
0: അന്നേരമോ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടിയിരുന്നില്ല. കീഴടങ്ങിയാൽ പോലീസ് ഭേദ്യം ചെയ്ത് എന്നിൽ നിന്ന് വിവരങ്ങൾ ചോർത്തിയെടുക്കൂ, ഇല്ലെങ്കിൽ പാർവതി സ്റ്റേഷനിൽ അപമാനിതയാകൂ. കീഴടങ്ങാൻ പറഞ്ഞത് വല്യമ്മയാണ്. അതിനു മുമ്പേ അധികാരിയുടെ കയ്യിൽ നിന്നൊരു കത്ത് വാങ്ങി അത് കൊടുത്തു വേണം കീഴടങ്ങാൻ എന്ന് പറഞ്ഞതും വല്യമ്മ തന്നെ. സ്റ്റേഷനിൽ എനിക്ക് ദേഹോപദ്രവവും ഒന്നും ഉണ്ടായില്ല. പക്ഷേ
4: എന്താ ഒരു പക്ഷേ?
0: എന്റെ മൊഴി മാപ്പുസാക്ഷി മൊഴിയായി അവർ രേഖപ്പെടുത്തി.
4: താനെന്താ മൊഴി കൊടുത്തത്?
0: സത്യം പറഞ്ഞാൽ പി സി, കഥയും ബോധവുമില്ലാത്ത ആ ബേജാറിന്റെ സമയത്ത് ഞാൻ എന്തൊക്കെയാണ് മൊഴിയായി പറഞ്ഞതെന്ന് എനിക്ക് നിശ്ചയം പോരാ. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ

0: നിരക്കാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് തനിക്ക് ബോധ്യണ്ടായാ മതി. താനിങ്ങനെ എടുത്താ പൊന്താത്ത കുറ്റബോധവും പേറി നടക്കേണ്ട കാര്യമൊന്നുമില്ല.
1: എന്നാലും
0: തന്റെ പ്രശ്നം എന്താന്ന് ഞാൻ പറയട്ടെ. എല്ലാറ്റിനോടും തനിക്ക് നീതി പുലർത്തണം. എന്നാ പരിപൂർണമായി ഒന്നിനോടും അതൊട്ട് കഴിയുന്നില്ല താനും. അതല്ലേ ശരി?
1: ശരിയായിരിക്ക. എനിക്കിനി എന്റെ മോളോടെങ്കിലും പി സി പറഞ്ഞ ആ നീതി പുലർത്തണം.
0: അപ്പോ ആകാശവാണിയിലെ അടിമപ്പണിയോട് തനിക്ക് നീതി പുലർത്തണ്ടേ?
1: അത് പിന്നെ നമ്മുടെ ചോറല്ലേ.
0: ശരി, സമ്മതിച്ചു. അപ്പോ ആകാശവാണിക്ക് അകത്തും പുറത്തുമായി നിന്റെ കൂട്ട് കൊതിച്ചിരിക്കുന്ന സുഹൃത്തുക്കളോട് നീതി പുലർത്തണ്ടേ?
1: അതെന്ത് ചോദ്യാണ് വി സി? അവരില്ലാതെ എനിക്കെന്ത് ജീവിതം?
0: എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ. കാലുവന്ത നായയെ പോലെ എന്നും അശാന്തിയുമായി ഇങ്ങനെ നടക്കാനാണ് തൻ്റെ യോഗം. താനായി തന്നെ അതങ്ങടെ അനുഭവിക്കുക. അത്ര തന്നെ, ഞാൻ പോവുകയാണ്. എന്താ തൻ്റെ പരിപാടി?
1: ഞാൻ ഏതായാലും കുറച്ചു നേരം ഇവിടെ അങ്ങനെ ഇരിക്കാൻ തീരുമാനിച്ച്. അടുത്ത ആഴ്ച ഒരു നാടകേറ്റെടുത്തിട്ടുണ്ടേ. മനസ്സിൽ ഒന്നും അങ്ങോട്ട് വരുന്നില്ല. ഇവിടെ അങ്ങനെ തനിയെ ഇരുന്നാൽ ചിലപ്പോ എന്തേലും കഥയോ പ്ലോട്ടോ കൊണ്ടുതരാതിരിക്കില്ല ഈ തിരമാലകള്, ഈ കടല്.

0: എനിക്കിപ്പോഴറിയാം അച്ഛനാ കടപ്പുറത്ത് അന്ന് അങ്ങനെ തനിയെ ഇരുന്നത് നാടകം ഭാവന ചെയ്തെടുക്കാനൊന്നും ആയിരുന്നില്ല, ഉള്ളു തണുപ്പിക്കാനായിരുന്നു. അച്ഛൻ്റെ ഉള്ളിലെപ്പോഴും എന്നെക്കുറിച്ചുള്ള ആധികളായിരുന്നു. വർഷങ്ങൾ കടന്നുപോയതും ഞാൻ വളർന്ന് വലുതായതും ഒന്നും അച്ഛൻ അറിയുന്നില്ല എന്ന് തോന്നി. ഞാൻ മുതിർന്നു എന്ന് ഒരു പക്ഷേ അച്ഛന് ബോധ്യപ്പെട്ടത് എൻ്റെ ജീവിതത്തെ മുൻനിർത്തി ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തതിന് ശേഷമായിരിക്കണം. പാവം എൻ്റെ അച്ഛൻ. അച്ഛനെ ഞാൻ വല്ലാതെ നിരാശപ്പെടുത്തിയോ എന്തോ.
1: നീ എന്നിട്ട് എന്ത് തീരുമാനിച്ചു?
2: ഞാൻ അത് തന്നെ തീരുമാനിച്ചു.
1: മോളെ, നിനക്ക് ശരിക്കും അറിയില്ല അവിടുത്തെ സാഹചര്യമോ?
2: അവിടുത്തെ സാഹചര്യം നന്നായി അറിയുന്നത് കൊണ്ടാ ഇത് തന്നെ മതിയെന്ന് ഞാൻ പറയുന്നത്.
1: ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട, ജീവിതം താറുമാറായി പോവോടോ?
2: എന്നിട്ടെന്താ, അച്ഛന്റെ ജീവിതം താറുമാറായി പോയോ?
1: അതൊക്കെ ശരി തന്നെ, പക്ഷേ
2: അച്ഛനൊന്നും പറയണ്ട. എനിക്കിതൊരു വീട് പോലെയാണ്, ചുറ്റും പരിചയമുള്ളവർ, സ്നേഹമുള്ളവർ. അതുകൊണ്ട് കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ പ്രൊഡക്ഷൻ അസിസ്റ്റന്റായി ജോയിൻ ചെയ്യാനുള്ള ഈ ഉത്തരവ് ഞാൻ സ്വീകരിച്ചതായി അറിയിച്ചുകൊള്ളുന്നു.
1: മോള്, അച്ഛൻ പറയുന്നത് കേൾക്ക്. ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് യാതൊരു മേൽഗതിയില്ലാത്തൊരു ജോലിയാണിത്. നീ അച്ഛന്റെ കാര്യം തന്നെ നോക്ക്. ഒരു വർഷം കൂടി കഴിഞ്ഞാല് ഇവിടെ നിന്ന് അച്ഛൻ അടുത്തൂൺപറ്റി പടിയിറങ്ങുന്നത് വെറും കയ്യോടിയായിരിക്കും. അതറിയോ നിനക്ക്?
2: പെൻഷൻ ഇല്ല എന്നതാണോ അച്ഛന്റെ പ്രശ്നം?
1: അതൊരു പ്രശ്നമല്ലേ. ഉയര് തന്നെയാ ഞാൻ കൊടുത്തത് ഈ സ്ഥാപനത്തിന്. 25 വർഷം നീണ്ടു നിന്ന ഫലശൂന്യമായ കരാറ് ജീവിതം.
2: ഈ അവസ്ഥയൊക്കെ മാറും അച്ഛാ. എനിക്ക് ഈ ജോലി കിട്ടിയാൽ കാശിന്റെ ഞെരുക്കൊക്കെ തീരില്ലേ? അതുകൊണ്ട് അച്ഛൻ ശരിക്കും സന്തോഷിക്കുകയല്ലേ വേണ്ടത്?
1: സന്തോഷമൊക്കെ ഉണ്ട് മോളെ, പക്ഷേ
2: ഈ അച്ഛനെ കൊണ്ട് തോറ്റു. എന്താ അച്ഛന്റെ മനസ്സിൽ? അച്ഛൻ തുറന്നു പറ.
1: അത് അതുണ്ടല്ലോ മോളെ, അല്ലെങ്കിൽ വേണ്ട, പറയുന്നില്ല.
2: അച്ഛൻ പറയുന്നുണ്ടോ?
1: അല്ല മോളെ, അത് എനിക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു നിന്നെ കുറിച്ച്.
2: എന്ത് സ്വപ്നം?
1: അത് അല്ലേ ഭാന്ത, മോൾക്കത് വിഷമാകും.
2: അതൊന്നും സാരമില്ല, അച്ഛൻ പറയേ.
1: മോള് മോളുടെ അമ്മയെ പോലെ ഒരു ടീച്ചറായി കാണണമെന്ന് വെറുതെ ഒരു മോഹമുണ്ടായിരുന്നു. വേറൊരു സ്വപ്നം, പാർവതി ടീച്ചറുടെ മകള്, പുഷ്പ ടീച്ചർ, വെറുതെ അങ്ങനെ ഒരു സ്വപ്നോ.
0: 1975 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ പ്രൊഡക്ഷൻ അസിസ്റ്റൻ്റായി ഞാൻ ജോയിൻ ചെയ്യുന്നത്. 1.5 വർഷക്കാലം അച്ഛൻ്റെ കൂടെ ജോലി ചെയ്യാനായി. എന്ത് കാര്യം, ഓഫീസിൽ എന്നെ കണ്ടതായി പോലും അച്ഛൻ ഭാവിക്കില്ല. 1976 അച്ഛൻ വിരമിച്ചു. സ്വതന്ത്രനായ അച്ഛനെ കോഴിക്കോട് പട്ടണവും സാംസ്കാരിക കേരളവും

0: സ്നേഹപൂർവം ഏറ്റുവാങ്ങി.
1: വലിയ കുലയാനയും ഘോര സർപ്പങ്ങളും ബലികളവരെങ്കിലും മനുഷ്യന്മാരുടെ വചനമത് കേൾക്കയും.
0: സൗഹൃദ കൂട്ടായ്മകളിലും പ്രസംഗവേദികളിലും ചിരിയും ചിന്തയും പ്രസരിപ്പിച്ച് അച്ഛൻ അങ്ങനെ നിറഞ്ഞു നിന്നു.
1: വലിയ ആനേന ഇത്ര പോരുന്നൊരുത്തൻ ആപ്പ് കള്ളും കുടിച്ചിട്ട് രണ്ട് അടിയടിക്കുന്ന കാണുമ്പോ നമുക്ക് അത്ഭുതം തോന്നില്ലേ? ഇതെങ്ങനെ വന്നു എന്ന് പറഞ്ഞാൽ, ഈ നരനെന്നു പേരുള്ള മനുഷ്യന്റെ നയിക്കാനുള്ള വിവേകം കൊണ്ട്, മനുഷ്യതര പ്രാണികളെ നയിക്കാനുള്ള അവന്റെ കരുത്ത് കൊണ്ട് ഉണ്ടാക്കി തീർത്ത.
0: ടൗൺ ഹാളിലായിരുന്നു അന്ന് അച്ഛന്റെ ആ പ്രസംഗം. പ്രസംഗം കേൾക്കാൻ ഞാനങ്ങനെ പോകാറൊന്നുമില്ല. എന്നാൽ ആ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. എനിക്ക് അച്ഛനെ കണ്ട് ഒരു വിശേഷം പറയാനുണ്ടായിരുന്നു.
2: ഇതെന്താ പതിവില്ലാതെ നീ ഇവിടെ?
3: എനിക്കെന്താ അച്ഛന്റെ പ്രസംഗം കേൾക്കാൻ വന്നൂടെ?
2: അച്ഛനെ വീട്ടിൽ സഹിക്കുന്നത് പോരെ നിനക്ക്?
3: റിട്ടയർ ചെയ്തതിന് ശേഷം പ്രസംഗത്തിന് ഉശിരി കുറച്ച് കൂടിയിട്ടുണ്ട് കേട്ടോ.
2: അതില്ലേ മോളെ, രാജ്യം സ്വതന്ത്രമായിട്ട് കൊല്ലങ്ങൾ കുറെ ആയിട്ടുണ്ടെങ്കിലും നിന്റെ അച്ഛന് ഇപ്പോഴല്ലേ സ്വാതന്ത്ര്യം കിട്ടിയത്?
3: പിന്നെ അച്ഛാ, നമുക്കൊന്ന് ബീച്ചിൽ പോയാലോ? പഴയതുപോലെ കാറ്റുകൊള്ളാൻ, സൊറ പറയാൻ.
2: സൊറ പറയാനാണെങ്കിൽ അച്ഛന്റെ കൊറേ ചങ്ങാണിമാര് അച്ഛനെയും കാത്ത് അലഗാപുരിൽ ഇരിക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് പോവാൻ നിന്നതാ.
3: സൊറ പറയൽ മാത്രല്ല അവിടെ നിന്ന് എനിക്ക് അറിയാം. അച്ഛൻ വാ, ബീച്ചിൽ പോവാ.
2: ബീച്ചിൽ നാളെ പോകാം മോളെ.
3: അത് പറ്റില്ല, ഇന്ന് തന്നെ പോണം.
2: അപ്പോ അവിടെ എന്നെ കാത്തിരിക്കുന്ന ചങ്ങായിമാരോട് ഞാൻ എന്തു പറയൂ?
3: അച്ഛൻ ആരാ പ്രധാനം പറയ്, ഈ ഞാനോ അതോ ചങ്ങാതിമാരോ?
2: അങ്ങനെ ചോദിച്ച നീ വാ ബീച്ചെങ്കില് ബീച്ച്.
4: ഇതാരാ വന്നത്? നിങ്ങളെ ഒന്ന് കാണാനില്ലല്ലോ. എന്താ പറഞ്ഞോനെ?
3: അത് അന്ത്രുക്ക പറഞ്ഞത് നുണ. ഇന്നാളല്ലേ ഞാൻ വന്ന് നാലഞ്ച് പൊതി കടലയും വാങ്ങിപ്പോയത്.
4: അതല്ലപ്പോ ഞങ്ങളോട് പറഞ്ഞത്. നിങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ച് കാണാറില്ലല്ലോ. മാഷേ, നമ്മള് തലാൻ വെച്ചിക്കണേ.
2: ഓ നമസ്കാരം.
4: അല്ല മാഷേ, നമ്മൾ ആലോചിക്കുകയാണ് കാലത്തിന്റെ ഒരു ഹിക്മത്തെ. മാഷ വെല്ല് തൂങ്ങി കടപ്പുറത്തൂടെ ഓടിച്ചാടി നടന്ന ആ കുഞ്ഞുമോളാണോ ഈ നിൽക്കുന്ന ബാല്യക്കാരത്തി? ആ പിന്നെ എന്തൊക്കെയുണ്ട് മാഷ വിശേഷങ്ങൾ?
2: ഓ അങ്ങനെ പോകുന്നെന്റെ അന്തുറാവു.
4: സത്യം പറയാലോ മാഷെ, മാഷ ഇവിടുന്ന് പടിയിറങ്ങി പോയേ പിന്നെ എന്താ പറയാ? ഇവിടെ ഒന്നും ആളനക്കവുമില്ല, ഒരു ബഹളവും. അന്ന് നിങ്ങളെയൊക്കെ കാണാൻ വന്ന ചങ്ങായിമാരെ ഇവിടെ ഒന്നിട്ട് കാണാനുമില്ല. ആകാശവാണിയുടെ മുഴുവൻ വർക്കത്തു നിങ്ങളോടൊപ്പം തന്നെ പടിയിറങ്ങി അങ്ങോട്ട് പോയി, ഒരു ഉഷാറുമില്ല.
2: എടോ അന്ത്രു, നീ എന്നെ ഇങ്ങനെ സുഖിപ്പിക്കുന്നതിന് പകരം ഇവിടെ ബാക്കിയുള്ള കടല ബർത്ത് ബർത്ത് കച്ചവടത്തിൽ ബർക്കത്ത് ഉണ്ടാക്കാൻ നോക്കി. ഞങ്ങൾ അങ്ങോട്ട് മാറിയിരുന്ന് കൊച്ച് കാറ്റ് കൊള്ളട്ടെ.
4: എന്നാൽ അങ്ങനെ ആകട്ടെ മാഷേ. ആ പിന്നെ മാഷേ, ഈ പെണ്ണിനെ കെട്ടിച്ചയക്കാനായിക്കണ കേട്ടോ.
3: അങ്ങനെ പറഞ്ഞു കൊടുക്ക,
4: നമ്മളെയും വിളിക്കണേ മോളെ.
2: കാറ്റിനെന്താ ഒരു അമാന്തോ വീശാൻ?
3: അച്ഛാ, ഇന്ന് ആകാശവാണിയില് ഒരു സംഭവം ഉണ്ടായി.
2: എന്താ അത്? നിനക്ക് വല്ല മെമ്മോ കിട്ടിയോ?
3: അതൊന്നുമല്ല, ഇന്ന് പുതിയ ഡ്യൂട്ടി അലോക്കേഷൻ വന്നു. എനിക്ക് ഏതാ സെക്ഷൻ അടിച്ചു വന്നതെന്ന് അച്ഛൻ ഊഹിക്കാമോ?
2: ഞാൻ എങ്ങനെ അറിയാനാണോടോ?
3: എന്നാ കേട്ടോ, ഡ്രാമ സെക്ഷനിൽ മള്ളൂർ സാറിന്റെ കീഴിൽ പ്രോഗ്രാം അസിസ്റ്റന്റ് ആയി. ഇനി മുതൽ ഈ പുഷ്പകുമാരി ഒരു വിലസു വിലസും.
2: അത് കൊള്ളാലോ, മള്ളൂര് മിടുക്കനാണോട്ടോ.
3: അച്ഛനുണ്ടാക്കിയ സൽപ്പേര് മോളായി കളയുമോന്ന് ഒരു പേടിയുണ്ട്.
2: അതൊന്നും ഉണ്ടാവില്ല.
3: എനിക്ക് അച്ഛന്റെ അനുഗ്രഹം വേണം, ഉപദേശങ്ങൾ വേണം.
2: നീ കുട്ടിയായിരിക്കുമ്പോ ഇതേ കടപ്പുറത്തിരുന്നിട്ട് അച്ഛനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ മോൾക്കത്?
3: അച്ഛൻ എന്തെല്ലാം പറഞ്ഞു കാണും, ഞാനത് എങ്ങനെ ആലോചിച്ചെടുക്കാനാ?
2: കാണുക കടലിനെ കൺതുറക്കാതെ.
3: മനസ്സിലായില്ല.
2: അതായത് കണ്ണറച്ച് പിടിച്ചാലും കേൾവി കൊണ്ട് കാണാനാകണം. അത് എങ്ങനെ കേൾക്കുന്നവരെ മിഴിവോടെ കാണിക്കാനാകും എന്നതാണ് റേഡിയോ നാടകക്കാരൻ്റെ മുന്നിലുള്ള വെല്ലുവിളി. ഇപ്പൊ മനസ്സിലായോ മോക്ക്?
3: മനസ്സിലായി. കാണുക കടലിനെ കൺതുറക്കാതെ.
2: പിന്നെ മോളെ, നീ ഇന്നെ പതിവില്ല.

0: ഇല്ലാതെ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ക്ഷണിച്ചപ്പോ ഞാൻ വിചാരിച്ചത് മറ്റൊരു കാര്യമാണ്.
1: വേറെന്ത് കാര്യം?
0: ഞാനെല്ലാം അറിഞ്ഞു. നീ ഇനി അത് നിഷേധിക്കാനൊന്നും നിൽക്കണ്ട.
1: വലിച്ചു നീട്ടാണ്ട് അച്ഛൻ കാര്യം പറ.
0: നീ നിനക്കായി കണ്ടെത്തിയ നിന്റെ ജീവിതപങ്കാളിയെ കുറിച്ച് പറയാനായിരിക്കും എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്നാ ഞാൻ കരുതിയത്.
1: അച്ഛനത് എങ്ങനെ അറിഞ്ഞു?
0: അതൊക്കെ അറിഞ്ഞു. കക്ഷി ആരാണെന്നും അറിഞ്ഞു. അയാളെക്കുറിച്ച് അന്വേഷിച്ച് അറിയുകയും ചെയ്തു.
1: ജാതി വേറൊന്നാണ് അച്ഛ.
0: ജാതിയോടും മതത്തിനോടൊക്കെ പോയിട്ട് പണി നോക്കാൻ മറി. എനിക്കൊരൊറ്റ നിർബന്ധമുള്ളൂ, ഭാവിയിൽ എന്റെ മോള് കഷ്ടപ്പെടരുത്, അത്രമാത്രം.
1: ഇല്ല അച്ഛ, അതുണ്ടാവില്ല, അതുറപ്പാണ്. അച്ഛന് വിഷമായോ?
0: ഉണ്ട്, വിഷമുണ്ട്. ഒറ്റ കാര്യത്തിൽ, കൈക്കുഞ്ഞായി കയ്യിൽ കിട്ടിയ കാലം മുതൽ നിന്റെ ഓരോ കാര്യങ്ങളും നേരിട്ടറിഞ്ഞിരുന്ന എനിക്ക് മോളുടെ ഇഷ്ടക്കാരനെ കുറിച്ച് മൂന്നാമതൊരാൾ പറഞ്ഞറിയേണ്ടി വന്നല്ലോ എന്ന വിഷമം. സാരല്ല,
1: പേടിയായിട്ടാച്ച. അച്ഛൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ലല്ലോ.
0: ഇത്രയും കാലം കൂടെ കഴിഞ്ഞിട്ടും മോളച്ഛനെ മനസ്സിലാക്കിയില്ലല്ലോ എന്ന വിഷമം കൂടിയായി ഇപ്പോൾ.
2: ഇങ്ങനെ കൊച്ചു കൊച്ചു വിഷമങ്ങളും സങ്കടങ്ങളും കുറ്റബോധങ്ങളും കൂടെ കൊണ്ടു നടന്ന അച്ഛൻ പക്ഷേ കൂട്ടുകാർക്കിടയിൽ ചിരിയുടെ തമ്പുരാനായിട്ടാണ് അറിയപ്പെട്ടത്. അവർക്കിടയിൽ അച്ഛൻ തീർത്തും സന്തോഷവാനായിരുന്നു. എഴുത്തുകാർ മാത്രമല്ല, ജീവിതത്തിൻ്റെ എല്ലാ തുറയിലുള്ളവരും അച്ഛൻ്റെ സമീപത്തിൽ സന്തോഷിച്ചു. എന്നാൽ അച്ഛൻ ഏറ്റവും അധികം സന്തോഷിച്ചു കണ്ടത് എൻ്റെ മകൾ അപർണ ജനിച്ച ദിവസമാണ്. ആശുപത്രിയിൽ മോളെ കയ്യിലെടുത്ത് ലാളിക്കാൻ കയ്യിൽ കിട്ടുന്നത് വരെയുള്ള അച്ഛൻ്റെ വെപ്രാളവും വേവലാതിയും കാണേണ്ടത് തന്നെയായിരുന്നു. അന്ന് അച്ഛൻ്റെ കണ്ണിൽ ഊറി വന്ന കണ്ണീര് തീർച്ചയായും അതിയായ ആഹ്ലാദത്തിൻ്റെതായിരുന്നു. 1976 September 1 അച്ഛൻ ഡയറിയിൽ എഴുതിയത് ഇങ്ങനെ:
0: ഒരു കുരുന്ന് വൈതൽ ഇന്ന് എൻ്റെ കയ്യിലേക്കും മാറിലേക്കും ജീവിതത്തിലേക്കും കടന്നു വന്നു. പാർവതി പുഷ്പയിലൂടെ ഈ കുരുന്നിലൂടെ അങ്ങനെ തുടരുകയാണ് അതിയായ ആഹ്ലാദത്തിന്റെ ദിവസവും.
2: ഡയറി എഴുത്ത് ശീലമായിരുന്നില്ല അച്ഛന്. ഡയറികളിലെ മിക്ക പേജുകളും ശൂന്യമായി കിടന്നു. എന്നാൽ വളരെ പഴയ ഒരു ഡയറിയിലാണ് വർഷം ഓർക്കുന്നില്ല, അതിയായ സന്തോഷത്തിൻ്റെ ദിവസം എന്ന ശീർഷകത്തിൽ ഒരു ചെറിയ ഡയറി കുറിപ്പ് കണ്ടത്. കവിത പോലെ സുന്ദരമായ ഒരു കുറിപ്പായിരുന്നു അത്. എനിക്കത് ഇപ്പോഴും ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ എന്തിനെക്കുറിച്ചാണ് അതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. അതിങ്ങനെയാണ്:
0: ഒടുവിൽ അവൻ വന്നു. അസത്യങ്ങളുടെ കടലിലേക്ക് അന്വേഷണത്തിൻ്റെ ചെറു നൗകയുമായി തുഴഞ്ഞു തുഴഞ്ഞു പോയവൻ ഒടുവിൽ സത്യത്തിൻ്റെ സ്വർണമീനുമായി തിരിച്ചെത്തി.
3: മാഷ് നേരത്തെ എത്തിയല്ലേ?
0: ആ, താനോ അധികം നേരായിട്ടില്ല. തനിക്കൊരു ചായ പറയട്ടെ?
3: വേണമെന്നില്ല.
0: ആ മുരളി, എനിക്ക് പോയിട്ട് തിരക്കുണ്ട്. തനിക്കെന്തോ കാര്യമായി പറയാനുണ്ടെന്ന് സൂചിപ്പിച്ചല്ലോ ഫോണിൽ.
3: ഞാൻ അന്ന് പറഞ്ഞ വിഷയത്തിന്റെ പിറകിലായിരുന്നു മാഷേ.
0: ഏത് വിഷയത്തിൽ?
3: മാഷ് മറന്നോ, കീഴരിയൂർ ബോംബ് കേസിന്റെ കാര്യം.
0: ഓഹോ, നാള് കുറെയായില്ലേ. എന്തായി തന്റെ ഗവേഷണം?
3: അതിന്റെ ഭാഗമായി ഞാൻ MGS നാരായണൻ സാറിനെ കണ്ടിരുന്നു. അദ്ദേഹം നിർദ്ദേശിച്ചനുസരിച്ച് പരപ്പനങ്ങാടിയിൽ ഒരു ശങ്കരൻകുട്ടി നായരുടെ തറവാട്ടിൽ പോയിട്ട് കാര്യങ്ങൾ തിരക്കി. തറവാടെന്ന് പറഞ്ഞ വാലിയൊരു ജന്മിത്തറവാട്.
0: താൻ പറഞ്ഞപ്പോ എനിക്കിപ്പോൾ ഓർമ്മ വന്നു. ഞാൻ പോയിട്ടുണ്ട് അവിടെ. ഒരു SN വള്ളിയിലിന്റെ തറവാടല്ലേ അത്? ബോംബുണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഒട്ടനവധി ആലോചനാ യോഗങ്ങൾ നടന്നിട്ടുണ്ട് അവിടെ.
3: അത് തന്നെ, അവിടെ ഉള്ളവരോട് അന്വേഷിച്ചപ്പോഴാ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തെളിഞ്ഞു തെളിഞ്ഞു വന്നത്.
0: എന്ത് കാര്യങ്ങൾ?
3: അന്നത്തെ സ്ഫോടന പരമ്പരകൾക്ക് ശേഷം അവിടെ നടന്ന ഒരു പോലീസ് റെയ്ഡില് അവരൊരു ഡയറി പിടിച്ചെടുക്കേണ്ടായി. കീഴരിയൂർ കേസിന്റെ എല്ലാ ഡീറ്റെയിൽസും അതിൽ കുറിച്ചുവെച്ചിട്ടുണ്ടായിരുന്നത്രേ. ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവിടെ നടന്ന യോഗങ്ങളിൽ പങ്കെടുത്തവരുടെ എല്ലാ വിവരങ്ങളും അതിലുണ്ടായിരുന്നു.

0: മാഷയുടെ പേരും അതിലുണ്ട്. അത് വെച്ചാണ് മാഷടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്തു.
1: അത് അതെങ്ങനെ തനിക്കറിയാം?
0: ഞാൻ മറ്റൊരു സോഴ്സിലൂടെ, അതായത് എന്റെ ഒരു പോലീസ് സുഹൃത്തുമായി പഴയ പോലീസ് രേഖകൾ പരിശോധിച്ചായിരുന്നേ.
1: എന്നിട്ട്?
0: ഞാൻ പറഞ്ഞില്ലേ ആ ഡയറിയെക്കുറിച്ച്? ആ ഡയറി വെച്ചാണ് കേസിലുൾപ്പെട്ട സകലരുടെയും പേരുവിവരങ്ങൾ പോലീസിന് കിട്ടിയത്. അല്ലാതെ ചിലര് പറഞ്ഞു നടക്കുന്നത് പോലെ മാഷയുടെ മൊഴിയനുസരിച്ചല്ല ആ സ്വാതന്ത്ര്യ സമരഭടന്മാർ പിടിയിലായത്.
1: എടോ, താൻ പറഞ്ഞ കാര്യങ്ങള് ശരിക്കും തനിക്ക് ബോധ്യമായ കാര്യങ്ങൾ തന്നെയാണോ?
0: അതെ മാഷെ, എല്ലാ വിശദാംശങ്ങളും എന്റെ കയ്യിലുണ്ട്. ഞാനത് വെച്ചൊരു ലേഖനം എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ചെയ്യാത്ത കുറ്റത്തിനല്ലേ മാഷ് ഇത്രയും കാലം പഴികേട്ടത് എന്ന് ആലോചിക്കുമ്പോ ലോകമറിയട്ടെ സത്യങ്ങൾ.
1: അതിലൊന്നും വലിയ കാര്യമില്ല.
0: കാര്യമില്ലാതെ പിന്നെ?
1: അനിയ, ചരിത്രം അങ്ങനെയൊക്കെയാണ്. മാംസദാഹിയായ ഒരു കാട്ടുമൃഗം പോലെയാണ് ചിലപ്പോഴൊക്കെ അത് പെരുമാറുക. അതിന്റെ പെരുത്ത വേഷപ്പടങ്ങണമെങ്കിൽ ചില ബലി മൃഗങ്ങളൊക്കെ ഉണ്ടായേ പറ്റൂ.
0: എന്റെ ലേഖനം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആ വസ്തുത ഊന്നിപ്പറയുന്ന ഒന്നായിരിക്കും, മാഷെ കുറ്റവിമുക്തനാക്കുന്ന ഒന്നായിരിക്കും.
1: താൻ ആ ലേഖനം എഴുതിയാലും ഇല്ലെങ്കിലും ഞാനിപ്പോഴേ എല്ലാറ്റിൽ നിന്നും വിമുക്തനായി കഴിഞ്ഞു. എനിക്ക് മറ്റാരെങ്കിലും അല്ല, എന്നെ തന്നെയാണ് അത് ബോധ്യപ്പെടുത്തേണ്ടിയിരുന്നത്.
0: ഏതായാലും മാഷിന് സന്തോഷമായില്ലേ?
1: സന്തോഷം എന്ന് പറയണോ, സമാധാനം എന്ന് പറയണോ, ഇനി അതുമല്ലാത്ത വേറെ എന്തോ എന്ന് പറയണോ, എനിക്ക് നിശ്ചയമില്ലടോ. പക്ഷേ ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഈ ആശ്വാസം ഉണ്ടല്ലോ, അത് ഇത്രയും കാലം എത്ര കനത്ത ഭാരമാണ് ഞാൻ മനസ്സിലേറ്റി നടന്നിരുന്നത് എന്ന് എന്നെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. നന്ദി ചെറുപ്പക്കാരാ, തന്നോട് എനിക്കുള്ളത് തീർത്താൽ തീരാത്ത കടപ്പാടാടോ.
0: ചരിത്രം ഒടുവിൽ മാഷോട് ദയയും നീതിയും കാണിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്.
1: ഈ ദിവസം എന്റെ ജീവിതത്തിലെ സുപ്രധാന ദിവസങ്ങളിലൊന്നാണ്. എല്ലാവരോടും എല്ലാറ്റിനോടും കഴിയാവുന്നത്ര നീതി പുലർത്തണം എന്ന എന്റെ വിശ്വാസത്തിന് കാലം കയ്യൊപ്പ് പതിച്ച ദിവസമാണിത്.
2: എന്നാൽ അച്ഛൻ ഒരാളോട് മാത്രം നീതി പുലർത്തിയില്ല. അച്ഛൻ ആദർശങ്ങൾക്കും പ്രസ്ഥാനങ്ങൾക്കും വേണ്ടി ജീവിച്ചു, ജോലി ചെയ്ത സ്ഥാപനങ്ങൾക്ക് വേണ്ടി ജീവിച്ചു, സുഹൃത്തുക്കൾക്ക് വേണ്ടി ജീവിച്ചു, എല്ലാറ്റിലും ഉപരി മകളായ എനിക്ക് വേണ്ടി ജീവിച്ചു. എല്ലാവർക്കു വേണ്ടിയും ജീവിതം മുഴിഞ്ഞുവെച്ച അച്ഛൻ അച്ഛന് വേണ്ടി മാത്രം ജീവിച്ചില്ല. അച്ഛൻ അച്ഛനോട് മാത്രം നീതി പുലർത്തിയില്ല. ഇപ്പോൾ എത്രയോ വർഷങ്ങളായി കൺവെട്ടത്തില്ല അച്ഛൻ, പക്ഷേ അച്ഛനുണ്ട്. കണ്ണടയ്ക്കുമ്പോൾ കേൾക്കാവുന്ന കടലിരുമ്പം പോലെ, തലയിൽ തലോടി കടന്നു പോകുന്ന കടൽക്കാറ്റ് പോലെ അച്ഛനുണ്ട്. കണ്ണടച്ചാലും കാണാവുന്ന മഹാസാഗരം പോലെ, ഒരേ സമയം പ്രക്ഷുബ്ധവും അതേസമയം ശാന്തവുമായ കടൽ പോലെ അച്ഛനുണ്ട് ചുറ്റിലും. അച്ഛൻ, എൻ്റെ പ്രിയപ്പെട്ട അച്ഛൻ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അച്ഛൻ, അച്ഛൻ എവിടെയാണ്? അച്ഛൻ എവിടെയാണ്?

കാണുക കടലിനെ കൺതുറക്കാതെ. നാടകം സമാപിക്കുന്നു. കഥാപാത്രങ്ങൾക്ക് ശബ്ദഭാവങ്ങൾ പകർന്നത് തിക്കോടിയന്റെ മകൾ പുഷ്പയായി. തിക്കോടിയന്റെ മകൾ പുഷ്പ തന്നെയാണ് ശബ്ദം നൽകിയിട്ടുള്ളത്. സ്വാതന്ത്ര്യസമര നായകൻ ഡോക്ടർ കെ ബി മേനോനായി വിജയൻ കാരന്തൂർ ശബ്ദം പകർന്നു. കൂടാതെ കേളുകുട്ടിയായി ഗംഗാധരൻ ആയാടത്തിൽ, കേശവൻ നായരായി ചന്ദ്രൻ കണ്ടോത്ത്, കടല വിൽപ്പനക്കാരൻ അന്ത്രുവായി രാഘവൻ പുറക്കാട്, വല്യമ്മയായി എൽ സി മാത്യു, അനൗൺസർ മായാ നാരായണനായി റെനി ശ്രീകുമാർ, അനൗൺസർ ലക്ഷ്മി ദേവിയായി റാണി കെ, പത്രപ്രവർത്തകൻ മുരളിയായി ദാമോദർ രാധാകൃഷ്ണൻ, പോലീസ് ഇൻസ്പെക്ടറായി ജോബി മാത്യു, യുവതിയായ പുഷ്പയായി കബനി സൈറ, ബാലികയായ പുഷ്പയായി കുമാരി തേജസ്വി സനൽ, പാർവതിയായി മീര ആർ യു, തോമസായി

വിനോദ് കീഴടത്ത്, പ്യൂൺ ശങ്കരനായി, ഷാജി സി കെ എന്നിവരും ശബ്ദം പകർന്നു. മൺമറഞ്ഞ സർഗപ്രതിഭകൾ തിക്കോടിയൻ, ഉറൂബ്, കെ രാഘവൻ മാസ്റ്റർ എന്നിവർക്കായി ശബ്ദം പകർന്നത് ബോബി സി മാത്യു. AI സാങ്കേതിക വിദ്യയുടെ സഹകരണത്തോടെ ഈ കലാകാരന്മാരുടെ ശബ്ദഭാവങ്ങൾ അതേപടി പുനഃസൃഷ്ടിച്ചത് ആഷിഖ്, ബിജു യൂണിറ്റി എന്നിവർ. സഹകരണം നിഷ പി, മഞ്ജു രമേഷ്, ഷാജി യോഹന്നാൻ. നിർവഹണ സഹകരണം ബോബി സി മാത്യു. അവതരണം ആകാശവാണി കോഴിക്കോട് നിലയം. നാടകരചന സംവിധാനം KV ശരത്ചന്ദ്രൻ.

0: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
1: കുടുങ്ങി യു പി ഐ പിൻ എൻട്രിങ് പണം അയക്കാനായി മാത്രം.
2: RBI പറയുന്നു,
1: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: ഉണ്ണിമേനോനും എസ് ജാനകിയും പാടിയ ഗാനം ചിത്രം 1000 കണ്ണുകൾ. ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് ഈണം പകർന്നത് രഘുകുമാർ.

0: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം.
1: വെറും ഒറ്റ ക്ലിക്കിലോ, കൊള്ളാലോ.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: ബിച്ചു തിരുമല്ലയുടെ വരികൾക്ക് ജെറി അമൽദേവ് ഇണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം ചിത്രം എന്നും മാറോടണയ്ക്കാൻ.

0: കൊച്ചി നിലയം അവതരിപ്പിക്കുന്നു കടങ്കഥയിലെ വിരുന്നുകാരൻ. രചന മുഹമ്മദ് റോഷൻ. സംവിധാനം എം വി ശശികുമാർ, എൻ എസ് ജയമോഹൻ. പശ്ചാത്തല ശബ്ദവിന്യാസം കൈലാസ് മേനോൻ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ മോഹൻലാൽ, മാല പാർവതി, ശിവദ, മുത്തുമണി, അതിഥി രവി.
1: ഇവിടെ ആയിരിക്കാൻ തരമില്ല. ഈ എംബോറിയം പുതിയതാണ്. ഇവിടത്തെ ആദ്യത്തെ സെയിൽസ് ഗേൾ ഞാനാ.
0: ഇന്ന് രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 എട്ടാം ദിവസം കൊച്ചി നിലയം അവതരിപ്പിക്കുന്നു കടങ്കഥയിലെ വിരുന്നുകാരൻ.
2: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
3: UPI പിൻ എൻട്രിങ് പണം അയക്കാനായി മാത്രം.
4: RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
5: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
6: എന്നും രാവിലെ 7:13.
5: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
7: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ സംസ്ഥാന ദുരന്ത നിവാരണ സെന്ററിന്റെ മുൻ മേധാവി ഡോക്ടർ KG താര അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
8: എപ്പോഴും എല്ലാത്തിന്റെയും നല്ല വശം കാണാനായിട്ട് ഒരു ദുരനുഭവം ആയിട്ട് ഒന്നിനെയും എടുക്കേണ്ടതല്ല, അത് പാഠമായിട്ട് എടുത്താൽ മതി. അതായത് നമ്മളെ തിരുത്താൻ ഉള്ള ഒരു പാഠമായിട്ട് എടുത്താൽ മതി.
7: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.
9: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.
0: ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ പാമ്പുകടിയും സുരക്ഷാ മുൻകരുതലും എന്ന വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ബയോഡൈവേഴ്സിറ്റി സെൽ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് അഹമ്മദ് മുഹമ്മദ് അൻവർ മറുപടി നൽകുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ നാളെ രാവിലെ 11 മുതൽ 12 വരെ വിളിക്കുക. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495596 4321 9496556321 9496569631 നമ്പറുകൾ ഒരിക്കൽ കൂടി 9495964321 9496556321 9496569631 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ പാമ്പുകടിയും സുരക്ഷാ മുൻകരുതലും. അതിഥി ബയോഡൈവേഴ്സിറ്റി സെൽ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് മുഹമ്മദ് അൻവർ.
10: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
11: വേനൽക്കാല ചർമ്മരോഗങ്ങളും ആയുർവേദ ചികിത്സയും ഡോക്ടർ സജിത ഭദ്രൻ സംസാരിക്കുന്നു നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
10: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
0: ഇന്ന് വൈകുന്നേരം 4 ദേശീയ സംഗീത പരിപാടി പണ്ഡിറ്റ് കവല്യകുമാർ ഗുരു അവതരിപ്പിച്ച ഖയാലിന്റെ ശബ്ദലേഖനം. 5 മൊഴിയുറവകൾ, ജനാധിപത്യ മൂല്യങ്ങൾ ഈ വിഷയത്തിൽ KP കേശവമേനോൻ നടത്തിയ പ്രഭാഷണം, തന്റെ സാഹിത്യയാത്രയെക്കുറിച്ച് തകഴി ശിവശങ്കരപ്പിള്ള നടത്തിയ പ്രഭാഷണം, തിരിഞ്ഞു നോക്കുമ്പോൾ സംഗീത സംവിധായകൻ വി ദക്ഷിണമൂർത്തി പങ്കുവച്ച സംഗീതാനുഭവങ്ങൾ.
12: മായാമുദ്രകൾ,
13: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
0: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
14: ജൂൾസ് വെർനെ എഴുതിയ നോവൽ ലോകം ചുറ്റിയ 80 രചന ജേക്കബ് എബ്രഹാം.
12: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.

0: ആകാശവാണി.
1: ഹരിതവാണി.

0: കാണുന്ന മാത്രയിൽ തന്നെ മനസ്സിന് സന്തോഷമുളവാക്കുന്ന പക്ഷിയാണ് മഞ്ഞക്കിളി. ഇവയുടെ നിറസൗകുമാര്യവും സ്വരശുദ്ധിയുള്ള പാട്ടുമാണ് മഞ്ഞക്കിളികളെ നമുക്ക് പ്രിയമുള്ളതാക്കുന്നത്. മൂന്ന് ജാതി മഞ്ഞക്കിളികളെ കേരളത്തിൽ സാധാരണമായി കണ്ടുവരുന്നുണ്ട്. ഇവയെ കാണാത്തവർ വളരെ കുറവായിരിക്കും. വാഴപ്പഴത്തിന്റെ സുവർണ മഞ്ഞ നിറമുള്ളതിനാൽ ഇവയെ ചില പ്രദേശങ്ങളിൽ വാഴപ്പഴ പക്ഷി എന്നും വിളിക്കാറുണ്ട്. ഉത്തരേന്ത്യക്കാർ മഞ്ഞക്കിളികളെ മാമ്പഴപ്പക്ഷിയെന്നും വിളിക്കുന്നു. പഴുത്ത മാങ്ങയുടെ തിളക്കമുള്ള മഞ്ഞ നിറം ഇവയ്ക്കുള്ളതിനാലാണ് ഇങ്ങനെ വിളിക്കുന്നത്. മാമ്പഴക്കാലത്താണ് അവിടങ്ങളിൽ മഞ്ഞക്കിളികളെ കൂടുതലായി കാണുന്നതെന്നതും മറ്റൊരു കാരണമാകാം.
1: കേരളത്തിൽ കാണപ്പെടുന്ന മൂന്ന് ജാതി മഞ്ഞക്കിളികളിൽ മഞ്ഞക്കറുപ്പൻ മാത്രമാണ് ഇവിടെ സ്ഥിരവാസിയായി ഉള്ളത്. ഇന്ത്യൻ മഞ്ഞക്കിളി, ചീന മഞ്ഞക്കിളി എന്നിവ ദേശാടകരായി വന്നു പോകുന്നവരാണ്. മഞ്ഞക്കിളികളെ കണ്ടാൽ മധുരപലഹാരം കിട്ടുമെന്നൊരു വിശ്വാസം നാട്ടിൻപുറങ്ങളിലുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളുടെ ഇടയിലാണ് ഇത് പ്രചരിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒരു വിശ്വാസം എങ്ങനെ ഉണ്ടായെന്ന് ആലോചിക്കുന്നത് രസകരമായിരിക്കും. മാർച്ച് മുതൽ ഓഗസ്റ്റ് മാസം വരെയാണ് മഞ്ഞക്കറുപ്പിന്റെ കൂടൊരുക്കൽ കാലം. ഇക്കാലത്ത് ഇവ വളരെ സജീവമായിരിക്കും. മരങ്ങളിലൊക്കെ ഇവ ചാടി കളിക്കുന്നുണ്ടാകും. വേനൽക്കാലം കഴിയുന്നതോടെ നമ്മുടെ നാട് വിട്ടു പോകുന്നവരാണ് മറ്റ് രണ്ട് ജാതി വിരുന്നുകാരായ മഞ്ഞക്കിളികൾ. അങ്ങനെ നോക്കുമ്പോൾ കുട്ടികൾ മഞ്ഞക്കിളികളെ കൂടുതലായി കാണാനുള്ള സാധ്യത വേനൽക്കാലത്താണ്. മധ്യവേനൽ അവധിക്ക് പള്ളിക്കൂടമൊക്കെ അടച്ച് കുട്ടികൾ പാടത്തും പറമ്പിലും അലയുന്ന കാലവുമാണ് അത്.
0: അതുപോലെ വേനൽക്കാലത്താണ് നമ്മുടെ നാട്ടിലെ ഉത്സവകാലം. അമ്പലങ്ങളിലും പള്ളികളിലും ഉത്സവങ്ങളോടുത്സവമായിരിക്കും. വിഷു പോലെയുള്ള പ്രധാന പല ഉത്സവങ്ങളും മേടമാസത്തിലാണെന്ന് ഓർക്കണം. ഉത്സവകാലത്ത് എല്ലാ വീട്ടിലും മധുരം വിളമ്പുന്നത് പതിവാണ് താനും. ഇക്കാലത്ത് മഞ്ഞക്കിളികളെ കാണാനുള്ള അവസരമുണ്ടാകുകയും മധുരം കിട്ടാനുള്ള സാധ്യത കൂടുതലുമാണ്. ഇതാവാം മഞ്ഞക്കിളികളെ കണ്ടാൽ മധുരം കിട്ടുമെന്നൊരു വിശ്വാസം ഉണ്ടാവാൻ ഒരു കാരണമായി തോന്നിയിട്ടുള്ളത്. മഞ്ഞക്കിളികളെ നിലത്തിറങ്ങിക്കണ്ടാൽ അവയിരിക്കുന്നതിനിടയിൽ നിധിയുണ്ട് എന്നൊരു വിശ്വാസവുമുണ്ട്. സാധാരണ മഞ്ഞക്കിളികൾ നിലത്തിറങ്ങാറില്ല. മരച്ചില്ലകളിൽ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പറന്നും കൊമ്പിൽ ചാടിച്ചാടി നടന്നും ഇര തേടുകയാണ് ഇവയുടെ രീതി. എന്നാൽ അപൂർവമായി കൃമികീടങ്ങളെ തിന്നാനായി നിലത്തിറങ്ങാറുമുണ്ട്. ഇങ്ങനെ അപൂർവമായി മാത്രം നിലത്തിറങ്ങി കാണാറുള്ളതിനാലാകാം നിധികുംഭം ഉള്ളിടത്താണ് ഇവയുടെ ഇരിപ്പ് എന്ന വിചാരം വരാൻ കാരണം.

0: വർണ്ണപ്പകിട്ടുകൊണ്ട് നമ്മെ വശീകരിക്കുന്ന പക്ഷികളിൽ മുമ്പരാണ് മഞ്ഞക്കിളികൾ.
1: പക്ഷി ഗവേഷകനും പരിസ്ഥിതി ഗ്രന്ഥകാരനുമായ സി സുശാന്ത്.
0: നല്ല പഴുത്ത മാങ്ങയുടെ മഞ്ഞ നിറം പോലെയോ, നന്നായി വിളഞ്ഞു പഴുത്ത് പൂവമ്പഴം പോലെയും, നല്ല പൊന്നുപോലെ സുവർണശോഭയാർന്ന ഉജ്ജ്വല മഞ്ഞ നിറക്കാരാണ് മഞ്ഞക്കിളികൾ. കേരളത്തിൽ മൂന്നിനം മഞ്ഞക്കിളികളെ കാണാറുണ്ട്. ഇവയിൽ മഞ്ഞക്കറുപ്പൻ സ്ഥിരവാസിയും മഞ്ഞക്കിളിയും ചീന മഞ്ഞക്കിളിയും ദേശാടകരുമാണ്. തലയും കഴുത്തും കറുത്ത മൂടുപടം അണിഞ്ഞതുപോലെ കറുത്ത നിറവും തിളങ്ങുന്ന മഞ്ഞ നിറവും ചിറകിൽ കറുപ്പ് നിറവും കൊക്കുകൾ തിളങ്ങുന്ന ചുവപ്പ് നിറവുമാണ് മഞ്ഞക്കറുപ്പൻ്റേത്. ആൺപെൺ പക്ഷികൾക്ക് നിറവ്യത്യാസമില്ല. പ്രായപൂർത്തിയാകാത്ത പക്ഷികൾക്ക് തിളങ്ങുന്ന മഞ്ഞ നിറമില്ല. ശലഭപ്പുഴുക്കൾ, നിശാശലഭപ്പുഴുക്കളായ കമ്പിളിപ്പുഴു, ചുറിയണാമ്പുഴു, പ്രാണികൾ എന്നിവയാണ് ഇവയുടെ പ്രധാന ഭക്ഷണം. അപൂർവമായി പേരയ്ക്ക പോലുള്ള പഴങ്ങൾ, അരിപ്പൂച്ചെടിയിലെ പഴങ്ങൾ ഇവ കഴിക്കാറുണ്ട്. സാധാരണ പരുക്കൻ ശബ്ദമാണ് ഉണ്ടാക്കുക. കൂടുകെട്ടൽ കാലമാകുമ്പോൾ വളരെ മധുരമായി ശബ്ദിക്കാറുണ്ട്. മഞ്ഞക്കറുപ്പൻ വൃക്ഷവാസിയായ പക്ഷിയാണ്. അധികം നിലത്തിറങ്ങാറില്ല. അരിപ്പൂച്ചെടി പഴം പഴുക്കുമ്പോൾ ചിലപ്പോൾ നിലത്തും എത്താറുണ്ട്. ഇങ്ങനെ അപൂർവമായി നിലത്തിറങ്ങാറുള്ളത് കൊണ്ട് മഞ്ഞക്കിളി ഇരിക്കുന്ന മണ്ണിനിടയിൽ നിധിയുണ്ടെന്നൊരു വിശ്വാസം പഴമാക്കാർക്കിടയിലുണ്ട്. കാണാൻ അഴകുള്ള ഈ പക്ഷി നമ്മുടെ വീട്ടുവളപ്പിലെ നിത്യ സന്ദർശകരാണ്. നഗരങ്ങളിലും കാനനങ്ങളിലും അതുപോലെ തുറസായ പ്രദേശങ്ങളിലുമൊക്കെ മഞ്ഞക്കറുപ്പനെ കാണാം. ഏപ്രിൽ മാസത്തിലാണ് മഞ്ഞക്കറുപ്പൻ കൂട് കെട്ടുന്നത്. ഇക്കാലങ്ങളിൽ ഇവ മധുരമായി ശബ്ദിച്ചുകൊണ്ട് നമ്മുടെ വളപ്പുകളിൽ പാറി നടക്കുകയും വളരെ ഗോപ്യമായി തൊട്ടിൽ പോലുള്ളൊരു കൂടുണ്ടാക്കുകയും ആ കൂട്ടിൽ മുട്ടയിട്ട് അടയിരുന്ന് കുഞ്ഞുങ്ങളെ വിരിക്കുകയും ചെയ്യുന്നു. കുഞ്ഞുങ്ങൾക്ക് പുഴുക്കളെയും പ്രാണികളെയുമാണ് അവ കൊടുക്കുക. മഞ്ഞക്കറുപ്പൻ സ്ഥിരവാസിയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ കാണുന്ന രണ്ടും മറ്റു മഞ്ഞക്കിളികൾ ദേശാടകരാണ്. അതിലൊന്ന് മഞ്ഞക്കിളി എന്ന് വിളിക്കുന്ന ഇന്ത്യൻ ഓറിയോൾ. മഞ്ഞക്കറുപ്പൻ്റെ ഇംഗ്ലീഷ് നാമം ബ്ലാക്ക് ഹുഡഡ് ഓറിയോൾ എന്നാണ്. അപ്പം ഇന്ത്യൻ ഓറിയോൾ എന്ന മഞ്ഞക്കിളിക്ക് നല്ല മഞ്ഞ നിറവും കണ്ണിനു മാത്രം ഒരു കരിയെഴുത്ത് പോലെ കറുപ്പ് നിറവുമുണ്ട്. ഇവയെ മഞ്ഞക്കിളിയിൽ നിന്നും അങ്ങനെ വ്യത്യസ്തനാക്കുന്നു. ചീന മഞ്ഞക്കിളിയാകട്ടെ ചൈന പോലുള്ള രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ നാട്ടിലെ ദേശം അപൂർവ ദേശാടകനാണ്. ഇവയുടെ കണ്ണിന് ചുറ്റും ഒരു കൺപട്ട കെട്ടിയതുപോലെ, കൊള്ളക്കാർ കൺപട്ട കെട്ടിയതുപോലെ നല്ല കറുത്ത നിറം തലയ്ക്ക് പുറകിലേക്ക് നീളുന്നു. ഇങ്ങനെ ചീന മഞ്ഞക്കിളിയെ നമുക്ക് തിരിച്ചറിയാം. ഇങ്ങനെ ഈ മൂന്ന് ഇനം മഞ്ഞക്കിളിയും കേരളത്തിൽ ഉണ്ട്. അവയെ ഇനി കാണുമ്പോൾ നിരീക്ഷിക്കും. തീർച്ചയായും പക്ഷി നിരീക്ഷണം ആരംഭിക്കുമ്പോൾ നമ്മൾ ആദ്യം കാണാൻ ആഗ്രഹിക്കുന്ന പക്ഷികളിൽ ഒന്നാണ് മഞ്ഞക്കറുപ്പൻ അല്ലെങ്കിൽ മഞ്ഞക്കിളികൾ. അവയെ കാണുമ്പോഴും ഇപ്പോഴും അവയെ കാണുന്നതിൽ ആ പുതുമ ഒരിക്കലും മാറിയിട്ടില്ല. എന്നും കാണാൻ ആഗ്രഹിക്കുന്ന പക്ഷികളാണ് മഞ്ഞക്കിളികൾ.
2: മഞ്ഞക്കറുപ്പൻ പലതരത്തിൽ പാടാറുണ്ട്. മഴക്കാലം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് മുതൽ അവ പാടി തുടങ്ങുന്ന പാട്ടാണ് കൂടുതൽ പേരും കേട്ടിരിക്കുക. മഴക്കാലത്തും ഈ പാട്ട് അങ്ങനെ മഞ്ഞക്കറുപ്പൻ മൂളിക്കൊണ്ടേയിരിക്കും. മഴ തോരുന്ന നേരത്ത് തൊടിയിൽ നിന്ന് മഞ്ഞക്കറുപ്പൻ്റെ പാട്ട് മുഴങ്ങുന്നത് കേട്ടിരിക്കുക വളരെ സുന്ദരമായൊരവസ്ഥയാണ്. മുറ്റത്തെ മാവിലോ പ്ലാവിലോ ഇരുന്ന് അവ മൂളിക്കൊണ്ടിരിക്കും. നൂൽമഴയുടെ നേരിയ തരുമ്പ് കൂടി ചേരുന്നതോടെ മഞ്ഞക്കിളിയുടെ പാട്ടിന് ആസ്വാദ്യതയേറും. സന്തോഷകരമായിരിക്കുമ്പോഴാണ് ഈ തരത്തിലുള്ള പാട്ട് അവ മൂളുക. എന്നാൽ കാക്കയെയും മറ്റു ശത്രുപക്ഷികളെയും കൊത്തി ഓടിക്കേണ്ടി വരുമ്പോൾ ശബ്ദം വളരെ പരുക്കനാകും. രൗദ്രഭാവത്തോടെയാകും അവ ശബ്ദിക്കുക. ഷ്ക്രേ ഷ്ക്രേ എന്നൊരു ശബ്ദമാകും ഉച്ചത്തിൽ മുഴക്കുക. അതുപോലെ മൂന്നാല് മഞ്ഞക്കറുപ്പന്മാർ ഒന്നിച്ച് ചേർന്ന് ഉല്ലാസലീലകളിൽ ഏർപ്പെടുമ്പോൾ അവയുടെ പാട്ട് വേറിട്ടതായിരിക്കും. കളിചിരി ശബ്ദം പോലെ ആനന്ദകരമായി നമുക്കത് അനുഭവപ്പെടുകയും ചെയ്യും. കളകളാരവത്തോടെയുള്ള പാട്ടാകും മഞ്ഞക്കറുപ്പന്മാർ മുഴക്കുക. ശൃംഗാര ചുവയുള്ള പാട്ടാണിത്. എന്നാൽ അവ തമ്മിൽ വഴക്കിടുമ്പോൾ ഭാഷ മാറും. പരുക്കൻ ശബ്ദത്തിലാകും പിന്നെ. ഇങ്ങനെ പല തരത്തിൽ മഞ്ഞക്കറുപ്പൻ ശബ്ദിക്കാറുണ്ട്.
1: മഞ്ഞക്കറുപ്പൻ്റെ ഇംഗ്ലീഷ് പേരാണ് ബ്ലാക്ക് ഹുഡഡ് ഓറിയോൾ. ഇവയുടെ ശാസ്ത്രനാമം ഓറിയോളസ് സാങ്തോർണസ് എന്നാണ്. ഇന്ത്യൻ മഞ്ഞക്കിളിയുടെ ഇംഗ്ലീഷിലുള്ള പേര് ഇന്ത്യൻ ഗോൾഡൻ ഓറിയോൾ എന്നാണ്. ഇവയുടെ ശാസ്ത്രീയ നാമം ഓറിയോളസ് ഓറിയോളസ് എന്നാണ്. ചീന മഞ്ഞക്കിളിയുടെ ഇംഗ്ലീഷ് പേര് ബ്ലാക്ക് നേപ്പഡ് ഓറിയോൾ എന്നാണ്. ഓറിയോളസ് ചിനൻസിസ് എന്നാണ് ശാസ്ത്രനാമം. മഞ്ഞക്കറുപ്പിൻ്റെ തല, താടി, തൊണ്ട, കഴുത്ത്, മാറിടം എന്നിവ കറുപ്പായിരിക്കും. കൊക്കും കറുപ്പായിരിക്കും. പൂവനും പിടയും ഏതാണ്ട് ഒരുപോലെ തന്നെ ഇരിക്കും. പ്രായപൂർത്തിയാകാത്ത കുഞ്ഞുങ്ങളുടെ താടി, തൊണ്ട, മാറിടം എന്നിവിടങ്ങളിൽ വെള്ളവരകൾ കാണാം.
2: ഇന്ത്യൻ മഞ്ഞക്കിളിയുടെ കൊക്ക് ചെമപ്പായിരിക്കും. കൊക്കിൽ നിന്ന് തുടങ്ങി കണ്ണിൽ കൂടി പോകുന്ന കുറിയ കൺപട്ട നല്ല കറുപ്പായിരിക്കും. പൂവന് ചിറകുകളുടെ അരികം നല്ല കറുപ്പായിരിക്കും. ഇതിൻ്റെ നടുക്ക് ഒരു മഞ്ഞ പൊട്ടുണ്ടാകും. വാലിൻ്റെ നടുക്ക് കറുപ്പും ഓരങ്ങളിൽ മഞ്ഞയും. പിടയ്ക്ക് പൂവനോളം ശോഭ കാണില്ല. ദേഹത്തിലെ മഞ്ഞയിൽ ഓറഞ്ചിന് പകരം പച്ച ഛായയായിരിക്കും. മാറിടത്തിൽ തവിട്ട് നിറത്തിൽ വരകളുണ്ടാകും. ചിറകുകൾ പച്ച കലർന്ന തവിട്ട് നിറം. പ്രായപൂർത്തിയാകാത്ത ആൺപക്ഷി പിടയെ പോലെ ഇരിക്കും.
1: ചീനമഞ്ഞക്കിളിയുടെ കൊക്ക് റോസ് നിറത്തിലുള്ളതായിരിക്കും. കണ്ണിൽ കൂടി പോകുന്ന കറുത്ത പട്ട നല്ല വീതിയുള്ളതായിരിക്കും. ഇത് പുറകോട്ട് നീണ്ട് ശരീരത്തിലൂടെ മറ്റേ കണ്ണുവരെ എത്തിയിരിക്കും. നിറങ്ങളിലുള്ള ഈ വ്യത്യാസം നോക്കി മൂന്ന് ജാതികളെയും തിരിച്ചറിയാൻ കഴിയും.
2: മഞ്ഞക്കറുപ്പനെയാണ് കേരളത്തിൽ കൂടൊരുക്കി കാണാറുള്ളത്. മാർച്ച് മുതൽ ഓഗസ്റ്റ് വരെയുള്ള മാസങ്ങളിലാണ് ഇവ കൂടൊരുക്കാറുള്ളത്. കാട്ടിലും നാട്ടിലുമെല്ലാം ഇവയുടെ സാന്നിധ്യമുണ്ട്. സൗകര്യം കിട്ടുന്നിടത്തൊക്കെ കൂടൊരുക്കുകയും ചെയ്യും.
1: ഇന്ത്യൻ മഞ്ഞക്കിളി കാശ്മീരിലും ഹിമാലയത്തിലും ഉത്തരേന്ത്യയുടെ മറ്റു ചില ഭാഗങ്ങളിലുമാണ് കൂടൊരുക്കാറുള്ളത്. ഇക്കാലത്ത് അവ മനോഹരമായി പാടാറുമുണ്ട്. ചീനമഞ്ഞക്കിളി കേരളത്തിൽ വരുമെങ്കിലും സൈബീരിയയിലും ഏഷ്യയുടെ വടക്ക് കിഴക്കുള്ള രാജ്യങ്ങളിലുമാണ് കൂടൊരുക്കാറുള്ളത്.
2: എല്ലാ ജാതി മഞ്ഞക്കിളികളും ചെറുപഴങ്ങളും പ്രാണികളെയും തിന്നും. കീടനിയന്ത്രണത്തിന് ഇവ വലിയ സഹായം ചെയ്യുന്നുണ്ട്. ഉയർന്ന മരക്കൊമ്പിൻ്റെ കവട്ടയിൽ തൊട്ടിൽ പോലെയാണ് മഞ്ഞക്കറുപ്പിൻ്റെ കൂടൊരുക്കൽ. മരങ്ങളുടെ തൊലി നാരുപോലെ ചീന്തിയെടുത്ത് മെടഞ്ഞാണ് കൂടുണ്ടാക്കുക. ഉണക്കിലയും പഞ്ഞിയും രോമങ്ങളും നാരുകളും കൊണ്ടുവന്ന് കൂടിനുൾവശം ഭംഗിയാക്കും. ഇവയുടെ കൂട് കണ്ടാൽ ചായക്കോപ്പ പോലെ ഇരിക്കും.
1: ശക്തരായ പക്ഷികളുടെ കൂടിനരികിൽ പോയി കൂടൊരുക്കുന്ന സ്വഭാവം മഞ്ഞക്കറുപ്പനുണ്ട്. പൊതുശത്രുക്കളെ നേരിടേണ്ടി വരുമ്പോൾ ഇത് ഗുണമാകുമല്ലോ എന്നാകും മഞ്ഞക്കറുപ്പന്റെ ചിന്ത. ആനറാഞ്ചിയുടെയും ഓലേഞ്ഞാലിയുടെയും കൂടരികിലാണ് സാധാരണയായി ഇവ കൂടൊരുക്കി കാണാറുള്ളത്. കാക്കയെ പോലെയുള്ള ശത്രുക്കൾ വന്നാൽ എല്ലാവരും ചേർന്ന് അവയെ തുരത്തും. എന്നാൽ തങ്ങളുടെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞാൽ ഓലേഞ്ഞാലിയുടെ മട്ട് മാറും. പാവം മഞ്ഞക്കറുപ്പന്റെ കൂട് ആക്രമിച്ച് മുട്ടയെയും കുഞ്ഞുങ്ങളെയും കൊത്തിയെടുക്കും. ഓലേഞ്ഞാലികളുടെ കുഞ്ഞുങ്ങളുടെ ആഹാരമായി മഞ്ഞക്കറുപ്പന്റെ കുഞ്ഞുങ്ങൾ മാറും. പക്ഷികളുടെ സ്വഭാവവും ജീവിത രീതിയും ഒന്നിനൊന്ന് വ്യത്യസ്തമാണ്. വൈവിധ്യമാണ് പ്രകൃതിയുടെ ശക്തി എന്ന് ഈ ജീവിതങ്ങളെ നിരീക്ഷിച്ചാൽ നമുക്ക് കാണാം.

0: ചിത്രീകരണ പരമ്പരയുടെ ഈ ഭാഗം സമാപിക്കുന്നു. രചന സി റഹീം, ആഖ്യാനം എൻ ജെ ജോഷിലാൽ, അഞ്ജന ശ്രീകുമാർ, നിർവഹണം സന്ദീപ് സുരേഷ്.
1: ഹരിതവാണി സമാപിക്കുന്നു.
2: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
3: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം,
4: വെറും ഒറ്റ ക്ലിക്കിലോ കൊള്ളാലോ.
5: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
6: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
7: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
8: വേനൽക്കാല ചർമ്മരോഗങ്ങളും ആയുർവേദ ചികിത്സയും ഡോക്ടർ സജിത ഭദ്രൻ സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
9: റീഗൽ ജുവല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
10: എന്നും രാവിലെ 7:13.
9: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
10: റീഗൽ ജുവല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.

ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം മഹാബലി എന്ന ചിത്രത്തിലെ ഗാനം വാണിജ്യറാമും കൃഷ്ണചന്ദ്രനും പാടിയത്. ഈ ഗാനം എഴുതിയത് പാപ്പനംകോട് ലക്ഷ്മണൻ, സംഗീതം എം കെ അർജുനനും.

യേശുദാസും ജാനകിയും പാടിയ ഗാനം ചിത്രം താളം തെറ്റിയ താരാട്ട്. ഗാനരചന ആർ കെ ദാമോദരൻ. ഈണം പകർന്നത് രവീന്ദ്രൻ.

0: ഇന്ന് രാത്രി 9:30 അഖില കേര റേഡിയോ നാടകോത്സവം 2026 എട്ടാം ദിവസം കൊച്ചി നിലയം അവതരിപ്പിക്കുന്നു കടങ്കഥയിലെ വിരുന്നുകാരൻ.
1: അമ്മു,
2: ഞാൻ വിളിച്ചതാ, എഴുന്നേക്കുന്നില്ല.
1: ഇവൾ അത്താഴപട്ടിണി ഒരു ശീലാക്കിയോ? അമ്മു എണീറ്റ് വാ, ഭക്ഷണം വിളമ്പി.
3: എനിക്ക് വേണ്ട.
1: കാരണം?
3: വേണ്ടെന്ന് പറഞ്ഞാ വേണ്ട.
1: നീ കഴിക്കുന്നില്ലെങ്കിലേ ഞാനും കഴിക്കുന്നില്ല.
3: അത് നിങ്ങളുടെ ഇഷ്ടം.
2: നീ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളതല്ലേ അമ്മു, നിനക്ക് എന്ത് പറ്റി?
3: ഞാൻ ഇവിടുന്ന് താമസം മാറുകയാണ്.
2: എന്ത്
1: എന്ത്
2: എന്താ പറഞ്ഞ നീ?
0: രചന മുഹമ്മദ് റോഷൻ, സംവിധാനം എം വി ശശികുമാർ, NS ജയമോഹൻ, പശ്ചാത്തല ശബ്ദവിന്യാസം കൈലാസ് മേനോൻ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ മോഹൻലാൽ, മാലാ പാർവതി, ശിവദ, മുത്തുമണി, അതിഥി രവി.
3: നിങ്ങളുടെ കൂടെ താമസിക്കാൻ എനിക്ക് ഇഷ്ടമല്ല.
1: നിനക്ക് എന്ത് പറ്റി വേണേ?
3: ഞാൻ സാധനങ്ങളൊക്കെ ഒതുക്കി കഴിഞ്ഞു, നാളെ ഹോസ്റ്റലിലേക്ക് മാറുകയാണ്.
1: ആന്റി ഇല്ലാത്ത ഈ സമയത്ത്
2: ആന്റി വരുമ്പോ ഞങ്ങൾ എന്ത് പറയും?
0: ഇന്ന് രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 എട്ടാം ദിവസം കൊച്ചി നിലയം അവതരിപ്പിക്കുന്നു കടങ്കഥയിലെ വിരുന്നുകാരൻ.

ചുവന്ന ചിറകുകൾ എന്ന ചിത്രത്തിൽ ജാനകി പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഗാനശില്പികൾ ഒ എൻ വി കുറുപ്പും സലിൽ ചൗധരി. പൂച്ചൽ കാതന്റെ വരികൾ.

0: ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ പാമ്പുകടിയും സുരക്ഷാ മുൻകരുതലും എന്ന വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ബയോഡൈവേഴ്സിറ്റി സെൽ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് മുഹമ്മദ് അൻവർ മറുപടി നൽകുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ നാളെ രാവിലെ 11 മണി മുതൽ 12 മണി വരെ വിളിക്കുക. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9499569631 9499565631 9499565631. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ പാമ്പുകടിയും സുരക്ഷാ മുൻകരുതലും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ബയോഡൈവേഴ്സിറ്റി സെൽ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് മുഹമ്മദ് അൻവർ മറുപടി നൽകുന്നു. സമയം നാളെ രാവിലെ 11 മണി മുതൽ 12 മണി വരെ.
1: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ സംസ്ഥാന ദുരന്ത നിവാരണ സെന്ററിന്റെ മുൻ മേധാവി ഡോക്ടർ കെ ജി താര അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
2: എപ്പോഴും

അവൾക്കു മരണമില്ല എന്ന ചിത്രത്തിലെ യേശുദാസും മാധുരിയും പാടിയ ഗാനമാണ് അടുത്തത്. ഗാനരചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം ജി ദേവരാജൻ.

0: ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 5:30 കേൾക്കാം. അല്പസമയത്തുള്ളിൽ ദേശീയ സംഗീത പരിപാടിയിൽ പണ്ഡിറ്റ് കൈവല്യകുമാർ ഗൗർ അവതരിപ്പിച്ച ഖയാലിന്റെ ശബ്ദലേഖനം കേൾക്കാം.
1: യേ ആകാശവാണി ഹേ ആജ് കെ സംഗീത് കെ അഖിൽ ഭാരതീയ കാര്യക്രമേ ഹം ആപ്കോ സുനവായെങ്കെ പണ്ഡിത് കൈവല്യ കുമാർ ഗുരോ കാ ഗായൻ. പണ്ഡിത് കൈവല്യ കുമാർ ഗുരോ സുപ്രസിദ്ധ സംഗീത തജ്ഞ പണ്ഡിത് സംഗമേശ്വർ ഗുരോ കെ സുപുത്ര ഹേ. ഉനോനെ അപ്നെ സംഗീത് കി ശുരുവാത് 15 വർഷ കി ആയു മേ മറാഠി നാട്യ സംഗീത് സേ കിയാ. ഇസ്കെ ഉപരാന്ത് ഉനോനെ ഖയാൽ ഗായകി കെ ഓർ റുഖ് കിയാ ഔർ അപ്നെ പിതാ എവം ഗുരു പണ്ഡിത് സംഗമേശ്വർ ഗുരോ കെ മാർഗദർശന തഥാ വർഷോ കി കഠിൻ എവം നിരന്തർ സാധന കെ മാധ്യമ സേ കിരാനാ ഘരാനെ കി പരമ്പരാ കോ ആത്മസാത് കിയാ. ഉൻകി സംഗീത സാധന കേവൽ ഏക് ഘരാനെ തക് സീമിത് നഹീ രഹി. ഉനോനെ സമ്പൂർണ ഭാരത് കി യാത്രാ കർ വിഭിന്ന ഘരാനോ കി ശൈലി തക്നീക് ഔർ ഭാവധാരാ കാ ഗഹന അധ്യയൻ കിയാ തഥാ ഉസെ അപ്നെ ഗായൻ മേ സഫലതാപൂർവക് സമാഹിത് കിയാ. ഉൻകി ഇസീ വിശിഷ്ട സാധന കെ പരിണാമ സ്വരൂപ് ഉനെ 32 വർഷ കി ആയു മേ ഭാരത് സർക്കാർ ദ്വാരാ ടോപ് ഗ്രേഡ് കലാകാർ കാ സമ്മാൻ പ്രാപ്ത ഹുവാ ഹേ. ഉനോനെ സിവിൽ എഞ്ചിനീയറിംഗ് മേ ഡിപ്ലോമ ബികോം സംഗീത് മേ BA തഥാ കർണാടക വിശ്വവിദ്യാലയ ധാർവാഡ് സെ സംഗീത് മേ MA സ്വർണ പദക് കെ സാത് പ്രാപ്ത കിയാ ഹേ. ഔർ ആപ്കോ കർണാടക സർക്കാർ കാ രാജ്യ പുരസ്കാർ ഭാരത് രത്ന പണ്ഡിത് ഭീംസെൻ ജോഷി രാഷ്ട്രീയ സമ്മാൻ ഐസെ കൈ പുരസ്കാരോ സെ സമ്മാനിത് കിയാ ഗയാ ഹേ. ആപ് ദേശ് ഔർ വിദേശ് മേ കൈ പ്രമുഖ മഞ്ചോ പർ അപ്നാ കാര്യക്രം പ്രസ്തുത് കർ ചുക്കേ ഹേ.
2: This is Akashvani. In tonight's national program of music, we bring you a vocal recital by Pandit Kaivalya Kumar Gurav. Pandit Kaivalya Kumar Gurav is a renowned musician and disciple of Pandit Sangameshwar Gurav. He started his musical journey at the age of 15 with Marathi Natya Sangeet. After that, he turned towards khayal singing and through the guidance of his father and guru Pandit Sangameshwar Gurav absorbed the traditions of Kirana Gharana through rigorous practice and dedication. His musical practice was not limited to just one gharana. He travelled across India, deeply studying the styles, techniques and emotional expressions of various gharanas and successfully incorporated them into his singing. As a result of this exceptional dedication, he was honored with the title of Top Grade Artist by the Government of India at the age of just 32. Pandit Kaivalya Kumar Gurav has performed his music not only across India but also in many countries around the world. He has been awarded an honorary doctorate by Sorbonne University, Paris of France. Dr. Kaivalya Kumar Gurav has been honored with more than 200 awards worldwide.
1: आज के इस कार्यक्रम में आपके साथ तबले पर पंडित जडेश होगार और हारमोनियम पर डॉक्टर सुधांशु कुलकर्णी साथ दे रहे हैं. पंडित कैवल्य कुमार गुरु अपने कार्यक्रम का प्रारंभ राग दुर्गा से कर रहे हैं. इसमें 3 रचनाएं प्रस्तुत कर रहे हैं, रूपक ताल, रस कानारे, द्रुत एक ताल, लागी लगन तोरे पिया से. उसके बाद द्रुत 3 ताल, चतुर सुगर. आइए सुनते हैं राग दुर्गा.
2: इन टुनाइट्स प्रोग्राम ही इज अकंपनीड ऑन द तबला बाय पंडित जडेश हुगार एंड ऑन द हारमोनियम बाय डॉक्टर सुधांशु कुलकर्णी. पंडित कैवल्य कुमार गुरव बिगिन्स हिज वोकल रिसाइटल विथ राग दुर्गा, रूपक ताल, रस कान्हारे, द्रुत एक ताल, लागी लगन तोरे पियासे, द्रुत 3 ताल, चतुर सुगर.

മൊഴി ഉറവകൾ ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ച് ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നുള്ള പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി മൊഴി ഉറവകൾ.

0: പ്രിയ ശ്രോതാക്കളെ, മൊഴിയുറവകളിലേക്ക് സ്വാഗതം. സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ വിപ്ലവാത്മകമായ ചിന്തകൾ, സാഹിത്യ ലോകത്തെ കെട്ടുറപ്പുള്ള ചിന്തകൾ, സംഗീത ലോകത്തെ പകരം വയ്ക്കാനില്ലാത്ത വ്യക്തിത്വം, ഇവരാണ് ഇന്നത്തെ മൊഴിയുറവകളിലെ സാന്നിധ്യം. സ്വാതന്ത്ര്യസമര സേനാനിയും ഗാന്ധിയനുമായ കെ പി കേശവമേനോനാണ് മൊഴിയുറവകളിലെ ഇന്നത്തെ ആദ്യത്തെ അതിഥി. അക്ഷരങ്ങളെ സ്നേഹിക്കുകയും അവയെ സമരത്തിൻ്റെ പടവാളാക്കുകയും ചെയ്ത അദ്ദേഹം മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ചിന്തകരിൽ ഒരാൾ കൂടിയാണ്. കഴിഞ്ഞകാലം സായാഹ്ന ചിന്തകൾ, ജീവിത ചിന്തകൾ തുടങ്ങി നിരവധി കൃതികളുടെ കർത്താവ്. ജനാധിപത്യ മൂല്യങ്ങൾ, ഈ വിഷയത്തിൽ കെ പി കേശവമേനോൻ നടത്തിയ പ്രഭാഷണം ഇപ്പോൾ കേൾക്കാം.
1: ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് സ്വാതന്ത്ര്യം നേടുന്നതിനുള്ള സംഘടിതമായ പരിശ്രമം ആദ്യം തുടങ്ങിയത്. ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചതോടുകൂടി 4 കൊല്ലം കഴിഞ്ഞതിന് ശേഷം നിസ്സഹകരണ പ്രസ്ഥാനം തുടങ്ങി. അത് ഒരു ബഹുജന പ്രസ്ഥാനമായി വളർന്നു വന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുവാനായിട്ടുള്ള ഒരു വലിയ പ്രസ്ഥാനമായിരുന്നു അത്. അതിനോട് സാമ്യപ്പെടുത്തുവാൻ ലോക ചരിത്രത്തിൽ തന്നെയും വേറെ ഒരു സമരം ഉണ്ടായി എന്ന് പറയുവാൻ തരമില്ല. 2 ലക്ഷ്യമായിരുന്നു ആ പ്രസ്ഥാനത്തിന് ഉണ്ടായിരുന്നത്. വിദേശാധിപത്യം ഇന്ത്യയിൽ നിന്ന് നീക്കുക, അതാണ് ഒന്ന്. ഇന്ത്യയിൽ ഡെമോക്രസി സമ്പ്രദായത്തിലുള്ളതായിട്ടുള്ള ഭരണം സ്ഥാപിക്കുക, അത് മറ്റൊന്ന്. ഇത് രണ്ടും നമുക്ക് സാധിച്ചു. 1947 ഓഗസ്റ്റ് മാസത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണം ബ്രിട്ടീഷുകാരിൽ നിന്ന് നാം കയ്യേറ്റു. 3 കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഡെമോക്രസിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ഭരണ സമ്പ്രദായം നമ്മുടെ നാട്ടിൽ സ്ഥാപിക്കുകയും ചെയ്തു. ബ്രിട്ടീഷ് സമ്പ്രദായത്തിലുള്ള ഡെമോക്രസിയാണ് നാം അനുകരിക്കുവാൻ തീർച്ചപ്പെടുത്തിയത്. നാം മാത്രമല്ല, പുതുതായി സ്വാതന്ത്ര്യം നേടിയിട്ടുള്ളതായിട്ടുള്ള മറ്റ് പല രാജ്യങ്ങളും ചെയ്തതും അതുതന്നെയാണ്. ആ ഡെമോക്രസി എങ്ങനെ പ്രവർത്തിച്ചു, എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നാണ് ഇന്നത്തെ ചിന്താവിഷയം. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ അടങ്ങിയ പാർലമെൻറ്റിൽ കൂടിയിട്ടുള്ളതായിട്ടുള്ള ഭരണമാണ് ഡെമോക്രസിയുടെ ഒരു സവിശേഷത. ആ സമ്പ്രദായം നാമും ആരംഭിച്ചു. ആ പാർലമെൻറ് എങ്ങനെ പ്രവർത്തിച്ചു, എങ്ങനെ വിജയിച്ചു എന്ന് ഒന്ന് പരിശോധിച്ച് നോക്കാം. ജനങ്ങളുടെ അഭിപ്രായങ്ങളും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും പ്രകടിപ്പിക്കുന്നതിനുള്ളതായിട്ടുള്ള സൗകര്യം ആ പാർലമെൻറ്റിൽ ഉണ്ടായിട്ടുണ്ടോ? ഭരണം ജനങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിയന്ത്രിക്കുവാൻ പാർലമെൻറ്റിന് സാധിക്കുന്നുണ്ടോ? മന്ത്രിമാർക്ക് മുൻകൈയെടുത്ത് പ്രവർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് തന്നെ അവരുടെ സ്വച്ഛാധികാര പ്രവണതകൾ തടയുന്നതിന് പാർലമെൻറ്റിന് കഴിയുന്നുണ്ടോ, കഴിഞ്ഞിട്ടുണ്ടോ? ഇതെല്ലാം നാം ചിന്തിക്കേണ്ടതുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ പാർലമെൻറ്റിന് പ്രത്യേകിച്ച് ആരംഭകാലത്ത് തൃപ്തികരമായ ഒരു പുരോഗതി ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് അഭിമാനിക്കാം. ഇന്ത്യയിലെ നടത്തുന്നതായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചും നമ്മുടെ നേട്ടങ്ങളെ സംബന്ധിച്ചും പല പരിഷ്കാരങ്ങൾ നമ്മൾ വരുത്തിയതിനെ പറ്റിയും വിദേശീയർ പുകഴ്ത്തി പറയുവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പാർലമെൻറ്റിലെ മെമ്പർമാരുടെ അന്തസ്സോടുകൂടിയ പെരുമാറ്റവും കാര്യങ്ങൾ വാദപ്രതിവാദം ചെയ്യുന്നതായിട്ടുള്ള സമ്പ്രദായവും എല്ലാം അവരുടെ പ്രശംസയ്ക്ക് കാരണമായി. പുറം ദിക്കിൽ നിന്ന്, പ്രത്യേകിച്ച് അമേരിക്ക, ഇംഗ്ലണ്ട് മുതലായിട്ടുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് ഇവിടുത്തെ ഡെമോക്രസിയുടെ പ്രവർത്തനത്തെപ്പറ്റി കണ്ടിട്ടുള്ളവർ വളരെ പ്രശംസിച്ച് അതിനെപ്പറ്റി പറയുകയുണ്ടായിട്ടുണ്ട്. ഇതിന് നെഹ്റുവിൻ്റെ വ്യക്തിപ്രഭാവവും പാർലമെന്റിനോട് അദ്ദേഹം കാണിച്ചിട്ടുള്ളതായിട്ടുള്ള ആദരവും കുറേയെല്ലാം സംഭാവന ചെയ്തിട്ടുണ്ട്. ഏതായാലും ആ നിലയിലായിരുന്നു ഏകദേശം 15 കൊല്ലത്തോളം നമ്മുടെ പാർലമെൻറ്റ് വളർന്നു വന്നിട്ടുള്ളത്. എന്നാൽ അടുത്ത കാലത്ത് അതിന് പരിതാപകരമായ ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ടാകുന്നത് സ്പീക്കറെ അവരുടെ ആദരവ് കൂടാതെ സംസാരിക്കലും ധിക്കാരപരമായ പെരുമാറ്റവും ബഹളം ഉണ്ടാക്കലും ഇതും മറ്റും സാധാരണയായിട്ടുണ്ട്. ഇത് പാർലമെൻറ്റിൽ മാത്രമല്ല അസംബ്ലിയിലും കാണാം. ഈ തരത്തിൽ പോകുന്നതായാൽ നമ്മുടെ ഡെമോക്രസി എവിടെ എത്തും എന്ന് ചോദിക്കുവാൻ കൂടി നമുക്ക് തോന്നിപ്പോകും. ഇത് വളർന്നു വരുവാൻ അനുവദിക്കുന്നതായാൽ തീർച്ചയായും ഡെമോക്രസി സമ്പ്രദായത്തിന് തന്നെ നമ്മൾ അർഹരെന്ന് വന്നേക്കാം. നിയമത്തിൻ്റെ വാഴ്ചയാണ് ബ്രിട്ടീഷുകാരിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളതായിട്ടുള്ള മറ്റൊരു അനുകരണീയമായ സമ്പ്രദായം. പൗരന്മാർ ഉണ്ടാക്കുന്നതായിട്ടുള്ള നിയമം അനുസരിക്കുവാൻ അവർ തയ്യാറാവണം. അതിനവർ തയ്യാറല്ലെങ്കിൽ തീർച്ചയായും ഭരണം നടത്തുക അസാധ്യമായിത്തീരും. അതാണ് ഇപ്പോൾ നാം കാണുന്നത്. അടുത്ത കാലത്ത് നിയമത്തെ ധിക്കരിക്കുക ഒരു പതിവായി തീർന്നിട്ടുണ്ട്. ബന്ധും ഗർവവും ഇന്ന് നാട്ടിലെങ്ങും നടപ്പായിരിക്കുന്നു. പൗരന്മാർക്ക് ഇഷ്ടം പോലെ സഞ്ചരിക്കുന്നതിനോ പ്രവൃത്തിയെടുക്കുന്നതിനോ തരമില്ലാതെ തീർന്നിരിക്കുന്നു. ഈ തരത്തിൽ നിയമത്തിനെ അനാദരിക്കുന്ന ആയാൽ അത് നമ്മുടെ ഡെമോക്രസിയെ എവിടെ എത്തിക്കുമെന്ന് ആലോചിക്കുന്നതായിട്ടുള്ള ഒരു സംഗതിയാണ്. ഡെമോക്രസി ഒരു ഭരണ സമ്പ്രദായം മാത്രമല്ല, അത് ഒരു ജീവിത രീതി കൂടിയാണ്. വ്യക്തിക്ക് തൻ്റെ കഴിവും തൻ്റെ വാസനയും വികസിപ്പിക്കുവാനായിട്ടുള്ള അവസരം ഉണ്ടാവണം. ഭക്ഷണം കഴിക്കുന്നതിന്, ഭക്ഷണം ഉണ്ടാക്കുന്നതിനും ഭക്ഷണം സുലഭമായി കിട്ടുന്നതിനുള്ളതായിട്ടുള്ള ബുദ്ധിമുട്ട് ആർക്കും ഉണ്ടാവരുത്. താമസിക്കുവാനായിട്ടുള്ള പാർപ്പിടങ്ങളും അതുപോലെ തന്നെ. വിദ്യാസമ്പന്നന്മാരായ ആളുകളെ ആ ഡെമോക്രസിയിൽ കാണുകയില്ല. തൊഴിലില്ലായ്മയും ഉണ്ടാകുകയില്ല. എല്ലാവരും ജോലി ചെയ്യുന്നവരായിരിക്കും. ചിലർ കൃഷിപ്പണി ചെയ്യുന്നവരായിരിക്കും, ചിലർ ഉദ്യോഗം ഭരിക്കുന്നവരായിരിക്കും, ചിലർ വ്യാപാരം ചെയ്യുന്നവരായിരിക്കും, ചിലർ പൊതുസേവനത്തിൽ ഏർപ്പെട്ടവരായിരിക്കും. അങ്ങനെ എല്ലാവരും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ രാജ്യത്തിനെ സേവിക്കുന്നു. എല്ലാവരുടെയും ആഗ്രഹം ലക്ഷ്യം പൊതുനന്മയാണ്. അതിനുവേണ്ടി അവർ കൊണ്ടുപിടിച്ച് ശ്രമിക്കുകയാണ്. ആ തരത്തിലുള്ളതായിട്ടുള്ള ഒരു ഡെമോക്രസി കൈവരുത്തുവാനായിരിക്കണം നമ്മുടെ ശ്രമം. അത് സാധ്യമല്ലെന്ന് വിചാരിക്കുന്ന തെറ്റാണ്. തീർച്ചയായും ഇത്ര വലിയ സാമ്രാജ്യത്തോട് പൊരുതി സ്വാതന്ത്ര്യം നമുക്ക് നേടാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ തീർച്ചയായും ഇന്നത്തെ സ്ഥിതിക്ക് ഒരു വ്യത്യാസം വരുത്തി ഈ നാട്ടിനെ നല്ലൊരു മാതൃകാ ഡെമോക്രസിയായി വളർത്തിക്കൊണ്ടുവരുവാനും നമുക്ക് സാധിക്കുന്നതാണ്. അതിന് ഒരുങ്ങി പ്രവർത്തിക്കാനാണ് എൻ്റെ നാട്ടുകാരോട് എനിക്ക് ഈ അവസരത്തിൽ പറയുവാനുള്ളത്.
0: കെ പി കേശവമേനോൻ നടത്തിയ പ്രഭാഷണമാണ് കേട്ടത്. എഴുത്തിൽ കുട്ടനാടിൻ്റെ വളക്കൂറും കയറുപിരി പോലെയുള്ള ചിന്തകളുമായി മലയാളികളുടെ വായനാ ലോകത്തെ പുതിയ പാതയിലേക്ക് നയിച്ച തകഴി ശിവശങ്കരപിള്ള സാമൂഹിക പ്രസക്തിയുള്ള നോവലുകളിലൂടെയും ചെറുകഥകളിലൂടെയും മലയാള സാഹിത്യത്തെ ലോക നിലവാരത്തിലെത്തിച്ചു. 1984 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു. തൻ്റെ സൗഹൃദങ്ങളെക്കുറിച്ചും സാഹിത്യ ജീവിതത്തെക്കുറിച്ചും തകഴി ശിവശങ്കരപിള്ള നടത്തിയ പ്രഭാഷണം.
2: എൻ്റെ ഇപ്പോഴത്തെ അരുതായ്മയിൽ എനിക്ക്

0: സാഹിത്യ സുഹൃത്തുക്കളെ ഒന്നിച്ചു കാണാൻ കഴിയുന്നതൊരു വലിയ കാര്യമാണ്. പണ്ട് നാടൊട്ടുക്ക് നടക്കുമ്പോൾ എല്ലാവരെയും കാണാം, കോവലിനെ കാണാം, വിഷ്ണുനാരായണൻ നമ്പൂതിരിയെ കാണാം, സേതുവിനെ കാണാം, എല്ലാവരെയും കാണാം. കുറഞ്ഞ പക്ഷം ഒരു 3 ദിവസത്തേക്ക് എനിക്കൊരു ഉന്മേഷം കാണും. പിന്നെ ഞാൻ നിരാശയല്ല, ഒരു പടു കുണ്ടിൽ കുഴിയിൽ വീണ പോലെ ആയിപ്പോകും. മുനീസം വരത്തിലോ മറ്റോ ആണെന്ന് തോന്നുന്നു, ഏതാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. കഥകളിൽ അനന്തഗുണനിധി പരന്തവൻ ഇവൻ അവന്തി ജനപദ പുരന്തരൻ എന്ന് പറഞ്ഞ് രുക്മി ഓരോരുത്തരെയായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന മഹാരഥന്മാരെ പരിചയപ്പെടുത്തും. അങ്ങനെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ അനന്തഗുണനിധി പരന്തവൻ ഇവൻ അവന്തി ജനപദ പുരന്തരൻ ഇങ്ങനെ ഓരോരുത്തരെ പരിചയപ്പെടുത്താനുണ്ട്. എനിക്ക് പരിചയപ്പെടുത്താൻ കഴിയുകയും ചെയ്യും. എൻ്റെ വീടിന് മുൻവശത്ത് ഇന്ന് ബസ്സും ലോറിയും കാറും 2-വീലർ വെഹിക്കിൾസും ഒക്കെ ഇങ്ങനെ ഇടതടവില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന ശബ്ദ ബഹളം ശബ്ദം മയമാണ്. രാത്രിയിൽ ഉറക്കം വരാറില്ല ഈ ശബ്ദം കേട്ട്. ആ റോഡ് 20-25 കൊല്ലം മുമ്പ് തോടായിരുന്നു. ഇത് ഞാൻ വരുന്ന സകല പത്രക്കാരോടും സകല പ്രമാണിമാരോടും പറയാറുണ്ട്, ഈ ഒരു തോടായിരുന്നു. ആ തോട്ടിൽ കൂടെയാണ് വള്ളക്കറ്റ കൊണ്ടത്. ഞാൻ കൃഷി ചെയ്യുന്ന ജലം കൊയ്ത് വള്ളക്കറ്റ കൊണ്ടത് വീട്ടിൽ മുറ്റത്ത് കളങ്കയറിയിരുന്നു. മാറിപ്പോയി. ഇന്ന് ഞാൻ പഠിക്കുന്ന കാലത്ത് ഷർട്ടിടുന്നവർ, തകഴിയിൽ ഷർട്ടിടുന്നവരില്ലായിരുന്നു. ഷർട്ടിടുന്ന ആളുകളെ കാണണമെങ്കിൽ പട്ടണങ്ങളിൽ എവിടെയെങ്കിലും ചെല്ലണം. ഞാൻ ഓലക്കുട കാണുന്നത് തിരുവനന്തപുരത്ത്, അല്ല ശീലക്കുട കാണുന്നത് തിരുവനന്തപുരത്ത് വെച്ചാണ്. ഈ ഓർമ്മ ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ ഞാനൊക്കെ എഴുതാൻ തുടങ്ങുന്ന കാലത്തെ കേരളം എന്തായിരുന്നു എന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം. അത് അന്ന് ഞങ്ങൾ എഴുതുന്നത് പണം കിട്ടുമെന്ന് വെച്ചല്ല, കിട്ടില്ല, അതുകൊണ്ടാണ് കിട്ടിയൊരു ശീലമില്ല. ഇന്നത്തെ പറയുമ്പോൾ എൻ്റെ അനിയന്മാർ മുഖം ചുളിക്കരുത്, എല്ലാവരും നഗരത്തിൽ താമസിക്കുന്നവരാണ് ഇന്നത്തെ കഥയെഴുത്തുകാരും കവികളും എല്ലാം. ആ നാട്ടുംപുറവുമായിട്ട്, നാട്ടുംപുറത്ത് വേറെ ഉണ്ടവ അവർക്ക് ഇല്ലയെന്ന് പറയാനൊക്കെ ഇല്ല, നാട്ടുംപുറവുമായിട്ട് വേർപെട്ടു. വേറെ എവിടെ ഉണ്ടെങ്കിലും അങ്ങ് നീണ്ടു കിടക്കുക നഗരത്തിലാണ്. എല്ലാവർക്കും എഴുതി പണം കിട്ടിയില്ലെങ്കിലും കോളേജുകളിൽ നിന്നും മറ്റും മറ്റ് ഉദ്യോഗങ്ങളിൽ നിന്നും ശമ്പളമുണ്ട്. ഞങ്ങൾക്കിതൊന്നും കിട്ടിയിരുന്നവരല്ല. ഞങ്ങൾ പ്രതിഫലം ഉദ്ദേശിച്ചെന്ന് എഴുതിയതല്ല, ഞങ്ങളുടെ അമർഷം പ്രേരണ നൽകി എഴുതിയതാണ് എന്ന് വെച്ചോളൂ. അത് തെറ്റിപ്പോയിരിക്കാം, അതിൻ്റെ സമീപനം തെറ്റിയിരിക്കാം. കല ഏ ഞങ്ങൾ സ്നേഹിച്ചിരുന്നു, ബഹുമാനിച്ചിരുന്നു. പക്ഷേ കലയെ മാത്രം സ്നേഹിച്ചാൽ മതിയോ എന്നും കൂടെ ചിലപ്പോഴൊക്കെ തോന്നിപ്പോയിട്ടുണ്ടാവാം. കലയെക്കുറിച്ച് ബഹുമാനമില്ലായ്മയല്ല, അതിനേക്കാൾ കൂടുതൽ ജീവിത പ്രശ്നങ്ങൾ മുന്നിട്ട് വന്നു. ജനങ്ങളെ ജീവിത പ്രശ്നങ്ങളെക്കൊണ്ട് ബോധവാന്മാരാക്കുന്നതിന് മാത്രം വേണ്ടി എഴുതിയിട്ടുള്ളതുകൊണ്ട് സ്വദേശമായി കവിതയും കഥയും ഒക്കെ എഴുതി കലയെ കളഞ്ഞു പിടിച്ചു എന്ന് ഞങ്ങളെ കുറ്റം പറയുകയാണെങ്കിൽ ഒന്നും മനസ്സിലാക്കണം. ഞങ്ങളുടെ ജീവിച്ചിരുന്ന ആ കാലം ഇന്നത്തെ കാലം. ഒരു സംഗതി കാഥികരോടും കഥ എഴുതുന്ന ആളുകളോടും കവികളോടും എനിക്ക് അപേക്ഷിക്കാനുണ്ട്. എന്തെല്ലാം വികാസമുണ്ടായെങ്കിലും ഗ്രാമാന്തരങ്ങളിൽ എന്നും കഷ്ടപ്പെട്ട് ഈ നെല്ലുണ്ടാക്കുന്ന കൃഷിക്കാരനുണ്ടല്ലോ, എൻ്റെ പൊന്നിന് അനിയന്മാരെ അത്താഴത്തിൻ്റെ ചോറ് വായിച്ച ഉച്ചക്കലത്തെ ചോറ് വായിലേക്ക് ചെല്ലുമ്പോഴെങ്കിലും ആ അരി ഉണ്ടാക്കിത്തരുന്ന കൃഷിക്കാരനെ നിങ്ങളൊന്ന് ഓർക്കണമേ, എനിക്കൊരപേക്ഷയാണ്. നിങ്ങൾ നാഗരിക ജീവിതത്തിൻ്റെ ഭാവങ്ങൾ ശരിക്കുള്ള പ്രശ്നങ്ങളാണല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ മറ്റൊരു കൂടി നിങ്ങൾ ഓർക്കേണ്ടതുണ്ട് എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ ആരുടെയും മുഖം ചുളിയരുത്. ഒരു കാര്യം കൂടെ ഈ അവസരത്തിൽ ഞാൻ ഓർത്തു പോവുകയാണ്. ഞങ്ങളുടെ അടിസ്ഥാന സിദ്ധി എന്തായിരുന്നു? എൻ്റെയും എൻ്റെ തലമുറയുടെയും വളരെ പരിമിതമായിരുന്നു. നിങ്ങളിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. നിങ്ങൾ അറിവിൻ്റെ ഇരിപ്പിടമാണ്, തൻ്റെ ഇടത്തിൻ്റെ മൂർത്തിമത്ഭാവമാണ്, മിടുക്കുണ്ട്. നിങ്ങൾക്ക് വളരെ വ്യക്തമായ ഒരു സമീപനമുണ്ട്. പക്ഷേ ഒരു വലിയ പക്ഷയാണ്, നിങ്ങൾ ജീവിതത്തെ കാണുന്നുണ്ടോ? ജീവിതം പ്രേമനൈരാശ്യം മാത്രമല്ല, അത് നാട്ടും പുറത്തുമുണ്ട്. ജീവിതം വ്യർത്ഥതാബോധമല്ല, അത് എല്ലായിടത്തുമുണ്ട്. ജീവിതം അതിനൊക്കെ വലുതാണ്, ഒരു വ്യഗ്രതയുണ്ട്. ആ വ്യഗ്രതയുടെ ചൂടും ആവേശവും എന്തുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്നില്ല എന്ന് ഞാൻ ചോദിക്കുമ്പോൾ ഞാൻ വേറിട്ടൊരു കാര്യം ഓർത്തു പോവുകയാണ്. എൻ്റെ ചെറുപ്പം കാലത്ത്, ഒരു 10-20 വയസ്സുള്ള കാലത്ത്, രാമായണവും ഭാരതവും ഭാഗവതവും ഒക്കെ വായിച്ചു. അത് പിന്നെ അങ്ങനെ പോയി. അതിനോട് തന്നെ ചില എതിർപ്പുകൾ തോന്നി. ജാതി വ്യത്യാസം അരക്കെട്ട് ഉറപ്പിക്കുന്നു, സ്ഥിതി സമത്വമില്ല, ഒരുപാട് പറയാറുണ്ട് പുരാണങ്ങളെ കുറിച്ച്. പക്ഷേ ആ പുരാണങ്ങളിൽ ആവിഷ്കരിച്ചിട്ടുള്ള ഉള്ള കഥാപാത്രങ്ങളുണ്ടല്ലോ, അവർക്ക് ജീവനുള്ളതായിട്ട് അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ട്. മൂല്യങ്ങൾ അരക്കെട്ട് ഉറപ്പിക്കുവാൻ പുരാണങ്ങൾ ശ്രമിച്ചിട്ടുള്ള മൂല്യങ്ങളാണ് ഞങ്ങളെ അരിശപ്പെടുത്തിയത്. ഞങ്ങളതിനെ കണ്ണും മൂക്കുമില്ലാതെ എതിർത്തു. അതൊക്കെ ശരിയാണ്. ഇത് കഴിഞ്ഞ് ഉള്ള കഥാസാഹിത്യത്തെക്കുറിച്ച് തന്നെ ഞാൻ ആദ്യമായി പറയാം. സി വി രാമപിള്ളയുടെ മാർത്താണ്ഡവർമ്മയും ധർമ്മരാജായും രാമരാജ് ബഹദൂറും ചന്ദുമേനോന്റെ ഇന്ദുലേഖയും പിന്നെ അതിനെ തുടർന്ന് അതിൻ്റെ ഛായ പിടിച്ച് എഴുതപ്പെട്ട അനേകം കുറേ അധികം നോവലുകളുണ്ട്. അവയും ഇതെല്ലാം വായിക്കുമ്പോൾ ഇന്ദുലേഖയെക്കുറിച്ചുള്ള വർണ്ണന എനിക്ക് പിടിച്ചില്ല, ആവിഷ്കാരം പോലും പിടിച്ചില്ല. സത്യത്തിൽ മലയാള നോവലിൻ്റെ സാമൂഹ്യഭാവത്തിന് പ്രാധാന്യം കൊടുത്തെഴുതപ്പെട്ട ആദ്യത്തെ നോവൽ വലിയ നോവലാണ്, വലിയൊരു സൃഷ്ടിയാണ് ഇന്ദുലേഖ. പക്ഷേ ഇന്ദുലേഖയുടെ ആവിഷ്കരണം പഴഞ്ചനാണെന്ന് എനിക്ക് തോന്നി. പിന്നെ വായിക്കുമ്പോഴാണെന്ന് പഴഞ്ചനല്ല ആ വലിയ മനുഷ്യൻ ജീവിതത്തെ സമീപിച്ച വിധം, അതിലെ ആവിഷ്കാരമല്ല അദ്ദേഹം നോക്കിയത്. ആ നിലയിലും അതിന് കുഴപ്പമൊന്നുമില്ല. ഇന്ദുലേഖയുടെ വർണ്ണനയും മറ്റുമൊക്കെ ആ കാലത്തെഴുതിയതാണ്. ഇന്ന് അതെല്ലാം പുച്ഛിച്ചാൽ, പുച്ഛിക്കാനുള്ളതല്ല, നമ്മുടെ സമ്പാദ്യമാണത്. ആദ്യകാലത്തെ സമ്പാദ്യമാണ്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ കാലം വന്നു. ഞങ്ങൾ പ്രത്യേകമായ ഒരു രീതിയിൽ ജീവിതത്തെ കാണാൻ ആഗ്രഹിച്ചു. അതിനുള്ള കാരണങ്ങൾ പാശ്ചാത്യ ഇംഗ്ലീഷ് ഭാഷയുമായിട്ടുള്ള ബന്ധമാണ്, കോണ്ടിനെന്റൽ ലിറ്ററേച്ചറാണ്, ഇതൊക്കെയാണ്. കുറച്ച് രാഷ്ട്രീയവും കലർത്ത് പോയിട്ടുണ്ട്. അതിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. സ്വാതന്ത്ര്യ സമരം ആഞ്ഞ് അലയടിച്ചു കൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിൽ ഒരൊറ്റ ഒരുത്തനെങ്കിലും, വെളിവെള്ള ഒരുത്തനെങ്കിലും രാഷ്ട്രീയ ബോധമില്ലാതെ എഴുതാനോ പ്രവർത്തിക്കാനോ അക്കാലത്ത് കഴിയുമായിരുന്നില്ല. നിങ്ങൾക്കത് കൂടാതെ ഇന്ന് കഴിയാം. രാഷ്ട്രീയം പുച്ഛിച്ച് തള്ളാം. പക്ഷേ ആ കാലത്ത് ആ സമരത്തിൻ്റെ അകത്ത് ജീവിച്ചിരുന്ന ഞങ്ങൾ ചിലരെല്ലാം അതിൽ പ്രവർത്തകരായിട്ടുണ്ട്, ചിലർ പ്രവർത്തിക്കാതിരുന്നിട്ടുണ്ട്. ഭീരുത്വം കൊണ്ടാണെന്ന് വെച്ചോളൂ, ഞാൻ ആ കൂട്ടത്തിലെ ഒരാളാണ്. ഞാൻ ജയിലിൽ പോയിട്ടില്ല, ഭീരുത്വമാണ് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. പക്ഷേ എങ്കിലും ഒരു സമീപനം ഉണ്ടായിരുന്നു. അത് രാഷ്ട്രീയം വന്ന് കൂടിപ്പോയി. സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ സംഗതി ആകെ മാറി. ഞങ്ങൾ കലയെ ഇല്ലാത്തവരായി, ആവിഷ്കാര ഭംഗി ഇല്ല. അപ്പോൾ ഇന്നലേഖയിൽ എന്താ ആവിഷ്കാര ഭംഗിയാണ് ഉള്ളത്? നേരെ ഒരു കഥ, മലബാറിൽ നടന്ന ഒരു കഥ, നടന്നതെന്ന് തോന്നുന്ന ഒരു കഥ, അല്ലെങ്കിൽ നടക്കേണ്ടതായ ചില കാര്യങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് കെട്ടിച്ചമച്ച ഒരു കഥ, ഇതെല്ലാം ഉണ്ടായിരുന്നതിൽ. ധർമ്മരാജായും രാമരാജും അതിലെ കഥാപാത്രങ്ങളുടെ സൃഷ്ടി എന്നൊരു അത്ഭുതകരമാണ്. കലയുണ്ട്, പക്ഷെ ആ ഭാഷയോട് നിർപ്പുണ്ടായിരുന്നു. ഇതാണോ കേരളീയൻ സംസാരിക്കുന്ന ഭാഷയെന്ന് ചോദിച്ചു. വെറും നാട്ടും പുറത്തുകാരുടെ ഭാഷ ഞങ്ങൾ ഉപയോഗിച്ചപ്പോൾ അത് ജനങ്ങൾക്ക് ഇഷ്ടമുള്ളതായി തോന്നി. ഞങ്ങൾ എഴുതുന്ന ജനങ്ങൾ ഇഷ്ടപ്പെട്ടു. അത് കൃതജ്ഞതയോടുകൂടി ഞാൻ ഓർക്കുകയാണ്. ഈ നാട്ടും പുറത്തുകാരുടെ ഭാഷയിൽ നാട്ടും പുറത്തുകാരുടെ ജീവിതം, കൃഷിക്കാരൻ്റെ ജീവിതം, തൊഴിലാളിയുടെ ജീവിതം ശരിയാണ്. നിങ്ങൾ എന്തൊക്കെ കുറ്റം പറഞ്ഞു, ആ കുറ്റങ്ങളൊക്കെ ശിരസാ വഹിച്ചുകൊണ്ട് ഞങ്ങളെ മനസ്സിലാക്കണമെന്ന് ഈ ചെറുപ്പക്കാരോടൊരു അപേക്ഷ ഉണ്ട്. അതോടൊപ്പം ജീവിതത്തെ അവർ കണ്ടാൽ വേണ്ടില്ല എന്നും എനിക്കൊരപേക്ഷയുണ്ട്.
1: തകഴി ശിവശങ്കരപിള്ള നടത്തിയ പ്രഭാഷണമാണ് കേട്ടത്. മലയാള ചലച്ചിത്ര രംഗത്തെ പകരം വയ്ക്കാനില്ലാത്ത സംഗീത സംവിധായകനാണ് വി ദക്ഷിണാമൂർത്തി. 125 ചലച്ചിത്രങ്ങൾക്ക് അദ്ദേഹം സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട്. മികച്ച സംഗീത സംവിധായകനുള്ള കേരള സർക്കാരിൻ്റെ ചലച്ചിത്ര പുരസ്കാരം, ജെ സി ദാനിയൽ പുരസ്കാരം എന്നിവ നേടി. പല പ്രശസ്ത ഗായകരുടെയും സംഗീത സംവിധായകരുടെയും ഗുരു കൂടിയാണ് ദക്ഷിണാമൂർത്തി. തിരിഞ്ഞു നോക്കുമ്പോൾ തൻ്റെ സംഗീത ജീവിതയാത്രയെക്കുറിച്ച് ദക്ഷിണാമൂർത്തി.
2: എനിക്ക് എന്നെ പറ്റി എനിക്കൊരു ചിന്തയും ഒരു അറിവും ഇതൊക്കെ ഞാൻ വച്ച് മനസ്സിൽ നിന്നും വച്ചിട്ടുണ്ട്. ബാക്കിയിൽ ഉള്ളവർ പറയുന്നുണ്ട് സ്വാമി, അയ്യോ സ്വാമി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ യാതൊരു സ്വാമിയും ഇല്ല ഞാൻ എന്നുള്ളതാണ് എൻ്റെ പരിപൂർണ വിശ്വാസം. പക്ഷെ അതോടുകൂടെ അങ്ങനെ ചെന്നാൽ ഞാനങ്ങനെ മദ്രാസിൽ ചെന്നത് വാസ്തവത്തിൽ ഒരു 3-4 ട്യൂഷൻ വയ്ക്കാം, ഏതോ അവിടെ ഇവിടെ എന്തെങ്കിലും ഒരു കച്ചേരി കിട്ടിയാൽ പാടാം എന്നൊക്കെ പറഞ്ഞ് വെക്കത്തപ്പനെ ധ്യാനിച്ച് എൻ്റെ സർവത്ര അവിടെ അടിയറ വച്ചിട്ട് ഞാൻ മദ്രാസിന് പോയതാണ്. അപ്പോഴാണ് എനിക്ക് ആദ്യമായിട്ട് NC വസന്തകുലത്തിൻ്റെ ട്യൂഷൻ കിട്ടിയത്. അങ്ങനെ ഇരുന്ന് പി ലീലയുടെ അച്ഛൻ ഒന്ന് പറഞ്ഞു, ആ തേടിയ വള്ളി കാലേ ചുറ്റി എന്നൊക്കെ പറഞ്ഞ് എനിക്കൊരു എൻ്റെ മകളെ പഠിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ട്യൂഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ അഭയദേവും കോഷി സാറ്, പിന്നെ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ, പിന്നെ യേശുദാസൻ്റെ ഫാദർ അഗസ്റ്റിൻ ജോസഫ് എല്ലാവരുമായിട്ട് എൻ്റെ വീട്ടിൽ വന്ന് സ്വാമി നല്ലതങ്ക എന്നൊരു പടം എടുക്കുന്നുണ്ട്, അതിന് സ്വാമി ഒരു കഥവ് തുറക്കുന്ന വിരുത്തം ഞങ്ങൾക്ക് ചെയ്തു തരണം എന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ സിനിമയ്ക്ക് അതൊന്നുമില്ല, സ്വാമി അങ്ങ് ഇട്ടാൽ മതി, ഞങ്ങൾക്ക് കഥവ് തുറക്കണം അത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. എന്നെ ശംഭവോ ഞാൻ കാൺമതെന്താണിതം അടയുകയോ മൽക്കവാടങ്ങളയ്യോ എന്നാണ് എൻ്റെ സാഹിത്യം. ഓ എന്നാൽ ശരി ഞാനിടാം എന്നും പറഞ്ഞ ആ വിരുത്തം ആണ് ആദ്യമായിട്ട് ഞാൻ ഇട്ടത്. അതിനുശേഷം എൻ്റെ ഈ കവാടം തുറന്നിരിക്കുകയാണ്, പിന്നെ ഇതുവരെ അടച്ചിട്ടില്ല. വെക്കത്തപ്പം ചെയ്തതാ.
3: ആ അത് പാടി തരായിരുന്നു?
2: പാടിയത് പീലിയില്ല. അതെ, പാടിയത് പീലിയില്ല. അതിലവസാനം മണ്ണായൻ പിഞ്ചു പൈതങ്ങൾ വയറുപൊരിഞ്ഞ് ആർത്തരാകുന്നു, അവർക്കൊന്നുണ്ണാനൊക്കില്ല എന്നോ, കഥകിതു ജഗദീശ തുറക്കില്ല എന്നോ എന്നൊരു വിളിയുണ്ട്. അപ്പോൾ കഥ തുറക്കുകയും ചെയ്യും. അതാണ് പിക്ചറി ശേഷം. അന്ന് തുറന്നിട്ട കഥവ് ഇന്ന് വരെ അടച്ചിട്ടില്ല വെക്കത്തപ്പൻ.
3: ഈ രാഗമാലിക ചെയ്യുന്ന പാട്ടുകൾക്ക് സ്വാമി സാധാരണ ഒരുപാട് രാഗമാലികൾ ചെയ്തിട്ടുണ്ടല്ലോ.
2: ഉണ്ട്.
3: അതിനെ തിരഞ്ഞെടുക്കുന്ന രാഗങ്ങളുടെ അടുക്കിനെ പറ്റി അങ്ങയുടെ അഭിപ്രായം എന്താണ്?
2: അടുക്കെന്നും പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല.
3: ഒരു പ്രത്യേക രാഗം കഴിഞ്ഞ്
2: അതെ
3: അടുത്ത് വേറൊരു രാഗം എടുക്കുമ്പോൾ അത് തമ്മിലുള്ള ബന്ധത്തെ പറ്റി,
2: ബന്ധത്തെ ചോദിച്ചാൽ നിവൃത്തിയുള്ളിടത്തോളം ഞാനിപ്പോൾ രാഗം ഒരു രാഗമാലിക ഇടുകയാണെന്നുണ്ടെങ്കിൽ സ്വപ്നങ്ങളിൽ നിന്നെടുത്തോളൂ.
3: അതെ.
2: അപ്പോൾ ഈ സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അതിപ്പോൾ നമ്മൾ ശങ്കാനയിലിട്ടു. അപ്പോൾ അതിൻ്റെ സ്വരങ്ങളൊക്കെ ഉണ്ടല്ലോ നമുക്കറിയാം, ഏറെക്കുറെ അതിൻ്റെ സ്വരങ്ങളുടെ ശുദ്ധമധ്യമം അങ്ങനെ മാതിരിയുള്ള ഇത് വരുമ്പോൾ അതിന് അത് കാതിൽ കേട്ട് കഴിഞ്ഞാൽ ഉടനെ അതിന് കുറച്ചുകൂടെ പ്രതീകമായി വേറൊരു പ്രതീകമായിട്ട് കാതിൽ മുഴക്കണം എന്നുണ്ടെങ്കിൽ ഒരു പ്രതിമധ്യമ രാഗം മനസ്സിൽ കൊടുത്താൽ ചിലപ്പോൾ അത് ശരിക്കും ടക്കെന്നും പറഞ്ഞ് പിടിച്ചോളൂ.
3: ആ രാഗമായിട്ട് ബന്ധമില്ലാത്ത
2: വേറൊരു രാഗം അങ്ങനെ ചെയ്തു വന്നാൽ തീർച്ചയായിട്ടും ഒരു രാഗമാലിക നമ്മൾ പാടുമ്പോൾ കേൾക്കുന്നവർക്ക് കുറച്ചുകൂടെ ഒരു ആസ്വാദന സുഖം കൂടുതലായിട്ട് കിട്ടും.
3: അതെ അതെ,
2: അത് തീർച്ചയാണ്. എന്ന് വെച്ചാൽ അങ്ങനെ ഇപ്പോൾ സാധാരണ ഇപ്പോൾ നമ്മൾ കച്ചേരിക്ക് തന്നെ ഒരു കച്ചേരി പാട്ട് കച്ചേരി തന്നെ ഉണ്ട്. ആ പാട്ട് കച്ചേരിക്ക് തന്നെ ഇപ്പോൾ ഒരു അന്തർഗാന്ധാരം, ഒരു ശുദ്ധമധ്യമം, ശുദ്ധമധ്യമം തന്നെ ആയിക്കോട്ടെ അതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ അന്തർഗാന്ധാരം, ശുദ്ധമധ്യമം, ചതുശ്ശു ഋഷഭം, ചതുശ്രുത ഋഷഭം എന്നൊക്കെ പറഞ്ഞ ഒരു പാട്ട് പാടുക എന്ന് വെച്ചോളൂ. ആ പാട്ട് കഴിഞ്ഞ ഉടനെ ഒരു ശുദ്ധ ഋഷഭം, ഒരു സാധാരണ ഗാന്ധാരം, ശുദ്ധമധ്യമം, ശുദ്ധയുതം, കൈശീനഷാകെന്നും പറഞ്ഞ ഒരു രാഗം നമ്മൾ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഉടനെ നമ്മളെ വേറൊരു സ്ഥലത്ത് കൂട്ടി ഇരുത്തുന്ന പോലെ സുഖം, ഒരു സുഖം കിട്ടുന്ന പോലെ ഒരു ഫീലിംഗ് തന്നെ ഉണ്ടാകും. അതുകൊണ്ട് അതിന് തക്കതായിട്ടുള്ള രാഗങ്ങളെ നമ്മൾ സെലക്ട് ചെയ്യുന്നില്ല. അത് കഴിഞ്ഞാൽ ഉടനെ ശുദ്ധമധ്യം കഴിഞ്ഞാൽ പ്രതിമധ്യം, സാധാരണ ഗാന്ധാരമാണെ അന്തർഗാന്ധാരം.
3: ഈ സ്വപ്നങ്ങളെന്ന് പറഞ്ഞ പാട്ടില്ലേ,
2: അതെ,
3: അതിനകത്ത് അങ്ങും പാടിയിട്ടുണ്ടെന്ന് തോന്നുന്നു.
2: അവസാനം അതെ, ഒരു ഈ മ്യൂസിക് ഡയറക്ടേഴ്സ് എല്ലാവരും വന്ന് പാടണമെന്ന് പറഞ്ഞു. സ്വപ്നങ്ങൾ സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ, സ്വപ്നങ്ങൾ സ്വപ്നങ്ങളിൽ നിങ്ങൾ

0: ഇല്ലെങ്കിൽ നിശ്ചലം ശൂന്യമീ ലോകം സ്വപ്നങ്ങൾ.
1: സ്വാമി പാട്ടുകൾ എഴുതി ട്യൂൺ ചെയ്യുന്നുണ്ട് ഇപ്പോഴേ.
0: അതെ,
1: ട്യൂൺ ചെയ്ത ശേഷം പാട്ട് ചെയ്യാറുണ്ട്.
0: അതെ,
1: ഇതിൽ അങ്ങേക്ക് താല്പര്യമുള്ളത് എതിനോടാണ്?
0: എനിക്ക് താല്പര്യം വാസ്തവത്തിൽ പാട്ട് എഴുതിയതിന് ശേഷം ട്യൂൺ ചെയ്യുന്നതാണ്. കാരണം ഞാനിതുവരെ അതേ ചെയ്തിട്ടുള്ളൂ. ഒരു സിനിമയ്ക്ക് ട്യൂൺ വേണം, അല്ലെങ്കിൽ വേറെ ഒരു പാട്ടിന് ട്യൂൺ വേണം എന്ന് പറയുമ്പോൾ അതിനൊരു തന്നെന്നാ പറഞ്ഞിട്ട് ഇതുവരെ ട്യൂൺ ചെയ്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ, സിനിമാ പാട്ടി തന്നെ പറയുകയാണ്, ഞാനെപ്പോഴും ഈ പാട്ട് എഴുതുന്ന ആൾക്ക് 60% മാർക്ക് കൊടുക്കും. കാരണം നമ്മുടെ സംഗീതമല്ല മുഴച്ച് നിൽക്കേണ്ടത്, നമ്മുടെ സംഗീതം മുഴച്ച് നിൽക്കേണ്ടതല്ല എന്ന് പറയുന്നില്ല, എന്നാലും ആ സാഹിത്യത്തിന് നമ്മൾ എഴുതാനുള്ള ആ അവർക്ക് സാഹിത്യകാരന്മാർക്ക് നമ്മൾ ആ 60% കൊടുത്താൽ അവരുടെ മനോഭാവം കംപ്ലീറ്റായിട്ട് അവർക്കതിൽ വരുത്താൻ സാധിക്കും. അതിപ്പോൾ ഏത് റിതമിലിടുന്നു, ഏത് പ്ലാനിൽ കൊണ്ടുവരുന്നു. ചിലപ്പോൾ ചില സാഹിത്യം ചില സ്ഥലത്ത് വരുമ്പോൾ മധ്യമകാലത്തിൽ കൂടെ പറഞ്ഞാൽ ചിലപ്പോൾ കറക്റ്റായിട്ട് ആ സ്ഥലത്ത് വന്ന് നിൽക്കും.

നിർവഹണം ദിലീപ് എം കെ, ടേപ്പ് ലൈബ്രറി സഹായം സംഗീത പ്രദീപ്, അശ്വതി പ്രദീപ്, ഗ്രീഷ്മ എസ്, ഗായത്രി രാകേഷ്, ഷർജിത ജെ എ, ആര്യ രാജേഷ്, സ്നേഹ രഞ്ജിത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് എൻ ജെ ജോഷിലാൽ.

മൊഴി ഉറവകൾ ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ച് ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നുള്ള പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി.

0: സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.
1: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
2: മായാമുദ്രകൾ,
3: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
4: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
5: ജൂൾസ് വെർനെ എഴുതിയ നോവൽ ലോകം ചുറ്റിയ 80 ദിവസങ്ങൾ. രചന ജേക്കബ് എബ്രഹാം.
2: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.

ആകാശവാണി സമയം 5 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഈ ഗാനം യേശുദാസ് പാടിയത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിന് വേണ്ടി വരികൾ എഴുതിയത് ബിജു തിരുമല, ഈണമിട്ടത് ജെറി അമൽദേവ്.

ഇനി ഒഴിവുകാലം എന്ന ചിത്രത്തിന് വേണ്ടി കെ ജയകുമാർ എഴുതി, ജോൺസൺ ഈണമിട്ട് യേശുദാസും എസ് ജാനകിയും ചേർന്ന് പാടിയ ഈ ഗാനം കേൾക്കും.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 6:40 കേൾക്കാം. ആകാശവാണി ഭക്തിഗാനങ്ങൾ.
1: ഭക്തിഗാനങ്ങളിൽ ഇന്ന് ദലീമ, രാജലക്ഷ്മി എന്നിവർ പാടുന്ന ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ദലീമ ആലപിക്കുന്നു, പാപഭാരവുമായി യേശുവിനരികിൽ.

0: ദലീമ, രാജലക്ഷ്മി എന്നിവർ പാടിയ ഭക്തിഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: ആകാശവാണി അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഇന്ന് 6 മണിക്ക് പദ്ധതികൾ ജനനമയ്ക്ക് കയർ ഉദ്യമി യോജന, 6:10 കണ്ണൂർ ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 വയലും വീടും, വനാമി ചെമ്മീൻ കൃഷി, അറിയേണ്ട കാര്യങ്ങൾ, അനുസൃതനുമായി അഭിമുഖം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി, 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, 7:35 മലയാളത്തിൽ വാർത്തകൾ, 7:35 യുവാണി, 8:00 നാട്ടുചിന്ത്, കോട്ടവട്ടം തങ്കപ്പനം സംഘം അവതരിപ്പിക്കുന്ന നാടൻ പാട്ടുകൾ, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധാൻ യോജന, 8:30 വാർത്താ ബുള്ളറ്റിൻ, 9:15 പണ്ട് 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം.

0: 2026 എട്ടാം ദിവസം കൊച്ചി നിലയം അവതരിപ്പിക്കുന്നു കടങ്കഥയിലെ വിരുന്നുകാരൻ. രചന മുഹമ്മദ് റോഷൻ, സംവിധാനം എം വി ശശികുമാർ, എൻ എസ് ജയമോഹൻ. പശ്ചാത്തല ശബ്ദവിന്യാസം കൈലാസ് മേനോൻ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ മോഹൻലാൽ, മാലപാർവതി, ശിവദ, മുത്തുമണി, അതിഥി രവി. 10:30 സൺഡേ സെലക്ഷൻ, 11:00 സുഭാഷിതം പുറപ്രക്ഷേപണം. 11:10 മുതൽ FM ഗോൾഡിലെ പരിപാടികൾ. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ സുഭാഷിതം അവതരിപ്പിക്കുന്നത് അഡ്വക്കേറ്റ് സിന്ധു ഗോപാലകൃഷ്ണൻ. 6:00 ഉഷ മലരി, ബാലാമണിയമ്മയുടെ വന്ദനം എന്ന കവിത ആലാപനം അപൂർവ സുനിൽ. 6:15 ഉദയഗീതം, പി ഉണ്ണികൃഷ്ണൻ പാടിയത്. 6:30 പ്രഭാത പേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7:00 മുതൽ 8:00 വരെ പുലർവെട്ടം, കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജുവലേഴ്സ് ചരിത്രത്തിൽ ഇന്ന് ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം, കാലം സാക്ഷി, ഗ്രാമകേരളം നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 7:25 മലയാളത്തിൽ വാർത്തകൾ. 8:30 നോവൽ സഞ്ചാരം, ഉറുവെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 21 ഭാഗം. 8:35 സ്മൃതി മഥനം, 8:45 യോഗ സൗഖ്യം, 9:00 വാർത്താ തരംഗിണി. 9:15 ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങൾ, സംസ്ഥാന ദുരന്ത നിവാരണ സെൻ്ററിൻ്റെ മുൻ മേധാവി ഡോക്ടർ കെ ജി താര പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. 10:15 രാഗാമൃതം, ഗായത്രി നന്ദന പി എ പാടുന്ന കൃതികൾ. എൽ മഞ്ജുള രാജേഷ് വയലൻ, മാവേലിക്കര ആർ വി രാജേഷ് മൃദംഗം. 11:02 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. 12:00 ചലച്ചിത്ര ഗാനങ്ങൾ, 12:20 ലളിത ഗാനങ്ങൾ, ലക്ഷ്മി ജയൻ പാടിയത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര, പുരുഷന്മാരിലെ വന്ധ്യത, ഡോക്ടർ അരവിന്ദ് എസ് ഗണപത് സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 എട്ടാം ദിവസം പുനഃപ്രക്ഷേപണം. 2:15 തുടർനാടകം, ദസ്തോവസ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന നോവലിൻ്റെ ശബ്ദരൂപം 22 ഭാഗം, നാടക ആവിഷ്കാരം ഡോക്ടർ എം രാജീവ് കുമാർ. 2:30 ഉമംഗ് ZET സ്പോൺസേർഡ് പരിപാടി. 3:00 ഗാനോപഹാരം. 4:00 രവിവാസരി അഖില ഭാരതീയ സംഗീത സഭ. വിവേക് സോനാൽ അവതരിപ്പിച്ച പുല്ലാങ്കുഴൽ കച്ചേരിയുടെ ശബ്ദലേഖനം കേൾക്കാം. 5:00 അക്ഷരശ്ലോകം, കടയ്ക്കൽ പാലാഴി അക്ഷരശ്ലോക സമിതി അവതരിപ്പിക്കുന്നു. 5:30 ചലച്ചിത്ര ഗാനം. 5:45 പുരാണ പാരായണം, രുക്മിണി രാമകൃഷ്ണൻ പാരായണം ചെയ്തത്. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, സുകന്യ സമൃദ്ധി യോജന. 6:10 കൊല്ലം ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 വയലും വീടും, സമ്മിശ്ര കൃഷിയുടെ വഴിയിൽ പുഷ്പകുമാർ ജയുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, കമ്പോള വില നിലവാരം. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 മായാമുദ്രകൾ, ജൂൾസ് വെർണ എഴുതിയ നോവൽ ലോകം ചുറ്റിയ 80 ദിവസങ്ങൾ. 8:00 ഹലോ ഡോക്ടർ, മോണരോഗങ്ങളും ദന്ത സംരക്ഷണവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് ഡോക്ടർ സൈമൺ മോറിസൺ മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തിരഞ്ഞെടുത്ത ഭാഗങ്ങൾ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, സ്കീം ഓഫ് റെസിഡൻഷ്യൽ എഡ്യൂക്കേഷൻ ഫോർ സ്റ്റുഡൻസ് ഇൻ ഹൈസ്കൂൾ ഇൻ ടാർഗറ്റഡ് ഏരിയാസ് ശ്രേഷ്ഠ. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം, മനുഷ്യനിലെ ദഹന വ്യവസ്ഥ, വത്സമ്മ വി വി സംസാരിക്കുന്നു. 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 9 ദിവസം റേഡിയോ നാടകോത്സവം ഒരു അവലോകനം. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 സുഭാഷിതം. 11:10 മുതൽ FM ഗോൾഡിലെ പരിപാടികൾ. കാലാവസ്ഥ, തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടി മഴയോ ഉണ്ടാവാൻ സാധ്യത. നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപം 24.7 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപം 25.2 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. കയർ ഉദ്യമി യോജന.
2: കയർ വ്യവസായത്തിന്റെ സുഗമമായ നടത്തിപ്പിനും വളർച്ചയ്ക്കുമായി കേന്ദ്ര സർക്കാർ ചെറുകിട വ്യവസായ മന്ത്രാലയത്തിനു കീഴിൽ

0: നടപ്പാക്കുന്ന പദ്ധതിയാണ് കയർ ഉദ്യമി യോജന. ഇതൊരു വായ്പാ അധിഷ്ഠിത സബ്സിഡി പദ്ധതിയാണ്. ഈ പദ്ധതി പ്രകാരം ഗ്രാമപ്രദേശങ്ങളിലെ സ്ത്രീകൾക്കും മറ്റ് ദുർബല വിഭാഗത്തിൽപ്പെട്ടവർക്കും തൊഴിലവസരങ്ങൾ വർദ്ധിക്കും. അഖിലേന്ത്യ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ നടത്തിപ്പ് ചുമതല കയർ ബോർഡിനാണ്. സംസ്ഥാന അടിസ്ഥാനത്തിലാവട്ടെ, കയർ ബോർഡിൻ്റെ പ്രാദേശിക ഓഫീസുകൾ, കയർ പ്രോജക്റ്റ് ഓഫീസുകൾ, ബാങ്കുകൾ എന്നിവയാണ് പദ്ധതിയുടെ ചുമതല വഹിക്കുന്നത്. കയറിൻ്റെയും അനുബന്ധ വസ്തുക്കളുടെയും ഉത്പാദന സംസ്കരണ ഘട്ടങ്ങൾ ആധുനികവൽക്കരിക്കുന്നത് വഴി ഈ മേഖലയാകെ ആധുനികവൽക്കരിക്കുക, ചകിരിച്ചോറിൻ്റെ ഉപയോഗത്തിലൂടെ വരുമാനമുണ്ടാക്കുക, ചകിരിനാരുൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുടെ ഉത്പാദനം വർദ്ധിപ്പിക്കുക, പാഴ്വസ്തുക്കളിൽ നിന്ന് ധനസമ്പാദനത്തിനുള്ള മാർഗങ്ങൾ ഉരുത്തിരിച്ചെടുക്കുക എന്നിവയാണ് ഈ പദ്ധതിയിൽ ലക്ഷ്യം വയ്ക്കുന്നത്. ഇതുവഴി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന വിവിധ സ്കീമുകളുടെ ചെലവ് പരമാവധി 10 ലക്ഷം രൂപ വരെ കോമ്പസിറ്റ് വായ്പയായി ആണ് ധനകാര്യ സ്ഥാപനങ്ങൾ നൽകേണ്ടത്. ഗുണഭോക്താവിൻ്റെ വിഹിതം 5%, 55% ബാങ്ക് വായ്പ, 40% സർക്കാർ സബ്സിഡി എന്നിങ്ങനെയാണ് നൽകുന്നത്. 18 വയസ്സിനു മുകളിൽ പ്രായമായ വ്യക്തികൾ, കമ്പനികൾ, സ്വയം സഹായ സംഘങ്ങൾ, സർക്കാർ ഇതര സ്ഥാപനങ്ങൾ, കയർ സഹകരണ യൂണിറ്റുകൾ, സംഘടിത ബാധ്യതയുള്ള ഗ്രൂപ്പുകൾ, ചാരിറ്റബിൾ സംഘടനകൾ എന്നിവയ്ക്കെല്ലാം ഈ പദ്ധതിയിൽ ചേരാം. വ്യക്തികളുടെ വരുമാനം ധനസഹായം ലഭിക്കുന്നതിന് തടസ്സമല്ല. ചകിരിനാര്, ചകിരി നൂൽ എന്നിവ പോലെയുള്ള കയർ ഉൽപ്പന്നങ്ങൾക്ക് മാത്രമേ ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ. അപേക്ഷയോടൊപ്പം ഇനി പറയുന്ന രേഖകൾ സമർപ്പിക്കണം: യൂണിറ്റ് ആരംഭിക്കുന്ന സ്ഥലത്തിൻ്റെ രേഖകൾ, കയർ വ്യവസായത്തിലുള്ള പരിചയ സർട്ടിഫിക്കറ്റ്, കയർ ബോർഡിൽ നിന്ന് ലഭിച്ച പരിശീലന സർട്ടിഫിക്കറ്റ്, വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഉപകരണങ്ങളുടെ പ്രൊഫോമ ഇൻവോയ്സ്, ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന MSME EM പാർട്ട് 2 എക്നോളജ്മെൻറ്റ്, ചാർട്ടേഡ് എഞ്ചിനീയർ സർട്ടിഫൈ ചെയ്ത വർക്ക് ഷെഡിൻ്റെ പ്ലാനും എസ്റ്റിമേറ്റും, ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതിയുടെ റിപ്പോർട്ട്, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റ്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: പ്രിയ ശ്രോതാക്കളെ, ഹലോ ആകാശവാണി തത്സമയ ഫോണിൽ പരിപാടിയിൽ പാമ്പുകടിയും സുരക്ഷാ മുൻകരുതലുകളും എന്ന വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ബയോഡൈവേഴ്സിറ്റി സെൽ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഫോറസ്റ്റ് മുഹമ്മദ് അൻവർ മറുപടി നൽകുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ നാളെ രാവിലെ 11:05 മുതൽ 12 വരെ വിളിക്കുക. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9495565321, 9496596321. ഓർക്കുക, ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:05 മുതൽ 12 വരെ. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: This is Akashvani, the news read by Subhadra Ramachandran. Prime Minister Narendra Modi arrived in Gothenburg, Sweden this evening on the third leg of his five-nation tour after concluding his visit to the Netherlands. He was received at the airport by the Swedish Prime Minister Ulf Kristersson. During his two-day visit to Sweden, Mr. Modi will hold bilateral talks with his Swedish counterpart and review the entire gamut of bilateral relations. The two sides are also expected to explore new avenues of cooperation in trade, green transition, artificial intelligence, emerging technologies, startups, resilient supply chains, defense, space, climate action, and people-to-people ties. The two prime ministers will also jointly address the European Round Table for Industry, a leading pan-European

0: യും അധ്യക്ഷന്മാർക്ക് ദുരന്ത നിവാരണ പരിശീലന ക്ലാസുകൾ നൽകും. മൺസൂൺ ആക്ഷൻ പ്ലാൻ രൂപീകരിക്കാനും വിവിധ അംഗീകൃത സന്നദ്ധ സംഘടനകളെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ പരിശീലനം നൽകി ഉൾപ്പെടുത്താനും തീരുമാനിച്ചിട്ടുണ്ട്. ജില്ലയിൽ വേനൽക്കാല പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രവർത്തനങ്ങളും യോഗം വിലയിരുത്തി. ദുരന്ത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകളുടെ റിപ്പോർട്ടുകൾ യോഗത്തിൽ ചർച്ച ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ അധ്യക്ഷനായി. ജില്ലാ ശുചിത്വ മിഷൻ ഗ്രീൻ ബട്ടൺ ഹരിത നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സംഘടിപ്പിച്ച ക്ലിക്ക് കണിക്കൊന്ന മൊബൈൽ ഫോട്ടോഗ്രാഫി മത്സരത്തിന്റെ ഫലം പ്രഖ്യാപിച്ചു. ബക്കളം സ്വദേശി എം കെ ശ്രീഹരിക്കാണ് ഒന്നാം സ്ഥാനം. ചേപ്പറമ്പ് സ്വദേശി എം സിന്ധു രണ്ടാം സ്ഥാനവും കോട്ടയംപൊയിൽ സ്വദേശി ബിപിൻ ചന്ദ് മൂന്നാം സ്ഥാനവും നേടി. കണ്ണൂർ ജില്ലയിൽ നിന്നും മറ്റ് ജില്ലകളിൽ നിന്നുമായി 50-ലധികം എൻട്രികളാണ് ലഭിച്ചത്. വിജയികൾക്ക് യഥാക്രമം 3000, 2000, 1000 രൂപ ക്യാഷ് പ്രൈസും പ്രശസ്തി പത്രവും ലഭിക്കും. ഗർഭാശയകള ക്യാൻസർ പ്രതിരോധിക്കുന്നതിന് 14 വയസ്സ് പൂർത്തിയായ പെൺകുട്ടികൾക്ക് ആരോഗ്യ കേന്ദ്രങ്ങളിലൂടെ നൽകുന്ന HPV വാക്സിൻ ഈ മാസം 30 വരെ നടക്കും. ജില്ലയിലെ 23,512 കുട്ടികളിൽ 8,400 പേർ നേരിട്ട് ആരോഗ്യ കേന്ദ്രങ്ങളിലെത്തി വാക്സിൻ സ്വീകരിച്ചു. മെയ് 31 വാക്സിൻ നൽകാനുള്ള സജ്ജീകരണങ്ങൾ ജില്ലയിലെ 112 ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 14 വയസ്സ് മുതൽ 15 വയസ്സും 3 മാസവുമായ പെൺകുട്ടികൾക്ക് വാക്സിൻ എടുക്കാം. വയസ്സ് തെളിയിക്കുന്നതിന് ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള ആധികാരിക രേഖകൾ ഉപയോഗിക്കാം. വാക്സിൻ ലഭ്യമാകുന്ന തീയതിയും സമയവും അടുത്തുള്ള ആരോഗ്യ പ്രവർത്തകരിൽ നിന്ന് മുൻകൂട്ടി മനസ്സിലാക്കി മെയ് 31 തന്നെ വാക്സിൻ സ്വീകരിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നുള്ള ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനം പൂർത്തിയായി. ഫ്ലൈയദീൽ എയർലൈൻസ് ആണ് ഇത്തവണ ഹജ്ജ് സർവീസ് നടത്തിയത്. 348 തീർത്ഥാടകരുമായാണ് അവസാന ഹജ്ജ് വിമാനം കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ടത്. ഇതോടെ ഹജ്ജ് ക്യാമ്പും സമാപിച്ചു. ഈ മാസം 6 മുതൽ 4,519 തീർത്ഥാടകരാണ് ഹജ്ജ് കർമ്മത്തിനായി കണ്ണൂരിൽ നിന്ന് യാത്ര പോയത്. ജിദ്ദയിലേക്ക് 13 സർവീസുകൾ ഫ്ലൈയദീൽ എയർലൈൻസ് നടത്തി. ഹജ്ജ് ക്യാമ്പിന്റെ സമാപന ചടങ്ങ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ഉദ്ഘാടനം ചെയ്തു. ആകാശവാണി കണ്ണൂർ നിലയത്തിന്റെ 35 വാർഷികം സമുചിതമായി ആഘോഷിച്ചു. ആകാശവാണി കോമ്പൗണ്ടിൽ നടന്ന പരിപാടി കണ്ണൂർ VK കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വുമൻസ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ KT ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ നിലയം മേധാവി എം ചന്ദ്രബാബു അധ്യക്ഷനായി. കണ്ണൂർ നിലയത്തിൽ നിലവിൽ സേവനമനുഷ്ഠിക്കുന്നതും നേരത്തെ സേവനമനുഷ്ഠിച്ചവരുമായ വിരമിക്കുന്ന KV ശരത്ചന്ദ്രൻ, ഇ ബാലകൃഷ്ണൻ, മനോജ് വായോത്ത്, കെ ശശി, PV ബാബുരാജ്, VV പ്രേമരാജൻ, ഗീതാജയ നായർ, PE ആനന്ദൻ, PP സതീശൻ, സി രാഘവൻ എന്നിവരെ ചടങ്ങിൽ വെച്ച് പ്രിൻസിപ്പൽ ആദരിച്ചു. തുടർന്ന് ആകാശവാണി ജീവനക്കാരുടെയും കുടുംബാംഗങ്ങളുടെയും കലാകാരന്മാരുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറി. ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി കണ്ണൂർ പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സർവ് മഴ സംഘടിപ്പിച്ചു. കണ്ണൂരിൽ നടക്കുന്ന ജേർണലിസ്റ്റ് വോളിബോളിന്റെ മുന്നോടിയായാണ് സർവ് മഴ സംഘടിപ്പിച്ചത്. ടാസ്ക് മക്രേരി ഗ്രൗണ്ടിൽ എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിജു ഉദ്ഘാടനം ചെയ്തു. പ്രസ് ക്ലബ് പ്രസിഡന്റ് സി സുനിൽകുമാർ അധ്യക്ഷനായി. കണ്ണൂർ സർവകലാശാലയുടെ 2024-25 വർഷത്തെ നാഷണൽ സർവീസ് സ്കീം അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച പ്രോഗ്രാം ഓഫീസർമാരായി കാഞ്ഞങ്ങാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ഡോക്ടർ KV വിനീഷ് കുമാർ, കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വിമൻസ് കോളേജിലെ ഡോക്ടർ KP നിധീഷ്, പയ്യന്നൂർ കോളേജിലെ ഡോക്ടർ TV സുരേഖ, പനമരം WMO ഇമാം ഗസാലി ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ MA ഷെറീന, മട്ടന്നൂർ പഴശ്ശിരാജ NSS കോളേജിലെ MA ജസീക സുധീർ എന്നിവർ അർഹരായി.
1: കണ്ണൂർ ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി കണ്ണൂർ പ്രതിനിധി KO ശശിധരൻ.

0: ഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
4: ഇന്ന് വൈകിട്ട് 6:30 വയലും വീടും പരിപാടിയിൽ വനാമി ചെമ്മീൻ കൃഷി, അറിയേണ്ട കാര്യങ്ങൾ, അനുസൃതനുമായി അഭിമുഖം, തുടർന്ന് നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 6:30 വയലും വീടും പരിപാടി. രാത്രി 8 മണിക്ക് നാട്ടുചിന്ത്, കോട്ടവട്ടം തങ്കപ്പന സംഘം അവതരിപ്പിക്കുന്ന നാടൻ പാട്ടുകൾ കേൾക്കാം ഇന്ന് രാത്രി 8 മണിക്ക്. ഇന്ന് രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 8ാം ദിവസം കൊച്ചി നിലയം അവതരിപ്പിക്കുന്നു കടം കഥയിലെ വിരുന്നുകാർ. രചന മുഹമ്മദ് റോഷൻ, സംവിധാനം MV ശശികുമാർ, NS ജയമോഹൻ, പശ്ചാത്തല ശബ്ദവിന്യാസം കൈലാസ് മേനോൻ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ മോഹൻലാൽ, മാലപാർവതി, ശിവദ, മുത്തുമണി, അതിഥി രവി തുടങ്ങിയവർ. രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 8ാം ദിവസം.

നാളെ രാവിലെ 9:15 ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങൾ. ഈ പരിപാടിയിൽ സംസ്ഥാന ദുരന്ത നിവാരണ സെൻ്ററിൻ്റെ മുൻ മേധാവി ഡോക്ടർ കെ ജി താര പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം നാളെ രാവിലെ 9:15.

പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര

നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ പുരുഷന്മാരിലെ വന്ധ്യത ഈ വിഷയത്തിൽ ഡോക്ടർ ഗണപത് എസ് ഗണപത് സംസാരിക്കുന്നു. ക്ഷമിക്കണം, ഡോക്ടർ അരവിന്ദ് എസ് ഗണപത് സംസാരിക്കുന്നു നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ. നാളെ ഉച്ചതിരിഞ്ഞ് 2:15 തുടർനാടകം കേൾക്കാം. ഡസ്തോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന നോവലിൻ്റെ ശബ്ദരൂപം 22-ാം ഭാഗം. നാടകാവിഷ്കാരം ഡോക്ടർ എം രാജീവ് കുമാർ. നാളെ ഉച്ചയ്ക്ക് 2:15.

നാളെ വൈകിട്ട് 5:50 വയലും വീടും പരിപാടിയിൽ സമ്മിശ്ര കൃഷിയുടെ വഴി പുഷ്പകുമാർ ജയുമായി അഭിമുഖം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. നാളെ വൈകിട്ട് 6:50 വയലും വീടും പരിപാടി.

0: നാളെ രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 9-ാം ദിവസം പരിപാടിയിൽ റേഡിയോ നാടകോത്സവം 2026 അവലോകനം കേൾക്കാം. നാളെ രാത്രി 9:30. ഇപ്പോൾ സമയം 6 കഴിഞ്ഞ് 19:50. അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിറിലെ
1: ആകാശവാണി സംപ്രതി വാർത്താ ശ്രൂയന്താം പ്രവാചക പുനീത ത്രിപാഠി. ആദൌ മുഖ്യ വാർത്താ.
2: പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡൻ ദേശസ്യ ദ്വിദിവസീയ യാത്രയാം ഗോഥെൻബർഗ് നഗരം സമ്പ്രാപ്തവാൻ. സഹ സ്വീഡൻ ദേശസ്യ പ്രധാനമന്ത്രിണ ഉൽഫ് ക്രിസ്റ്റർസൻ ഇത്യനേന സഹ വ്യാപാര ഹരിത പരിവർത്തന AI തഥാ രക്ഷാക്ഷേത്രേഷു സഹകാരസ്യ സമീക്ഷയൈ വാർത്താലാപം കരിഷ്യതി. ഭാരത നെതർലാൻഡ്സ് ദേശൌ ദ്വൈപാക്ഷിക സംബന്ധാൻ സാമരിക സഹഭാഗിത്വേന വർദ്ധിതവന്തൌ. പ്രമുഖേഷു ക്ഷേത്രേഷു സഹയോഗം സുദൃഢം കർത്തും 17 സന്ധിപത്രേഷു ഹസ്താക്ഷരിതവന്തൌ. ഹോർമുജ് ജലസന്ധൌ വാണിജ്യിക നൌകായാനസ്യോപരി ആക്രമണാനി അസ്വീകാര്യാനി ഇതി ഭാരതേന നിന്ദിതം.

0: ആരുമായും ഷെയർ ചെയ്യരുത്. RBI പറയുന്നു, അറിവ് നേടും അത് പ്രാവർത്തികമാക്കും.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി VD സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിമാരുടെ പട്ടിക പ്രഖ്യാപിച്ചു. പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയ്ക്കൊരുങ്ങി തലസ്ഥാന നഗരി. നഗരത്തിൽ നാളെ രാവിലെ മുതൽ ഗതാഗത നിയന്ത്രണം. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡനിലെത്തി. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ഹ്രസ്വകാല ഹജ്ജ് പാക്കേജിന് കീഴിലുള്ള ആദ്യ വിമാനം കേന്ദ്രസഹമന്ത്രി ജോർജ് കുര്യൻ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ പഞ്ചാബ് കിങ്സിന് 223 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി VD സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മുഖ്യമന്ത്രിയടക്കം 21 മന്ത്രിമാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ശ്രീ VD സതീശൻ മന്ത്രിമാരുടെ പട്ടിക ലോക്ഭവനിലെത്തി ഗവർണർക്ക് കൈമാറി. സംസ്ഥാനത്ത് പുതിയ മന്ത്രിമാരുടെ പട്ടിക നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ കണ്ടോൺമെന്റ് ഹൌസിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറാകും. ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറാകും. രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, PC വിഷ്ണുനാഥ്, ബിന്ദു കൃഷ്ണ, KA തുളസി, T സിദ്ദിഖ്, OJ ജനീഷ്, AP അനിൽകുമാർ, M ലിജു, റോജി എം ജോൺ, PK കുഞ്ഞാലിക്കുട്ടി, PK ബഷീർ, N ഷംസുദ്ദീൻ, VE അബ്ദുൾ ഗഫൂർ, KM ഷാജി, CP ജോൺ, അനൂപ് ജേക്കബ്, ഷിബു ബേബി ജോൺ, മോൻസ് ജോസഫ് തുടങ്ങിയവർ മന്ത്രിമാരാകും. സംസ്ഥാനത്ത് പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. രാവിലെ 10 മണിക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് ചടങ്ങ്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട്.
2: നാളെ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിയായി VD സതീശനും ഒപ്പം മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യും. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങളെല്ലാം അവസാന ഘട്ടത്തിലാണ്. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് തിരുവനന്തപുരം നഗരത്തിൽ പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സെൻട്രൽ സ്റ്റേഡിയത്തിന്റെ 4 ഗേറ്റുകൾ വഴിയായിരിക്കും പ്രവേശനം. പ്രധാന ഗേറ്റിലൂടെ VIPകൾക്ക് മാത്രമായിരിക്കും പ്രവേശനം ഉണ്ടായിരിക്കുക. മാധ്യമപ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കുമുള്ള പ്രവേശനം പാസ് മൂലം നിയന്ത്രിച്ചിട്ടുണ്ട്. സത്യപ്രതിജ്ഞാ ചടങ്ങ് തത്സമയം കാണുന്നതിനായി LED വാളുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്.
1: പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ നാളെ രാവിലെ 7 മണി മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. സ്റ്റാച്യു വഴി പോകേണ്ട വാഹനങ്ങൾ വെള്ളയമ്പലം, വഴുതക്കാട്, തൈക്കാട് വഴി പോകണം. സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാനെത്തുന്ന MLA മാരുടെയും MP മാരുടെയും വാഹനങ്ങൾ സെക്രട്ടേറിയറ്റിനകത്ത് പാർക്ക് ചെയ്യണം. ചടങ്ങിനെത്തുന്ന മറ്റുള്ളവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പ്രത്യേകം സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. വിമാനത്താവളത്തിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും വരുന്ന യാത്രക്കാർ മുൻകൂട്ടി യാത്രകൾ ക്രമീകരിക്കേണ്ടതാണെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് നിർദ്ദേശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് സ്വീഡനിലെ ഗോഥൻബർഗിൽ എത്തി. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ച നടത്തും. വ്യാപാരം, നിർമ്മിത ബുദ്ധി, സാങ്കേതിക വിദ്യ, സ്റ്റാർട്ടപ്പുകൾ, ബഹിരാകാശം തുടങ്ങി വിവിധ മേഖലകളിലെ സഹകരണം ഇരു നേതാക്കളും അവലോകനം ചെയ്യും. ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യ പുതുതായി ആരംഭിച്ച ഹ്രസ്വകാല ഹജ്ജ് പാക്കേജിന് കീഴിലുള്ള ആദ്യ വിമാനം കേന്ദ്ര ന്യൂനപക്ഷകാര്യ സഹമന്ത്രി ജോർജ് കുര്യൻ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഹജ്ജ് തീർത്ഥാടനത്തിന്റെ പ്രധാന ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം നേരത്തെ മടങ്ങാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗസ്ഥരുടെയും വ്യവസായികളുടെയും അഭ്യർത്ഥനകൾ പരിഗണിച്ചാണ് ഈ വർഷം മുതൽ ഹ്രസ്വകാല ഹജ്ജ് പാക്കേജ് ആദ്യമായി അവതരിപ്പിച്ചത്. രാജ്യത്തെ 7 വിമാനത്താവളങ്ങൾ വഴിയാണ് ഈ സൌകര്യം ഒരുക്കിയിട്ടുള്ളത്. ഇക്കഴിഞ്ഞ SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ സർക്കാർ സ്കൂൾ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ സംസ്ഥാനത്ത് 1-ാം സ്ഥാനം നേടി കണ്ണൂർ ജില്ലയിലെ കരിവെള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.

0: 119 വിദ്യാർത്ഥികൾക്കാണ് മുഴുവൻ വിഷയങ്ങളിലും A+ ലഭിച്ചത്. സർക്കാർ എയ്ഡഡ് സ്കൂളുകൾ ഉൾപ്പെടുന്ന പൊതുവിദ്യാലയ വിഭാഗത്തിൽ മുഴുവൻ വിഷയങ്ങളിലും A+ ലഭിച്ച വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ സംസ്ഥാനത്ത് 5-ാം സ്ഥാനവും ഈ വിദ്യാലയത്തിനാണ്. പരീക്ഷ എഴുതിയ 395 വിദ്യാർത്ഥികളിൽ മുഴുവൻ പേരും വിജയിച്ചു. ഭൗതിക സാഹചര്യങ്ങളുടെ കാര്യത്തിലും സ്കൂൾ മുൻപന്തിയിലാണ്. എയർ കണ്ടീഷൻ ചെയ്ത ലാബ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളാണ് ഈ സർക്കാർ വിദ്യാലയത്തിനുള്ളത്.
1: CBSE 12-ാം ക്ലാസ് പരീക്ഷാ മൂല്യനിർണയത്തിൽ ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനം സുതാര്യതയും കൃത്യതയും വർദ്ധിപ്പിച്ചതായി കേന്ദ്ര സർക്കാർ. ന്യൂഡൽഹിയിൽ ഇന്ന് CBSE 12-ാം ക്ലാസ് ഫലങ്ങളുമായി ബന്ധപ്പെട്ട ആശങ്കകളെക്കുറിച്ച് സംസാരിക്കവെ സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറി സഞ്ജയ് കുമാറാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തൃശൂർ, പാലക്കാട്, മലപ്പുറം ഒഴികെയുള്ള മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ജലാശയങ്ങൾ, മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദയാത്രകൾ മഴ മുന്നറിയിപ്പ് മാറുന്നതുവരെ പൂർണ്ണമായി ഒഴിവാക്കണം. അതേസമയം ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ആലപ്പുഴ ജില്ലയിൽ മഴ ശക്തമാവുകയാണ്. കനത്ത മഴയിലും കാറ്റിലും വിവിധയിടങ്ങളിൽ വൻ നാശനഷ്ടമുണ്ടായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ.
3: കനത്ത മഴയിലും കാറ്റിലും ആലപ്പുഴ ജില്ലയിൽ 10 വീടുകൾ തകർന്നു. കൈനകരി, പുളിങ്കുന്ന്, അരൂർ, എഴുമുന്ന എന്നീ പഞ്ചായത്തുകളിൽ ചുഴലിക്കാറ്റ് വലിയ നാശമാണ് ഉണ്ടാക്കിയത്. കാറ്റിൽ മരം വീണാണ് വീടുകൾ തകർന്നത്. എഴുമുന്നയിൽ മരം വീണ ഒരു കാറും തകർന്നു. കുട്ടനാട്ടിലെ പുഞ്ചകൃഷിക്കും കനത്ത മഴ ഭീഷണിയായിട്ടുണ്ട്. കർഷകർ ആശങ്കയിലുമാണ്. അമ്പലപ്പുഴ ചേർത്തല താലൂക്കുകളിൽ കടൽക്ഷോഭവും തലപൊക്കി. അവധിക്കാലത്തെ സജീവമായ കായലോര ടൂറിസം മേഖലയ്ക്കും മഴ വില്ലനായി മാറി.
1: കൊല്ലം ജില്ലയിൽ ഡെങ്കിപ്പനി വ്യാപനം തുടരുന്നു. ഇതുവരെ 250 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ച കൊല്ലം കോർപ്പറേഷൻ മേലില, നെടുവത്തൂർ തുടങ്ങിയ മേഖലകൾ ഹോട്ട് പോയിന്റുകളിലാണ്. ഇന്ന് ലോക രക്താതിമർദ്ദ ദിനം. ഒരുമിച്ച് രക്താതിമർദ്ദം നിയന്ത്രിക്കുക, നിങ്ങളുടെ രക്തസമ്മർദ്ദം പതിവായി പരിശോധിക്കുക, നിശബ്ദ കൊലയാളിയെ പരാജയപ്പെടുത്തുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. രക്താതിമർദ്ദത്തിന്റെ കാരണങ്ങളും പ്രതിരോധവും സംബന്ധിച്ച് തൃശൂർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഇന്ദു PS ആകാശവാണി വാർത്തകളോട്.
4: അമിത രക്തസമ്മർദ്ദം ഒരു നിശബ്ദ കൊലയാളിയാകുന്നത് അത് മിക്കവാറും പേരിൽ യാതൊരു ലക്ഷണവും ഇല്ലാതെ ഉയർന്നിരിക്കാം. ഒരുപക്ഷെ ഹൃദ്രോഗം, പക്ഷാഘാതം തുടങ്ങിയ സങ്കീർണതകൾ സംഭവിക്കുമ്പോൾ മാത്രമാണ് നമുക്കത് കണ്ടുപിടിക്കാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ കൃത്യമായ ഇടവേളകളിൽ രക്തസമ്മർദ്ദം പരിശോധിക്കുകയും തിരിച്ചറിയുകയും നേരത്തെ തന്നെ ചികിത്സിക്കുകയും ചെയ്യാം. ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പ് കൂടിയ ഭക്ഷണങ്ങളുടെ അളവ് വളരെ കുറയ്ക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യുക. പഴങ്ങളും പച്ചക്കറികളും കൂടുതൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക.
1: IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ പഞ്ചാബ് കിങ്സിന് 223 റൺ വിജയലക്ഷ്യം. ടോസ് നേടിയ പഞ്ചാബ് ബൌളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ഇന്ന് നടക്കുന്ന രണ്ടാം മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. ഡൽഹിയിൽ രാത്രി 7:30 മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി VD സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിമാരുടെ പട്ടിക പ്രഖ്യാപിച്ചു. പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയ്ക്കൊരുങ്ങി തലസ്ഥാന നഗരി. നഗരത്തിൽ നാളെ രാവിലെ മുതൽ ഗതാഗത നിയന്ത്രണം. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡനിലെത്തി. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ഹ്രസ്വകാല ഹജ്ജ് പാക്കേജിന് കീഴിലുള്ള ആദ്യ വിമാനം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ പഞ്ചാബ് കിങ്സിന് 223 റൺ വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
5: ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

സ്വാമി അയ്യപ്പൻ എന്ന ചിത്രത്തിന് വേണ്ടി പി ജയചന്ദ്രനും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. ഗാനരചന വയലാർ, സംഗീതം ജി ദേവരാജൻ.

പ്രിയ ശ്രോതാക്കളെ, യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താല്പര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം: aartvm@gmail.com.

ഹലോ, ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ പാമ്പുകടിയും സുരക്ഷാ മുൻകരുതലുകളും ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ബയോഡൈവേഴ്സിറ്റി സെൽ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് മുഹമ്മദ് അൻവർ മറുപടി നൽകുന്നു. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9495565321, മറ്റൊരു നമ്പർ 9496596321. അവർക്ക് ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:05 മുതൽ 12 മണി വരെ.

0: ആകാശവാണി.
1: വയനും വേടും
2: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ,
3: ലക്ഷ്യം തെറ്റിപ്പോയ അമ്പ് പോലെയാണ് കോപത്തിൽ നാം പ്രയോഗിക്കുന്ന വാക്കുകൾ. അതാർക്ക് എങ്ങനെ വേദനിക്കുമെന്ന് പറയാനാവില്ല. വികാരമല്ല വിചാരമാണ് നമ്മെ നയിക്കേണ്ടത്. ഈ വാക്കുകളോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് പോയാലോ. വനാമി ചെമ്മീൻ കൃഷി, അറിയേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തിൽ ഒരഭിമുഖമാണ് ഇന്നത്തെ പ്രധാന പരിപാടി. പരിപാടിയിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്: പാലും പാലുൽപ്പന്നങ്ങളും വിൽക്കുന്നതിന് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ രജിസ്ട്രേഷൻ ആവശ്യമുണ്ടോ? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം. വളരെ എളുപ്പം കൃഷി ചെയ്യാവുന്ന, വേഗത്തിൽ വളരുന്ന, ധാരാളം കയറ്റുമതി സാധ്യതകളുള്ള ഒന്നാണ് വനാമി ചെമ്മീൻ. കൂടാതെ രുചികരവും പ്രോട്ടീൻ സമൃദ്ധവുമാണ് ഇത്. കേരളത്തിൽ വലിയ തോതിൽ വനാമി ചെമ്മീൻ കൃഷി ചെയ്തു വരുന്നു.

0: തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇന്ന് നമ്മൾ വർഷങ്ങളായി വനാമി ചെമ്മീൻ കൃഷി ചെയ്തു വരുന്ന ഒരു കർഷകനെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. കൊല്ലം മയ്യനാട് പുലിച്ചിറ സ്വദേശിയായ ശ്രീ അൻസറുദ്ദീൻ എ. ചെയ്യുന്ന കൃഷിയെക്കുറിച്ചുള്ള സൂക്ഷ്മവും കൃത്യവുമായ അറിവ് കൃഷി ലാഭകരമാക്കും എന്നതിൻ്റെ ഉദാഹരണമാണ് ഇദ്ദേഹം. വനാമി കൃഷിയെക്കുറിച്ചുള്ള ധാരാളം അറിവുകൾ ഇദ്ദേഹം ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നുണ്ട്. ശ്രീ അൻസറുദ്ദീനുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
1: അൻസറുദ്ദീൻജി, പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വനാമി ചെമ്മീൻ കൃഷിയെ കുറിച്ചാണ്.
2: അതെ.
1: ഒരു പുതിയ കർഷകൻ ചെമ്മീൻ കൃഷി തുടങ്ങാൻ ഇഷ്ടമുണ്ട്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പം ആദ്യത്തെ ചോദ്യം എന്ന് പറയുമ്പം, എവിടാണ് ഇത് ചെയ്യേണ്ടത്? കുളത്തിൽ നമ്മൾ ചെയ്യുവാണെങ്കിൽ കുളം ഒരുക്കണമല്ലോ, അതിനെ കുറിച്ചൊന്ന് പറയാമോ?
2: വനാമി ചെമ്മീൻ കൃഷി കുളങ്ങളിലും ചെയ്യാം, ബയോഫ്ലോക്ക് ചെയ്യാം, പിന്നെ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ നിലവിലുണ്ട്. എന്നാലും ഞങ്ങളൊക്കെ ചെയ്യുന്നത് കുളങ്ങളിലാണ്. അത് നമ്മൾ കായലോരങ്ങളിൽ മേലിയേറ്റവും മേലിയിറക്കമുള്ള സ്ഥലങ്ങളിലാണ് കുളങ്ങളുള്ളത്. ഒരു 100 സെന്റിൻ്റെ കണക്ക് വെച്ച് പറയാം. 100 സെന്റ് ഉള്ള ഒരു കുളം, ഉപ്പ് വെള്ളം കിട്ടുന്ന ജലാശയം. അപ്പോൾ ആ കുളത്തിൽ 1 മീറ്റർ വെള്ളം, അതല്ലെങ്കിൽ 1.5 മീറ്റർ വെള്ളം, അല്ലെങ്കിൽ 2 മീറ്റർ വെള്ളം, കുളത്തിൻ്റെ ആഴം കൂടുകയും കുറയാൻ ചെയ്യാം. 1 മീറ്റർ വെള്ളമാണെങ്കിൽ ഇലക്ട്രിക് പമ്പ് വെച്ച് വെള്ളം പറ്റിച്ച് പുറത്തേക്ക് കളയുക. ആ കുളത്തിൽ 1 അടി വെള്ളം ആവുമ്പോഴത്തേക്ക് സ്റ്റോപ്പ് ചെയ്യുക. ശരിക്ക് കളമത്സ്യങ്ങളുണ്ടാവും. ഈ കളമത്സ്യങ്ങളെ കൊല്ലാൻ നമ്മൾ TCD പൗഡർ എന്ന് പറഞ്ഞ ഒരു പൗഡർ വിപണിയിൽ കിട്ടും. അത് നമ്മൾ തലേന്ന് രാത്രി ഒന്ന് കുതിർത്ത് വയ്ക്കും. അതായത് നമ്മൾ ഈ പുട്ട് പരുവത്തിനും മാവ് പരുവത്തിനും ഇങ്ങനെ കുഴച്ച് വെച്ചിട്ട് രാവിലെ 6 മണിക്ക് കുളത്തിലേക്ക് വിതറി കൊടുക്കും. 2-3 മണിക്കൂറിനുള്ളിൽ കളമത്സ്യങ്ങളെല്ലാം നഷ്ടപ്പെടും. അത് കഴിഞ്ഞ് ഈ കുളത്തിനകത്ത് അടിത്തട്ടിൽ ജീവിക്കുന്ന ഒരു മീനുണ്ട്, അതുപോലെ നീളമുള്ളതാണ്. അതിൻ്റെ പേര് തൊണ്ടി എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ അറിയപ്പെടുന്നത്. കൊല്ലം ജില്ലയിൽ ബ്ലാങ്ക് എന്ന് പറയുന്നത്, വടക്കോട്ട് പോയാൽ കൈപ്പാമ്പ്, ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോ പേരാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം നമ്മൾ ഈ മരുന്ന് കൊല്ലും. അത് കഴിഞ്ഞ് 1-24 മണിക്കൂർ അവിടെ വെള്ളം അങ്ങനെ ഇട്ടേക്കും. പിറ്റേ ദിവസം 200 കിലോ കുമ്മായം, പുതിയ കുളമാകുമ്പോൾ 200 കിലോ കുമ്മായം 1 പെട്ടിയിലോ ചരുവത്തിലോ കുറേ ചേർത്ത് കലക്കി കുളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കൊടുക്കുക. എന്തിനാ? അരിയിൽ സോയിൽ pH ലഭിക്കുന്നതിന് വേണ്ടിയാണ്. അതിനുശേഷം പിറ്റേ ദിവസം നമ്മൾ വീണ്ടും വെള്ളം പമ്പ് ചെയ്ത് കുളത്തിലേക്ക് കയറ്റും.
1: അപ്പോൾ ഈ ചത്ത കളമീനുകളെയൊക്കെ അവിടെ നിന്ന് എടുത്ത് മാറ്റേണ്ട ആവശ്യം?
2: അതൊക്കെ എടുത്ത് മാറ്റും. നെറ്റില്ലാത്ത കുളങ്ങളാണെങ്കിൽ അത് പരുന്ന് കാക്കയെല്ലാം പറിക്കൊണ്ട് പൊക്കോളും. വലിയ മത്സ്യങ്ങളാണെങ്കിൽ നമുക്ക് ഭക്ഷണത്തിന് യോഗ്യമാണ്. അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് നമ്മൾ വെള്ളം ഫുട്ബോളിൻ്റെ തുമ്പത്ത് 1 നമ്പർ നെറ്റ് വെച്ച് കെട്ടി തിരിച്ച് കുളത്തിലേക്ക് വെള്ളം പമ്പ് ചെയ്യും. കുമ്മായി അടിച്ചതിന് ശേഷമാണ് പിറ്റേ ദിവസം. അത് കഴിഞ്ഞ് ആ പഴയ ലെവലിലേക്ക് വെള്ളം എത്തുമ്പോൾ 50 കിലോ ബ്ലീച്ചിങ് പൗഡർ, ബാക്ടീരിയ ലോഡുകളൊക്കെ പിന്നെ തിരിച്ച് വരാൻ സാധ്യതയുണ്ടല്ലോ, അതിനെ നശിപ്പിക്കാൻ വേണ്ടി 50-75 കിലോ ബ്ലീച്ചിങ് പൗഡർ ഇതേ കുമ്മായം ഇത്രയും അതേ രീതിയിൽ കലക്കി കഴിക്കുക. അപ്പോൾ ഏകദേശം നമ്മളെ കളമത്സ്യങ്ങളെല്ലാം നശിച്ചു കഴിഞ്ഞു. അതിന് പിറ്റേ ദിവസം നമ്മൾ 100 കിലോ ഡോളം വെറ്റ് 5 കിലോ സോഡാപ്പൊടി, ഇത് രണ്ടും മിശ്രിതമാക്കി അടിച്ചു കൊടുക്കും. സോഡാപ്പൊടി ഉപയോഗിക്കുന്നതിനാണ് pH നിലനിർത്താനും അൽക്കനേറ്റി നിലനിർത്താനും. ഈ അൽക്കനേറ്റി നിലനിർത്തുന്നതിൽ ചെമ്മീൻ കുഞ്ഞുങ്ങൾ തീറ്റയെടുക്കത്തില്ല. അത് കഴിഞ്ഞ് കുറച്ച് മിനറൽസ് കൊടുക്കും. മിനറൽസ് വിപണിയിൽ വാങ്ങാൻ കിട്ടും. അത് കിട്ടാതെയുള്ള സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ 10 കിലോ പൊട്ടാഷ്, 10 കിലോ മഗ്നീഷ്യം, രണ്ടുപേരെ മിശ്രിതം കൊടുത്തു കഴിഞ്ഞാൽ മിനറൽസ് ആവും. അതിൻ്റെ പിറ്റേന്ന് ഒരു പ്രോബയോട്ടിക്, നമുക്ക് വെള്ളത്തിന് ചെറിയ ബ്ലൂമിങ് വേണം, അമ്പളം പച്ച കളറാക്കാൻ. അതിന് 1-5 കിലോ അരിത്തവിട്, 2.5 കിലോ ശർക്കര, 250 ഈസ്റ്റ് ഇട്ട് 24 മണിക്കൂറോ 48 മണിക്കൂറോ പുളിപ്പിച്ച് വെച്ചതിന് ശേഷം ആ ജ്യൂസ് എടുത്ത് കുളത്തിൽ കൊടുക്കുക. ഒരു 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പച്ചക്കളറ് കിട്ടും.
1: വെള്ളത്തിൽ പച്ചക്കളറായിട്ട് പ്ലാങ്ക്ടൻസ് എല്ലാം വരും,
2: എല്ലാം ഓക്കെ ആയി. അത് കഴിഞ്ഞ് കുളത്തിലെ വെള്ളം നമ്മൾ വനാമി ചെമ്മീൻ കുഞ്ഞുങ്ങളെ ഉൽപ്പാദന കേന്ദ്രത്തിൽ കൊണ്ട് പരിശോധിക്കാൻ കൊടുക്കും. കുളത്തിൽ എത്ര ഉപ്പുണ്ട് ഇത് പരിശോധിച്ച് അവിടെ ഹാച്ചറിയിൽ കിടക്കുന്ന വനാമി ചെമ്മീൻ കുഞ്ഞുങ്ങളെ നമ്മളെ കുളത്തിലെ വെള്ളത്തിൻ്റെ ഘടനയിലാക്കി എടുക്കും. അപ്പോൾ അവിടെ pH പരിശോധിക്കപ്പെടും. അപ്പോൾ 2-3 ദിവസം കഴിയുമ്പോൾ അവർ വിളിച്ച് പറയും ഒന്ന് സ്റ്റോക്ക് ചെയ്യാമെന്ന് പറയും. അപ്പോൾ നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്യും. അത് സ്റ്റോക്ക് ചെയ്ത് നമ്മൾ ഹാച്ചറിയിൽ നിന്ന് കൊണ്ടുവന്ന് 1.5-3 മണിക്കൂറോ കുളത്തിലിട്ടേക്കും. ഈ കവറോട് കൂടി
1: രണ്ട് വെള്ളം
2: ടെമ്പറേച്ചറും കവറിലെ ടെമ്പറേച്ചറും ഒന്ന് സെയിം ആവാൻ വേണ്ടി. അത് കഴിഞ്ഞ് നമ്മൾ കൂട് തുറന്ന് കുളത്തിലേക്ക് ഇറക്കി വിടും.
1: താങ്കൾ എക്സാമ്പിൾ പറയുന്ന ഒരു 100 സെന്റ്, അപ്പൊ ഈ 100 സെന്റിന് വേണ്ടി എത്ര കുഞ്ഞുങ്ങളെ ആയിരിക്കും ഒരു ശരാശരി വിടേണ്ടത്?
2: കുളത്തിന്റെ ആഴം ഞാൻ ആദ്യം പറഞ്ഞു, 1 മീറ്റർ ആഴമാണെങ്കിൽ 1 ലക്ഷം ഇടുന്നതാണ് അനുയോജ്യം. 1.5 മീറ്റർ ആഴമാണെങ്കിൽ 1.5 ലക്ഷം ഇടാം. രണ്ട് മീറ്റർ ആഴമാണെങ്കിൽ 2 ലക്ഷം ഇടാം, രണ്ടോ 2.5 ലക്ഷം ഇടാം. പരിപാലന മുറയാണ് ഇതിന്റെ മെയിൻ ഘടകം.
1: അപ്പൊ ഈ കുഞ്ഞുങ്ങളെ നമ്മൾ വിട്ട് കഴിഞ്ഞാൽ ആദ്യം താങ്കൾ പറഞ്ഞ മാതിരി തന്നെ കുളം റെഡിയാക്കി മിനറൽ മിക്സ്ചറും അതുമൊക്കെ ഇട്ടൊരു പച്ചപ്പൊക്കെ വന്ന്, അപ്പൊ ഈ കുഞ്ഞുങ്ങളെ വിടുമ്പം അതുങ്ങളുടെ ആഹാരമാണോ ഈ പച്ച വരുന്നത്?
2: പച്ചപ്പ് അതുങ്ങളുടെ ആഹാരമാണ്, അവർക്ക് അത് കണ്ടെത്താൻ കഴിയും. നമ്മൾ ഇറക്കി വിട്ട് രാവിലെ 6 മണി 7 മണി ടൈമാണ് ഇറക്കി വിടാൻ പറ്റിയ സമയം. അത് കഴിഞ്ഞ് 10 മണിയാകുമ്പോൾ 1 ലക്ഷം ചെമ്മീൻ കുഞ്ഞുങ്ങളാണ് ഇടുന്നതെങ്കിൽ നമ്മൾ 500 ഗ്രാം ഫീഡ് കൊടുക്കും. അത് കമ്പനി ഫീഡാണ് കൊടുക്കുന്നത്,
1: കുഞ്ഞുങ്ങൾക്കുള്ള ഫീഡാണ്.
2: 38 പ്രോട്ടീൻ കിട്ടുന്ന ഫീഡ്. അപ്പൊ തുടക്കത്തിൽ ഫസ്റ്റ് നേരം 500 ഗ്രാം, അങ്ങനെ 3 നേരം, 1 നേരം രാവിലെ ഇറക്കി വിടുന്ന സമയമാണെങ്കിൽ കൊടുക്കുന്നില്ല. അപ്പൊ 500 ഗ്രാം വെച്ച് 3 നേരം കൊടുക്കും ആ ദിവസം. പിറ്റേ ദിവസം 600 ഗ്രാം വെച്ച് 4 നേരം ആക്കും. അങ്ങനെ 5 ദിവസം വരെ 100 ഗ്രാം 100 ഗ്രാം ഒരു നേരത്തിൽ കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ഇറക്കി വിട്ട ദിവസവും 5-ാം ദിവസം എത്തുമ്പോഴത്തേക്ക് 2500 2600 എത്തും ഒരു ദിവസം തീറ്റ അളവ്. അപ്പോൾ 900 ഗ്രാം ഒരു നേരമാകും. പിന്നെ 5 ദിവസം കഴിയുമ്പോൾ പിന്നെ 800 ഗ്രാം ആക്കും, അളവ് കൂട്ടും. ഒരു നേരത്തിൽ 200 ഗ്രാം വെച്ച് അധികം കൊടുക്കേണ്ടി വരും. അങ്ങനെ കൊടുത്ത് കൊടുത്ത് 10 ദിവസം പോകും. 10 ദിവസം പോകുമ്പോൾ ഒരു 10-45 കിലോ തീറ്റ കുളത്തിൽ വീട് കഴിഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് ഒരു 20% വേസ്റ്റാണ് വരുന്നത്. അതിൽ നിന്ന് അമോണിയ ഉണ്ടാകും. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ വെള്ളം പരിശോധിക്കുമ്പോൾ അമോണിയ 25 0 25 അല്ലെ 50 75 1 കാണത്തില്ല, 75-50 കാണത്തുള്ളൂ. പക്ഷേ പിന്നീട് അങ്ങോട്ട് തീറ്റ വീഴും തോറും അമോണിയയുടെ അളവ് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു 10 ദിവസമാകുമ്പോൾ ഒരു 1/2 കിലോഗ്രാം പ്രോബയോട്ടിക്. പിന്നെ ഒരു 20 ദിവസമാകുമ്പോൾ വീണ്ടും നമ്മൾ 1 കിലോ ആക്കും. 30 ദിവസം കൂടും തോറും അളവ് കൂട്ടി കൂടി പോകും,
1: പ്രോബയോട്ടിക്സിന്റെ അളവ് കൂട്ടി കൂടി പോകും. അപ്പൊ ഈ വെള്ളത്തിന്റെ പിന്നെ പോയി നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വല്ലതുണ്ടോ?
2: നോക്കണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് 15-20 ദിവസം ആകുമ്പോൾ ചെക്ക് ട്രേകൾ കുളങ്ങളിൽ ഇടും. 3-ാം 4-ാം ചെക്ക് ട്രേ ഇട്ടേക്കും. അതിനകത്ത് ഒരു 15-20 ഗ്രാം തീറ്റ സാമ്പിൾ ഇട്ട് വെച്ചേക്കും. അതിൽ ചെമ്മീൻ കുഞ്ഞുങ്ങൾ കയറിയിരിക്കും. അപ്പോഴത്തേക്കും നമ്മൾ ചെമ്മീൻ കുഞ്ഞുങ്ങളൊക്കെ 1.5-2 ഇഞ്ച് ആയി എത്തിക്കും. 20 ദിവസം ആകുമ്പോൾ 30 ദിവസം എത്തുമ്പോഴത്തേക്കും ചെമ്മീനുകളെ നമ്മൾ അവരാഹാരം കൃത്യമായിട്ട് കഴിക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയുന്ന ഈ ചെക്ക് ട്രേകളാണ് നമുക്ക് പിന്നെ മറുപടി നൽകുന്നത്. ഇപ്പോൾ ഒരു 30 കിലോ ഫീഡായി 30 ദിവസം ആകുമ്പോൾ ഒരു ഫുൾ ദേശം 7 കിലോ 7.5 കിലോ ആയിരിക്കും ഒരു നേരം. അപ്പം നമ്മൾ തീറ്റ രാവിലെ 6 മണിക്ക് വിതറിക്കഴിഞ്ഞാൽ ഈ ചെക്ക് ട്രേകളിലൊരു 50 കിലോ 50 കിലോ ഇട്ടേക്കും, എല്ലാ ട്രേകളിലും ഇട്ടേക്കും. അത് 2 മണിക്കൂർ മിനിമം സമയം നമുക്ക് കിട്ടുന്നത്. 2 മണിക്കൂർ കൊണ്ട് ഈ ചെക്ക് ട്രേയുടെ തീറ്റയും തീരണം. കുളത്തിലെ അടിത്തട്ടിലെ തീറ്റകൾ തിന്ന് തീർന്ന് അവിടെ കിട്ടാതെ വരുമ്പോൾ അവർ ഈ ട്രേകളിൽ കയറും. കയറി നമ്മളൊരു ചെക്ക് ട്രേ ഇങ്ങനെ പൊക്കി പതുക്കെ മേപ്പോട്ട് പൊക്കി നോക്കുമ്പോൾ ചെക്ക് ട്രേ നേരെ കൊഞ്ചിരിപ്പോൾ ശകലം പീട് ബാക്കിയുണ്ട്. അപ്പം മനസ്സിലാകാം നമ്മൾ കൊടുത്ത അളവ് കറക്റ്റ് 2 മണിക്കൂർ. പിന്നെ കൂടുതൽ ദിവസങ്ങളും നീളും തോറും പിന്നെ തീറ്റയെടുപ്പ് വളരെ കൂടുതലായിരിക്കും. 30-75 ദിവസം വരെ 6% കഴിക്കും. എന്ന് വെച്ചാൽ 100 കിലോ ചെമ്മീന് 6 കിലോ തീറ്റയും നടത്തണം. അപ്പം നമുക്കൊരു 1000 കിലോ ചെമ്മീൻ കുളത്തിലുണ്ടെങ്കിൽ 60 കിലോ കൊടുക്കേണ്ടി വരും. അതൊരു ഘട്ടം. ഇത് നമുക്കിതെല്ലാം പരിശോധിക്കാം. ഒരു 2-3 വർഷം ഒരു കർഷകൻ കൃഷി ചെയ്ത് കഴിഞ്ഞതെല്ലാം മനസ്സിലാക്കാം. നമ്മൾ 40-50 ദിവസം ആകുമ്പോൾ ഒരു വീശ വല വെച്ച് വീശി ഒരു ബോക്സിനകത്ത് കുറച്ച് വെള്ളം വെച്ച് ജീവനോടെ തന്നെ ഈ ബോക്സിലേക്ക് ചെമ്മീനുകളെ ഇടും. ആ വലയും തട്ടി എല്ലാം ജീവനോടെ കിടക്കുകയാണ്. ഒരു ത്രാസ് എടുത്ത് ഒരു ബക്കറ്റിനകത്ത് വെള്ളം എടുത്ത് ആ വെള്ളത്തിൻ്റെ ബാലൻസ് മാറ്റിക്കൊണ്ട് ചെമ്മീനുകൾ ഇട്ടിട്ട് 1 കിലോ കണക്ക് കൂട്ടിയിട്ട് തൂക്കി നോക്കി തിരിച്ചെണ്ണി വിടുമ്പോൾ അറിയാം നമ്മളെ കൗണ്ട് എത്ര ആയി, എത്ര ഗ്രാമായി. ആവറേജ് ബോഡി വെയിറ്റ് 50 ദിവസം ആകുമ്പോൾ 10 ഗ്രാം കിട്ടണം.
1: അത്ര ആണെങ്കിൽ നമ്മുടെ വളർച്ച നല്ലതാണെന്ന് നമുക്ക് വിശ്വസിക്കാം.
2: നമ്മൾ 1 കിലോ തീറ്റയാണ് കഴിക്കുന്നതെങ്കിൽ 700 ഗ്രാം 750 ഗ്രാം മാംസം വെച്ച് തരും. ഈ രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ വൈറസുകളെ കുറിച്ച് കർഷകരൊക്കെ നല്ല ബോധവാന്മാരാണ്. അത് ഏറ്റവും ഡേഞ്ചർ വൈറസാണ്. വനാമി ചെമ്മീനായാലും കാരച്ചെമ്മീനായാലും ഏതിനായാലും വൈസ്പോട്ട് വൈറസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കിട്ടാൻ സാധ്യതയില്ല. നമ്മൾ കൊറോണ വൈറസ് വന്ന മോഡലാണ്. അത് പിടിപെട്ട് കഴിഞ്ഞാൽ കൂട്ടം വരണോ, അത് വരാതെ സൂക്ഷിക്കേണ്ടത് കൃഷിക്കാരൻ്റെ ആവശ്യമാണ്.
1: താങ്കൾ എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കുന്നത്?
2: ഞാൻ പ്രതിരോധിക്കുന്നത് പറഞ്ഞാൽ നമുക്ക് വൈറസിനെ പ്രതിരോധിക്കുന്നത് വെച്ചാൽ ഡിസംബർ നവംബർ മാസങ്ങളിൽ സ്റ്റോക്കിങ് പാടില്ല. ബാക്കിയുള്ള 10 മാസം എപ്പോൾ വേണമെങ്കിൽ സ്റ്റോക്ക് ചെയ്യാം. ഈ ഒരു 2 മാസം സ്റ്റോക്കിങ് ഒഴിച്ച് ബാക്കി ഏത് മാസം മുമ്പ് കൃഷി ചെയ്താലും അനുയോജ്യമായിരിക്കും. ഡിസംബറിലോ നവംബറിലോ സ്റ്റോക്ക് ചെയ്യുന്ന ചെമ്മീന് വൈസ്പോട്ട് വന്നിരിക്കും. ഒന്നും ചെയ്യാനില്ല. ചെറിയ പ്രായത്തിൽ വന്നാലും വലിയ പ്രായത്തിൽ വന്നാൽ പെട്ടെന്ന് പിടിച്ച് തീർക്കുക, വെച്ചോണ്ടിരിക്കാൻ പാടില്ല. കാര്യം ഒരു ദിവസം പോകും തോറും ഡേഞ്ചറായിക്കൊണ്ടിരിക്കും, കൂടുതലും മരണം സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഒരെണ്ണത്തിനെ കണ്ടു കഴിഞ്ഞാൽ ആ രോഗമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അപ്പോഴേ ഹാർവെസ്റ്റ് ചെയ്യുക, ഉള്ള കാശിൻ്റെ വിറ്റ് കാശാക്കുക. 1 മാസത്തിനായി വന്നാൽ ഒന്നും ചെയ്യാക്കത്തില്ല, ആരും എടുക്കാനില്ല. പിന്നെ 2-ാമത്തെ രോഗത്തിൻ്റെ കാര്യം പറയാം. ഇപ്പോഴത്തെ കാലാവസ്ഥ വ്യതിയാനമാണ്. ഇപ്പം

0: 38 ഡിഗ്രി 39 ഡിഗ്രി ചൂടാണ്. കുറഞ്ഞ ജലാശയങ്ങളായാലും ഒരു മീറ്ററോ ഒന്നര മീറ്ററോ രണ്ട് മീറ്ററോ ഉള്ള കുളങ്ങളായാലും ശരി തന്നെ ചൂടിൽ നിന്നൊരു ബാക്ടീരിയയുടെ ആക്രമണം ശക്തമായിട്ട് മുന്നണിയിക്കുന്നുണ്ട്. എല്ലാ ജലാശയങ്ങളിലും ഉള്ള ബിബിരിയാന്ന് പറഞ്ഞ ഒരു ബാക്ടീരിയയുണ്ട്. ചൂട് കൂടുമ്പോൾ ഇതിൻ്റെ തോത് നാലിരട്ടിയാവും. പ്രത്യേകിച്ചും വനാമി ചെമ്മീനുകൾക്ക് ഈ ബാക്ടീരിയ ഡേഞ്ചറാണ്. കാരണം ഈ ബാക്ടീരിയ ചെമ്മീനുകളെ ആക്രമിക്കുന്നത് അതിൻ്റെ മലദ്വാരം അടച്ചു കളയും. അടച്ചു കഴിഞ്ഞാൽ ഭക്ഷണം എടുക്കത്തില്ല. അതുകൊണ്ട് മൂന്നാം നാലാം ദിവസം കൊണ്ട് അവിടെയും കൂട്ടമരണം സംഭവിക്കും. അത് വരാതെ സൂക്ഷിക്കണമെങ്കിൽ നമ്മൾ ചൂട് കൂടുന്നതനുസരിച്ച് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഒരേക്കർ കുളമാണെങ്കിൽ 500 കിലോ നാലോ അഞ്ചോ ദിവസം കൂടുമ്പോൾ രാത്രി കലക്കി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ബാക്ടീരിയ തടയാം. അതല്ലെങ്കിൽ ഈ ബാക്ടീരിയ തടയാനുള്ള മെഡിസിനൊക്കെ നമുക്ക് വിപണിയിൽ കിട്ടുന്നുണ്ട്. അത് വലിയ വിലയായിരിക്കും. അതിനെക്കാട്ടി എളുപ്പം ഇതാണ് പൊട്ടാസ്യം. ഞാനിപ്പോൾ തന്നെ ഈ ചൂടിനെ അതിജീവിച്ച് നിൽക്കുന്ന അങ്ങനെയാണ്.
1: ഈ ജലാശയത്തിൽ ഓക്സിജന്റെ കോണ്ടന്റ് നല്ലപോലെ ആയിരിക്കണം. അത് കൂട്ടാൻ വേണ്ടി എന്ത് ചെയ്യും?
0: ഒരേക്കർ കുളമാണെങ്കിൽ 6 ബീലിൻ്റെ 2 എയറേറ്റ് വെച്ചേക്കും. 2 ടൺ 2.5 ടൺ ഉൽപ്പാദിപ്പിക്കാം. വേഗാമൃതമാണെങ്കിൽ പകലുമൊക്കെ എയറേറ്റർ വർക്ക് ചെയ്യിപ്പിക്കും. വെളുക്കുന്നവരെ ഈ എയറേറ്റർ കൊടുക്കണം. എനിക്കാണെങ്കിൽ 5 ഏക്കറിനകത്ത് 7 എയറേറ്റർ ഉണ്ട്. അത് പരിമിതമാണ്. എന്നാലും അത് വെച്ച് കണ്ട്രോൾ ചെയ്ത് കൊണ്ട് ഞാൻ രാത്രി എപ്പോഴും ടോർച്ച് വെച്ച് നോക്കും.
1: ചെമ്മീനൊക്കെ മേളിലോട്ട്
0: മേളിൽ വരാൻ പാടില്ല. രാത്രിയായാലും പകലായാലും ചെമ്മീൻ മേൾ തട്ടി കൂടെ പോകാൻ പാടില്ല. അത് കർശനമായിട്ട് നമ്മൾ നിരീക്ഷിക്കണം. അതിന് ഒരെണ്ണത്തിനെ കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ ഓക്സിജൻ കുറഞ്ഞു. രാത്രിയാണെങ്കിൽ അപ്പോഴേ നമ്മൾ എന്താകണം, ഓക്സിജൻ കിട്ടാൻ വേണ്ടി ഉളിയുണ്ട് അല്ലെങ്കിൽ അതേപോലെ ലിക്വിഡൊക്കെ ഉണ്ട്. അതിൻ്റെ അളവിന് അപ്പോഴേ കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം താരും. അതിന് നിരീക്ഷിക്കുക. ഇപ്പോൾ ഈ എയറേഷൻ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. കൂടുതൽ സമയം കൊടുക്കും തോറും എയറേഷൻ എത്രത്തോളം പകൽ കൂട്ടി നിർത്തിയാൽ രാത്രി കിട്ടും. 2 മണിക്കും 4 മണിക്കുമാണ് ഡേഞ്ചർ ആവുന്നത്.
1: പിന്നെ ഇതിൻ്റെ വിളവെടുക്കുന്നതിനെ കുറിച്ചൊന്ന് പറയാം.
0: 100 സെന്റിനകത്ത് ഇപ്പോൾ നമ്മൾ 2 മീറ്റർ വെള്ളം വിളവെടുത്ത് 2 ലക്ഷം സോക്ക് ചെയ്തിരിക്കുകയാണ്. ഒരു 85-86 ദിവസം ആകുമ്പോൾ 20 ഗ്രാം ആവണം ചെമ്മീൻ ആവറേജ് ബോഡി വെയ്റ്റ്. അപ്പോൾ വിപണിയിൽ കൊടുത്താൽ നമുക്കൊരു 370 രൂപ 360 രൂപ ലഭിക്കും ഒരു കിലോയ്ക്ക്. അപ്പോൾ നമ്മുടെ കയ്യിൽ 4 ടണ്ണുണ്ട് 85 ദിവസമായപ്പോൾ. അത്രയ്ക്ക് വേണ്ടി എയറേഷനും മെഡിസിനും എല്ലാം കൊടുത്താൽ പോകുന്നത്, സംരക്ഷിച്ചാൽ പോണത്. അപ്പോൾ 4 ടണ്ണുണ്ട്. അതിൽ 2 ടൺ നമുക്ക് വിപണനം ചെയ്യാം. അപ്പോഴും ഇത് പകൽ തന്നെ വീശിയെടുക്കുന്ന ചെമ്മീനാണ്. ഇത് നമ്മളെ ചെറുകിട കച്ചവടക്കാർ ലോക്കൽ മാർക്കറ്റിൽ 50 കിലോ 100 കിലോ 500 കിലോ ഇങ്ങനെ വന്ന് എടുത്തുകൊണ്ട് പോകും. അപ്പോൾ 2000 കിലോ അതിൽ നിന്ന് മാറ്റി ശേഷിക്കുന്ന 2000 കിലോ അതിന് വീണ്ടും 2 ടണ്ണുകൂടെ നമുക്ക് വളർത്തിക്കൊണ്ട് 100-105 ദിവസം വീണ്ടും അത് 4 ടണ്ണായി മാറും. അപ്പോൾ 6 ടണ്ണ് വരെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. 2 മീറ്റർ വരെ 1 മീറ്റർ ആണെങ്കിൽ 3 ടണ്ണാക്കാം. 1.5 മീറ്റർ ആണെങ്കിൽ 4 ടണ്ണോളം കിട്ടും.
1: എത്ര ദിവസം വരെ ഇതിനെ വളർത്താൻ സാധിക്കും? 85 ദിവസം കൊണ്ട് നിങ്ങൾ വിൽക്കാൻ തുടങ്ങും?
0: അതെ, 85 വിൽക്കാം, 70 വിൽക്കാം. നമ്മുടെ അത് നമ്മുടെ സാമ്പത്തിക പ്രശ്നം പോലെ ഇരിക്കും അതൊക്കെ. ഞാനിപ്പോൾ 2024-25 6 മാസം വളർത്തിക്കളഞ്ഞു. 15 കൗണ്ട് 20 കൗണ്ടായിരുന്നു ചെമ്മീൻ വനാമി. അതിൻ്റെ വീഡിയോക്കെ എൻ്റെ ഉണ്ടേ. സത്യസന്ധമായ അഭിപ്രായം പറയുന്നു, 25, 15, 20 ഇങ്ങനെ പോയി. 6 മാസം കൊണ്ട് 15 കൗണ്ടായി. അപ്പം നമുക്ക് കൊടുത്തപ്പോൾ 600 രൂപ കിട്ടി കിലോയ്ക്ക്. അങ്ങനെ നമുക്ക് എത്ര കാലം വളർത്തിക്കൊണ്ടുവാ. പിന്നെ ഉപ്പില്ലാത്ത ജലാശയത്തിൽ ഇതിനെങ്ങനെ വളർത്താൻ കഴിയും? നമുക്ക് ഉപ്പിൽ നിന്ന് ലഭിക്കുന്ന മൂലകങ്ങൾ അത് നമുക്ക് കൃത്രിമമായിട്ട് കുളങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാം. കുമ്മായം, അതുപോലെ തന്നെ ഡോളമെറ്റ്, അതുപോലെ സോഡാപ്പൊടി, അതുപോലെ തന്നെ ഉപ്പിൽ നിന്ന് കിട്ടുന്ന മിനറൽസിൻ്റെ കണ്ടൻസാണ് കൂടുതൽ കിട്ടുന്നത്. അതിന് നമുക്ക് എന്താണ്, പൊട്ടാഷ്യം, മഗ്നീഷ്യം, പിന്നെ മിനറൽസിൻ്റെ പോട്ട് കിട്ടും. മാച്ച് കലക്കി ഒഴിച്ച് ഈ ഉപ്പിൽ നിന്ന് നമുക്ക് എന്ത് ലഭിക്കുന്ന അതെല്ലാം കൊടുത്ത് ആ ഉപ്പില്ലാത്ത വെള്ളത്തിൽ ചെമ്മീനെ വളർത്തിയെടുക്കാം.
1: വെള്ളത്തിന്റെ കണ്ടീഷൻ അങ്ങനെ തന്നെ
0: നിൽക്കും.
1: അൻസറുദ്ദീൻജി, താങ്കൾ കുറേ വർഷം കൊണ്ട് ഈ കാര്യം ചെയ്യുന്നുണ്ടല്ലോ, ചെമ്മീൻ വളർത്തുന്നുണ്ട്. ഒരു പുതിയ കർഷകൻ വരുവാണ്, ഇതേമാതിരിയൊക്കെ ട്രെയിനിങ് ഒക്കെ ചെയ്ത് ഇതേമാതിരി നല്ലപോലെ ചെയ്താൽ ലാഭം കിട്ടുന്ന ഒരു വ്യവസായമാണിതല്ലേ?
0: തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ 10 ലക്ഷം രൂപ ഇളക്കി 8 ലക്ഷം രൂപ ലാഭം തന്നെ വരും. 10 ലക്ഷം രൂപ ആകുമ്പോൾ നമുക്കൊരു 7 ടൺ ഫീഡ്, മെഡിസിന്, 2 ജോലിക്കാരെ, 1 ജോലിക്കാരെ ശമ്പളം. 1 ഏക്കറിൽ 100 സെന്റിലാണ് വളർത്തുന്നതെങ്കിൽ 5-6 ലക്ഷം രൂപ. 2000 കിലോ ചെമ്മീൻ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായാലും 7.5 ലക്ഷം രൂപ കിട്ടും.
1: മാർക്കറ്റ് ഡിമാൻഡ് എപ്പോഴും ഉണ്ട്.
0: എപ്പോഴും ഉണ്ട് മാർക്കറ്റ് ഡിമാൻഡ്, എപ്പോഴും ഉണ്ട്. നമ്മളെ കേരളത്തിൽ തന്നെയാണ് ഇതെല്ലാം വാങ്ങുന്നത് ഇപ്പോൾ ആളുകൾ.
1: അൻസറുദ്ദീൻജി, താങ്കൾ പരിപാടിയിലേക്ക് വന്നു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ സംസാരിച്ച് വനാമി ചെമ്മീൻ കൃഷി എങ്ങനെയാണ് ചെയ്യുന്നത്, ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, താങ്കളുടെ എക്സ്പീരിയൻസ് നമ്മോടൊപ്പം ഷെയർ ചെയ്ത് വളരെ നന്ദി.
0: താങ്ക് യു സാർ, നമസ്കാരം.
2: വനാമി ചെമ്മീൻ കൃഷി അറിയേണ്ട കാര്യങ്ങൾ. കൊല്ലം മയ്യനാട് പുലിച്ചിറ സ്വദേശിയായ ശ്രീ അൻസറുദ്ദീൻ എയുമായി ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു. ഇതുവരെ ശ്രീ അൻസറുദ്ദീൻ്റെ ഫോൺ നമ്പർ 7592020 4 7 9.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കാം. നിങ്ങൾക്കറിയാമോ,
1: മൂടകെട്ടൽ വിത്ത് സംരക്ഷണത്തിന്റെ വയനാടൻ തന്ത്രം. വയനാട് ജില്ലയിലെ ആദിവാസി കർഷകർ തലമുറകളായി നാടൻ നെൽവിത്തുകൾ സംരക്ഷിക്കാൻ ചെയ്തുവരുന്ന പരമ്പരാഗത സമ്പ്രദായമാണ് മൂടകെട്ടൽ. ഈ രീതിയിലൂടെ ഇവർ നിരവധി നാടൻ നെൽവിത്തുകളാണ് വംശനാശം സംഭവിക്കാതെ നിധി പോലെ സംരക്ഷിച്ചു പോരുന്നത്. ഗന്ധകശാല, ജീരകശാല, കയമ തുടങ്ങിയ സുഗന്ധ നെല്ലിനങ്ങൾ ഹ്രസ്വകാല മൂപ്പുള്ള 90-ാം തൊണ്ടി, പാൽ തൊണ്ടി, ഔഷധ നെല്ലുകളായ ഞവര, ചെന്നെല്ല്, വരൾച്ച പ്രതിരോധ ശേഷിയുള്ള ചെന്താടി, ചെന്തൊണ്ടി തുടങ്ങിയവ ഇതിൽപ്പെടുന്നു. ഏതാണ്ട് 2 മാസത്തോളം നീളുന്ന സംരക്ഷണ പ്രക്രിയയാണിത്. കൊയ്ത്ത് കഴിഞ്ഞ് 7 മുതൽ 15 ദിവസത്തിനകം ആണ് മൂടകെട്ടൽ ആരംഭിക്കുക. ഓരോ മൂട തയ്യാറാക്കാൻ വ്യത്യസ്ത ഇനം നെൽവിത്തുകൾ 15 ദിവസത്തോളം തുറസായ സ്ഥലത്ത് രാപ്പകൽ ഭേദമില്ലാതെ വെവ്വേറെ ഉണക്കുന്നു. തുടർന്ന് ഓരോ ഇനം നെൽവിത്തും ഉണങ്ങിയ വൈക്കോലിലോ വാഴപ്പോളയിലോ മുളഞ്ചീളുകളിലോ പ്രത്യേകം പൊതിയുന്നു. ഓരോ മൂടയിലും 10 മുതൽ 60 കിലോ വരെ നെൽവിത്ത് ഉണ്ടാകും. ഇങ്ങനെ മൂടകളിൽ ഭദ്രമായി പൊതിയുന്ന നെൽവിത്തുകൾ രോഗകീടബാധയോ ഈർപ്പനഷ്ടമോ തെല്ലും സംഭവിക്കാതെ ദീർഘനാൾ സൂക്ഷിക്കുവാൻ കഴിയും. പരമ്പരാഗത നെൽവിത്തുകൾ ഇത്തരത്തിൽ സംരക്ഷിക്കുന്നതോടൊപ്പം ഇവ തന്നെ കൃഷിയിൽ തൽപരരായ കർഷകർക്ക് വർദ്ധിപ്പിച്ച് വിതരണം ചെയ്യുകയും ഇവിടെ പതിവാണ്. വിത്ത് സംരക്ഷണത്തിന്റെയും വിത്ത് കൈമാറ്റത്തിന്റെയും ഉദാത്ത മാതൃകയാണ് മൂടകെട്ടൽ.
2: രാഷ്ട്രീയ ഗോകുൽ മിഷൻ ഇന്ത്യയുടെ കാർഷിക ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിൽ മൃഗസംരക്ഷണത്തിന്, പ്രത്യേകിച്ച് പശുപരിപാലനത്തിന് അത്യന്തം പ്രധാന പങ്കുണ്ട്. പശുപാലന മേഖലയുടെ വികസനവും ദേശീയ പശുജാതികളുടെ സംരക്ഷണവും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതിയാണ് രാഷ്ട്രീയ ഗോകുൽ മിഷൻ അഥവാ RGM. ഈ മിഷന്റെ മുഖ്യ ലക്ഷ്യം തനത് ഇനങ്ങളെ സംരക്ഷിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ്. ഇന്ത്യയിൽ കാണപ്പെടുന്ന തദ്ദേശീയ പശു ഇനങ്ങൾ കാലാവസ്ഥാ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കഴിവും രോഗപ്രതിരോധ ശേഷിയും കൂടുതലുള്ളവയാണ്. ഇവയുടെ ജനറ്റിക് ഗുണനിലവാരം മെച്ചപ്പെടുത്തിയും സംരക്ഷിച്ചും പശുപരിപാലന മേഖലയെ കൂടുതൽ ലാഭകരമാക്കാനാണ് രാഷ്ട്രീയ ഗോകുൽ മിഷൻ ശ്രമിക്കുന്നത്. ഈ പദ്ധതിയുടെ ഭാഗമായി ഗോകുൽ ഗ്രാമങ്ങൾ സ്ഥാപിക്കുന്നു. ഇവിടങ്ങളിൽ ശാസ്ത്രീയമായ വളർത്തൽ രീതികളും മെച്ചപ്പെട്ട പരിപാലനവും പരിശീലനവും നൽകുന്നു. കൂടാതെ കൃത്രിമ ഗർഭധാരണം, എംബ്രിയോ ട്രാൻസ്ഫർ സാങ്കേതികവിദ്യ, പശു ഇനങ്ങളുടെ രജിസ്ട്രേഷൻ തുടങ്ങിയ ആധുനിക രീതികൾ പദ്ധതിയുടെ ഭാഗമാണ്. ഇതിലൂടെ പാലുൽപാദനം വർദ്ധിപ്പിക്കാനും പശുക്കളുടെ ആരോഗ്യനില മെച്ചപ്പെടുത്താനും കഴിയും. രാഷ്ട്രീയ ഗോകുൽ മിഷൻ വഴി ക്ഷീര കർഷകരുടെ സാമ്പത്തിക നേട്ടം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. മികച്ച ഗുണനിലവാരമുള്ള പശുക്കൾ ലഭ്യമാക്കുന്നതിലൂടെ പാലുൽപാദനം വർദ്ധിക്കുകയും സ്ഥിരമായ വരുമാനം ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ചെറുകിട കർഷകർക്കും വനിതകൾക്കും ഈ പദ്ധതി വലിയ ആശ്വാസമാണ്. രാഷ്ട്രീയ ഗോകുൽ മിഷൻ പശു ഇനങ്ങളുടെ സംരക്ഷണം മാത്രമല്ല ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്ന ഒരു ദീർഘദർശനമാണ്. പശുപാലനം കൂടുതൽ ശാസ്ത്രീയവും ലാഭകരവുമായ മേഖലയായി മാറുന്നതിലൂടെ കർഷകരുടെ ജീവിത നിലവാരമുയർത്താൻ ഈ പദ്ധതി സഹായിക്കുന്നു.
3: ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ വിള പരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം.
4: കാലവർഷത്തിൽ ജാതിത്തോട്ടങ്ങളിൽ ക്രമാതീതമായി ഇലകൊഴിച്ചിൽ കണ്ടുവരാറുണ്ട്. 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം മുൻകരുതൽ എന്ന നിലയ്ക്ക് തളിക്കാവുന്നതാണ്. കോപ്പർ ഓക്സി ക്ലോറൈഡ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിന് എന്ന കണക്കിൽ നേർപ്പിച്ച് തളിക്കുന്നതും ചുവട്ടിൽ ഒഴിക്കുന്നതും ഈ രോഗം നിയന്ത്രിക്കാൻ സഹായിക്കും.

0: കൊമ്പൻ ജില്ലയുടെ ആക്രമണത്തിന് മുൻകരുതൽ എന്ന നിലയിൽ തെങ്ങിന്റെ മണ്ട വൃത്തിയാക്കി കൂമ്പോലയ്ക്ക് ചുറ്റുമുള്ള രണ്ടോ മൂന്നോ ഓലക്കവിളുകളിൽ പാറ്റഗുളിക 10 ഗ്രാം അതായത് 4 എണ്ണം വെച്ച് മണൽകൊണ്ട് മൂടുക. ഇത് 45 ദിവസം കൂടുമ്പോൾ ആവർത്തിക്കുക. വേപ്പിൻ പിണ്ണാക്ക് അല്ലെങ്കിൽ മരോട്ടി പിണ്ണാക്ക് 250 ഗ്രാം തുല്യ അളവിൽ മണലുമായി ചേർത്ത് കൂമ്പുകളുടെ കവിളുകളിൽ ഇടുക. തെക്കു പടിഞ്ഞാറൻ കാലവർഷത്തിന് മുൻപും അത് കഴിഞ്ഞും 2 തവണയാണ് ഇത് ചെയ്യേണ്ടത്. ബാക്കുലോ വൈറസ് ഒറിക്ടസ് എന്ന വൈറസ് കൊമ്പൻ ചെല്ലിയുടെ ജൈവിക നിയന്ത്രണത്തിന് ഉപയോഗിക്കാം. ഇതിനായി വൈറസ് രോഗബാധയേറ്റ ചെല്ലികളെ 1 ഹെക്ടറിൽ 10-15 എന്ന കണക്കിൽ തുറന്നുവിടുക. ഈ സമയത്ത് വാഴകളിൽ കാണപ്പെടുന്ന ഇലപ്പുള്ളി രോഗം ബാധിച്ച ഇലകൾ നീക്കം ചെയ്ത ശേഷം രോഗം നിയന്ത്രിക്കാനായി 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം തളിക്കാവുന്നതാണ്. തളിക്കുമ്പോൾ ഇലയുടെ 2 വശത്തും വീഴുന്നു എന്നുറപ്പാക്കണം. സ്യൂഡോമോണാസ് ബാക്ടീരിയ പൊടി 10 മുതൽ 20 ഗ്രാം വരെ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുന്നതും ഈ രോഗം വരാതിരിക്കാനും നിയന്ത്രിക്കാനും നല്ലതാണ്.
1: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു, പാലും പാലുൽപ്പന്നങ്ങളും വിൽക്കുന്നതിന് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ രജിസ്ട്രേഷൻ ആവശ്യമുണ്ടോ? ഉത്തരം, പാലും പാലുൽപ്പന്നങ്ങളും വിൽക്കുന്നതിന് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ രജിസ്ട്രേഷൻ ആവശ്യമാണ്. 12 ലക്ഷത്തിൽ താഴെ വിറ്റുവരവുള്ള സംരംഭങ്ങൾക്ക് രജിസ്ട്രേഷൻ മാത്രം മതി, ലൈസൻസിന്റെ ആവശ്യമില്ല.
2: വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി വഴുതക്കാട് തിരുവനന്തപുരം 695014 എന്ന മെയിൽവിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാവുന്നതാണ്. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം M. നിസാമുദ്ദീൻ. ഡാരോ ഇന്ദ്രൻ ഡാരോ.

ആകാശവാണി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. ക്ഷീരവികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജൂൺ 1 ലോക ക്ഷീരദിനമായി ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി തിരുവനന്തപുരം പട്ടത്തുള്ള പരിശീലന കേന്ദ്രത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ LP UP ഹൈസ്കൂൾ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു. ചിത്രരചന, വാട്ടർ കളർ മത്സരങ്ങൾ LP UP വിഭാഗങ്ങൾക്കായും പെൻസിൽ ഡ്രോയിംഗ്, ഉപന്യാസരചന, ഡയറി ക്വിസ് ഹൈസ്കൂൾ വിഭാഗത്തിന് മാത്രമായും നടത്തുന്നതാണ്. LP UP വിഭാഗങ്ങൾക്കായുള്ള ചിത്രരചന മത്സരം ഈ മാസം 21 രാവിലെ 10 മുതൽ 1 വരെയും ഹൈസ്കൂൾ വിഭാഗത്തിന് പെൻസിൽ ഡ്രോയിംഗ് മത്സരം അന്നേ ദിവസം ഉച്ചയ്ക്ക് 2 മുതൽ 5 വരെയും ഉണ്ടായിരിക്കുന്നതാണ്. മെയ് മാസം 22 ഹൈസ്കൂൾ വിഭാഗത്തിന് രാവിലെ 10 മുതൽ 11 വരെ ഉപന്യാസരചന, 12 മുതൽ 1 വരെ ഡയറി ക്വിസ് എന്നിവയും ഉണ്ടായിരിക്കും. പങ്കെടുക്കാൻ താൽപര്യമുള്ള വിദ്യാർത്ഥികൾ ഈ മാസം 19 വൈകുന്നേരം 4 മുമ്പായി പരിശീലന കേന്ദ്രവുമായി ബന്ധപ്പെടേണ്ടതാണ്. ഫോൺ നമ്പർ 0471244091. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0471244091. മത്സരങ്ങളിൽ പങ്കെടുക്കാൻ വരുന്നവർ സ്കൂൾ ഐഡന്റിറ്റി കാർഡും പ്രിൻസിപ്പലിന്റെ സാക്ഷ്യപത്രവും നിർബന്ധമായും കൊണ്ടുവരേണ്ടതാണ്.

വെള്ളാണിക്കര കാർഷിക സർവകലാശാലയിലെ ഫലവർഗ വിഭാഗത്തിന്റെ കീഴിൽ ആഞ്ഞലി ചക്കയുടെ അഥവാ അഴിച്ചക്കയുടെ ഗുണമേന്മയും വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള സാധ്യതകളെയും കുറിച്ചുള്ള ഒരു പഠനം നടത്താൻ ഉദ്ദേശിക്കുന്നു. കർഷകരുടെ പുരയിടങ്ങളിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ആഞ്ഞലി മരങ്ങളുടെ ചക്കയുടെ ഗുണമേന്മ സംബന്ധിച്ചുള്ള പഠനമാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അത്തരം ആഞ്ഞലി മരങ്ങൾ വളർത്തുന്ന കർഷകർ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. മൊബൈൽ നമ്പർ 9995553346. ഒരിക്കൽ കൂടി 9995551563464.

കേരള കാർഷിക സർവകലാശാലയിലെ ഈ പഠന കേന്ദ്രം നടത്തി വരുന്ന രോഗകീട നിയന്ത്രണം ജൈവ ജീവാണു മാർഗങ്ങളിലൂടെ എന്ന വിഷയത്തിലെ സൌജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് 3 ആരംഭിക്കുന്നു. ഈ കോഴ്സിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ CLKAU.IN എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ പരിശീലന കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഫൈനൽ പരീക്ഷ പാസ്സാകുന്ന പഠിതാക്കൾക്ക് നിശ്ചിത ഫീസ് ഈടാക്കി സർട്ടിഫിക്കറ്റ് നൽകും. രജിസ്റ്റർ ചെയ്യുന്നവർക്ക് June 3 മുതൽ യൂസർ ID പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0487243856. നമ്പർ ഒരിക്കൽ കൂടി 0487243856. കുരുമുളക് തോട്ടങ്ങളിൽ ദ്രുതവാട്ടത്തിനെതിരെ മുൻകരുതലുകൾ എടുക്കണം. കുരുമുളകിന്റെ താങ്ങുമരങ്ങളുടെ ചില്ലുകൾ വെട്ടിമാറ്റി തോട്ടത്തിൽ സൂര്യപ്രകാശം ലഭിക്കത്തക്ക റെഡിയാക്കണം. കൂടാതെ മണ്ണിൽ പടർന്നു കിടക്കുന്ന കുരുമുളക് വള്ളികൾ കൊമ്പ് നാട്ടി കെട്ടിവയ്ക്കണം. ദ്രുതവാട്ടം വന്നുണങ്ങിയതും കേടുവന്നതുമായ വള്ളികൾ മുറിച്ചു മാറ്റി തീയിട്ട് നശിപ്പിക്കണം. ദ്രുതവാട്ടത്തിനെതിരെ ട്രൈക്കോഡെർമ എന്ന കുമിളിന്റെ കൾച്ചർ ഉപയോഗിക്കുന്നത് ഫലപ്രദമായിരിക്കും. നിങ്ങൾ ഇതുവരെ കേട്ടത് കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡനിലെത്തി. സ്വീഡിഷ് പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിസഭയിൽ 20 അംഗങ്ങൾ. നിർമ്മിത ബുദ്ധി, ഡീപ് ടെക് എന്നിവ ഭാവി സമ്പദ്വ്യവസ്ഥയിൽ നിർണായക ഘടകങ്ങളാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സിബിഎസ്ഇ 12-ാം ക്ലാസ് പരീക്ഷകളിലെ ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനം മൂല്യനിർണയ പ്രക്രിയ കൂടുതൽ സുതാര്യമാക്കിയതായി കേന്ദ്ര സർക്കാർ. ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ശത്രുരാജ്യങ്ങളുടെ സൈനിക കപ്പലുകൾ ഹോർമുസിലൂടെ കടത്തിവിടില്ലെന്ന് ഇറാൻ. ഐപിഎൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം അല്പസമയത്തിനകം. ആദ്യ മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് ജയം. വാർത്തകൾ വിശദമായി. രണ്ട് ദിവസത്തെ നെതർലാൻഡ്സ് സന്ദർശനം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയം മുൻപ് സ്വീഡനിലെത്തി. ഇന്ത്യയും നെതർലാൻഡ്സും തമ്മിലുള്ള സൌഹൃദം കൂടുതൽ ശക്തമാക്കുന്നതിനും ഉഭയകക്ഷി ബന്ധത്തിന്റെ ആക്കം കൂട്ടുന്നതിനും സന്ദർശനം വഴിയൊരുക്കിയതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഡച്ച് പ്രധാനമന്ത്രി റോബ് യെറ്റനുമായി പ്രധാനമന്ത്രി നടത്തിയ ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ പ്രതിരോധം, നിർണായക ധാതുക്കൾ തുടങ്ങിയവ സംബന്ധിച്ച 17 കരാറുകളിൽ ഒപ്പുവച്ചിരുന്നു. സ്വീഡൻ സന്ദർശനവേളയിൽ സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൽഫ് ക്രിസ്റ്റേഴ്സണുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുന്ന പ്രധാനമന്ത്രി യൂറോപ്യൻ റൌണ്ട് ടേബിൾ ഫോർ ഇൻഡസ്ട്രിയെയും അഭിസംബോധന ചെയ്യും. കേരളത്തിൽ യുഡിഎഫ് സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെ. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വി ഡി സതീശൻ ഉൾപ്പെടെ 21 പേരടങ്ങിയ മന്ത്രിസഭയാണ് നാളെ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യുക. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. മന്ത്രിമാരുടെ പട്ടിക നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ ലോക്ഭവനിലെത്തി ഗവർണർക്ക് കൈമാറി. മന്ത്രിസ്ഥാനത്തെത്തുന്നവരുടെ പേരുകൾ ശ്രീ വി ഡി സതീശൻ വാർത്താസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, എ പി അനിൽകുമാർ, പി സി വിഷ്ണുനാഥ്, ടി സിദ്ദിഖ്, ബിന്ദു കൃഷ്ണ, കെ എ തുളസി, എം ലിജു, റോജി എം ജോൺ, ഒ ജെ ജനീഷ് എന്നിവരാണ് കോൺഗ്രസിൽ നിന്നുള്ള മന്ത്രിമാർ. പി കെ കുഞ്ഞാലിക്കുട്ടി, പി കെ ബഷീർ, എൻ ഷംസുദ്ദീൻ, കെ എം ഷാജി, വി ഇ അബ്ദുൾ ഗഫൂർ എന്നിവരാണ് മുസ്ലിം ലീഗിൽ നിന്ന് മന്ത്രിസ്ഥാനത്തെത്തുന്നത്. ഷിബു ബേബി ജോൺ, മോൻസ് ജോസഫ്, അനൂപ് ജേക്കബ്, സി പി ജോൺ എന്നിവർ ഘടകകക്ഷികളിൽ നിന്ന് മന്ത്രിസഭയിലുണ്ടാകും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറും ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറുമാകും. ചീഫ് വിപ്പിനെ കേരള കോൺഗ്രസ് പ്രഖ്യാപിക്കുമെന്നും ശ്രീ വി ഡി സതീശൻ അറിയിച്ചു. മന്ത്രിമാരുടെ വകുപ്പുകൾ നാളെ ഗവർണറെ അറിയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നിർമ്മിത ബുദ്ധി, ഡീപ് ടെക് എന്നിവ ഭാവി സമ്പദ്വ്യവസ്ഥയിൽ നിർണായക ഘടകങ്ങളാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ മില്യൺ മൈൻഡ്സ് ടെക് പാർക്ക് ഫേസ് 1, ഗ്രെമി സിറ്റി ക്യാമ്പസ് എന്നിവ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
1: आने वाले 25 साल में जो सेक्टर विश्व की अर्थनीति को, विश्व के अर्थतंत्र को दिशा देंगे, वो सभी क्षेत्र में आज भारत फाउंडर बनकर अपनी मजबूत उपस्थिति को दर्ज करा रहा है. एआई और डीप टेक के जो भविष्य है, इसके लिए इसके जैसे टेक पार्क बहुत बड़ा काम भी करेंगे और इसको आगे भी बढ़ाएंगे.
0: രണ്ട് ദിവസത്തെ ഗുജറാത്ത് സന്ദർശനത്തിന്റെ ഭാഗമായി ഗാന്ധിനഗറിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിന്റെ ഇന്നോവേഷൻ ആന്റ് ഇൻക്യുബേഷൻ സെന്ററും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. ഗാന്ധിനഗർ ജില്ലാ സഹകരണ പാൽ ഉൽപാദക യൂണിയൻ ലിമിറ്റഡിന്റെ 5 ലക്ഷം ലിറ്റർ ശേഷിയുള്ള പ്ലാന്റും കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ വൈദ്യുതി ആവശ്യകതയുടെ ഏകദേശം 33% പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളിലൂടെയാണ് നിറവേറ്റുന്നതെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഒരു ദിവസം 256.4 GW എന്ന റെക്കോർഡ് വൈദ്യുതി ആവശ്യകത ഇന്ത്യ വിജയകരമായി കൈകാര്യം ചെയ്തതായി ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ വൈദ്യുതി അടിസ്ഥാന സൌകര്യങ്ങൾ കൂടുതൽ ശക്തവും ഭാവിയിലേക്ക് സുസജ്ജവുമാണെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. സിബിഎസ്ഇ 12-ാം ക്ലാസ് പരീക്ഷകളിലെ ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനം മൂല്യനിർണയ പ്രക്രിയയിൽ കൂടുതൽ സുതാര്യത ഉറപ്പാക്കിയതായി കേന്ദ്ര സർക്കാർ. ന്യൂഡൽഹിയിൽ CBSE 12-ാം ക്ലാസ് ഫലങ്ങളെക്കുറിച്ച് ഉയർന്ന ആശങ്കകൾക്ക് മറുപടി നൽകവേ സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറി സഞ്ജീവ് കുമാർ അറിയിച്ചതാണ് ഇക്കാര്യം. OSM ആദ്യമായി 2014-ൽ അവതരിപ്പിച്ചതാണെന്നും നിരവധി സർവകലാശാലകളും അന്താരാഷ്ട്ര ബോർഡുകളും ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നതായും ശ്രീ സഞ്ജീവ് കുമാർ പറഞ്ഞു. ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിലൂടെ ഏകദേശം 98 ലക്ഷം ഉത്തര പേപ്പറുകളുടെ ഡിജിറ്റൽ മൂല്യനിർണയം നടത്തിയതായും അദ്ദേഹം അറിയിച്ചു. തിരുവനന്തപുരം ന്യൂഡൽഹി രാജധാനി എക്സ്പ്രസിന്റെ കോച്ചുകളിൽ തീപിടുത്തമുണ്ടായ സംഭവത്തിൽ ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ട് റെയിൽവേ മന്ത്രാലയം. ഇന്ന് പുലർച്ചെ 5:15 കോട്ട ഡിവിഷനിലെ നാഗ്ഡയ്ക്ക് സമീപമാണ് ഒരു ഗാർഡ് കോച്ചിലും AC 3-ടയർ കോച്ചിലും തീപിടുത്തമുണ്ടായത്. അപകടത്തിൽ യാത്രക്കാർക്കാർക്കും പരിക്കില്ല. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ആഗോള എണ്ണ ഊർജ്ജ വ്യാപാരത്തിൽ നിർണായകമായ ഹോർമൂസ് കടലിടുക്കിലൂടെ ശത്രു രാജ്യങ്ങളുടെ സൈനിക കപ്പലുകൾ കടന്നുപോകാൻ അനുവദിക്കില്ലെന്ന് ഇറാൻ. പാതയിലൂടെയുള്ള ഗതാഗതം നിയന്ത്രിക്കുന്നതിന് ഏർപ്പെടുത്തിയ സംവിധാനം പ്രയോജനപ്പെടുത്താൻ ഇറാനുമായി സഹകരിക്കുന്ന രാജ്യങ്ങളുടെ വാണിജ്യ കപ്പലുകളെ മാത്രമേ അനുവദിക്കൂ എന്ന് ഇറാൻ പാർലമെന്റിന്റെ സുരക്ഷാ സമിതി തലവൻ ഇബ്രാഹിം അസീസി പ്രഖ്യാപിച്ചിരുന്നു. അതേസമയം ആണവായുധങ്ങൾ കൈവശം വയ്ക്കാൻ ഇറാനെ അനുവദിക്കില്ലെന്നും ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗതം സുഗമമായി നടക്കണമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചൈന സന്ദർശന വേളയിൽ അമേരിക്കയും ചൈനയും ധാരണയായിരുന്നു. ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ജീവനക്കാരെ ലക്ഷ്യമിടുന്നതും ഗതാഗത സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്നതും ന്യായീകരിക്കാൻ കഴിയില്ലെന്ന് UNലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി PHARISH പറഞ്ഞു. ഐക്യരാഷ്ട്രസഭയുടെ സാമ്പത്തിക സാമൂഹിക കൌൺസിലിന്റെ പ്രത്യേക യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
3: Targeting of commercial shipping, endangering civilian crew, impeding freedom of navigation in the Strait of Hormuz are unacceptable. International

0: International law in this regard must be fully respected. Open and predictable trade flows must be preserved and fragmentation avoided. Coordinated efforts are needed to stabilize energy markets and support countries facing external and fiscal pressures. Strengthening multilateral financial support mechanisms will also be critical in this regard.
1: IPL ക്രിക്കറ്റിൽ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് 23 റൺ വിജയം. രണ്ടാം മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. ചൈനയിൽ നടക്കുന്ന ബാവോജി ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ ശ്രിയാൻഷി വാലിഷെട്ടിക്ക് വെള്ളിമെഡൽ. ചൈനീസ് താരത്തെ നേരിട്ടുള്ള സെറ്റുകൾക്കാണ് ശ്രിയാൻഷി തോൽപ്പിച്ചത്. ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യ പുതുതായി ആരംഭിച്ച ഹ്രസ്വകാല ഹജ്ജ് പാക്കേജിന് കീഴിലുള്ള ആദ്യ വിമാനം കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയ സഹമന്ത്രി ജോർജ് കുര്യൻ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഹജ്ജ് തീർത്ഥാടനത്തിന്റെ പ്രധാന ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം നേരത്തെ മടങ്ങാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗസ്ഥരുടെയും വ്യവസായികളുടെയും അഭ്യർത്ഥനകൾ പരിഗണിച്ചാണ് ഈ വർഷം മുതൽ ഹ്രസ്വകാല ഹജ്ജ് പാക്കേജ് ആദ്യമായി അവതരിപ്പിച്ചത്. അബുദാബിയിലെ ബരാക ആണവ നിലയത്തിന് സമീപം ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് തീപിടുത്തം. പ്ലാന്റിന് പുറത്തുള്ള ജനറേറ്ററിലാണ് തീപിടുത്തമുണ്ടായത്. ആർക്കും പരിക്കില്ലെന്നും പ്ലാന്റിന്റെ പ്രവർത്തനങ്ങളെയോ സുരക്ഷാ സംവിധാനങ്ങളെയോ തീപിടുത്തം ബാധിച്ചില്ലെന്നും അധികൃതർ അറിയിച്ചു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. കേരളത്തിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തൃശൂർ, പാലക്കാട്, മലപ്പുറം ഒഴികെയുള്ള മറ്റു ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ലോകത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ എവറസ്റ്റ് 32-ാം തവണയും വിജയകരമായി കീഴടക്കി നേപ്പാളി പർവ്വതാരോഹകൻ കാമി റീത്ത ഷെർപ്പ പുതിയ ചരിത്രം കുറിച്ചു. ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ സ്വന്തം ലോക റെക്കോർഡാണ് ഈ 56-കാരൻ തിരുത്തിക്കുറിച്ചത്. ഇതോടൊപ്പം മൌണ്ടൻ ക്യൂയിൻ എന്നറിയപ്പെടുന്ന ലെക്പ ഷെർപ്പയും 11-ാം തവണ എവറസ്റ്റ് കീഴടക്കുന്ന ആദ്യ നേപ്പാളി വനിത എന്ന റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുണ്ട്. ഡൊമിനിക്കയിലെ തദ്ദേശീയ ജനവിഭാഗമായ കലിനാഗോ സമൂഹത്തിന്റെ വികസനത്തിന് ഇന്ത്യയുടെ പൂർണ്ണ പിന്തുണ. UNDP പങ്കാളിത്തത്തിലൂടെ കലിനാഗോ ജനതയെ സഹായിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് വിദേശകാര്യ സഹമന്ത്രി പബിത്ര മാർഗരിറ്റ അറിയിച്ചു. കലിനാഗോ പ്രദേശം സന്ദർശിച്ച ശേഷം സാമൂഹ്യ മാധ്യമത്തിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. പ്രധാന വാർത്തകൾ വീണ്ടും. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡനിലെത്തി. സ്വീഡിഷ് പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിസഭയിൽ 20 അംഗങ്ങൾ. നിർമ്മിത ബുദ്ധി, ഡീപ് ടെക് എന്നിവ ഭാവി സമ്പദ് വ്യവസ്ഥയിൽ നിർണായക ഘടകങ്ങളാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. CBSE 12-ാം ക്ലാസ് പരീക്ഷകളിലെ ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനം മൂല്യനിർണയ പ്രക്രിയ കൂടുതൽ സുതാര്യമാക്കിയതായി കേന്ദ്ര സർക്കാർ. ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ശത്രുരാജ്യങ്ങളുടെ സൈനിക കപ്പലുകൾ ഹോർമൂസിലൂടെ കടത്തിവിടില്ലെന്ന് ഇറാൻ. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. ആദ്യ മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: യുവവാണി.

0: എല്ലാ കൂട്ടുകാർക്കും യുവവാണിയിലേക്ക് സ്വാഗതം. ഇന്ന് യുവവാണിയിൽ നമ്മുടെ അതിഥി ഡോക്ടർ ജീമോൻ പന്യാമാക്കരാണ്. അദ്ദേഹവുമായി യുവാക്കളിലെ ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് ലക്ഷ്മി എസ് ദേവി നടത്തുന്ന അഭിമുഖ സംഭാഷണം ഇപ്പോൾ കേൾക്കാം.
1: യുവാക്കളിലെ ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് സംസാരിക്കുവാൻ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ ജീമോൻ പന്യാമാക്കലാണ്. നമസ്കാരം ഡോക്ടർ.
2: നമസ്കാരം
1: ഡോക്ടർ. പൊതുവിൽ നാം ഇപ്പോൾ കേട്ടുവരാറുള്ള ഒരു പദമാണ് ജീവിതശൈലി രോഗങ്ങൾ. ഏതൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഈ ജീവിതശൈലി രോഗങ്ങളിൽ ഉൾപ്പെടുന്നത്?
2: ജീവിതശൈലി രോഗങ്ങൾ എന്ന് നാം പൊതുവായി പറയുമ്പോൾ ഏറ്റവും പ്രധാനമായും അതിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ, ക്യാൻസർ പോലുള്ള രോഗങ്ങൾ, ഇവയാണ് പ്രധാനമായും ഉൾപ്പെടുന്നത്. എന്നാൽ അത് മാത്രമല്ല ജീവിതശൈലി രോഗങ്ങൾ. നമ്മുടെ ജീവിത രീതികൾ കൊണ്ട് നമുക്ക് വരാൻ ചാൻസ് കൂടുതലായി വരുന്ന എല്ലാ രോഗങ്ങളെയും പൊതുവായി ജീവിതശൈലി രോഗങ്ങളെന്ന് പറയാം. എങ്കിലും ഞാൻ ഈ പറഞ്ഞ ഈ മൂന്ന് രോഗങ്ങളാണ് ഏറ്റവും പ്രധാനമായും കാണപ്പെടുന്നത്. അതുകൊണ്ട് ഈ രോഗങ്ങളെയാണ് പൊതുവായി ജീവിതശൈലി രോഗങ്ങൾ എന്നറിയപ്പെടുന്നത്.
1: ഇന്നത്തെ യുവതലമുറയിൽ ഇത്തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങൾ ധാരാളമായി കണ്ടുവരുന്നുണ്ട്. എന്താവാം അതിന്റെ കാരണം?
2: നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ വളരെ വ്യക്തമാണ്, നമ്മുടെ ജീവിതശൈലി കൊണ്ട് വരുന്ന രോഗങ്ങളെയാണ് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള രോഗങ്ങൾ നമ്മുടെ ചെറുപ്പക്കാരിൽ വരാനുള്ള സാധ്യത നമ്മുടെ പ്രത്യേകിച്ച് ഇന്ത്യയിലും കേരളത്തിലും കൂടിക്കൊണ്ടുവരികയാണ്. അതിന് പ്രധാനമായും കാരണം എന്ന് പറയുന്നത് നാലോ അഞ്ചോ ജീവിതശൈലികൾ കാരണമാണ്. അവ നമ്മുടെ ആഹാരക്രമത്തിലുള്ള വ്യത്യാസങ്ങളായിരിക്കാം, വ്യായാമത്തിലുള്ള കുറവായിരിക്കാം, പുകയില പോലെയുള്ള പദാർത്ഥങ്ങളുടെ കൂടുതലായിട്ടുള്ള ഉപയോഗമായിരിക്കാം, ആൽക്കഹോൾ അല്ലെങ്കിൽ മദ്യപാനത്തിൻ്റെ കൂടുതലായിട്ടുള്ള ഉപയോഗമായിരിക്കാം, ഇപ്പോൾ പുതുതായി നമ്മൾ പറയുന്നത് മതിയായ ഉറക്കം വരാത്തതും മതിയായ ഉറക്കം കിട്ടാത്തതും അതിനൊരു കാരണമായിരിക്കാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വളരെ നേരത്തെ തന്നെ, വളരെ ചെറുപ്പത്തിലെ തന്നെ നമ്മൾക്ക് ശീലമാകുന്നു. അതിനാലാണ് വളരെ നേരത്തെ ഇത് സംഭവിക്കുന്നതുകൊണ്ടാണ് വളരെ നേരത്തെ തന്നെ നമ്മുടെ യുവതലമുറകളിൽ വരെ ഇത്തരം അസുഖങ്ങൾ വരാനുള്ള പ്രധാനമായിട്ടുള്ള കാരണം. വേറെ കാരണങ്ങളില്ല എന്നല്ല, പക്ഷേ ഈ കാരണങ്ങളാണ് പ്രധാനമായും നമുക്കായി കണ്ടുവരുന്നത്. ഇത് ഒന്നിൽ കൂടുതൽ ഘടകങ്ങൾ നമ്മൾക്കുണ്ടാകുമ്പോൾ ജീവിതശൈലി രോഗങ്ങൾ വരാനുള്ള ചാൻസ് കൂടി വരികയാണ്. അത് കുറേ നാളത്തേക്ക് നമ്മൾ ഇതിൻ്റെ ഉപയോഗം കണ്ടിന്യൂ ചെയ്യുന്നത് വഴി നമുക്കിത് വീണ്ടും കൂടുതൽ ഇതിൻ്റെ ചാൻസ് വളരെ വർദ്ധിച്ചു വരുന്നു.
1: നമ്മളിപ്പോൾ പറഞ്ഞ കാരണങ്ങളായ ഭക്ഷണരീതി, വ്യായാമം, അവയിൽ ആദ്യം ഭക്ഷണരീതിയെക്കുറിച്ച് ചോദിക്കാം. എന്ത്, എങ്ങനെ, എപ്പോൾ കഴിക്കുന്നതാണ് ഇത്തരത്തിലുള്ള രോഗങ്ങൾ പ്രതിരോധിക്കാൻ സഹായിക്കുന്നത്?
2: നമ്മുടെ ജീവിതത്തിൻ്റെ ആസ്വദിക്കുന്നത് തന്നെ ഭക്ഷണം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. എല്ലാ ഭക്ഷണത്തെയും മാറ്റിവെക്കുക എന്നുള്ളതല്ല ആരോഗ്യകരമായ ഭക്ഷണ രീതി ശീലിക്കുക എന്ന് പറയുന്നത്. നമ്മൾ ആഹാര രീതി റെഗുലറായിട്ട് ഒരു ദിവസം രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്, നമ്മൾ പ്രാതൽ കഴിക്കുന്നത് 7 മണിക്കാണെന്നുണ്ടെങ്കിൽ അത് എല്ലാ ദിവസവും 7 മണിക്ക് തന്നെ കഴിക്കുക. ഉച്ചയ്ക്കത്തെ ഭക്ഷണവും അതേ സമയത്ത് തന്നെ, എല്ലാ ദിവസവും കഴിക്കുന്ന അതേ സമയത്ത് തന്നെ കഴിക്കാൻ ശ്രമിക്കുക. ഈ ഭക്ഷണ ക്രമത്തിനുള്ള ഈ ഗ്യാപ്പ് അത് റെഗുലറായിട്ട് ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ തന്നെ വൈകുന്നേരം ഭക്ഷണം കഴിക്കുന്ന രീതിയും. പിന്നെയുള്ള ആഹാരക്രമത്തിൽ നമുക്ക് വരുത്തേണ്ട മാറ്റം എന്ന് പറയുന്നത് നമ്മൾക്ക് മിതമായ ആഹാരം മാത്രമേ ആവശ്യമുള്ളൂ. ഒരു പരിധിയിൽ കൂടുതൽ ആഹാരം നമ്മൾ കഴിക്കുന്നത് വഴി നമ്മൾ നമ്മുടെ ശരീരത്തിലേക്ക് കൂടുതൽ ഊർജ്ജം തരുന്ന പദാർത്ഥങ്ങൾ കഴിക്കുന്ന വഴി അത് ചിലവാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ബോഡിയിൽ അക്യുമുലേറ്റ് ചെയ്യും. നമ്മളിപ്പോൾ കേരളത്തിൽ ജീവിക്കുന്ന ഒരാളുടെ ആഹാര രീതി നോക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ട ആഹാരത്തെക്കാളും ആവശ്യത്തിന് ആഹാരത്തെക്കാളും കൂടുതൽ ആഹാരം അവർ കഴിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ മിതമായ ആഹാര രീതി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഒന്നും നമ്മൾ ഒഴിവാക്കേണ്ടതായിട്ടില്ല, നമ്മൾ മിതമായ ആഹാര രീതി പാലിക്കുക. ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ കൂടുതൽ ആഹാരം കഴിക്കുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കണ്ടുവരുന്നത്. അത് നമുക്ക് ആ പ്രവണത കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ഒരു പങ്ക് മാറ്റിവെക്കുക, അത് കഴിക്കാണ്ടിരിക്കുക, അല്ലെങ്കിൽ പിന്നീട് കഴിക്കുക, അല്ലെങ്കിൽ അത് വേറെ ആൾക്കാരുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ അങ്ങനെ നമ്മുടെ മിതമായ ആഹാര രീതി പാലിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ആഹാരക്രമത്തിലേക്ക് വരാൻ പറ്റും. പക്ഷേ എന്ത് കഴിക്കണം? അപ്പോൾ എന്ത് കഴിക്കണം? നമ്മളുടെ കേരളീയരായ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ നമ്മളുടെ ഫുഡ് കഴിക്കുന്നത് അരിയാഹാരമാണ്. ആ അരിയാഹാരം നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പം അരിയാഹാരം കഴിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കുവാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രധാനമായും ഊർജം ലഭിക്കുന്ന അന്നജത്തിൻ്റെ ഭാഗമായി കഴിക്കുന്ന അരിയാഹാരത്തിൽ നിന്ന് ലഭിക്കുന്ന ഊർജത്തിൻ്റെ അളവ് കുറയ്ക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ദിവസം കിട്ടുന്ന ടോട്ടൽ ഊർജത്തിൻ്റെ അളവും കുറയ്ക്കാൻ നമുക്ക് കഴിയും. പിന്നീട് നമുക്ക് പറയുന്നു അന്നജാഹാരം മാത്രമല്ല, നമുക്ക് കൂടുതൽ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കഴിക്കണം. പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും പൊതുവേ നമ്മുടെ സമൂഹത്തിൽ കഴിക്കുന്ന അളവ് വളരെ കുറവാണ്. ആ അളവ് കൂടുതൽ ക്വാണ്ടിറ്റി കഴിക്കുക. അപ്പം നമ്മൾ ഈ മാറ്റി വയ്ക്കുന്ന ഭാഗം അത് പച്ചക്കറികൾക്കും പഴവർഗ്ഗങ്ങൾക്കും ഉപയോഗിക്കാനായിട്ട് നീക്കിവെക്കുകയാണെങ്കിൽ, അത് എല്ലാ ദിവസവും ക്രമമായി നമ്മുടെ ആഹാരക്രമത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് അതിൻ്റേതായ അഡ്വാൻറ്റേജ് ഉണ്ടാകും, ബെനിഫിറ്റ്സ് ഉണ്ടാകും. പക്ഷെ ചില ആൾക്കാർ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അല്ലെങ്കിൽ പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ എന്ന് പറയുമ്പോൾ രാവിലെ ഞാൻ 2 ഗ്ലാസ് ജ്യൂസ് കുടിക്കുന്നുണ്ട്, അതുപോലെ പച്ചക്കറികൾക്കും പഴവർഗ്ഗങ്ങൾക്കും പകരമായി എന്ന് ചോദിക്കുന്നവരുണ്ടാകും. നമ്മൾ ഒരു പഴം അതേപോലെ കഴിക്കുന്നതും ജ്യൂസായി കഴിക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അത് നമ്മൾ ഷുഗർ ചിലപ്പം പഞ്ചസാര കൂടുതൽ ആഡ് ചെയ്യുന്നുണ്ടാവാം, അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ഊർജ്ജം ലഭിക്കുന്ന കാലറി കൂടുതൽ ലഭിക്കുന്നു. ഫൈബർ പോലുള്ള നാര് പോലുള്ള പദാർത്ഥങ്ങൾ നമ്മൾ ഈ ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ സെപ്പറേറ്റഡ് ആവുന്നു, അപ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന ബലം നമ്മൾക്ക് ലഭിക്കാതെയും വരുന്നു. അപ്പോൾ നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും കൂടുതൽ കഴിക്കണം, അത് മുഴുവനായി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കുക്ക് ചെയ്യാതെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ആ കുക്ക് ചെയ്യുന്നതാണെങ്കിലും നമ്മൾ പ്രഷർ കുക്കർ പോലെയുള്ള പാത്രങ്ങൾ ഉപയോഗിച്ച് കുക്ക് ചെയ്യാതെ സാധാരണ കുക്കിങ്ങിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസും അതിലടങ്ങിയിരിക്കുന്ന ധാതുക്കളും നമ്മൾക്ക് നഷ്ടപ്പെടാതെ നമ്മൾ

0: ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് നമ്മുടെ വീടുകളിൽ എല്ലാവരും കൂടി ഒരുമിച്ചായിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തെങ്കിൽ മാത്രമേ ഈ ആഹാരക്രമത്തിൽ മാറ്റം വരുത്താൻ പറ്റുകയുള്ളൂ.
1: ഓക്കെ ഡോക്ടർ, ആഹാരത്തിൽ നിന്നും നമ്മുടെ ശരീരത്തിൽ അധികമായി സംഭരിക്കപ്പെടുന്ന ഊർജം, നമ്മൾ അധികം ഭക്ഷണം കഴിക്കുന്ന ദിവസം അധികം വ്യായാമം ചെയ്താൽ അങ്ങനെ ഒരു രീതി കണ്ടുവരാറുണ്ട്, അത് ഫലപ്രദമാണോ?
0: വ്യായാമത്തിലും ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ആഹാരക്രമ രീതിയിലുള്ള ഒരു ചിട്ട വ്യായാമത്തിലും ആവശ്യമാണ്. ഒരു ദിവസം മാത്രം വ്യായാമം കൂട്ടുന്നത് കൊണ്ട് ഈ പറഞ്ഞതുപോലെ നമ്മൾ കഴിച്ച ഭക്ഷണത്തിൽ നിന്നുള്ള ഊർജം ചെലവഴിക്കാൻ നമുക്ക് സാധിക്കും. പക്ഷേ വ്യായാമത്തിൽ നിന്നുള്ള ശരിയായ ഫലങ്ങൾ നമ്മൾക്ക് നേടണമെന്നെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചിട്ടയുടെ ഭാഗമാക്കി മാറ്റണം. ആ ദിനചര്യയുടെ ഭാഗമായി മാറ്റുക എന്ന് പറയുന്നത് പറയാൻ വളരെ എളുപ്പമുള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ പ്രാവർത്തികമാക്കാൻ പലപ്പോഴും നമ്മുടെ ആൾക്കാർക്ക് ബുദ്ധിമുട്ട് നേടുന്ന ഒരു കാര്യമാണ്. ഈ വ്യായാമ മുറകൾ ശീലിക്കുക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഉള്ള ജിമ്മിൽ പോയി എക്സസൈസ് ചെയ്യണം എന്നുള്ള ഒരു മിഥ്യാധാരണ ആൾക്കാരുടെ മനസ്സിലുണ്ട്. അത് മാത്രമല്ല വ്യായാമ മുറകൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു ദിവസം ഒരു 45 മിനിറ്റ് എങ്കിലും നടക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, ദിവസവും നമ്മുടെ ദിനചര്യയുടെ ഭാഗമാക്കി മാറ്റാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. അത് നമ്മൾ ഒറ്റയ്ക്ക് ശ്രമിക്കുകയാണെങ്കിൽ പലപ്പോഴും കഴിയാത്ത ഒരു കാര്യമാണ് ഈ വ്യായാമം എന്ന് പറയുന്നത്. അതിന് നമുക്ക് ചിലപ്പം പങ്കാളികൾ വേണ്ടിവരും, കൂട്ടുകാർ വേണ്ടിവരും. പക്ഷേ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പം സ്പോർട്സിന് വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഗെയിംസിന് വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ചില സമയം കഴിയുമ്പോൾ അവരത് നിർത്തും, ആ ശീലം. അത് നിർത്താതെ ആ അവർ ശീലിച്ചു വന്ന ആ ദിനചര്യയുടെ ഭാഗമാക്കി കൊണ്ടുപോകാൻ കഴിയുന്ന വ്യായാമ മുറകൾ ശീലിക്കുന്നത് വഴി ഒരുപാട് ഒരുപാട് പ്രയോജനങ്ങൾ ഉണ്ടാകും. ഇപ്പം നമ്മൾ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന ഒരുപാട് യുവതി യുവാക്കന്മാരുണ്ട്. അവരുടെയൊക്കെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് പുറത്തുപോയി ഈ വ്യായാമ മുറകളിൽ ഏർപ്പെടാൻ അവർക്ക് പലപ്പോഴും മടിയാണ്, പേടിയാണ്. അവർക്ക് അവരുടേതായ സാഹചര്യങ്ങൾ നോക്കുമ്പോൾ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ അവരുടെ ഹോസ്റ്റൽ ജീവിതത്തോടനുബന്ധിച്ച് തന്നെ അവർക്ക് വ്യായാമ മുറകളിൽ ഏർപ്പെടാൻ കഴിയും. പക്ഷെ നമ്മൾ സ്കിപ്പിംഗ് ശീലിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ റെഗുലറായിട്ട് സ്കിപ്പ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഹോസ്റ്റൽ മുറിയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ വരാന്ത ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ അതുപോലുള്ള വ്യായാമ മുറകളും വളരെ അത്യാവശ്യമാണ്. പക്ഷേ ഏതുതരം വ്യായാമ മുറകൾ ശീലിച്ചാലും അത് നമ്മുടെ ദിനചര്യയുടെ ഭാഗമാക്കി മാറ്റാനും എല്ലാ ദിവസവും കുറച്ച് സമയം അതിനു വേണ്ടിയിട്ട് ചെലവഴിക്കാനും നമ്മൾ ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ്.
1: ഓക്കെ ഡോക്ടർ, വ്യായാമം ദിനചര്യയുടെ ഭാഗമാകണം എന്ന് ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു. ഏതാണ് ശരിക്കും വ്യായാമം ചെയ്യാൻ അനുയോജ്യമായ സമയം? അത് രാവിലെയാണോ, രാത്രി ഭക്ഷണത്തിന് ശേഷമാണോ?
0: ഇപ്പോഴത്തെ പുതിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നത് അങ്ങനെ പ്രത്യേകം സമയം നമ്മൾ വ്യായാമ മുറകൾക്കായിട്ട് മാറ്റിവെക്കേണ്ടതില്ല എന്നുള്ളതാണ്. നമ്മൾ ഒരു ദിവസം ചെയ്യുന്ന ആകെയുള്ള വ്യായാമത്തിൻ്റെ അളവാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പുതിയ പഠനങ്ങൾ പറയുന്നത്. അത് രാവിലെ ചെയ്തതോ ഉച്ചയ്ക്ക് ചെയ്തതോ വൈകുന്നേരം ചെയ്തതോ രാത്രി ചെയ്തതോ എന്ന വ്യത്യാസമില്ല. എത്രത്തോളം വ്യായാമം നമുക്ക് കൂട്ടാൻ പറ്റുന്നതോ അത്രത്തോളം നമുക്ക് ഉപകാരപ്രദമാണെന്നാണ് നമ്മളുടെ പുതിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. പക്ഷേ ഞാനിത് പറഞ്ഞെങ്കിലും ചില സമയങ്ങൾ നമ്മൾക്ക് വ്യായാമ മുറകളിൽ ഏർപ്പെടാൻ നമുക്ക് ശാരീരികമായി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഇപ്പം ഉദാഹരണമായി പറയുകയാണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക്, നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ഉച്ചയ്ക്ക് വ്യായാമത്തിൽ ഏർപ്പെടുക എന്ന് പറഞ്ഞത് പലർക്കും ബുദ്ധിമുട്ടുള്ളതാണ്. പക്ഷേ അതിരാവിലെ വ്യായാമത്തിനിറങ്ങുന്നവർ, പ്രത്യേകിച്ച് നമ്മൾ സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് വ്യായാമത്തിനിറങ്ങുന്നത് കൊണ്ട് ഈ വ്യായാമത്തിനേക്കാൾ ഉപരി വേറെ ചില അഡ്വാൻറ്റേജസും കൂടിയുണ്ട്. കാരണം നമ്മൾക്ക് നമ്മുടെ ശരീരത്തിന് ഏറ്റവും വേണ്ട ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. ആ വൈറ്റമിൻ ഡി കിട്ടുന്ന ഒരു കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് നമ്മൾ സണ്ണിന് എക്സ്പോസ്ഡ് ആകുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഉദിച്ചു വരുന്ന സൂര്യനെ എക്സ്പോസ്ഡ് ആവുന്ന അവസ്ഥയിൽ നമുക്ക് ആരോഗ്യം, നമുക്ക് വ്യായാമ മുറകളിൽ ഏർപ്പെടുകയാണെങ്കിൽ വ്യായാമത്തിൽ നിന്നുള്ള ബലവും ലഭിക്കും. അതിനോടൊപ്പം തന്നെ നമ്മൾക്ക് ഈ വൈറ്റമിൻ ഡിയുടെ കുറവ് നിന്നുള്ള പരിഹാരവുമാകും. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ പൊതുവായി കണ്ടുവരുന്ന, ഇപ്പം നമ്മൾ ഈവൻ നമ്മുടെ യുവതി യുവാക്കളെ നോക്കുകയാണെങ്കിൽ, അവരുടെ വൈറ്റമിൻ ഡി നോക്കുകയാണെങ്കിൽ മിക്കവാറും ആൾക്കാരുടെ വൈറ്റമിൻ ഡി വളരെ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് രാവിലെ ചെയ്യുന്ന വ്യായാമ മുറകളിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ ഉപരിയായി നമുക്ക് വേറെ ചില അഡ്വാൻറ്റേജസും കിട്ടും. അതുകൊണ്ട് ആൾക്കാർ പൊതുവേ റെക്കമെൻഡ് ചെയ്യുന്നതാണ് സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് ആരോഗ്യ കാര്യങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളത്. വൈകുന്നേരം രാത്രിയിലെ ആരോഗ്യം, പ്രത്യേകിച്ച് നമ്മൾ രാത്രിയിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള ആരോഗ്യം, അതിനെപ്പറ്റി ഇപ്പോൾ പറയുന്ന റിസർച്ച് പറയുന്നത് നമ്മൾ ആരോഗ്യ വ്യായാമ മുറകളിൽ ഏർപ്പെടുന്നത് കൊണ്ട് റെഗുലറായിട്ട് പാർട്ടായിട്ട് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ അതിന് ബുദ്ധിമുട്ടുകളില്ല, അതിന് കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഒരു ദിവസം പെട്ടെന്ന് തീരുമാനിക്കുകയാണ്, ഇന്ന് ഞാൻ രാത്രി ഭക്ഷണം കഴിച്ച് ഞാനിന്ന് കുറേ നടക്കാൻ പോവുകയാണ് എന്ന് തീരുമാനിക്കുന്നത്, അത് ചിലപ്പോൾ നമ്മൾക്ക്

0: ഗുണത്തേക്കാൾ ഉപരി ദോഷവും ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് എന്ന് പറയുന്നു. അതിന് വ്യക്തമായ പഠനങ്ങളൊന്നുമില്ല, പക്ഷെ അതുകൊണ്ട് വ്യക്തമായ ആധികാരികമായി എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ജനറലായിട്ട് നമുക്ക് തരാൻ പറ്റുന്ന ഒരു മെസ്സേജ് ഇതാണ്, നമ്മുടെ പൊതുവായിട്ടുള്ള വ്യായാമത്തിന് നമ്മൾ ചെലവഴിക്കുന്ന സമയം കൂട്ടുക. അത് എത്രത്തോളം നമുക്ക് കൂട്ടാൻ കഴിയുന്നോ അത്രയും നല്ലതാണ്. അത് ഏത് തരം വ്യായാമ മുറകളും നമുക്ക് സ്വീകരിക്കാം. ഈ പറഞ്ഞതുപോലെ തന്നെ രാവിലെ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് പുറത്തു പോയി ചെയ്യുന്ന വ്യായാമ മുറകളിൽ ഏർപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് വ്യായാമത്തിനേക്കാൾ ഉപരി അഡീഷണൽ അഡ്വാൻറ്റേജസും നമുക്ക് ലഭിക്കുന്നതാണ്.
1: ആരോഗ്യവാനായ ഒരാളിൽ മേൽപ്പറഞ്ഞ ജീവിതശൈലി രോഗങ്ങൾ പ്രകടിപ്പിക്കുന്ന പ്രാരംഭ ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും?
0: നമുക്ക് ഉള്ള ഒരു മിഥ്യാധാരണയാണിത്. ഈ ലക്ഷണങ്ങൾ വരുന്നത് വരെ നമ്മൾ ആരോഗ്യവാനായിട്ടാണ് ഇരിക്കുന്നതെന്നുള്ളത്. നമ്മൾ ആരോഗ്യവാനായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് ഈ രോഗലക്ഷണങ്ങൾ വരത്തില്ല. രോഗലക്ഷണങ്ങൾ വന്നു കഴിഞ്ഞിട്ട് ആരോഗ്യത്തെപ്പറ്റി ചിന്തിക്കുന്നത് പലപ്പോഴും കതിരയിൽ വളം വെക്കുന്നത് പോലെയാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, അത് നമ്മുടെ ദിനചര്യയുടെ ഭാഗമായി നമ്മൾ ജനിക്കുന്നത് മുതൽ തന്നെ, അപ്പോൾ ആ ജനിച്ച് കഴിയുമ്പോൾ മുതൽ തന്നെ നമ്മുടെ ആഹാര രീതിയും നമ്മുടെ വ്യായാമ മുറകളും നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കും എന്നുള്ള പൂർണ്ണമായ വിശ്വാസവും ആ വിശ്വാസത്തിൽ നിന്ന് ഉടലെടുത്ത ബോധ്യവും അതിനോടുള്ള ജീവിത രീതികളോടുള്ള താരതമ്യപ്പെടലും നമുക്ക് വളരെ അത്യാവശ്യമാണ്. അത് കുട്ടികളായിരിക്കുമ്പോഴും യുവാക്കളായിരിക്കുമ്പോഴും മുതിർന്നു വരുമ്പോഴും വളരെ അത്യാവശ്യമാണ്. രോഗലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് ഇനി ഞാൻ ആരോഗ്യവാനായി ശീലിക്കും എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് പലപ്പോഴും ഒരു പൊട്ടത്തരം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എന്നാലും പലപ്പോഴും ഈ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി കഴിഞ്ഞെങ്കിൽ തന്നെ നമ്മളത് ആരോഗ്യ രീതിയിലേക്ക് കടന്നു വരുന്നത് കൊണ്ടും പ്രയോജനമുണ്ട്. പക്ഷേ നേരത്തെ ശീലിക്കുന്ന പ്രയോജനത്തിൻ്റെ അത്രയും പ്രയോജനം നമുക്ക് ആ സമയത്ത് നമുക്ക് ലഭിക്കില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ പറഞ്ഞത് ഏതൊക്കെ രോഗലക്ഷണങ്ങളാണ് എന്നുള്ളത്. നമ്മളീ പൊതുവായിട്ട് ഈ പറയുമ്പോൾ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുമ്പോൾ ഈ പലപ്പോഴും ഈ ജീവിതശൈലി രോഗങ്ങൾക്ക് ഏർലി വാർണിംഗ് സൈൻസ് നേരത്തെ ഉള്ള ലക്ഷണങ്ങൾ വളരെ കുറവാണ്. നമ്മൾക്ക് ഇങ്ങനെ ഉള്ള ഒരസുഖം വരുന്നുണ്ടോ എന്ന് നമ്മൾക്ക് ലക്ഷണങ്ങളിലൂടെ കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ നമ്മൾ ഹൈപ്പർ ടെൻഷൻ, അതിരക്തസമ്മർദ്ദം എന്ന് പറയുന്നുണ്ടല്ലോ. ഈ അതിരക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ എന്നുള്ള ആൾക്കാർ പലപ്പോഴും അവർക്ക് അതിരക്തസമ്മർദ്ദം ഉണ്ട് എന്ന് അറിയുന്നത് അവരുടെ ബ്ലഡ് പ്രഷർ വളരെ ഉയർന്നു നിൽക്കുന്ന അവസ്ഥയിൽ മാത്രമാണ്, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലൈസേഷൻ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ മാത്രമാണ് അവർ പലപ്പോഴും അറിയുന്നത്. നമുക്ക് സാധാരണയായിട്ടുണ്ടാകുന്ന തലവേദന ഉണ്ടാകാം, തലവേദന നമുക്ക് പല രീതികളിലുണ്ടാവാം, അതിരക്തസമ്മർദ്ദം കൊണ്ടാവണം എന്ന് നിർബന്ധമില്ല. പക്ഷേ പലപ്പോഴും നമ്മൾ അതുകൊണ്ട് അത്തരമുള്ള കോമൺ സിംറ്റംസിനെ നമ്മൾ അത് ഇഗ്നോർ ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ നമ്മൾ അത് മാറ്റിവെക്കുന്നു. അത് ചിലപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിരിക്കത്തില്ല, പക്ഷേ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇതിനെ എന്താ പറയുക ഒരു ലക്ഷണമില്ലാതെയാണ് ചിലപ്പോൾ നമ്മൾ വളരെ ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഹൈപ്പർ ടെൻഷനെ നമ്മൾ പൊതുവായിട്ട് പറയുന്നത് സൈലൻറ്റ് കില്ലർ എന്നാണ്. അത് ഒരുപാട് നാൾ ഇവൻ ഇങ്ങനെ വളരെ വളരെ എന്താ പറയുക സൈലൻ്റായിട്ടിരിക്കും, പെട്ടെന്നൊരു ദിവസമായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത് നമുക്ക് വളരെ ഉയർന്ന രക്തസമ്മർദ്ദമുണ്ടെന്ന്. നമ്മൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് പലപ്പോഴും മനസ്സിലാകുന്ന ഒരു കാര്യമാണ്, പലപ്പോഴും ആൾക്കാർ രോഗികൾ പക്ഷാഘാതം അല്ലെങ്കിൽ സ്ട്രോക്ക് വന്നിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നു. അന്ന് അഡ്മിറ്റ് ആവുന്ന ദിവസം മാത്രമാണ് അവർക്ക് അതിരക്തസമ്മർദ്ദമുള്ള ഒരു വ്യക്തിയായിരുന്നു എന്ന് അവർ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ലക്ഷണങ്ങളെ നോക്കി നിന്ന് നമ്മൾ ആരോഗ്യ രീതി മാറ്റാമെന്ന് പ്രതീക്ഷിച്ച് നിൽക്കുന്നത് ഒരു നല്ല ഒരു രീതിയല്ല. അത് നമ്മൾ ഈ ആരോഗ്യ രീതി നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഏർലിയസ്റ്റ് എത്രത്തോളം നേരത്തെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുമോ അത് നമ്മൾക്ക് ബലദായകമാണെന്നുള്ള ബോധ്യം നമ്മൾക്ക് വരണം. ആ ബോധ്യത്തിൽ നിന്നുള്ള ചേഞ്ചസാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്.
1: ഡോക്ടർ ഇപ്പോൾ പറഞ്ഞതുപോലെ ലക്ഷണങ്ങൾ പ്രകടമാകുന്നതുവരെ ആരോഗ്യവാനാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് എല്ലാവരും. അങ്ങനെയുള്ളപ്പോൾ എപ്പോഴാണ് അല്ലെങ്കിൽ ഏത് പ്രായത്തിലാണ് ഇത്തരത്തിലുള്ള രോഗങ്ങൾക്ക് സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത്?
0: അതിന് വ്യക്തമായ മറുപടി എന്ന് പറയുന്നത് നമ്മൾ ആരോഗ്യ പ്രവർത്തകരോട് പറയുന്ന ഒരു റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് ഒരാൾ അവരുടെ അടുത്തേക്ക് ഒരു ആവശ്യത്തിനായി ചെല്ലുകയാണ്. അത് ഏത് ആവശ്യമായിക്കോട്ടെ, അവർക്ക് പനിയായിക്കോട്ടെ, അവർക്ക് ശർദിലായിക്കോട്ടെ, എന്താവശ്യമായി ചെല്ലുന്ന ഒരു രോഗിയുടെ ബ്ലഡ് പ്രഷർ, രക്തസമ്മർദ്ദം നോക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെസ്സേജായിട്ട് കൊടുക്കുന്നത്. അത് 20 വയസ്സുള്ള ആളാണെങ്കിലും 22 വയസ്സുള്ള ആളാണെങ്കിലും നോക്കണം. പക്ഷെ ചിലപ്പോൾ നമ്മൾക്ക് എന്താ പറയുക നമ്മുടെ യുവത്വത്തിൽ നമ്മൾക്ക് ഇങ്ങനെയുള്ള അസുഖങ്ങൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു ആവശ്യം അല്ലെങ്കിൽ ഡോക്ടറെ പോകേണ്ട ഒരു ആവശ്യം തന്നെ ഉണ്ടായെന്ന് വരില്ല. അങ്ങനെയുള്ള ആൾക്കാരിൽ 20 വയസ്സിന് മുതിർന്ന ആൾക്കാരിൽ നമ്മളെ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ചെക്ക് ചെയ്ത് നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മൾക്ക് രക്തസമ്മർദ്ദം കൂടുതലുണ്ടോ അല്ലെങ്കിൽ രക്തത്തിൽ ഷുഗറിൻ്റെ അളവ് കൂടുതലുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. എന്നാൽ എല്ലാ മാസവും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാ വർഷവും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ പറയുന്നത് രണ്ട് വർഷത്തിൽ ഒരിക്കലെങ്കിലും അല്ലെങ്കിൽ മിനിമം ഒരു മൂന്ന് വർഷത്തിൽ ഒരിക്കലെങ്കിലും ആ പ്രായത്തിൽ, അതായത് ആരോഗ്യകരമായി ഇരിക്കുന്ന ഒരു വ്യക്തിയിൽ ആ പ്രായത്തിൽ ഒരു മൂന്ന് വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മുടെ രക്തസമ്മർദ്ദത്തിൻ്റെ അളവും പഞ്ചസാരയുടെ അളവും രക്തത്തിലെ കൊഴുപ്പിൻ്റെ അളവും നോക്കുന്നത് വളരെ ഉപകാരകരമായിരിക്കും. കാരണം അതനുസരിച്ച് നമ്മുടെ ജീവിത രീതി മാറ്റാൻ നമ്മൾക്ക് ഒരു ഇൻഡിക്കേറ്ററായിട്ട് അത് നിലനിൽക്കുമെന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ നമ്മൾ മുതിർന്നു വരുന്നതോളും, പ്രായം കൂടി വരുന്നതോളും, അല്ലെങ്കിൽ ഒരു 30 വയസ്സ് 35 വയസ്സ് കഴിയുമ്പോൾ പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ ഈ രണ്ട് വർഷവും മൂന്ന് വർഷവും ചെക്ക് ചെയ്താൽ മാത്രം മതിയാവില്ല. ചിലപ്പോൾ എല്ലാ വർഷവും ഒരിക്കലെങ്കിലും രക്തസമ്മർദ്ദമുണ്ടോ അല്ലെങ്കിൽ ഷുഗർ കൂടുതലുണ്ടോ അല്ലെങ്കിൽ കൊഴുപ്പ് കൂടുതലുണ്ടോ എന്ന് നോക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത് നോക്കിയാൽ മാത്രം പോരാ, ഇത് നോക്കി ഇതിൻ്റെ അളവ് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഒരു ജീവിത രീതിയിലേക്ക് കടന്നു വരാൻ അവർ പ്രാപ്തരായി കടന്നു വരാൻ അവർ ശ്രമിക്കണം. പക്ഷെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നത്, നമ്മുടെ പൊതുസമൂഹത്തിൽ ഉയർന്നു വരുന്ന ഒരു കാര്യം, ഇതൊക്കെ ഡോക്ടർമാർ വെറുതെ പറയുന്നതാണ്, അവർക്ക് മരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഷുഗർ നോക്കണം അല്ലെങ്കിൽ കൊളസ്ട്രോളിൻ്റെ ലെവൽസ് നോക്കണം അല്ലെങ്കിൽ രക്തസമ്മർദ്ദം നോക്കണം എന്ന് പറയുന്നത്. അങ്ങനെ വന്നെങ്കിൽ മാത്രമല്ലേ കൂടുതൽ മരുന്നുകൾ ചിലവാകുകയുള്ളൂ എന്നാണ് ഒരു പൊതുവായി നിൽക്കുന്ന ഒരു ആർഗ്യുമെൻറ്റ്. പക്ഷേ അതിനേക്കാൾ ഉപരിയായി ഈ പല ഇതേപോലെയുള്ള രക്തസമ്മർദ്ദവും കുറച്ച് കൂടുതലുള്ള രക്തസമ്മർദ്ദവും കുറച്ച് കൂടുതലുള്ള കൊഴുപ്പും കുറച്ച് കൂടുതലുള്ള പഞ്ചസാരയുടെ അളവും എപ്പോഴും നമുക്ക് മരുന്നുകളുടെ ആവശ്യം വരില്ല. അപ്പോൾ ആ മരുന്നുകളുടെ ആവശ്യം വരുന്നതിന് മുമ്പ് അതിനെ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഒരു ജീവിത രീതിയിലേക്ക് നമ്മൾ കടന്നു വരുന്നത് കൊണ്ട് ഈ മരുന്നുകളുടെ ഉപയോഗം തന്നെ നമുക്ക് മാറ്റിവെക്കാൻ നമുക്ക് കഴിഞ്ഞേക്കും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മരുന്നുകൾ കൂടുതൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ല ഈ സ്ക്രീനിങ് റെക്കമെൻഡ് ചെയ്യുന്നത്, ആ മരുന്നുകളുടെ ഉപയോഗം തന്നെ കുറയ്ക്കാനും ഭാവിയിൽ എത്രത്തോളം മരുന്ന് കഴിക്കുന്നുണ്ട്, എത്ര കാലത്തോളം മരുന്ന് കഴിക്കുന്നുണ്ട് എന്നുള്ളത് ആ പീരീഡ് വരെ കുറയ്ക്കാൻ ഈ നേരത്തെ ഇത്തരം കാര്യങ്ങൾ, അപകട ഘടകങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിലൂടെയും അതിനനുസരിച്ചുള്ള ഒരു ജീവിത രീതിയിലേക്ക് കടന്നു വരുന്നതിലൂടെയും സാധിക്കും. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം.
1: ഓക്കെ ഡോക്ടർ, ചിട്ടയായ വ്യായാമവും ആരോഗ്യപരമായ ഭക്ഷണ രീതിയും ഉൾപ്പെടെ നല്ല ജീവിതശൈലി പിന്തുടർന്നിട്ടും പലരിലും പ്രമേഹം, രക്താതിസമ്മർദ്ദം, കൊളസ്ട്രോൾ പോലുള്ള അസുഖങ്ങൾ കണ്ടുവരാറുണ്ട്. എന്താവാം അതിൻ്റെ കാരണം?
0: ഇതാണ് നമ്മുടെ സമൂഹത്തിലുള്ള ഒരു പൊതുവായിട്ടുള്ള മിഥ്യാധാരണ എന്ന് പറയുന്നത്. ഇപ്പം എൻ്റെ അടുത്ത് പല ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, അപ്പുറത്തെ വീട്ടിലെ ആളെ നോക്കൂ, അയാൾ 100 വയസ്സ് വരെ ജീവിച്ചു, 100 വയസ്സിൽ അയാൾ 15-ാം വയസ്സ് മുതൽ പുകയില ഉപയോഗിക്കുന്ന ആളായിരുന്നു, എന്നിട്ടും അയാൾ 100 വയസ്സ് വരെ ജീവിച്ചു, അയാൾക്ക് ക്യാൻസറും വന്നില്ല, അയാൾക്ക് ഹാർട്ട് അറ്റാക്കും വന്നില്ല. ഇതിന് പറയാനുള്ള മറുപടി ഇതാണ്, നമ്മൾ നമ്മുടെ റോഡുകളിൽ ശ്രദ്ധിക്കുക. നമ്മുടെ റോഡിൽ നല്ല വേഗതയിൽ വണ്ടി പോകുന്ന ഒരു റോഡിൻ്റെ നടുക്കൂടി നമ്മൾ റോഡ് ക്രോസ് ചെയ്യുകയാണെന്ന് വിചാരിക്കും. ആ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്താ സംഭവിക്കുന്നത്? നമുക്ക് അപകടം വരാനുള്ള ചാൻസ് കൂടുതലാണ്. എന്ന് വെച്ച് എല്ലാ സമയം നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ അപകടം വരണം എന്ന് നിർബന്ധമില്ല, ചിലപ്പോൾ വണ്ടികൾ വഴി മാറിപ്പോകും. അതുപോലെ ഒരു വഴി മാറിപ്പോയ ഒരു എക്സെപ്ഷനാണ് ആ ഈ പറയുന്ന 100 വയസ്സുള്ള വ്യക്തി. കാര്യം അതുപോലുള്ള ഒരുപാട് എക്സെപ്ഷൻസ് നമ്മുടെ സമൂഹത്തിലുണ്ട്. ചില ആൾക്കാരിപ്പം എന്താ പറയുക, ഈ ജീവിത രീതി, നല്ല ജീവിത രീതി എന്ന് പറയുന്നത് ശീലിച്ച ആൾക്കാരിലും ഡയബറ്റീസും അതിശക്ത സമ്മർദ്ദവും ഒക്കെ വരാം, വരില്ല എന്ന് പറയണില്ല. പക്ഷേ അതിന് വരാനുള്ള സാധ്യത നമുക്ക് എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം നല്ലതാണ് എന്ന രീതിയിലുള്ളതാണ് നമ്മൾ റെക്കമെൻഡേഷൻ കൊടുക്കുന്നത്. അതുകൊണ്ട് ഒരാൾക്ക് ഇതെല്ലാം എൻജോയ് ചെയ്ത, എല്ലാം ആസ്വദിച്ച ഒരാൾക്ക് ഇതൊന്നും വന്നില്ല, അതുകൊണ്ട് ഞാൻ അതെല്ലാം പിന്തുടരും എന്ന് പറയുന്നത് ഒരു ഒരു വെഡിത്തരമാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.
1: വളരെ നല്ലൊരു ഉദാഹരണമായിരുന്നു ഡോക്ടർ. കോവിഡ് വന്നു പോയതിനു ശേഷം പലർക്കും, പ്രത്യേകിച്ച് യുവാക്കൾക്ക്, ഹൃദ്രോഗം പോലുള്ള അല്ലെങ്കിൽ പ്രമേഹം പോലുള്ള അസുഖങ്ങൾ കൂടുതലായി കണ്ടുവരുന്നതായി പൊതുവെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്തെങ്കിലും പഠനം നടന്നിട്ടുണ്ടോ? അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ?
0: ഇപ്പം കോവിഡ് എന്ന ഒരു മഹാമാരി നമ്മുടെ സമൂഹത്തിൽ ആദ്യമായിട്ടാണ് വരുന്നത്. അത് ലോകമെമ്പാടും പടർന്നു പിടിച്ച ഒരു മഹാമാരിയായി ഒരുപാട് ആൾക്കാരിൽ ഒരേ സമയത്ത് കോവിഡ് ബാധിതരായി നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ട ഒരവസ്ഥയിലൂടെയാണ് നാം കടന്നുപോയത്. ഇതാദ്യമായി വന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്കിതിനെ മുൻകൂട്ടി കാണാനോ ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനോ നമുക്ക് കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇപ്പോൾ പഠനങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ഈ ജീവിതശൈലി രോഗങ്ങൾ പോലുള്ള അതിരക്തസമ്മർദ്ദമുള്ള അല്ലെങ്കിൽ പ്രമേഹമുള്ള പഞ്ചസാരയുടെ അളവ് കൂടുതലുള്ള വ്യക്തികളിൽ കോവിഡ് തന്നെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പം കോവിഡ് വരാനുള്ള ഒരു ഒരു ചാൻസാണ് ഇത്തരം ഇത്തരം ഇത്തരം അസുഖങ്ങൾ നമ്മൾ ഉണ്ടെന്നുള്ളത്. അതുമാത്രമല്ല, കോവിഡ് ഇത്തരം അസുഖങ്ങൾ ഇല്ലായിരുന്ന ആൾക്കാരിലും കോവിഡ് വന്നതിന് ശേഷം ഇത്തരം അസുഖങ്ങൾ കൂടുതൽ ആയി കാണുന്നു എന്നും പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇത്തരം അസുഖങ്ങളുടെ കാഠിന്യം അല്ലെങ്കിൽ അത് മൂർച്ഛിക്കുന്ന അവസ്ഥ കൂടുതലായി വരുന്നു എന്നുള്ളതും പഠനങ്ങളിലൂടെ പറയുന്നുണ്ട്. പക്ഷേ അതിന് നമുക്ക് ഇപ്പോൾ കോവിഡിലുള്ള വേറൊരു ഇമ്പോർട്ടൻ്റ് ഫൈൻഡിങ്സ്, സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോൾ അമേരിക്കയുടെ പഠനങ്ങൾ കൃത്യമായി വ്യക്തമാക്കുന്നത്, അമേരിക്കയിൽ കൃത്യമായ വ്യായാമ മുറകളിൽ ഏർപ്പെട്ട ആൾക്കാരിൽ കോവിഡ് വരാനുള്ള ചാൻസ് വളരെ കുറവായിരുന്നു. അഥവാ കോവിഡ് വന്നു എങ്കിൽ തന്നെ അത് വളരെ മിതമായ ഒരു അവസ്ഥയിലാണ് അവർക്ക് വന്നത്. അതിൽ നിന്ന് അവർക്ക് റിക്കവർ ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലായിരുന്നു. അങ്ങനെ റിക്കവർ ചെയ്ത ആൾക്കാരിൽ ഇതേപോലുള്ള കോംപ്ലിക്കേഷൻസ് വരാനുള്ള അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസ് പോലുള്ള അവസ്ഥ വരാനുള്ള ചാൻസസും കുറവായിരുന്നു എന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. അപ്പോൾ അവിടെയും ഈ ജീവിതശൈലിക്ക് ഒരു ഒരു ഒരു ഒരു പ്രാധാന്യം വന്നിരിക്കുകയാണ്.
2: യുവാക്കളിലെ ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് ശാന്തി സ്വരൂപ് ഭട്നാഗർ പുരസ്കാര ജേതാവും പൊതുജനാരോഗ്യ വിദഗ്ധനും ഡോക്ടർ ജീമോൻ പന്നിയാമാക്കലുമായി ലക്ഷ്മി എസ് ദേവി നടത്തിയ അഭിമുഖമാണ് നമ്മൾ ഇതുവരെ കേട്ടത്. യുവവാണി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം.

0: ആകാശവാണി
1: നാട്ടുചിന്ത. നാട്ടുചിന്തിൽ ഇന്ന് കോട്ടവട്ടം തങ്കപ്പനും സംഘവും അവതരിപ്പിക്കുന്ന നാടൻ പാട്ടുകൾ കേൾക്കാം.
2: കിഴക്കുതിമല എന്നെ പെറ്റ മണ്ണേ, ഞാൻ വന്നു നിന്ന മണ്ണേ, എനിക്ക് വേണ്ടി തനു തേടിയോരെന്റെ അപ്പന പൂപ്പന്മാരെ. തിക്ക് തെളിയണം, ദേശം തെളിയണം, ദേശത്താനീശ്വരം തെളിയണം, മണ്ണ് തെളിയണം, മായം തെളിയണം.

ഈറ്റപ്പൊളി വെട്ടിയെടുത്ത് കൊട്ട നെയ്യാം വട്ടി നെയ്യാം ചപ്പേ ചന്തേ പോകാം പൊന്നളിയാം.

കോട്ടവട്ടം തങ്കപ്പനും സംഘവും അവതരിപ്പിച്ച നാടൻ പാട്ടുകളാണ് ഇതുവരെ കേട്ടത്. പങ്കെടുത്തവർ സുഭാഷ് വാഴവിള, ജ്യോതിലക്ഷ്മി കടമ്പനാട്, അപർണ പുനല്ലൂർ, സുജിലാൽ കടക്കാമൺ, ബിപിൻ പത്തനാപുരം, രതീഷ് മലനട, രാജീവ് നരിക്കൽ, പ്രതിഭ കോട്ടവട്ടം.

0: ആകാശവാണി
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്നീ പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജനയെക്കുറിച്ച് കേൾക്കാം.
2: 2019 ഫെബ്രുവരിയിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ തൊഴിൽ മന്ത്രാലയം ആരംഭിച്ച ഒരു സാമൂഹിക ക്ഷേമ പദ്ധതിയാണ് പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജന. കുറഞ്ഞത് 18 വയസ്സ് മുതൽ പരമാവധി 40 വയസ്സ് വരെ പ്രായമുള്ള അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കായാണ് ഇത് നടപ്പിലാക്കുന്നത്. രാജ്യത്തെ 42 വിഭാഗങ്ങളിലായുള്ള അസംഘടിത തൊഴിലാളി വിഭാഗങ്ങളെയാണ് പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിൽ പ്രധാനമായും റിക്ഷാ വലിക്കുന്നവർ, ചുമട്ടു തൊഴിലാളികൾ, തെരുവു കച്ചവടക്കാർ, ഇഷ്ടികച്ചൂളകളിൽ ജോലി ചെയ്യുന്നവർ, ചെരുപ്പ് തുന്നുന്നവർ, വീട്ടുജോലിക്കാർ, അലക്കുകാർ, കർഷക തൊഴിലാളികൾ, നിർമ്മാണ തൊഴിലാളികൾ, ബീഡി തൊഴിലാളികൾ, കൈത്തറി തൊഴിലാളികൾ, തുകൽ തൊഴിലാളികൾ, ഓഡിയോ വിഷ്വൽ തൊഴിലാളികൾ അല്ലെങ്കിൽ സമാനമായ മറ്റു തൊഴിലുകളിൽ ഏർപ്പെടുന്നവർക്കും പദ്ധതിയിൽ അപേക്ഷിക്കാം. പ്രതിമാസ വരുമാനം 15,000 രൂപയിൽ താഴെയുള്ളവർക്കാണ് ഈ പദ്ധതിയിൽ അപേക്ഷിക്കാനാവുക. ഈ പദ്ധതി പ്രകാരം 60 വയസ്സ് തികയുമ്പോൾ ഉപഭോക്താവിന് പ്രതിമാസം 3,000 രൂപ കുറഞ്ഞ പെൻഷൻ ലഭിക്കും. പദ്ധതിയിൽ നിന്ന് പ്രയോജനം നേടുന്നതിന് തൊഴിലാളികൾ പ്രതിമാസം 55 രൂപ നൽകേണ്ടതുണ്ട്. അത് പ്രായത്തിനനുസരിച്ച് വ്യത്യാസപ്പെടുന്നു. കൂടാതെ ഗുണഭോക്താവ് മരിച്ചാൽ പങ്കാളിക്ക് പെൻഷന്റെ 50% കുടുംബ പെൻഷനായി ലഭിക്കാൻ അർഹതയുണ്ട്. അതോടൊപ്പം തന്നെ ഗുണഭോക്താവ് മരിച്ചാൽ പങ്കാളിക്ക് തുടർന്ന് ഈ യോജനയിൽ നിക്ഷേപിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനും സാധ്യമാകും. ഗുണഭോക്താവിന് 10 വർഷത്തെ കാലയളവിനു ശേഷം ഏതെങ്കിലും സാഹചര്യത്തിൽ തുക അടയ്ക്കാൻ കഴിയാതെ വന്നാൽ അടച്ച തുക സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ട് നിരക്കിലോ അല്ലെങ്കിൽ ഫണ്ട് വരുമാനം നേടിയ നിരക്കിലോ പലിശ സഹിതം തിരികെ നൽകും. പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജനയിൽ അപേക്ഷിക്കുന്നതിനുള്ള ഘട്ടങ്ങൾ ഇനി പറയുന്നവയാണ്. യോജനയിൽ ചേരാൻ താൽപര്യമുള്ള വ്യക്തികൾ അടുത്തുള്ള കോമൺ സർവീസസ് സെന്റർ

0: CSE സന്ദർശിക്കണം. അതോടൊപ്പം താല്പര്യമുള്ള വ്യക്തികൾക്ക് എൻറോൾമെന്റിനായി ഇനി പറയുന്ന രേഖകളും ഉണ്ടായിരിക്കണം: ആധാർ കാർഡ്, ജൻധൻ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ, അതോടൊപ്പം തന്നെ ജനന തീയതിയും പങ്കാളിയുടെ വിശദാംശങ്ങളും നൽകണം. നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗുണഭോക്താവിന്റെ പ്രായമനുസരിച്ച് അടയ്ക്കേണ്ട പ്രതിമാസ സംഭാവന കണക്കാക്കും. പ്രധാൻമന്ത്രി ശ്രം യോഗി മാൻധൻ യോജന ഒരു സാമൂഹിക സുരക്ഷാ പദ്ധതിയാണ്. ഇതിലൂടെ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് 60 വയസ്സ് തികഞ്ഞതിനു ശേഷം പെൻഷൻ നൽകിക്കൊണ്ട് അവരുടെ വാർദ്ധക്യത്തിൽ സാമ്പത്തിക സുരക്ഷിതത്വം നൽകുന്നു.
1: പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജനയെക്കുറിച്ചാണ് ഇതുവരെ കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്.

പ്രിയ ശ്രോതാക്കളെ, നാളെ രാവിലെ 11 മുതൽ 12 മണി വരെ ഉള്ള ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ പാമ്പുകടിയും സുരക്ഷാ മുൻകരുതലും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ബയോഡൈവേഴ്സിറ്റി സെൽ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് മുഹമ്മദ് അൻവർ മറുപടി നൽകുന്നു. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഇനി പറയുന്ന നമ്പറുകളിൽ വിളിക്കുക. മൊബൈൽ നമ്പർ 9495964321, 9495565321, 9495569321. ഓർക്കുക, ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:05 മുതൽ 12 മണി വരെ.

0: സമയം 8 മണി കഴിഞ്ഞ് 34:50. അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. 2 ദിവസത്തെ നെതർലാൻഡ് സന്ദർശനം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡനിലെത്തി. ഇന്ത്യയും നെതർലാൻഡ്സും തമ്മിലുള്ള സൌഹൃദം കൂടുതൽ ശക്തമാക്കുന്നതിനും ഉഭയകക്ഷി ബന്ധത്തിന്റെ ആക്കം കൂട്ടുന്നതിനും സന്ദർശനം വഴിയൊരുക്കിയതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സ്വീഡൻ സന്ദർശന വേളയിൽ സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മുഖ്യമന്ത്രിയടക്കം 21 മന്ത്രിമാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. മന്ത്രിമാരുടെ പട്ടിക ലോക്ഭവനിലെത്തി ശ്രീ വി ഡി സതീശൻ ഗവർണർക്ക് കൈമാറി. സംസ്ഥാനത്ത് പുതിയ മന്ത്രിമാരുടെ പട്ടിക നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ കണ്ടോൺമെന്റ് ഹൌസിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറാകും. ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറാകും. രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, പി സി വിഷ്ണുനാഥ്, ബിന്ദു കൃഷ്ണ, കെ എ തുളസി, ടി സിദ്ദി, ഒ ജെ ജനീഷ്, എ പി അനിൽകുമാർ, എം ലിജു, റോജി എം ജോൺ, പി കെ കുഞ്ഞാലിക്കുട്ടി, പി കെ ബഷീർ, എൻ ഷംസുദ്ദീൻ, വി ഇ അബ്ദുൾ ഗഫൂർ, കെ എം ഷാജി, സി പി ജോൺ, അനൂപ് ജേക്കബ്, ഷിബു ബേബി ജോൺ, മോൻസ് ജോസഫ് തുടങ്ങിയവർ മന്ത്രിമാരാകും. പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ നാളെ രാവിലെ 7 മണി മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. വിമാനത്താവളത്തിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും വരുന്ന യാത്രക്കാർ മുൻകൂട്ടി യാത്രകൾ ക്രമീകരിക്കേണ്ടതാണെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് നിർദ്ദേശിച്ചു. ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യ പുതുതായി ആരംഭിച്ച ഹ്രസ്വകാല ഹജ്ജ് പാക്കേജിന് കീഴിലുള്ള ആദ്യ വിമാനം കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയ സഹമന്ത്രി ജോർജ് കുര്യൻ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഹജ്ജ് തീർത്ഥാടനത്തിന്റെ പ്രധാന ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം നേരത്തെ മടങ്ങാൻ ആഗ്രഹിക്കുന്നവരുടെ അഭ്യർത്ഥനകൾ പരിഗണിച്ചാണ് ഈ വർഷം മുതൽ ഹ്രസ്വകാല ഹജ്ജ് പാക്കേജ് ആദ്യമായി അവതരിപ്പിച്ചത്. കേരളത്തിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തൃശൂർ, പാലക്കാട്, മലപ്പുറം ഒഴികെയുള്ള മറ്റു ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് മിന്നലേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചയാൾ മരിച്ചു. കുമ്പാറ സ്വദേശി ജെയ്സണാണ് മരിച്ചത്. ഇന്ന് വൈകിട്ട് മലയോര മേഖലയിൽ ശക്തമായ ഇടിമിന്നലോടുകൂടി മഴ പെയ്തിരുന്നു. താമരശ്ശേരി ചുരം റോഡിൽ വൻ ഗതാഗതക്കുരുക്കും അനുഭവപ്പെട്ടു. ചുരത്തിൽ വെച്ച് ഒരു കുഞ്ഞിന് ശ്വാസതടസ്സം നേരിട്ടതിനെ തുടർന്ന് ഇരുചക്രവാഹനത്തിൽ താഴെയിറക്കി ആശുപത്രിയിലെത്തിച്ചു. പി എം വികാസ് പദ്ധതിക്ക് എൻ ഐ ടി കാലിക്കറ്റിൽ തുടക്കമാകുന്നു. നാളെ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനവും ധാരണാപത്രം കൈമാറലും നിർവഹിക്കും. ന്യൂനപക്ഷ മന്ത്രാലയത്തിന് കീഴിലുള്ള ഈ പദ്ധതിയിലൂടെ പരമ്പരാഗത തൊഴിൽ മേഖലകളിലുള്ളവർക്കും ന്യൂനപക്ഷ സമൂഹത്തിലെ യുവതി യുവാക്കൾക്കും ആധുനിക കാലത്തെ തൊഴിൽ നൈപുണ്യങ്ങൾ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. പാർട്ടി രൂപീകരിച്ച് വെറും 2 വർഷം പിന്നിടുമ്പോഴേക്കും തമിഴ്നാട്ടിൽ ഭരണം പിടിച്ച ടി വി കെ കേരളത്തിലും ചുവടുറപ്പിക്കാനുള്ള നീക്കത്തിലാണ്. വയനാടിനും പാലക്കാടിനും തൊട്ടുപിന്നാലെ തൃശൂരിലും ടി വി കെ ജില്ലാ ഘടകം രൂപീകരിച്ച് ആദ്യ യോഗം ചേർന്നു. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് 23 റൺ വിജയം. രണ്ടാം മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം പുരോഗമിക്കുന്നു. നിർമ്മിത ബുദ്ധി, ഡീപ് ടെക് എന്നിവ ഭാവി സമ്പദ് വ്യവസ്ഥയിൽ നിർണായക ഘടകങ്ങളാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ മില്യൺ മൈൻഡ്സ് ടെക് പാർക്ക് ഫേസ് 1, ഗ്രെമിസിറ്റി ക്യാമ്പസ് എന്നിവ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 2 ദിവസത്തെ ഗുജറാത്ത് സന്ദർശനത്തിന്റെ ഭാഗമായി ഗാന്ധിനഗറിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിങ്ങിന്റെ ഇന്നോവേഷൻ ആൻഡ് ഇൻക്യുബേഷൻ സെന്ററും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. CBSE 12ാം ക്ലാസ് പരീക്ഷകളിലെ ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനം മൂല്യനിർണയ പ്രക്രിയയിൽ കൂടുതൽ സുതാര്യത ഉറപ്പാക്കിയതായി കേന്ദ്ര സർക്കാർ. CBSE 12ാം ക്ലാസ് ഫലങ്ങളെക്കുറിച്ച് ഉയർന്ന ആശങ്കകൾക്ക് മറുപടി നൽകവേ സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറി സഞ്ജീവ് കുമാർ ന്യൂഡൽഹിയിൽ അറിയിച്ചതാണ് ഇക്കാര്യം. തിരുവനന്തപുരം ന്യൂഡൽഹി രാജധാനി എക്സ്പ്രസിന്റെ കോച്ചുകളിൽ തീപിടുത്തമുണ്ടായ സംഭവത്തിൽ ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ട് റെയിൽവേ മന്ത്രാലയം. ഇന്ന് പുലർച്ചെ 5:15 ഒരു ഗാർഡ് കോച്ചിലും AC 3-ടയർ കോച്ചിലും തീപിടുത്തമുണ്ടായത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
0: ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം.

0: I-23 runs in Dharamshala this evening. With this victory, Royal Challengers Bengaluru became the first team to qualify for the playoffs. In badminton, India's Shreyansi Iwali Shetty clinched a silver medal in women's singles at the Baoji China Masters in China today. She went down to local favourite An Chi Yuan in straight sets, 14-21, 6-21, in the summit clash of the Super 100 event at Baoji City Gymnasium. Foreign portfolios investors have offloaded Indian equities worth 27,048 crore rupees so far in May. With this, the total FPI outflow from the equity market has reached 2.19 lakh crore rupees so far this year. As per the depository data, foreign portfolio investors have also pulled out 57 crore rupees from the Indian debt market so far this month. And now before we end the bulletin, here are the headlines once again. Prime Minister Narendra Modi holds delegation-level talks with his Swedish counterpart Ulf Kristersson in Gothenburg in order to strengthen ties between the two countries. Prime Minister Modi says his visit to Netherlands added new momentum to bilateral ties. Congress leader V.D. Sathisan to be sworn in as new Chief Minister of Kerala tomorrow. Four persons, including an Indian worker, killed in largest Ukrainian drone attack on Moscow. IMD forecasts severe heatwave conditions over North India tomorrow. In badminton, India's Shreyansi Iwali Shetty clinches silver medal in women's singles at Baoji China Masters. And in IPL cricket, Royal Challengers Bengaluru defeat Punjab Kings by 23 runs in Dharamshala. That's all in the news at 9. Good night.
1: Aakashavani. പണ്ട് പണ്ട് പണ്ട് പണ്ട് പണ്ട് പണ്ട്
2: ഗ്രീക്ക് പുരാണ കഥകൾ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, സ്പാർട്ടയിലെ രാജ്ഞിയായ ഹെലനെ വീണ്ടെടുക്കാനുള്ള ട്രോജൻ യുദ്ധത്തിന്റെ കഥയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ കഥ നമുക്ക് പറഞ്ഞു തരുന്നത് ഐശ്വര്യ.
3: സ്പാർട്ടയിൽ മെനലാവൂസിന്റെ ഭാര്യയായ ഹെലനെ ട്രോയിലെ രാജകുമാരനായ പാരിസ് പിടിച്ചുകൊണ്ടു വന്നിരിക്കുകയാണ്. അവളെ വീണ്ടെടുക്കാനായി വലിയൊരു പടയുമായിട്ടാണ് മെനലാവൂസ് വന്നിരിക്കുന്നത്. പക്ഷേ അതിനിടയിലാണ് പാരിസ് ഒരു ഉടമ്പടി വെച്ചത്. മെനലാവൂസും പാരിസും തമ്മിലാകട്ടെ യുദ്ധം, ആരാണോ വിജയിക്കുന്നത് അവർക്ക് ഹെലനെ സ്വന്തമാക്കാം എന്നതായിരുന്നു കരാർ. അങ്ങനെ ഉടമ്പടി പ്രകാരം നടക്കുന്ന പാരിസും മെനലാവൂസും തമ്മിലുള്ള യുദ്ധത്തിന്റെ കഥ കേൾക്കാം ഇന്ന്. യുദ്ധത്തിന് തയ്യാറായിട്ട് പാരിസ് തന്റെ ചേട്ടനായ ഹെക്ടറിന്റെ പടച്ചട്ടയും മകുടവും ഒക്കെ അണിഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നു. ആരാണ് ആദ്യം ആക്രമിക്കേണ്ടത് എന്ന് തീരുമാനിക്കണം. അത് തീരുമാനിക്കാനുള്ള അവകാശം പാരിസിന് കിട്ടി. പാരിസ് തന്റെ കുന്തം മെനലാവൂസിനെ ലക്ഷ്യമാക്കി എറിഞ്ഞു. അത് ഭയങ്കര ശബ്ദത്തോടെ അയാളുടെ പരിചയിൽ തട്ടി തെറിച്ചുപോയി. മെനലാവൂസ് എറിഞ്ഞ കുന്തം പാരിസിന്റെ പരിചയുടെ പകുതി കീറിക്കൊണ്ടാണ് കടന്നുപോയത്. അയാൾ പാഞ്ഞു ചെന്ന് പാരിസിന്റെ മകുടത്തിൽ ആഞ്ഞു വെട്ടി. പക്ഷെ വാൾ 100 കഷണങ്ങളായി മുറിഞ്ഞു വീഴുകയാണ് ചെയ്തത്. തന്റെ ഭാര്യയെ തട്ടിയെടുത്ത് പാരിസിനോട് ക്ഷമിക്കാൻ മെനലാവൂസിന് കഴിയുന്നതേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മെനലാവൂസ് പാരിസിന്റെ മകുടത്തിന്റെ ചരടിൽ പിടിച്ചുകൊണ്ട് വലിച്ചുലച്ച് അയാളെ ഗ്രീക്ക് സൈന്യത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നു. പാരിസ് എത്ര വിടുവിക്കാൻ നോക്കിയിട്ടും അയാൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. അയാളുടെ മകുടം ആഞ്ഞു വലിച്ചെടുത്ത് ഗ്രീക്കുകാരുടെ മുന്നിലേക്ക് മെനലാവൂസ് എറിഞ്ഞു. വാളൂരി പാരിസിനെ വെട്ടാൻ ശ്രമിച്ചപ്പോൾ പാരിസ് അവിടെയില്ല. അവിടെ ഒരു പുകമറ മാത്രം. അഫ്രോഡിറ്റി ദേവി പാരിസിനെ സഹായിച്ചതായിരുന്നു അത്. പാരിസിനെ മിന്നൽ വേഗത്തിൽ ദേവി അവിടെ നിന്ന് കൊണ്ടുപോയിരുന്നു. മെനലാവൂസ് അലറിക്കൊണ്ട് ചുറ്റുപാടും തെരയാൻ തുടങ്ങി. എവിടെ പാരിസ് ധൈര്യമുണ്ടെങ്കിൽ എന്റെ മുന്നിലേക്ക് വരൂ എന്നാക്രോശിച്ചു. ട്രോജൻ സൈന്യവും ഇതെന്താണ് സംഭവിച്ചത് എന്നറിയാതെ വിസ്മയിച്ചു നിൽക്കുകയായിരുന്നു. പാരിസ് എവിടെയാണെന്ന് അവർക്ക് ആർക്കും മനസ്സിലായില്ല. പാരിസിനെ ആശ്വസിപ്പിക്കാനായിട്ട് ഹെലന്റെ മുൻപിലാണ് അഫ്രോഡിറ്റി ദേവി കൊണ്ടുപോയത്. ആ സമയത്ത് ആഗ്മനോൺ ട്രോജൻ സൈന്യത്തെ നോക്കി കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, ഇതാ നിങ്ങളുടെ പാരിസിനെ കാണുന്നില്ല, അവൻ പേടിച്ച് എവിടെയോ പോയി ഒളിച്ചു എന്നാണ് തോന്നുന്നത്. മെനലാവൂസ് വിജയിച്ചിരിക്കുന്നു. സ്പാർട്ടയിൽ നിന്ന് കൊള്ള ചെയ്യപ്പെട്ട വസ്തുക്കളെല്ലാം ഞങ്ങൾ കൊണ്ടുപോകുകയാണ്. ഒപ്പം മെനലാവൂസിന് ഹെലനെ നിങ്ങൾ നൽകണം. അങ്ങനെ വിജയഭേരി മുഴക്കിക്കൊണ്ട് ഗ്രീക്കുകാർ യുദ്ധക്കളത്തിൽ നിന്ന് പിൻവാങ്ങി. മെനലാവൂസുമായുള്ള യുദ്ധം

യുദ്ധത്തിൽ പാരീസ് പരാജയപ്പെടുമെന്ന് അഫ്രോഡിറ്റി ദേവിക്ക് ഉറപ്പായിരുന്നു. അയാളുടെ ജീവനെങ്കിലും രക്ഷിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു ശ്രമം നടത്തിയത്. അഥീനി ദേവി ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അഥീനി ദേവിക്ക് പാരീസിനോടും അഫ്രോഡിറ്റി ദേവിയോടും വെറുപ്പായി. എങ്ങനെയും ട്രോജൻ സൈന്യത്തെ പരാജയപ്പെടുത്തണമെന്നായി അഥീനിയുടെ മനസ്സിൽ. അതിന് ഒരു സൂത്രം പ്രയോഗിച്ച് ട്രോജൻ സൈന്യത്തെ കുടുക്കിലാക്കണം എന്നായിരുന്നു ദേവിയുടെ പദ്ധതി. അങ്ങനെ ട്രോജൻ സൈന്യത്തിൽ ഒരാളുടെ രൂപം ധരിച്ച് ദേവി ട്രോജൻ സൈന്യ നിരയിലെത്തി. അവിടെയുള്ള ഒരു വില്ലാളിയോട് പറഞ്ഞു, നിങ്ങൾ അമ്പെയ്ത് ഗ്രീക്ക് സൈന്യത്തിലെ മെനലാവൂസിനെ കൊല്ലാമെങ്കിൽ താങ്കൾക്ക് എന്ത് പേരും പെരുമയും കിട്ടും. ഈ നാണം കേട്ട തോൽവി ഏറ്റുവാങ്ങിയിട്ടോ തിരിച്ചു പോകണ്ടല്ലോ. അതുമാത്രമല്ല, അങ്ങനെ ചെയ്താൽ പാരീസ് രാജകുമാരൻ നിങ്ങൾക്ക് ആവശ്യമുള്ള സമ്മാനങ്ങളൊക്കെ തരികയും ചെയ്യും. അഥീനി ദേവിയുടെ ഈ ചതിപ്രയോഗം ആ സൈനികന് മനസ്സിലായില്ല. എന്തായാലും ഈ ഉപദേശം കൊടുത്ത പാടെ തന്നെ അയാൾ അത് വിശ്വസിച്ചു. അയാൾ മെനലാവൂസിന്റെ നേരെ അമ്പ് തൊടുത്തുവിട്ടു. മെനലാവൂസിന്റെ തോളിലാണ് അമ്പ് തറച്ചത്. ആ മുറിവിൽ നിന്ന് രക്തം വാർന്നൊഴുകാൻ തുടങ്ങി. ആഗ്മനോൺ അത് കണ്ട് കലി കൊണ്ട് അലറി. ചതി, ട്രോജൻ സൈന്യം വഞ്ചന കാണിച്ചിരിക്കുന്നു. ഇതിനുള്ള ശിക്ഷ അവർക്ക് കൊടുത്തിട്ടേ ഞാൻ മടങ്ങുകയുള്ളൂ. ആഗ്മനോൺ ഗ്രീക്ക് രാജാക്കന്മാരെയും പടയാളികളെയും വിളിച്ചുകൂട്ടി. മെനലാവൂസിനെതിരെ ട്രോജൻ പടയാളി ചെയ്തത് ഒളിയമ്പാണ്. യുദ്ധമുറയ്ക്ക് എതിരായിരുന്നു അത്. അതുകൊണ്ട് ഇതറിഞ്ഞ യവനവീരന്മാരെല്ലാം കോപം കൊണ്ട് കത്തി ജ്വലിച്ചു. തിരമാലകൾ പോലെ യുദ്ധസന്നദ്ധരായ പടയാളികൾ ട്രോജൻ സങ്കേതങ്ങളിലേക്ക് ഇരമ്പിക്കയറി. എല്ലായിടത്തും നിലവിളികളും രക്തച്ചൊരിച്ചിലും മാത്രം. ഇരുഭാഗത്തും ശവശരീരങ്ങൾ കുന്നുകൂടുകയായിരുന്നു. ചോരപ്പുഴ ചുറ്റുമൊഴുകി. ഭൂമിയിലെ ഈ നാശനഷ്ടങ്ങളും ഭീകര യുദ്ധവും കണ്ട് ദേവന്മാർക്ക് പോലും മനസ്സുമടുത്തു. അവർ ഹെക്ടറിനെ ഉപദേശിച്ചു. ഹെക്ടർ ഇരുഭാഗത്തെയും നേതാക്കന്മാരെ ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ട ഗ്രീക്കുകാരെ, ട്രോജൻകാരെ, നമ്മൾ ഇങ്ങനെ യുദ്ധം ചെയ്താൽ നിരപരാധികളായിട്ടുള്ള ജനങ്ങൾ മിക്കവരും മരണമടയും. ഈ രക്തച്ചൊരിച്ചിലും മരണവും അവസാനിപ്പിക്കുന്നതിന് ഞാനൊരു മാർഗം പറയട്ടെ. എന്താണ് മാർഗം എന്ന് അവർ ചോദിച്ചു. ഗ്രീക്കുകാരിൽ ആരെങ്കിലും മുന്നോട്ട് വരട്ടെ, ഞാൻ അയാളുമായി ദ്വന്ദ്വയുദ്ധത്തിന് തയ്യാറാണ്. ഞങ്ങളിൽ വിജയിക്കുന്നത് ആരാണെന്ന് കാണുക. ഒരു മഹായുദ്ധം ഒഴിവാക്കാമല്ലോ. ഹെക്ടറിന്റെ വാക്കുകൾ ഇവരൊക്കെ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടായിരുന്നു. മുൻപ് പാരീസും മെനലാവൂസും തമ്മിൽ ദ്വന്ദ്വയുദ്ധം നടത്തി. പക്ഷെ പരാജയമടഞ്ഞപ്പോൾ അയാൾ എവിടെയും കാണാനില്ല. ഹെക്ടറും അങ്ങനെ വഞ്ചിച്ചാലോ? ചിലർക്കെല്ലാം ഈ ഒരു സംശയമുണ്ടായിരുന്നു. എന്നാൽ ഹെക്ടർ വളരെ ധീരനും ശക്തനുമാണ് എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അയാൾ സത്യസന്ധനായിരിക്കും എന്നൊരു വിശ്വാസമുള്ളതുകൊണ്ട് എല്ലാവരും സമ്മതം മൂളി. ആരാണ് ഹെക്ടറുമായി യുദ്ധം ചെയ്യേണ്ടത് എന്നായി അടുത്ത ചോദ്യം. അങ്ങനെ ഗ്രീക്ക് സൈന്യം കൂടിയാലോചിച്ചു. മെനലാവൂസാണ് പാരീസുമായി മല്ലടിച്ച് വിജയത്തിന്റെ വക്കോളമെത്തി. ഒരു ട്രോജൻ പടയാളിയുടെ ഒളിയമ്പേറ്റ് കൈ അനക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് അയാൾ. എങ്കിലും അദ്ദേഹം ഹെക്ടറുമായി പോരാടാൻ തയ്യാറായിരുന്നു. എന്നാൽ തന്റെ അനുജൻ ഇങ്ങനെ ഒരു അപകടത്തിലേക്ക് ചാടി വീഴുന്നത് ആഗ്മനോണ് സഹിക്കാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് അവസാനം യവനരിലെ അജാക്സ് ഹെക്ടറിനോട് എതിരിടാൻ തീരുമാനിച്ചു. ഒരു പർവ്വതത്തിന്റെ ആകാരമുള്ള ഒരാളാണ് അജാക്സ് എന്നാണ് പറയുന്നത്. ട്രോജൻ സൈന്യത്തിലെ ഏറ്റവും കരുത്തൻ പോലും അജാക്സിന്റെ തോളോടൊപ്പം പോലും എത്തുകയില്ല. അത്രയ്ക്ക് ബലിഷ്ഠമായ ശരീരമായിരുന്നു അജാക്സിന്റേത്. അജാക്സിനെ കണ്ടതും ട്രോജൻ പട പേടിച്ചുപോയി. ഹെക്ടറിന്റെ മുഖം ആകെ വിളറി വെളുത്തു. താൻ വെല്ലുവിളിച്ചു പോയതുകൊണ്ട് പിന്മാറാൻ ഒരു വഴിയുമില്ല. ഇടിയൊച്ച പോലെ മുഴങ്ങുന്ന ശബ്ദത്തിൽ അജാക്സ് പറഞ്ഞു, ഹെക്ടർ, ഞങ്ങളുടെ സൈന്യത്തിൽ നിന്ന് അജയനായിട്ടുള്ള അക്കിലസ് യുദ്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയാണ് എന്ന് കരുതി കരുത്തും തന്റേടവുമുള്ളവർ ഇനിയുമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊള്ളൂ. മരണത്തിനായി ഒരുങ്ങിക്കൊള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഹെക്ടർ പറഞ്ഞു, വീരന്മാർ നാക്കുകൊണ്ടല്ല യുദ്ധം ചെയ്യാറ്. അതുകൊണ്ട് തടിമിടുക്കുകൊണ്ടുള്ള ഈ അഹങ്കാരം എന്റെ മുന്നിൽ കാണിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുന്തം അജാക്സിന് നേരെ എറിഞ്ഞു. അത് അജാക്സിന്റെ വാളിൽ തട്ടി ഗതി മാറി. അജാക്സ് തന്റെ കുന്തം ഹെക്ടറുടെ നേരെ വലിച്ചെറിഞ്ഞു. അത് അയാളുടെ പരിച തുളച്ചു കയറി. അങ്ങനെ രണ്ടുപേരും വാളും പരിചയും കുന്തവും ഒക്കെ മാറി മാറി ഉപയോഗിച്ച് യുദ്ധം ചെയ്തു. രണ്ടുപേർക്കും തുല്യശക്തിയാണ് എന്നതാണ് കാണികൾക്ക് തോന്നിയത്. രണ്ട് ചേരിയിലെയും സൈന്യങ്ങൾ അവരവരുടെ യോദ്ധാക്കളെ ആർപ്പുവിളിച്ച് പ്രോത്സാഹിപ്പിച്ചു. അവസാനം ഇരുവരും ആയുധം ഉപേക്ഷിച്ച് മുഷ്ടിയുദ്ധത്തിലേക്ക് കടന്നു. ഹെക്ടറെ വീഴ്ത്തുവാൻ അജാക്സിനോ അജാക്സിനെ വീഴ്ത്താൻ ഹെക്ടറിനോ കഴിയുന്നില്ല. രണ്ടുപേരും ഏതാണ്ട് യുദ്ധം ചെയ്ത് തളർന്ന മട്ടായി. പിറ്റേ ദിവസം ആഗ്മനോൺ ഗ്രീക്ക് സൈന്യത്തെ നയിച്ചു. അനേകം ട്രോജൻകാരെ അദ്ദേഹം വധിച്ചു. കുതിച്ചു കയറുന്ന ഗ്രീക്ക് പടയെ നേരിടാൻ ട്രോജൻ പടയാളികൾ വളരെ കഷ്ടപ്പെട്ടു. സമയം ഉച്ചയായി. വിജയശ്രീ ലാളിതനായി മുന്നേറുന്ന ആഗ്മനോണിന്റെ വലതു കൈയിൽ ഒരു

കുന്തം പതിച്ചു. രക്തം ചീറ്റി ഒഴുകാൻ തുടങ്ങി. ഗ്രീക്ക് പടയിൽ ആകെ അങ്കലാപ്പായി. ട്രോജൻകാർ വിജയഭേരി മുഴക്കി. ആഗ്മനോണെ ഗ്രീക്കുകാർ താവളത്തിലേക്ക് മാറ്റി. അയാൾക്ക് മുറിവേറ്റതോടെ ഹെക്ടർ മുന്നോട്ട് വന്ന് ട്രോജൻ പടയെ നയിച്ചു തുടങ്ങി. ഹെക്ടറെ ചെറുത്തു നിൽക്കാൻ ഗ്രീക്ക് സൈന്യത്തിന് സാധ്യമല്ലാത്തതുകൊണ്ട് ഒഡീസിയൂസും ഡിയോമേഡും മുന്നോട്ട് വന്നു. ഹെക്ടറുടെ തലപ്പാവ് ചേർത്ത് ഡിയോമേഡോസ് കനത്ത ഒരടി കൊടുത്തു. ഹെക്ടർ അപ്പോൾ തന്നെ ബോധം നശിച്ച് താഴെ വീണു. ഹെക്ടർ നിലത്ത് വീഴുന്നത് കണ്ട പാരിസ് തന്റെ ചേട്ടന്റെ ശത്രുക്കൾക്ക് നേരെ പാഞ്ഞു ചെന്നു. പാരിസ് അയച്ച ഒളിയമ്പ് ഡിയോമേഡസിന്റെ ഉപ്പൂറ്റിയിലാണ് പതിച്ചത്. ഡിയോമേഡസ് യുദ്ധഭൂമിയിൽ നിലതെറ്റി വീണു. ഒഡീസിയൂസ് മാത്രമാണ് വലിയ പരിക്കുകളൊന്നുമില്ലാതെ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹം തന്റെ പൊരിഞ്ഞ യുദ്ധം തുടർന്നുകൊണ്ടിരുന്നു. ട്രോജൻ പട നാലുപാടു നിന്ന് ഒരുമിച്ചുകൊണ്ട് ഒഡീസിയൂസിനെ എതിർത്തു. കുറച്ചു സമയത്തിനുള്ളിൽ ഒരു കുന്തമേറ്റ് ഒഡീസിയൂസും നിലത്ത് വീണു. ഒഡീസിയൂസിന്റെ ആർത്തനാദം യുദ്ധഭൂമിയിൽ മുഴങ്ങി. അജാക്സും മെനലാവൂസും അദ്ദേഹത്തിന്റെ രക്ഷയ്ക്കായി പാഞ്ഞെത്തി. അല്ലെങ്കിൽ ട്രോജൻകാർ ഒഡീസിയൂസിന്റെ കഥ കഴിക്കുമെന്ന് അവർക്കറിയാമായിരുന്നു. ഗ്രീക്ക് നേതാക്കന്മാരെല്ലാം മുറിവേറ്റവരായിട്ടാണ് പാളയങ്ങളിലേക്ക് മടങ്ങുന്നത്. അപ്പോൾ ട്രോജൻ പക്ഷത്തു നിന്ന് വിജയഭേരി മുഴങ്ങിക്കൊണ്ടിരുന്നു. യുദ്ധത്തിലൊന്നും പങ്കെടുക്കാതെ പിണങ്ങി മാറിയിരിക്കുന്ന അക്കിലസ് തന്റെ കപ്പലിന്റെ മുകൾ തട്ടിലിരുന്ന് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹം തന്റെ സന്തത സഹചാരിയായ പെട്രോക്ലോസിനോട് പറഞ്ഞു, നോക്കൂ, നമ്മുടെ നേതാക്കന്മാരെല്ലാം തോറ്റു തുന്നം പാടുകയാണ്. അവർ എന്നെ ആക്ഷേപിച്ചതിന് മാപ്പ് പറയാൻ ഇനി വൈകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലൂ. ആരെയോ ഒരാളെ നെസ്തോർ താവളത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ചികിത്സകനായിട്ടുള്ള മാക്കിയോനെയാണെന്ന് തോന്നുന്നു. പെട്രോക്ലോസ് അത് കേട്ടയുടനെ ക്യാമ്പിലേക്ക് പോയി. അയാളെ കണ്ടതും നെസ്തോർ ദേഷ്യത്തോടെ പറഞ്ഞു, ഗ്രീക്ക് സൈന്യത്തിന് അപകടം പറ്റിയാൽ നിനക്ക് നിന്റെ കൂട്ടുകാരൻ അക്കിലസിന് ഒരു പ്രശ്നവുമില്ലല്ലോ. ഡിയോമേഡസിനും ഒഡീസിയൂസിനും ആഗ്മനോണും മുറിവേറ്റ കാര്യം അക്കിലസിന് അറിയണ്ടല്ലോ. ഇതാ മാക്കിയോനെ ഇവിടെ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു. പാരിസിന്റെ അസ്ത്രമേറ്റ് ബോധം കെട്ട് വീണ ഇദ്ദേഹത്തെ ഞാനിപ്പോൾ കൊണ്ടുവന്നതേയുള്ളൂ. ഗ്രീക്ക് സൈന്യത്തിന്റെ അവസ്ഥ കണ്ടും നെസ്തോറിന്റെ പരിഭവം കേൾക്കുകയും ചെയ്തപ്പോൾ പെട്രോക്ലോസിന് ആകെ വിഷമമായി. നെസ്തോർ അയാളോട് തുടർന്ന് പറഞ്ഞു, പെട്രോക്ലോസ്, ഞാനൊരു ചെറുപ്പക്കാരനായിരുന്നെങ്കിൽ തീർച്ചയായും എന്റെ നാടിനു വേണ്ടി ഞാൻ മഹത്തായത് എന്തെങ്കിലും ചെയ്യുമായിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിവില്ലേ? യുവാവല്ലേ നിങ്ങൾ? ഈ പ്രതിസന്ധിയിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നുന്നില്ലേ? എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് പെട്രോക്ലോസ് വളരെ വിനയത്തോടെ നെസ്തോറിനോട് ചോദിച്ചു. നീ ഇനിയെങ്കിലും നിന്റെ സുഹൃത്തായ അക്കിലസിനോട് വാശി വെടിഞ്ഞ് യുദ്ധം ചെയ്യാൻ പറയൂ. അതിന് സമ്മതമല്ലെങ്കിൽ അയാളുടെ പടച്ചട്ടയും ആയുധങ്ങളും തരാൻ പറയൂ. നീ അവ ധരിച്ച് യുദ്ധത്തിനിറങ്ങിയാൽ അക്കിലസ് ആണ് വന്നിട്ടുള്ളത് എന്ന് കരുതി ട്രോജനിലെ ആളുകൾ ഭയപ്പെടും. നീയും അക്കിലസും നിർമ്മിടൻ ജനവും മാത്രമേ പരിക്കില്ലാത്തവരായിട്ടുള്ളൂ. നെസ്തോർ മാക്കിയോന്റെ ശരീരത്തിൽ നിന്ന് അമ്പ് വലിച്ചൂരി മുറിവുകെട്ടി. പെട്രോക്ലോസ് അക്കിലസിന്റെ അടുത്തേക്ക് മടങ്ങി. അഗമെനോൺ തന്നെ അപമാനിച്ചതിൽ അക്കിലസിന് അപ്പോഴും പിണക്കമുണ്ടായിരുന്നു. പെട്രോക്ലോസ് എത്ര നിർബന്ധിച്ചിട്ടും അദ്ദേഹം യുദ്ധം ചെയ്യാൻ തയ്യാറായിരുന്നില്ല. എങ്കിലും സ്വന്തം പടച്ചട്ടയും ആയുധങ്ങളും അക്കിലസ് അയാൾക്ക് കൊടുത്തു. മിർമിടങ്കാരെ പെട്രോക്ലോസിന് സഹായികളായി വിടുകയും ചെയ്തു. അക്കിലസിന്റെ പടച്ചട്ടയിട്ട് സൂര്യനെ പോലെ പെട്രോക്ലോസ് തിളങ്ങി. ഗ്രീക്ക് കപ്പലുകളും താവളങ്ങളും പിടിച്ചടക്കാൻ മുന്നോട്ട് വന്ന ട്രോജൻകാരെ പെട്രോക്ലോസും കൂട്ടരും തിരികെ പായിച്ചു. നെസ്തോർ പറഞ്ഞതുപോലെ അക്കിലസ് യുദ്ധത്തിനിറങ്ങി എന്ന് ട്രോജൻ ജനത കരുതി. അവരുടെ ആത്മവിശ്വാസം ആകെ ചോർന്നു പോകാൻ തുടങ്ങി. മെനലാവൂസും പെട്രോക്ലോസിന്റെ സഹായത്തിനെത്തി. നെസ്തോറിന്റെ മക്കളും പല്ലും നഖവും ഉപയോഗിച്ച് പൊരുതി. ശത്രുക്കളെ അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ട് പെട്രോക്ലോസും മിർമിടൻ സൈന്യവും ട്രോജൻ കോട്ടയുടെ വക്കോളമെത്തി. അല്പസമയത്തിനുള്ളിൽ ട്രോയ് നഗരം ഗ്രീക്കുകാർ കീഴടക്കുമെന്ന് ഉറപ്പായി. ട്രോയ് നിവാസികൾ ആർത്തനാദം മുഴക്കിക്കൊണ്ട് കോട്ടയ്ക്കുള്ളിൽ അഭയം തേടി. ട്രോയ് നഗരത്തിന്റെ പരിപാലകനായ സൂര്യദേവൻ അപ്പോളോ ക്രുദ്ധനായി പെട്രോക്ലോസിന് നേരെ പാഞ്ഞു വന്നു. പെട്രോക്ലോസെ, തിരിച്ചു പോവുക. ട്രോയ് നഗരം പിടിച്ചടക്കുവാൻ നിനക്ക് കഴിയുമെന്ന് കരുതണ്ട. നിനക്കെന്നല്ല, ശക്തനായ അക്കിലസ് വന്നാലും അത് നടപ്പുള്ള കാര്യമല്ല. പെട്ടെന്ന് മടങ്ങിക്കൊള്ളൂ എന്ന് പറഞ്ഞു. അപ്പോളോ ദേവനെ എതിർക്കുന്നത് ബുദ്ധിയല്ല എന്ന് പെട്രോക്ലോസിന് തോന്നി. അങ്ങനെ പെട്രോക്ലോസ് ഗ്രീക്ക് താവളത്തിലേക്ക് മടങ്ങി. ഹെക്ടർ തന്റെ രഥത്തിൽ ട്രോജൻ കോട്ടയുടെ മുൻപിൽ നിന്നു. അയാളുടെ മനസ്സിലൂടെ കുറേ ചിന്തകൾ അങ്ങനെ പാഞ്ഞുപോയി. ഒരിക്കൽ കൂടി യുദ്ധം ചെയ്യാൻ പോകണോ അതോ കോട്ടയ്ക്കുള്ളിൽ കഴിയണോ എന്നറിയാതെ അയാൾ കുഴങ്ങി. അപ്പോളോ ദേവൻ ഹെക്ടറുടെ സ്നേഹിതന്റെ രൂപം ധരിച്ച് അടുത്തെത്തി. എന്നിട്ട് അയാളെ ഉപദേശിച്ചു, ഹെക്ടർ, താങ്കൾ ധീരനായി ഇനിയും യുദ്ധം ചെയ്യുക. ഒരു പക്ഷേ അപ്പോളോ ദേവൻ താങ്കളെ സഹായിക്കും. അത് കേട്ടപ്പോൾ ഹെക്ടറിന് വല്ലാത്തൊരു ധൈര്യം തോന്നി. അദ്ദേഹം യവന താവളത്തിലേക്ക് കയ്യിൽ കുന്തവും പേറി നീങ്ങി. പെട്രോക്ലോസിനെ കണ്ടപ്പോൾ ഹെക്ടർ രഥത്തിൽ നിന്ന് ചാടിയിറങ്ങി.
ഹെക്ടറിനെ കണ്ട പെട്രോക്ലോസിന്റെ പ്രതികരണവും മറ്റൊന്നായിരുന്നില്ല.

0: ഇരുവരും ചീറിയെടുത്തു. ആയുധങ്ങളുടെ ശബ്ദവും ആക്രോശങ്ങളും മുഴങ്ങിക്കേട്ടു. ഹെക്ടർ തോൽക്കും എന്ന നിലയിലായി. ഉടനെ അപ്പോളോദേവൻ പ്രത്യക്ഷനായി പെട്രോക്ലോസിനെ ആഞ്ഞു പ്രഹരിച്ചു. അടികൊണ്ട പെട്രോക്ലോസ് നിലം പതിച്ചു. ലോഹത്തലപ്പാവ് ധരിച്ച് പെട്രോക്ലോസ് പൊടിമണ്ണിൽ കിടന്നുരുണ്ടു. ഹെക്ടറുടെ കുന്തം പെട്രോക്ലോസിന്റെ നെഞ്ചിൽ ആഞ്ഞു തറഞ്ഞു. ഹെക്ടർ പറഞ്ഞു, പെട്രോക്ലോസേ, ഇത്രയും സമയം നിങ്ങൾ സ്വയം അഭിമാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഇപ്പോൾ എന്താ ഒന്നും പറയാത്തത്? ട്രോയി നഗരം കീഴടക്കുമെന്നും കൊള്ളയടിക്കുമെന്നും ഒക്കെ ആയിരുന്നല്ലോ പുലമ്പിയിരുന്നത്. എന്നോട് മത്സരിക്കാൻ നിന്നെ അയച്ച അക്കിലസ് എത്ര മണ്ടനാണ്. മരിച്ചുകൊണ്ടിരിക്കുന്ന പെട്രോക്ലോസ് അപ്പോൾ പറഞ്ഞു, ഹെക്ടർ, ഇത് നിങ്ങളുടെ സമയമാണ്. നിങ്ങൾ എന്തും പറഞ്ഞുകൊള്ളുക. പക്ഷെ ഒന്നോർക്കുക, ദേവന്മാർ എനിക്കെതിരെ പ്രവർത്തിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് പരാജയം ഉണ്ടാകില്ലായിരുന്നു. നമ്മൾ നേരിട്ട് യുദ്ധം ചെയ്താൽ തീർച്ചയായും വീരവാദം നടത്താൻ നിങ്ങൾ ജീവിച്ചിരിക്കില്ലായിരുന്നു. അപ്പോളോ ദേവനാണ് എന്നെ വീഴ്ത്തിയത് എന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇതാ ഞാൻ ശപഥം ചെയ്യുന്നു, ട്രോയി നഗരത്തിന്റെ പടിവാതിലിൽ വച്ച് അക്കിലസ് ഹെക്ടറിനെ കൊല്ലും. വീരനായ പെട്രോക്ലോസ് അതും പറഞ്ഞുകൊണ്ട് മരണമടഞ്ഞു. അക്കിലസിന്റെ കവചവും തലപ്പാവും ഹെക്ടർ അഴിച്ചെടുത്തു. അങ്ങനെ ട്രോജൻ നഗരത്തിൽ വീരനായിട്ടുള്ള അക്കിലസിന്റെ ആത്മാർത്ഥ സുഹൃത്തും പോരാളി വീരനുമായ പെട്രോക്ലോസ് മരണമടഞ്ഞു. യുദ്ധത്തിന്റെ ബാക്കി കഥ കേൾക്കാം അടുത്തയാഴ്ച.
1: സ്പാർട്ടയിലെ രാജ്ഞിയായ ഹെലനെ വീണ്ടെടുക്കാനുള്ള ട്രോജൻ യുദ്ധത്തിന്റെ കഥയാണ് കൂട്ടുകാർ ഇതുവരെ കേട്ടത്. ഈ കഥ പറഞ്ഞു തന്നത് ഐശ്വര്യ.
2: പണ്ട്
3: അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ. ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവം 2026 8-ാം ദിവസം.

കൊച്ചി നിലയം അവതരിപ്പിക്കുന്നു കടങ്കഥയിലെ വിരുന്നുകാരൻ. രചന മുഹമ്മദ് റോഷൻ. സംവിധാനം എം വി ശശികുമാർ, എൻ എസ് ജയമോഹൻ.

0: അമ്മു, ആമിന,
1: ആന്റി എന്തിനാ വിളിക്കുന്നേ?
2: അത്താഴത്തിന്? അല്ലാതെ എന്തിനാ?
3: ആമിന ഇന്ന് വന്നതല്ലേ ഉള്ളൂ. ഓരോ സമയത്തും ആന്റി എന്തിനാ വിളിക്കുന്നതെന്ന് പഠിക്കാനേ ഒരു ദിവസം കഴിയും.
0: അതെ, എനിക്ക് ഒത്തിരി ചിട്ടകളും നിർബന്ധങ്ങളും ഉണ്ട്. ഞാനൊരു കർക്കശക്കാരിയാണ്. ഇപ്പോൾ ഇത് പറയുന്നത് ആവിനയോടാണ്. ആനിക്കും അമ്മൂനും എന്നെ നല്ലപോലെ അറിയാം.
2: ആന്റി, ആ മ്യൂസിക്കിന്റെ വോളിയം ഒന്ന് കുറയ്ക്കാവോ?
0: എന്താ അമ്മൂ തലതാഴ്ത്തിയിരിക്കുന്നത്? നിനക്ക് വിശപ്പില്ലാഞ്ഞിട്ടോ അതോ കറിക്ക് സ്വാദില്ലാഞ്ഞിട്ടോ?
2: ഞാൻ കഴിക്കുന്നുണ്ട് ആന്റി.
3: ആന്റി, അമ്മൂന് തലവേദനയുണ്ട്.
0: തലവേദനയാണെന്ന് ആരാ പറഞ്ഞു?
3: അമ്മു പറഞ്ഞു.
0: ആനിയോടാണോ പറഞ്ഞത്?
3: അതെ.
0: അതെ, എല്ലാരോടും ആയിട്ടൊരു കാര്യം പറയാം. ഞാനാണ് ഈ വീട്ടിന്റെ ഗൃഹനാഥ. എന്റെ ചുമതലയിലും സംരക്ഷണത്തിലുമാണ് നിങ്ങൾ മൂന്ന് പേരും. അമ്മൂന് അസുഖം വന്നാൽ ആനിയോടല്ല എന്നോടാണ് പറയേണ്ടത്. മനസ്സിലായോ?
2: എനിക്ക്.
3: അതെ, എന്താ വല്ലാണ്ടിരിക്കുന്നേ? തലവേദനയാണോ എന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചത്.
0: അതുപോട്ടെ, അമ്മൂന് ഇപ്പൊ എന്തെങ്കിലും മരുന്ന് വേണോ?
2: വേണ്ട ആന്റി.
0: എങ്കിൽ കൈ കഴുകി എഴുന്നേറ്റോളൂ.
2: ശരി ആന്റി.
3: ആന്റി, എനിക്കും തീരെ വിശപ്പില്ല.
0: ആനി, നീ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ. നീ അവിടെ ഇരിക്ക. ഇനി ആമനിക്കും വിശപ്പില്ലെന്നുണ്ടോ?
1: ഇല്ല ആന്റി, എനിക്ക് വിശക്കുന്നുണ്ട്.
0: ആ, വിശന്നാലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം. കഴിച്ചിട്ട് എഴുന്നേറ്റാ മതി എല്ലാരും. വേണമെങ്കിൽ കഴിക്കാനും വേണ്ടെങ്കിൽ കളയാനും ഇതൊരു ഹോസ്റ്റലൊന്നല്ല.

0: അതെല്ലാരും ഓർത്താ കൊള്ളാം. നിങ്ങളെ ഞാനിവിടെ സ്വന്തം മക്കളായിട്ടാ താമസിപ്പിച്ചിരിക്കുന്നത്, മനസ്സിലായോ? അതിൽ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിലേ മാറി താമസിക്കണം. മാറി താമസിക്കണമെന്ന് ഞാൻ തന്നെ നിങ്ങളുടെ വീട്ടുകാരോട് അറിയിച്ചോളാം. ആനിയോട് പ്രത്യേകിച്ചാണ് പറയുന്നത്. നിന്നെ കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന് വിചാരിക്കരുത് കേട്ടോ.
1: അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ.
0: നിന്നോട് ഞാൻ മറുപടി ഒന്നും ചോദിച്ചില്ല.
2: ആന്റി, ഈ തക്കാളി കറിക്ക് നല്ല സ്വാദുണ്ട്. ഇതെങ്ങനെയാ ഉണ്ടാക്കിയത്?
0: അതെ ആമിനെ, ചടങ്ങിനുള്ള പാചകമല്ല ഇവിടെ. നിങ്ങളുടെ വാടകക്കാശിന് വേണ്ടിയോ അല്ല ഞാൻ നിങ്ങളെ ഇവിടെ പാർപ്പിച്ചിരിക്കുന്നത്. എനിക്ക് കാശിനോട് ഒരു പ്രേമവുമില്ല. ഈ വലിയ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നതിൻ്റെ മടുപ്പോർത്തിട്ട് അതൊരു വല്ലാത്ത ശൂന്യതയാണ്. ആ ഒരു കാര്യം ഓർത്താ അദ്ദേഹവും ഇതിന് സമ്മതിച്ചത്. ആദ്യം അമ്മു, അമ്മുവിൻ്റെ ശുപാർശയിൽ ആനി, പിന്നെ ആനിയുടെ ശുപാർശയിൽ ആമിന. ആമിനയുടെ കാര്യം പറയുമ്പോൾ അദ്ദേഹം എന്നെ എന്ത് പറയുമോ ആവോ.
2: അയ്യോ, ഞാൻ ശല്യം ഒന്നും ഉണ്ടാക്കില്ല ആൻറ്റി.
0: ആഹാ, അത് ശരി. അല്ലെങ്കിൽ ആരാണ് ശല്യം ഉണ്ടാക്കുക? ആരെയാണ് ഞാൻ അതിന് അനുവദിക്കുക? മൂന്ന് പെമ്പിളാരെയൊക്കെ നിലയ്ക്ക് നിർത്താൻ എനിക്ക് പറ്റത്തില്ലെന്നാണോ?
1: എനിക്കറിയാം, ആനിക്ക് എന്നെ തീരെ ഇഷ്ടമല്ല.
0: എന്തത്? കരയണമെങ്കിലേ അത്താഴം കഴിഞ്ഞ് എത്ര നേരം വേണേ കരഞ്ഞോ. നല്ലപോലെ കരഞ്ഞിട്ട് ഉറങ്ങിയാൽ മതി. പക്ഷെ ഭക്ഷണമേശ അതിനുള്ളതല്ല. ആനി,
1: ഞാൻ ഇവിടുന്ന് പോവാ. ഡാഡിയെ വിളിച്ച് പറയണം.
3: അതിനിവിടെ എന്തുണ്ടായി?
2: അമ്മ ഒന്നും അറിഞ്ഞില്ല. ഊണ് പാതിയാക്കി പോന്നില്ലേ? ആനിയെ ആന്റി വല്ലാതെ വഴക്കു പറഞ്ഞു. ഈ ആന്റി ഇത്രയ്ക്ക് കടുപ്പക്കാരിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്നെ ഇവിടെ കൊണ്ടാക്കിയിട്ട് നീ പോവാണെന്നോ?
3: ആനി എവിടേക്കും പോവില്ല.
1: ഈ ആന്റിക്ക് കൂടെ അങ്ങ് പോകരുതോ? ഗോവയില്
3: ഈ വീട് എനിക്കും നിനക്കും ആമനയ്ക്കും വിട്ടു തന്നിട്ട് അല്ലേ? നല്ല കഥ. അതെ, എല്ലാരും കിടന്ന് ഉറങ്ങാൻ നോക്കി.
0: നീ ബ്രെഡ് ഓംലെറ്റ് കഴിച്ചില്ലേ? വിശപ്പല്ലെന്ന് തോന്നൽ മാറിയോ?
1: മാറി.
0: എന്താ നിനക്ക് പറ്റിയ? നീ എന്നോട് പറയ.
1: ഒന്നുമില്ല
0: എന്റെ പൊന്നുമോളെ. ആനി, ഈ ബാല്യവും കൗമാരവും യൗവനവും ഇതൊക്കെ കഴിഞ്ഞു തന്നെയാ ഞാനും ഇവിടെ എത്തിയിരിക്കുന്നത്. നിന്നെ കണ്ടാലറിയാം നിനക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതെനിക്ക് മനസ്സിലാവും. ഞാനൊന്ന് ചോദിക്കട്ടെ ആനി, ഐ യു ഇൻ ലവ് വിത്ത് സംബഡി?
1: നോ ആന്റി. ആന്റി എന്തൊക്കെയാ പറയണേ?
0: മോളെ, നീ നല്ല സുന്ദരി കുട്ടിയാണ്. ഏതൊരുത്തം കണ്ടാലും നിന്നെ ഒരു നിമിഷം ഒന്ന് നോക്കാതിരിക്കാൻ കഴിയില്ല. ഒന്ന് നോക്കിയാ വീണ്ടും നോക്കിയേക്കും. എല്ലാവരും വലയും വിരിക്കും. ആ വലയിൽ വീഴുന്നതിന് മുമ്പ്.
1: ആന്റി, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് എന്നെ നന്നായിട്ട് അറിയാം.
0: എല്ലാ പെണ്ണുങ്ങളും ഒരു പ്രായത്തിൽ അങ്ങനെ പറയാറുണ്ട്. എനിക്ക് എന്നെ അറിയാൻ പോലും. പക്ഷെ അവൾക്കറിഞ്ഞുകൂടാത്ത ഏറ്റവും വലിയ കാര്യവും അത് തന്നെയാണ്. പ്രേമിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ പറയാൻ എനിക്കൊരു അവകാശവും ഇല്ല. കാരണം ഐ വാസ് ഓൾസോ ഇൻ ലവ് വിത്ത് ബെർണാർഡ്.
1: ആരാ ആന്റി ഇത്?
0: ഓ, നിന്നോട് ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞിട്ടില്ല അല്ലേ? ഗോവയിലാണെന്ന് മാത്രമല്ലേ നിനക്കറിയൂ? അതൊരു കഥയാണ് മോളെ.
1: ഗുഡ് മോർണിംഗ് റിസപ്ഷൻ. യെസ് യാ, റൂം നമ്പർ 203. യെസ്, ഹീസ് ദേർ. കണക്ട് ചെയ്യാം.
4: ഗുഡ് മോർണിംഗ് മിസ് ആനി.
1: ഹാ, ഗുഡ് മോർണിംഗ്. ഞാൻ ഇപ്പോ ഒരു കോള് റൂമിലേക്ക് കണക്ട് ചെയ്തേ ഉള്ളൂ.
4: എന്റെ മുറിയിലേക്ക് കണക്ട് ചെയ്യാം എന്ന് ആനി പറയുന്നത് കോണിപ്പടി ഇറങ്ങി വന്നപ്പോ ഞാൻ കേട്ടു.
1: പിന്നെന്തേ?
4: മുറിയിൽ ആളുണ്ടെന്ന് പറഞ്ഞു കൊടുത്ത ഒരു കോൾ. ആരും എടുക്കാതെ വെറുതെ ശബ്ദിക്കുന്നത് ഒരു തമാശ.
1: എന്നാ ഞാൻ കോൾ ഇവിടെ തരാം.
4: വേണ്ട, ആവശ്യക്കാരൻ വീണ്ടും ഒരിക്കൽ വിളിക്കട്ടെ. ഒരു മറുപടിയും ഇല്ലാതാവുമ്പോൾ അയാൾ കരുതിക്കോട്ടെ. ഒന്നുകിൽ ഞാൻ ഉറക്കം ഉണർന്നില്ലെന്ന്, അല്ലെങ്കിൽ ബാത്റൂമിലാണെന്ന്.
1: ഒരുപക്ഷെ ആർക്കറിയാം, അതൊരു പ്രധാനപ്പെട്ട മെസ്സേജ് ആണെങ്കിലോ?
4: ഇമ്പോർട്ടന്റ് മെസ്സേജ്? എനിക്ക് അങ്ങനെ ഒന്നില്ല. അതുകൊണ്ടല്ലേ ഇക്കാലത്തും ഞാനൊരു മൊബൈൽ ഫോൺ കൊണ്ട് നടക്കാത്തത്. ഒരു മരണ വാർത്ത കൂടി ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം മരിക്കാൻ പോലും എനിക്കാരുമില്ല.
1: നിങ്ങളവിടെ താമസമാക്കിയത് മുതൽ ഞാൻ ശ്രദ്ധിക്കായിരുന്നു. സോറി,
4: ശ്രദ്ധിച്ചതിനോ ശ്രദ്ധിച്ചുവെന്ന കാര്യം തുറന്നു പറഞ്ഞതിനോ? എങ്കിൽ ഞാനും സോറി എന്ന ആമുഖത്തോടുകൂടി തന്നെ പറയട്ടെ, ഞാനും ആനിയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. റിസപ്ഷൻ കൌണ്ടറിൽ ആനിയെ കാണുമ്പോൾ എനിക്ക് പ്രത്യേകമായ ഒരു ഉന്മേഷം തോന്നാറുണ്ട്. രാത്രി ആ താടിക്കാരൻ ആനിയുടെ സീറ്റിലിരിക്കുന്നത് കാണുമ്പോൾ നീരസം

0: തോന്നാറുണ്ട്. എന്തുകൊണ്ട് രാത്രിയിലും ആനി തന്നെ ഇവിടെ ഉണ്ടാവുന്നില്ല എന്ന വ്യസനവും.
1: എന്റെ ഷിഫ്റ്റ് 5 മണി വരെ, ഞാനൊരു പെൺകുട്ടിയല്ലേ?
0: അതുകൊണ്ടാണല്ലോ നിങ്ങളെ കാണുമ്പോൾ എനിക്ക് ഉന്മേഷം തോന്നുന്നത്. പിന്നെ ഒരു കാര്യം, നിങ്ങളുടെ ഹോട്ടലിലെ ഭക്ഷണം എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ പുറത്തിറങ്ങി എന്തെങ്കിലും കഴിക്കട്ടെ. പിന്നെ ഉച്ചവരെ നിരത്തിലാണ്, പെരുവഴിയിൽ. അപ്പൊ ശരി, കാണാം. തിരക്കാണ് എല്ലാവർക്കും, ഓൾ ഇൻ എ ഹറി. ഞാൻ മാത്രം ഒട്ടും തിരക്കില്ലാത്തത്. എന്റെ കണ്ണുകളിൽ കൗതുകം, കൗതുകം മാത്രം.
1: ആമിന, നീ എന്താ ഫോണിൽ കഥ എഴുതാണോ? പിന്നെ
2: കുറച്ച് കാര്യങ്ങൾ എഴുതുക.
1: നടക്കട്ടെ, ഞാൻ ശല്യപ്പെടുത്തുന്നില്ല.
2: പ്രിയപ്പെട്ട ബഷീർക്ക, അക്ഷരങ്ങളിൽ തൊട്ട് ബഷീർക്ക എന്ന് എഴുതിയിട്ട് ഒത്തിരി നേരം ഞാൻ വെറുതെ ഇരുന്നു. പറയാനാണെങ്കിൽ ഒരുപാട്, പക്ഷെ നേരിക്കണ്ട് പറയാനാ മനസ്സ് പിടയ്ക്കുന്നത്. പോന്നിട്ട് ഒരാഴ്ചയേ ആയിട്ടുള്ളൂ, പക്ഷെ 5-6 ആണ്ട് കഴിഞ്ഞ പോലെയാ തോന്നുന്നേ. ഇത് വലിയ പട്ടണമാണ്. നമ്മുടെ നാട്ടിൽ സലാം സെറ്റിന്റെ പീടികയല്ലേ ഏറ്റവും വലുത്? ഇവിടത്തെ കണക്കിന് നോക്കിയാൽ അതൊരു പെട്ടിപ്പീടികയാ. താമസം ഒരു വീട്ടിലാ. ഞങ്ങൾ 3 പെൺകുട്ടികൾ. ആഞ്ഞ എന്നെ ഇവിടെ കൊണ്ടാക്കിയത്. ഷൊർണൂരുകാരി, ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചിട്ടുള്ളതാ. വണ്ടി ഇറങ്ങിയപ്പോൾ അവൾ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അവൾ ജോലി ചെയ്യുന്ന ഹോട്ടൽ ഒത്തിരി വലുതാ. തല വല്ലാതെ ഉയർത്തി കണ്ണുമേൽ കൈയും വെച്ചാ ഞാൻ ആദ്യം അത് നോക്കിയത്. പിന്നെ അമ്മു, ഡാൻസും പാട്ടും പഠിപ്പിക്കുന്ന സ്കൂളിലെ ടീച്ചറാ. പറഞ്ഞു വന്നപ്പോ നമ്മുടെ അടുത്തുള്ളതാ. അടുത്തെന്ന് പറഞ്ഞ ഒറ്റപ്പാല. ആന്റീന്നാ വീട്ടുകാരിയെ ഞങ്ങൾ വിളിക്കുക. ഇത്തിരി കടുപ്പക്കാരിയാ, എങ്കിലും എനിക്കിഷ്ടായി. പിന്നെ എംബോറിയത്തിലെ ജോലി, അത് നല്ല സുഖമാ. തിരക്ക് തീരെയില്ല. ദന്തവും ശില്പവും വാങ്ങാനൊക്കെ ആർക്കാ ധൃതി? ഇക്കാനെ ഓർക്കാതെ ഒരു നിമിഷം പോലും ഇല്ല എനിക്ക്. ഇക്കാക്കിക്ക് പഠിത്തമില്ലെന്നും ജോലിയില്ലെന്നും ഇനി വിഷമിക്കരുത്. എനിക്ക് ജോലിയായല്ലോ. അതല്ലേ ഇക്കാനെ കാണാതിരിക്കാൻ വയ്യെങ്കിലും മനസ്സിനെ അമർത്തിപ്പിടിച്ച് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഇനി ഒത്തിരി കാത്തിരിക്കേണ്ടി വരില്ല നമുക്ക്. നമ്മുടെ നിക്കാഹ് കഴിഞ്ഞ് നമുക്കിവിടെ പാർക്കാം. രാത്രി തന്നെ മറുപടി അയക്കണേ. ഇക്കാന്റെ ആമനക്കുട്ടി കാത്തിരിക്കുന്നു. ഫോൺ വിളിച്ച് സംസാരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം എഴുതി അയക്കുന്നതാ.

0: നഗരത്തിൽ വേനൽ തുടങ്ങിക്കഴിഞ്ഞു. ഇന്നലേക്കാൾ കൂടുതൽ ഇന്ന് വേർക്കുന്നുണ്ട്, ഉഷ്ണിക്കുന്നുണ്ട്.
1: എവിടെ പോയിരുന്നു?
0: ഉത്തരം നൽകാൻ നിവൃത്തിയില്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ, നിശ്ചിതമായ ഒരിടമില്ല. ബീച്ച് റോഡ്, ടവർ ജംഗ്ഷൻ, സാനിറ്റോറിയം, അങ്ങനെ ഒന്ന് ചുറ്റി.
1: നിങ്ങൾ എത്ര ദിവസം ഇവിടെ ഉണ്ടാവും?
0: അറിയില്ല. പെട്ടെന്നൊരു ദിവസം കുളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പോകണമെന്ന് തോന്നിയാൽ തല തുടച്ച് പെട്ടി തൂക്കി ഞാൻ ഇറങ്ങിവെന്ന് പറയും. ഇതാ താക്കോൽ, സെറ്റിൽ മൈ അക്കൗണ്ട്സ്. എല്ലാ തോന്നലുകളും എനിക്ക് ബാദ്ഷാവറിന് ചുവട്ടിൽ നിൽക്കുമ്പോഴാണ് ഉണ്ടാവുക. ഉദാഹരണത്തിന്, ഇന്ന് രാവിലെ എനിക്ക് തോന്നി ഷവറിന് ചുവട്ടിൽ എന്നോടൊപ്പം ആനി കൂടി നനഞ്ഞ്.
1: നിങ്ങൾ വൃത്തിയോടെ പറയാതെ.
0: വെറുമൊരു തോന്നൽ, വെറുമൊരു തോന്നൽ, ഒരു ഫാന്റസി. അപ്പോ ശരി
1: എന്നാ. മനുഷ്യൻ, ഇയാൾ ആരാ? എന്തായിരിക്കും ഇയാളുടെ ലക്ഷ്യം?

ഇന്ന് ബെർണാഡ് വിളിച്ചിരുന്നു. അദ്ദേഹം ഈ മാസം ഒടുവിൽ വരും. ഇപ്രാവശ്യം അദ്ദേഹം മടങ്ങിപ്പോകുമ്പോൾ ഞാനും കൂടെ ചെല്ലണമെന്നാ പറയുന്നത്. കുറച്ചു ദിവസം അവിടെ നിൽക്കാമെന്ന്. ഞാനിതുവരെ ഗോവ കണ്ടിട്ടില്ല. എനിക്കൊരു ത്രില്ലൊക്കെ തോന്നുന്നുണ്ട്. അദ്ദേഹത്തിന് തഴിച്ചു നിന്ന് മടുത്തെന്ന്. ഞാൻ കൂടെ ചെന്നില്ലെങ്കിലേ ബിസിനസ് ഒക്കെ നിർത്തി തിരികെ എങ്ങി പോരുമെന്നാ പറയുന്നത്.

0: ആണെങ്കിൽ ഇവിടെ എത്ര ഉറങ്ങിക്കിടക്കുമായിരിക്കും അല്ലേ ആന്റി?
1: ആന്റിക്ക് കുട്ടികളില്ലെന്നല്ലേ ആന്റി പറഞ്ഞത്?
2: ആമിനിയോട് ആര് പറഞ്ഞു എനിക്ക് കുട്ടികളില്ലെന്ന്? ആരാ പറഞ്ഞു എനിക്ക് കുട്ടികളില്ലെന്ന്? എനിക്ക് എനിക്ക് എന്റെ കുട്ടികളുണ്ടല്ലോ, ഈ വീട് ഉറങ്ങിക്കിടക്കുന്നില്ല, എനിക്ക് കുട്ടികളുണ്ട്. ബെർണാഡ് എനിക്ക് എല്ലാം തന്നു, എല്ലാം. ഒരു ഒരു കുഞ്ഞിനെ ഒഴിച്ച് എനിക്ക് എല്ലാം തന്നു.
3: ആന്റി, ആന്റി
2: സമാധാനായിട്ടിരിക്കും,
3: പോയി കിടക്ക്, ഞങ്ങൾ പോവാ.
0: ആമിന ഇവിടെ വാ.
1: എന്തേ?
0: ഞാനൊരു കാര്യം ചോദിച്ചാ നീ ഒളിച്ചു വെക്കില്ലല്ലോ.
1: എന്ത് കാര്യം?
0: ആരാ നിന്റെ ഈ ബഷീറിക്ക?
1: ഏത് ബഷീർക്ക?
0: അത് തന്നെയാണ് ഞാനും ചോദിച്ചത്.
1: ആവോ,
0: നുണ പറയണ്ട കേട്ടോ.
1: ബഷീർക്ക, ബഷീർക്ക എന്റെ.
0: നീ ഇന്നലെ ഉറക്കത്തിൽ ബഷീർക്ക ബഷീർക്ക എന്ന് പിറുപിറുക്കുന്നുണ്ടായിരുന്നു. നിന്റെ ചുണ്ടത്തൊരു കൊച്ചു ചിരിയും. അപ്പൊ നിന്റെ മനസ്സിൽ എന്തായിരുന്നു എന്ന് എനിക്ക് ഊഹിക്കാം.
1: ഞങ്ങള് കൊച്ചുനാളിലെ ഒന്നിച്ചായിരുന്നു, ഒരേ ക്ലാസ്സിൽ. രണ്ടു വട്ടം തോറ്റപ്പോ ബഷീർക്ക പഠിത്തം നിർത്തി. ഇക്കാന്റെ വാപ്പ കടത്ത് തോണിക്കാരനായിരുന്നു. വാപ്പ മരിച്ചപ്പോ ഇക്ക തോണിക്കാരനായി. അവിടെ പാലമണി പകുതിക്ക് മേലെയായി. പണി തീർന്നാ ഇക്കാന്റെ കടത്ത് തോണി കമഴ്ത്തി വെക്കാനേ പറ്റൂ.
0: അപ്പൊ മറ്റൊരു ജോലി?
1: എന്ത് ജോലി കിട്ടാനാ? ഇക്കാക്കയ്ക്ക് ഒന്നും അറിയില്ല. ഇടയ്ക്ക് പറഞ്ഞു ഗൾഫിൽ പോയി അറബികൾക്ക് ജോലി ചെയ്ത് കൊടുക്കാന്ന്. ഞാൻ സമ്മതിച്ചില്ല. കണ്ണത്താ ദൂരത്ത് പോയി എന്തിനാ കാശുണ്ടാക്കുന്നെ? ജീവിക്കാൻ ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി വേണം. ഇപ്പൊ എനിക്കുണ്ട്. എന്നോട് ചോദിക്കാതെ എന്റെ സമ്മതമില്ലാതെ ഇക്ക ഒന്നും ചെയ്യൂല.
0: നിന്റെ ഉമ്മയും പാപ്പയും എതിരൊന്നും പറയില്ലല്ലോ.
1: എതിര് മാത്രമേ പറയൂ. എനിക്ക് ഉമ്മയില്ല, രണ്ടാനമ്മയേ ഉള്ളൂ. ഇത്രയും കാലം ഞാൻ എല്ലാം അനുസരിച്ചിട്ടേ ഉള്ളൂ. ഒരക്ഷരം എതിർത്ത് പറഞ്ഞിട്ടില്ല. ഇക്കാര്യം മാത്രം ഇല്ല. ബഷീറക്കോളം വലുതല്ല എനിക്ക് ആരും. ആരും
0: നിന്റെ നിക്കാഹിന് ആരുണ്ടായില്ലെങ്കിലും ഞങ്ങളുണ്ടാകും, ഞാനും ആനിയും. ആന്റി കൂടാതിരിക്കില്ല. നിറയെ പൂ ചൂടിച്ച് മൈലാഞ്ചിയൊക്കെ ഇട്ട് ഒരു മൊഞ്ചത്തിയാക്കും. നീ ബഷീറക്കായെ വിളിച്ചു പറഞ്ഞോളൂ, നീട്ടിക്കൊണ്ട് പോവണ്ടാന്ന്.
4: ഗുഡ് മോർണിംഗ് മിസ് ആനി.
3: ഗുഡ് മോർണിംഗ്.
4: ആനിയോട് ക്ഷമാപണം നടത്തണമെന്ന് കരുതിയാണ് ഇന്നലെ ഉറങ്ങാൻ കടന്നത്.
3: എന്തിന്?
4: ആനിയെക്കുറിച്ച് മര്യാദ കെട്ടൊരു തോന്നൽ ഉണ്ടായിപ്പോയതിന്.
3: അത് ഇന്നലെ കഴിഞ്ഞ കാര്യല്ലേ.
4: ശരിയാണ്, ഞാൻ പറഞ്ഞു വരുന്നത് എനിക്കൊന്നും ഒളിക്കാൻ കഴിയില്ല. ഇന്ന് രാവിലെ വീണ്ടും ബാത്റൂമിൽ ഷവർ തുറന്നപ്പോൾ വെള്ളത്തിൽ കാലുകൾ ചവിട്ടി നിൽക്കവേ ആ തോന്നൽ എന്റെ മനസ്സിൽ വീണ്ടും പൊന്തി വന്നു. ഇന്നലെയുമായി ഒരു വ്യത്യാസം, ഇന്നലെ ആനി കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ് തോന്നിയത്. ഇന്നാകട്ടെ ആനി കൂടി ഉണ്ടെന്ന്.
3: എന്ത് വൃത്തിയുടെ അത്? നിങ്ങൾ എന്നെ ഒരു ചീത്ത പെൺകുട്ടിയായിട്ടാണോ കണ്ടിരിക്കുന്നത്?
4: അല്ലല്ല, ഒരു പെണ്ണിനെയും എനിക്ക് ചീത്തയായി കാണാൻ കഴിയില്ല. കാരണം എല്ലാ പെൺകുട്ടികളെയും എനിക്ക് ഇഷ്ടമാണ്.
3: ഈ ബാച്ചവറിന്റെ ചുവട്ടിലല്ലാതെ മറ്റെങ്ങും നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയില്ലേ?
4: ശരിയാണ്, ഇന്ന് രാത്രി ഞാൻ ആനിയെ ഓർത്ത് കിടക്കും. മനസ്സിൽ വിരിയുന്ന ചിത്രങ്ങളിൽ മറ്റെവിടെയെങ്കിലും ആനി എന്നോടത്ത്.
3: വേണ്ട, നിങ്ങൾ എന്നെ കുറിച്ച് ചിന്തിക്കണ്ട.
4: ആനി തന്നെയല്ലേ ഒരു നിമിഷം മുൻപ് ചോദിച്ചത്, മറ്റെവിടെയെങ്കിലും എന്നെ കാണാൻ കഴിയില്ലേ എന്ന്?
3: ഞാൻ അങ്ങനെ ചോദിച്ചോ?
4: ഇതാണ് പെൺകുട്ടി എന്ന കടങ്കഥ. അതൊക്കെ പോട്ടെ, എനിക്ക് വിശക്കുന്നു. വിരോധമില്ലെങ്കിൽ ആനി കൂടി വരൂ.
3: ഞാൻ ഡ്യൂട്ടിയിലാണ്, അറിയില്ലേ?
4: ഓ ശരി ശരി, അപ്പോൾ എന്റെ ക്ഷണം നിരസിക്കുന്നില്ല എന്നർത്ഥം. ഡ്യൂട്ടി ഇല്ലാത്ത ഒരവസരത്തിൽ ആനി എന്നോടൊപ്പം വരും അല്ലേ?
3: എന്ത്? നിങ്ങൾ എന്താ ഇപ്പൊ പറഞ്ഞേ?
4: വെയിൽ കൂടുന്നുണ്ട്, ഒരു സൺഗ്ലാസ്.
5: ഐ വുഡ് ലവ് ഇറ്റ് സോ മച്ച്.
3: ശരിയാണോ അത് ആന്റി ചോദിച്ചത്? യെസ് അതെ. ഹേ, നോ നോ,

0: ആരാ?
1: ഈ നിരത്തിലൂടെ ഞാൻ പലവട്ടം നടന്നു. അപ്പോഴേക്ക് ഇവിടെ നിന്ന് നൃത്തത്തിന്റെ സംഗീതത്തിന്റെ ചെറുകടി കേട്ടു. പലപ്പോഴും വാതിലിൽ മുട്ടണമെന്ന് കരുതിയതാണ്.
0: ഇത് പെൺകുട്ടികൾ മാത്രമുള്ള ഇടമാണ് കേട്ടോ.
1: മനസ്സിലായി. അത് ബോർഡിൽ തന്നെ എഴുതി ചേർത്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഇത്ര ദിവസവും സംയമനം പാലിച്ചത്. പക്ഷേ ഇന്ന് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഒരു മോഹം വല്ലാതെ പിടിച്ചു നിർത്തുമ്പോൾ മാനസികമായും ശാരീരികമായും നമുക്കുണ്ടാകുന്ന ഒരു ടെൻഷൻ ഉണ്ടല്ലോ.
0: അല്ല, നിങ്ങൾക്ക് എന്താ വേണ്ടേ?
1: എനിക്ക് കൂടി ഇവിടെ പ്രവേശനം തരണം. ഒരു വിദ്യാർത്ഥിയായി
0: ഇവിടെ നിങ്ങൾക്ക് പ്രവേശനം തരാൻ കഴിയില്ല കേട്ടോ.
1: ഒരു നിമിഷം കൊണ്ട് തട്ടിപ്പുറത്താക്കാൻ എളുപ്പമാണ്. പക്ഷെ ആ നിരാകരണം ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ സൃഷ്ടിക്കുന്ന മുറിവ്.
0: എനിക്ക് കഴിയാത്ത ഒരു കാര്യത്തിന് ബുദ്ധിമുട്ടിക്കരുത് പ്ലീസ്. ഞാനിവിടെ ഒരു ടീച്ചർ മാത്രമാണ്, നടത്തിപ്പുകാർ വേറെയുണ്ട്, അവരെ സമീപിക്കൂ കേട്ടോ. വാതിൽ തുറന്ന എന്റെ തെറ്റായി പോയല്ലോ ശരാ.
1: ഞാനൊരു പ്രശ്നക്കാരനല്ല. നിങ്ങളുടെ ക്ലാസ് മുറിയുടെ ഒരു കോണിൽ നിശബ്ദനായി ഞാനിരിക്കാം.
0: എന്തൊക്കെ പറഞ്ഞാലും പെൺകുട്ടികൾ മാത്രമുള്ളവരെടുത്ത് നിങ്ങളെ കടത്തിയിരുത്തുന്നത് ശരിയല്ല കേട്ടോ.
1: എന്നെ ഒരു വിദ്യാർത്ഥിയായി സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിർബന്ധിക്കുന്നില്ല. പക്ഷെ ഒരു അപേക്ഷ, ഇന്ന് അല്പനേരം ക്ലാസ് മുറിയിൽ ഇരിക്കാം.
0: അതിന് നിങ്ങൾ
1: ആനി എന്നോട് പറഞ്ഞത് സമ്മതിക്കാതിരിക്കില്ല എന്നാണ്.
0: ആനിയോ? അവളെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം?
1: ഞാൻ താമസിക്കുന്നത് ആ ഹോട്ടലിലാണ്. റിസപ്ഷൻ കൌണ്ടറിൽ ഞങ്ങൾ മിണ്ടിയും പറഞ്ഞും ഇരിക്കാറുണ്ട്.
0: പക്ഷെ ആനി, നിങ്ങളെ കുറിച്ച് എന്നോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഹോട്ടലിലെ മിക്കവാറും സന്ദർശകരെ കുറിച്ച് അവൾ എന്നോട് പറയാറുള്ളതാ.
1: എല്ലാവരെ കുറിച്ച് പറയുകയും എന്നെ കുറിച്ച് പറയാതിരിക്കുകയും ചെയ്ത സ്ഥിതിക്ക് ആനിക്ക് എന്നോട് എന്തോ പ്രത്യേകതയുണ്ട് എന്ന് മനസ്സിലായില്ലേ?
0: ആനി പറഞ്ഞതനുസരിച്ച് വന്നതുകൊണ്ട് ഞാൻ നിങ്ങളെ അനുവദിക്കാം. ഒരല്പനേരം മാത്രം കേട്ടോ.
1: ഓ, ആനിയോടുള്ള പരിഗണന കൊണ്ട്. അപ്പൊ എന്നോട് ഒരു പരിഗണനയും ഇല്ല അല്ലേ?
0: നിങ്ങളോട് എനിക്കെന്തിനാണ് പരിഗണന? ആ, വരൂ വരൂ, ഇരിക്കൂ.

0: എന്റെ വലിയ വീടിന്റെ ചുമരുകളിൽ അവയുടെ ചീലുകൾ പറ്റിപ്പിടിക്കാറുണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്തിനാണ് വീട് വിട്ടുപോകുന്നത്? എനിക്ക് എന്നെ നഷ്ടപ്പെട്ടത് എന്നായിരുന്നു. നന്ദി ടീച്ചർ, സോറി ഫോർ ദ ട്രബിൾ. നിങ്ങൾ എനിക്ക് നൽകിയ ഈ 10 നിമിഷങ്ങൾക്ക് ഞാൻ വല്ലാതെ കടപ്പെട്ടിരിക്കുന്നു ടീച്ചർ. ടീച്ചറുടെ പേര് പറഞ്ഞില്ലല്ലോ.
1: ആനി പറഞ്ഞില്ലേ?
0: ഇല്ല.
1: എന്റെ പേര് അറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് കാര്യം?
0: എന്റെ ഡയറി കടലാസിൽ കുറിച്ചു വയ്ക്കാൻ. ഇന്ന് അമ്മു എന്ന പേരുള്ള സുന്ദരിയായ ഒരു ടീച്ചറുടെ സംഗീത ക്ലാസ്സിൽ ഉയരുന്ന മധുരമായ ഒരു ശബ്ദമേറ്റു പാടുന്ന ശബ്ദക്കിടാങ്ങളുടെ.
1: ഓ, അപ്പൊ നിങ്ങൾക്ക് എന്റെ പേരറിയാം. ആരുടെങ്കിലും ഡയറി കുറിപ്പിൽ സ്ഥാനം കിട്ടണമെന്ന് എനിക്ക് ഒട്ടും ആഗ്രഹമില്ല.
0: അമ്മു, പറഞ്ഞാൽ തമാശയാണെന്ന് തോന്നും. എന്റെ വീണയ്ക്ക് അമ്മു എന്നാണ് ഞാൻ പേരിട്ടത്.
1: ആണോ?
0: വീണയ്ക്ക് പേരിട്ട വിട്ടി എന്നോർത്തായിരിക്കും അമ്മു ചിരിക്കുന്നത്. അപ്പൊ ശരി, കാണാം.
1: അമ്മു എന്ന് പേരുള്ള വീണ.

0: ആനി, നീ എന്ത് പണിയാണ് കാണിച്ചേ? നിന്റെ ചങ്ങാതി എന്റെ ക്ലാസ്സിൽ പറഞ്ഞയച്ചു അല്ലേ?
1: എന്റെ ചങ്ങാതിയോ?
0: നിന്റെ ഹോട്ടലിൽ താമസിക്കുന്ന ഒരു സഞ്ചാരി. ഓ, അയാളുടെ പേര് ചോദിക്കാനും മറന്നു.
1: ഏ, അയാൾ ഡാൻസ് സ്കൂളിൽ വന്നിരുന്നോ? എന്തിന്?
0: നീ പറഞ്ഞിട്ടാണ് എന്നാണ് പറഞ്ഞത്, നൃത്തം അല്ലെങ്കിൽ സംഗീതമെങ്കിലും പഠിക്കണമെന്ന്.
1: ഞാൻ അയാളോടൊന്നും പറഞ്ഞിട്ടില്ല. മര്യാദയില്ലാത്തൊരു മനുഷ്യൻ. നമ്മളെ

0: കൂട്ടുകാരികളാണെന്നോ ഒരുമിച്ച് താമസിക്കുന്നവരാണെന്നോ അയാൾക്ക് അറിയാന്ന് കൂടി എനിക്ക് അറിയില്ലായിരുന്നു. നാളെ അയാളൊന്ന് കാണട്ടെ, തോന്നിയാസത്തിന് ഒരു അതിരില്ലേ.
1: എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. ആനിയുടെ ശുപാർശയുടെ പേരിൽ ഞാൻ അയാളെ ക്ലാസ്സിൽ കയറ്റി. അല്ലെങ്കിൽ അങ്ങനെ പറയുന്നത് തെറ്റാണ്. ആനിയുടെ പേര് പറഞ്ഞില്ലായിരുന്നുവെങ്കിലും ഒരു പക്ഷെ ആ മനുഷ്യനെ ഞാൻ അനുവദിക്കുമായിരുന്നു.
2: ആന്റി,
1: ആന്റി എന്ത് പറ്റി? ആന്റി,
0: ആന്റി, ആന്റി കണ്ണോർക്ക. ആന്റി,
3: ഞാൻ ഉറങ്ങുമായിരുന്നു. നിങ്ങൾ എന്നെ വിളിച്ചായിരുന്നു. ഞാൻ ഉറങ്ങിപ്പോയി. ഞാൻ കുറെ നേരം ഉറങ്ങിയോ? നിങ്ങളാരും അത്താഴം കഴിച്ചില്ലേ?
0: ആന്റി ഉറങ്ങിക്കോളൂ, ഞങ്ങള് വെറുതെ ആന്റി നോക്കിയതാ.
1: ആന്റി, ആന്റി ഇപ്പൊ ഒന്നും പറയണ്ട, റെസ്റ്റ് എടുത്തോളൂ.
0: ഗുഡ് മോർണിംഗ് റിസപ്ഷൻ. യെസ്, ഒന്ന് നിന്നേ.
4: ആനി നിൽക്കാൻ ആവശ്യപ്പെട്ടില്ലെങ്കിൽ കൂടി ഒരു നിമിഷം നിൽക്കാതെ കുശലം പറയാതെ ഞാൻ പോവുകയില്ല.
0: കുശലം പറയണമെന്ന് എനിക്ക് താല്പര്യമില്ല.
4: പക്ഷേ എനിക്കുണ്ട്.
0: ഇന്നലെ നിങ്ങൾ കാണിച്ചതേ മര്യാദകേടാണ്. അമ്മുവിന്റെ ക്ലാസ്സിൽ പോകാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഒന്നിച്ചാണ് താമസിക്കുന്നതെന്നോ ചെങ്ങാതിമാരാണെന്നോ അതുപോലും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ.
4: അപ്പോൾ മര്യാദകേട് കാണിച്ചത് ആനിയല്ലേ?
0: എന്ത് മര്യാദകേട്?
4: കൂടെ താമസിക്കുന്ന ഒരാൾ ഒരു ക്ലാസ് നടത്തുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞില്ല. അവിടെ എനിക്ക് പ്രവേശനം തരാൻ ഒരു വാക്ക് പോലും ഉരിയാടിയതുമില്ല.
0: അതൊക്കെ ഞാൻ എന്തിനു പറയണം? നിങ്ങൾ എന്റെ ആരാ?
4: സോറി, ഞാൻ നിങ്ങളുടെ ആരാണ്? വെറുമൊരു യാത്രക്കാരൻ. ആനി ക്ഷമിക്കോ, ഞാനൊന്ന് ചോദിച്ചോട്ടെ. പെരുവഴിയിൽ ഓർക്കാപ്പുറത്തും പെരുമഴ പെയ്യുമ്പോൾ ഒരു പരിചയക്കാരന്റെ കൂടെ കീഴിൽ ഓടിക്കയറി നിൽക്കുന്നത് മര്യാദകേടാണോ? ആണോ?
0: എന്തോന്ന്?
4: വെയിൽ ഒരുമാതിരി തീ പൂക്കൾ പോലെ അകത്തവ. ഒരു നിമിഷം ഈ എംപോറിയത്തിൽ കയറാം. എസിയൊക്കെ ഉണ്ടല്ലോ.
5: വരൂ സർ. എന്താ വേണ്ടത്?
4: എന്താണ് വേണ്ടത് എന്ന് ഞാൻ നോക്കട്ടെ. അല്ലാതെ എങ്ങനെയാ പറയാൻ കഴിയുക?
5: അല്ല, ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ.
4: കുട്ടി, അല്ല, പേരറിഞ്ഞാൽ ആ വിളി ഒഴിവാക്കാമായിരുന്നു.
5: ആമിന.
4: ആമിന? മിസ് ആമിന അതോ മിസ്സസ്?
5: മിസ് തന്നെ.
4: ഇവിടെ പുതിയതായി വന്നതാണോ?
5: അതെ.
4: മുൻപ് ഇവിടെ ഒരു തടിച്ച പെൺകുട്ടിയായിരുന്നു, കസ്റ്റമേഴ്സിനെ തീരെ ശ്രദ്ധിക്കാത്ത.
5: ഇവിടെ ആയിരിക്കാൻ തരമില്ല. ഈ എംപോറിയം പുതിയതാണ്. ഇവിടത്തെ ആദ്യത്തെ സെയിൽസ് ഗേൾ ഞാനാ. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ഇനിയും നോക്കി തുടങ്ങിയില്ലല്ലോ.
4: ഇവിടെ ആനയെ നിറച്ച മഞ്ചാടി മുത്തുണ്ടോ? ഇപ്പോ നാനോ ആർട്ടിലാണ് എനിക്ക് താല്പര്യം.
5: ഉണ്ടല്ലോ.
4: ഒരു മുത്തിൽ എത്ര ആനകളെയാണ് നിറച്ചിരിക്കുന്നത്?
5: 101.
4: എവിടെ ചെന്നാലും 101. എനിക്കത് വേണ്ട. എനിക്ക് വേണ്ടത് 100 അല്ലെങ്കിൽ 102. അതാണ് എനിക്ക് ആവശ്യം. പ്ലീസ് എന്നെ ഒന്ന് സഹായിക്കൂ.
5: ഇവിടെ ഉള്ളതല്ലേ എനിക്ക് വിൽക്കാൻ കഴിയൂ.
4: ബുദ്ധിമുട്ടിക്കുകയാണ് എന്ന് തോന്നരുത്. എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. ഇവിടെയുള്ള എല്ലാ മഞ്ചാടി മുത്തുകളും നമുക്ക് തുറന്ന് നോക്കാം. ശില്പിയുടെ കണക്ക് തെറ്റി ഒന്നില്ലെങ്കിലും.
5: നിങ്ങൾ എന്താ സംബന്ധമാണ് പറയുന്നത്? എനിക്കതാണോ ജോലി?
4: എല്ലാ പെൺകുട്ടികളും എന്നോട് ശുണ്ഠി പിടിക്കുന്നു. ഇന്നലെ അമ്മു എന്നൊരു പെൺകുട്ടി, രാവിലെ ആനി എന്ന മറ്റൊരു പെൺകുട്ടി, ഇപ്പോഴിതാ ആമിന.
5: നിങ്ങൾക്ക് അമ്മുവിനെ ആനി അറിയോ?
4: പരിചയപ്പെട്ടു.
5: എങ്ങനെ പരിചയപ്പെട്ടു?
4: പറയുന്നത് തെറ്റാണ്. അമ്മുവിനോട് ആനിയെ കുറിച്ച് സംസാരിച്ചതിനാണ് ആനി എന്നോട് ദേഷ്യപ്പെട്ടത്. ഞാനൊരു സംസ്കാരം കെട്ടവനാണെന്ന് പറഞ്ഞു. അപ്പോൾ മിസ് ആമിനയ്ക്ക് എന്നെ സഹായിക്കാൻ കഴിയില്ല?
5: നിങ്ങൾ രണ്ടു മഞ്ചാടികൾ കൊണ്ടുപോകൂ. ഒന്നിൽ നിന്നൊരു ആനക്കുട്ടിയെ മറ്റൊന്നിലേക്ക് മാറ്റൂ. അപ്പോ ഒന്നിൽ 100, മറ്റേതിൽ 102. കാര്യം നടന്നല്ലോ.
4: മിടുക്കിക്കുട്ടി, മിടുക്കിക്കുട്ടി. പക്ഷെ ഒരു സ്വയം കബളിപ്പിക്കലിന് എനിക്കിഷ്ടമല്ല.
5: ക്ഷമിക്കൂ, ഞാൻ സാവകാശം നോക്കാം. ഒരു മുത്ത് നിങ്ങൾക്കായി കിട്ടാതിരിക്കില്ല.
4: ഹാമിനയ്ക്ക് ലഞ്ചിന്റെ സമയമായി കാണും അല്ലേ. ഞാൻ ഇറങ്ങട്ടെ. അപ്പൊ ശരി, കാണാം. ഹാമിന, എനിക്ക് നിന്നെ വല്ലാതെ ഇഷ്ടമായി. ഞാൻ വീണ്ടും വരും. മഞ്ചാടി മുത്തുകൾക്ക് വേണ്ടിയല്ല, നിന്റെ തിളക്കമുള്ള കൺമുത്തുകൾ തേടി.
1: ഞാനും അനിയും ഒത്തിരി നടന്നിട്ടുള്ളതാ ഈ കടപ്പുറത്ത്.
5: എനിക്ക് കടലും കടപ്പുറം എപ്പോഴും ഇഷ്ടം.
0: കാറ്റാടിക്കാരും കളിപ്പാട്ടക്കാരും കച്ചവടക്കാരും നിറഞ്ഞ ഈ ബീച്ചിൽ വന്നാലേ നേരം പോണതറിയില്ല.
5: നമുക്ക് ആന്റിയും കൂട്ടി വരാമായിരുന്നു അല്ലേ?
0: എന്തിന് ഈ രസം കളയണം?
5: ആനിക്ക് ആന്റിയെ തീരെ ഇഷ്ടമല്ല അല്ലേ?
0: ഇഷ്ടക്കേടൊന്നുമില്ല. അവർക്ക് നമ്മുടെ പ്രായമാണോ, നമ്മുടെ രീതി വർത്താനാണോ അവർക്ക് പറയാനുള്ളത്?
1: ആമിനക്കുട്ടിയും കുട്ടിയുടെ ബഷീറക്കായും കൂടി ഈ കടപ്പുറത്ത് കൈകോർത്ത് പിടിച്ച് വരണം കേട്ടോ.
0: അപ്പോഴെന്താ മനസ്സിൽ തോന്നാന്നറിയോ? ഈ പഞ്ചാര മണലിന്റെ എത്താ ദൂരത്തില് നിങ്ങൾ രണ്ടുപേരും മാത്രമായി.
5: ബഷീർക്ക, അത് മാത്രമേ എനിക്കൊരു മോഹമുള്ളൂ. പക്ഷെ ഒത്തിരി മോഹിക്കാൻ പേടിയാ. ഇന്ന് എവിടെയാ, എന്താ അവസാനം എന്നൊന്നും അറിയില്ല. ഒരു രാത്രി പോലും സമാധാനമായിട്ട് ഉറങ്ങാൻ വയ്യ. ആരും സമ്മതിക്കില്ല, എല്ലാരും തലകുയ്യാൻ നിൽക്കുക. ഇല്ല, എന്റെ ബഷീർക്കാനെ വിട്ട് ഞാൻ എങ്ങോട്ടും പോകില്ല.
0: നീ വല്ലാതെ എക്സൈറ്റഡ് ആകുന്നു.
5: നോക്കൂ, ദേ ഈ കുപ്പിവള, ഈ ചുവന്നവള മണപ്പുറത്ത് പെരുന്നാൾ വന്നപ്പോ ബഷീർക്ക വാങ്ങി തന്നതാ. ബഷീർക്കാക്ക് ഇത്രക്കേ കഴിയൂ.
0: ഇയാൾ എവിടെ വന്നോ?
1: ഇത് തന്നെയാണ് വീണയ്ക്ക് അമ്മു എന്ന് പേരിട്ട മനുഷ്യൻ.
5: മഞ്ചാടി മുത്ത് തേടി വന്നതും ഇയാള്.
4: നിങ്ങളെ ഒരിക്കൽ ഒന്നിച്ച് കണ്ടുമുട്ടുമെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷെ അത് ഈ കടപ്പുറത്ത് വെച്ചാകുമെന്ന് ഒരിക്കലും കരുതിയില്ല. ഞാൻ ഐസ്ക്രീം വാങ്ങാം ഒരു സന്തോഷത്തിന് വേണ്ടി.
0: ഏയ് നോ, ഞങ്ങൾ ഇപ്പോ ഐസ്ക്രീം കഴിച്ചു.
4: ഒന്നുകൂടി ആകുന്നത് കൊണ്ട് തെറ്റുണ്ടോ? അല്ലെങ്കിൽ ചോക്ലേറ്റ് മിൽക്ക് വാങ്ങും.
1: ഞങ്ങൾ പോകാൻ ഇറങ്ങുകയായിരുന്നു.
4: നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല.
0: ഒന്നിച്ചൊരു വീട്ടിലാന്ന് പറഞ്ഞല്ലോ.
4: ആ വീട് എവിടെയാണ് എന്നാണ് ചോദ്യം.
1: ചർച്ച് സ്ക്വയറിന് തെക്കാണ്.
4: നിങ്ങൾ ക്ഷണിച്ചിരുന്നുവെങ്കിൽ ഒരു ദിവസം എനിക്ക് അവിടെ വരാമായിരുന്നു.
0: അവിടെ പുരുഷന്മാർക്ക് പ്രവേശനമില്ല. ഞങ്ങളുടെ ആന്റി വളരെ സ്ട്രിക്റ്റ് ആണ്.
4: സ്ട്രിക്റ്റ് ആവുന്നിടത്താണ് ലംഘനം ഉണ്ടാവുക എന്നും അങ്ങനെയായിരുന്നു. ഞാൻ ചിട്ടയായി വളർത്തപ്പെട്ട ഒരു കുട്ടിയായിരുന്നു. പുറത്ത് ഐസ്ക്രീം വണ്ടിയിലെ മണി കേൾക്കുമ്പോൾ ആവേശം കൊള്ളുന്ന ഒരു കാലമുണ്ടായിരുന്നു. സിഗരറ്റിന്റെ മണത്തിന് നേരെ നാസിക വിടർത്താത്ത ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു. ഓരോ വിന്യാസിക്കും, ഓരോ അതിമോഹം എന്ന തെറ്റിനും എന്റെ ഡാഡി എന്നെ തല്ലി.
1: പിന്നെ നിങ്ങൾ എങ്ങനെ ഇങ്ങനെയായി?
4: എന്നെ വഷളനായി എന്നല്ലേ. ഒരു ദിവസം ഞാനെല്ലാം പൊട്ടിച്ചൂടി. ശൂളം കുത്തുന്ന കാറ്റും കണ്ണട്ടാ കൊമ്പുകളും നോക്കത്താ കാഴ്ചകളും ലോകത്തിലേക്ക്. പക്ഷെ ഞാൻ എന്ത് നേടി? ശവിട്ടി കടന്നു പോയ പാതയിലെ കുറേ പോറലും കുറേ പൊടിയും. അപ്പൊ ശരി, കാണാം.
5: വാ, നമുക്ക് പോവാം, സമയം വൈകുന്നു.
0: ശരി. എന്നാലും അയാളുടെ ഐസ്ക്രീം നിഷേധിക്കണ്ടായിരുന്നു.
2: നിങ്ങളെ എനിക്ക് വിശ്വാസമായതുകൊണ്ടാണ് ഞാൻ എല്ലാം ഏൽപ്പിച്ചു പോകുന്നത്.
5: അങ്കിൾ എന്നേക്ക് വരും?
2: അതാണ് തമാശ, അങ്കിൾ വരുന്നില്ല. ഞാൻ അങ്ങോട്ട് പോവുകയാ.
1: ആന്റി എപ്പോ മടങ്ങിയെത്തും?
2: എനിക്ക് നിങ്ങളെ പിരിഞ്ഞ് അധികം ദിവസം നിൽക്കാൻ കഴിയില്ല മക്കളെ.
1: ഓ, അങ്കിൾ വേഗം വിടില്ലായിരിക്കും.
2: ബെർണാഡിനെ നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാ, അദ്ദേഹത്തിന് അങ്ങനത്തെ ശീലങ്ങളൊന്നുമില്ല. ഒരു പാവമാണെന്നേ, ദുർവാശിക്കാരനൊന്നും അല്ല. ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞാൽ മാക്സിമം ഒന്ന് പരിഭവിക്കും, പെണങ്ങത്ത് പോലും ഇല്ല.
0: ആമിനയുടെ നിക്കാഹന് നമുക്ക് അങ്കിളിനെ വരുത്തണം. മറ്റാരും വന്നില്ലെങ്കിലും ഒരു വിശിഷ്ട അതിഥിയെ, പിന്നെ ആന്റിയും ഞാനും അമ്മും.
2: ആമിനയുടെ ഇക്ക വന്നു കഴിയുമ്പോ എവിടെയാ താമസിക്കുക?
5: അറിയില്ല.
2: ആമിന ജോലിക്ക് പോകുമ്പോ ബഷീർ എന്ത് ചെയ്യും? അയാൾക്കൊരു ജോലി വേണ്ടേ?
5: ഇക്കാന് വെറുതെ ഇരിക്കാനേ കഴിയൂ. ഇവിടെ കടത്തുമില്ല, തോണിയുമില്ല.
2: കുറച്ചു നാളത്തേക്ക് ഒരു മുഷമൊക്കെ ഉണ്ടാവും. പിന്നെ ഒരു കുഞ്ഞുണ്ടായി കഴിയുമ്പോ അതിനെ അങ്ങനെ നോക്കിയിരിക്കാം മൂപ്പർക്ക്. ആദ്യത്തെ കുഞ്ഞിനെ കാണാൻ ആന്റി വരും കേട്ടോ. ആമനെ പോലെ ഒരു സുന്ദരി മോള്. പണ്ട് ബെർണാഡും പറയുമായിരുന്നു
3: എന്നെ പോലൊരു കുഞ്ഞ് ഞങ്ങൾക്ക് പറക്കുന്നു.
1: ആന്റി ഊണ് കഴിക്കാതെ എഴുന്നേറ്റ് പോവാണോ?
3: ഊണ് കഴിച്ചിട്ട് എന്തിനാ? ഉറങ്ങിയിട്ട് എന്തിനാ? പണം ഉണ്ടാക്കിയിട്ട് എന്തിനാ?
1: നിങ്ങളോ?
4: ഞാൻ പിന്തുടരുകയായിരുന്നു.
1: എന്തിന്?
4: മെയിൻ റോഡിൽ വെച്ച് സംസാരിക്കുന്നത് അമ്മുവിന് ബുദ്ധിമുട്ടാവും എന്ന് തോന്നി. ഈ ഇടവഴിയിൽ നമ്മളെ ആരും ശ്രദ്ധിക്കില്ല.
1: നിങ്ങൾക്ക് എന്ത് വേണം പറയൂ.
4: എനിക്ക് അമ്മുവിന്റെ സംഗീത ക്ലാസ്സിൽ ഇരിക്കണം. ഞാൻ വെറുതെ ഇരുന്നു കൊള്ളാം, കാറ്റിന് പോലും ബുദ്ധിമുട്ടുണ്ടാക്കാതെ.
1: ഒരിക്കൽ അനുവദിച്ചാൽ നിങ്ങൾ വീണ്ടും വരുമെന്ന് എനിക്ക് അറിയായിരുന്നു.
4: കുട്ടികൾ പാടിക്കൊള്ളട്ടെ, നൃത്തം ചവിട്ടിക്കോട്ടെ, ഞാൻ വെറുതെ കണ്ടുകൊണ്ട്.
1: നിങ്ങളിരിക്കുന്നതിൽ എനിക്ക് വിരോധം ഉണ്ടായിട്ടല്ല കേട്ടോ, പക്ഷെ കുട്ടികൾ തന്നെ പരാതിപ്പെടും, അത് കൗസല്യദേവിയുടെ കാതിലെത്തും. എനിക്ക് ജോലി നഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ?
4: ശരിയാണ്, ഞാനൊരു ബോദറേഷൻ ആവാൻ പാടില്ല. ബട്ട് ഒരു ദിവസം കുട്ടികൾ ആരുമില്ലാത്ത സമയത്ത് നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു കീർത്തനം പാടണം. എനിക്ക് വേണ്ടി പാടില്ലേ അമ്മു?
1: നിങ്ങൾക്ക് വേണ്ടി പാടാൻ എനിക്കിഷ്ടമാണ്. ഞാനിപ്പോ അമ്മ അല്ല കേട്ടോ.

0: പറഞ്ഞത്, അവൾ എന്റെ വീണയാണെന്ന്. പൊങ്കത്തം, എന്റെ വീണ. എനിക്ക് തന്നെ അറിയാത്ത ഒരു നിമിഷത്തിൽ ഞാൻ അതിന്റെ തന്ത്രികൾ വലിച്ചിളക്കി.
1: ഏയ്
0: അമ്മു,
1: നിങ്ങൾ ഈ ചുവരിൽ കാത് ചേർത്ത് നിൽപ്പുണ്ടാകുമെന്ന് എനിക്കറിയായിരുന്നു. ഞാൻ പാടിയത് നിങ്ങൾക്ക് വേണ്ടി ആയിരുന്നു കേട്ടോ.
0: ഞാൻ ശല്യപ്പെടുത്തിയോ?
1: ഇല്ല, വരൂ, നമുക്കുള്ളിലിരിക്കാം.
0: കൗസല്യ ദേവി,
1: അവരിപ്പോൾ വരില്ല.
0: കുട്ടികളോ?
1: അവരൊക്കെ പോയി കഴിഞ്ഞു.
0: ക്ലാസ് കഴിഞ്ഞു. എന്നിട്ട്?
1: എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്.
0: എനിക്ക് അമ്മുവിനെയും ഇഷ്ടമാണ്.
1: അപ്പോൾ നമുക്ക് ഒന്നിച്ച്.
0: ഞാനൊരു വഴിയാത്രക്കാരൻ, മിസ് അമ്മു.
1: ഞാൻ മിസ് അമ്മു അല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ട വീണയല്ലേ.
0: കുട്ടിക്ക് ഒറ്റപ്പാലത്ത് അവിടെ കുട്ടിക്കൊരു വീടില്ലേ?
1: വീടോ? ദ്രവിച്ച ഓലകൾ, വിണ്ടുകീറിയ ചുവരുകൾ. അവിടെ എനിക്ക് ആരാണുള്ളത്? നിങ്ങൾക്കെന്നെ വേണ്ട അല്ലേ? എന്നാർക്ക് വേണം? ഒരു പാട്ടുകാരി, ടീച്ചർ. നിങ്ങൾക്ക് ആനിയാണ് ഇഷ്ടം അല്ലേ? പൊക്കോ, നിങ്ങൾ എനിക്ക് കാണണ്ട.
0: എനിക്ക് ആനയോടാണ് ഇഷ്ടമെന്ന് ആര് പറഞ്ഞു തന്നു അമ്മു ഈ വിട്ടിതം? എനിക്കിഷ്ടം കവിളത്ത് കറുത്ത മുറകുള്ള, കൊച്ചു നുണക്കുഴികളുള്ള, കുറുനിരകളുള്ള അവളെയാണ്. ആമിന. അതെ, ഐ ലവ് ഹർ.

0: പ്രിയപ്പെട്ട ബഷീർക്ക, ഞാനൊരു കിനാവ് കണ്ടു. സ്വർഗത്തിൽ ഞാനും ഇക്കയും മാത്രം. ഇക്കാന്റെ മടിയിൽ ഞാൻ. ചുറ്റാകെ നിറയെ പൂക്കൾ. ഇക്ക ചോദിച്ചു, ഈ സ്വർഗത്തേക്കാൾ വലിയ സ്വർഗം എന്താണെന്ന്. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല എന്ന്. അപ്പോ ഇക്ക എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുക, അത് നീയാണെന്ന്. ഇക്ക, എനിക്ക് ധൃതിയായി. ഓരോ നിമിഷവും തള്ളി നിൽക്കുന്നത് നമ്മൾ ഒന്നിച്ചാവുന്ന ആ ദിവസം ഓർത്ത് മാത്രമാണ്. കാണാൻ ഒരുപാട് കൊതിയായി ഇക്ക. മഞ്ചാടിക്കൊരു കിട്ടിയില്ല.
1: സാരമില്ല, ധൃതിയില്ല. ഞാൻ കുറച്ച് ദിവസം കൂടി ഈ പട്ടണത്തിൽ ഉണ്ടാവും. പോകുന്നതിന് മുൻപ് ശ്രമിക്കൂ, അതല്ലേ നമുക്ക് കഴിയൂ.
0: മറ്റെന്താണ് വേണ്ടത്?
1: ആമിന ഒരു സെയിൽസ് ഗേൾ ആയി മാത്രം സംസാരിക്കുന്നു.
0: അങ്ങനെയല്ലേ ഞാൻ സംസാരിക്കേണ്ടത്?
1: അത് കസ്റ്റമേഴ്സിനോട്.
0: നിങ്ങൾ ഒരു കസ്റ്റമർ ആണല്ലോ.
1: ഞാൻ വെറും ഒരു കസ്റ്റമർ.
0: അല്ലാതെ മറ്റാരാണ്?
1: മറ്റൊരാളായി ഇവിടെ വരുന്ന പലരിൽ നിന്ന് വിഭിന്നനായി ആമിന എന്നെ കണ്ടിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ വന്നത് തന്നെ മഞ്ചാടിക്കുരുവിനെ കുറിച്ച് തിരക്കാനല്ല, എന്തെങ്കിലും വാങ്ങാനുമല്ല. ആമിനെ ഒന്ന് കാണാനായി മാത്രം.
0: എനിക്ക് മനസ്സിലാകുന്നില്ല.
1: ആമിന, ഞാൻ ആമിനെ സ്നേഹിക്കുന്നു. ഐ റിയലി ലവ് യു.
0: നിങ്ങൾ
1: ശരിക്കും ആമിന, ഐ റിയലി ലവ് യു.
0: ഇറങ്ങിപ്പോകാൻ എന്റെ കൺമുന്നിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു പ്രേമക്കാരൻ. എന്റെ ബഷീർക്കായി നിങ്ങൾക്കറിയില്ല. ബഷീർക്കാക്ക് വേണ്ടിയാണ് ഞാൻ ഈ പട്ടണത്തിൽ വന്നതും ജോലിക്ക് ചേർന്നതും.
1: ബഷീർക്കയോ? അങ്ങനെ
0: ബഷീർക്കയുടെ പേര് പോലും നിങ്ങൾ പറയരുത്.
1: പെട്ടിപ്പീടികക്കാരനോ വളക്കച്ചവടക്കാരനോ?
0: നിങ്ങളോട് പോകാനല്ലേ പറഞ്ഞത്?
1: ഞാൻ ആഗ്രഹിക്കാറില്ല, ആഗ്രഹിച്ചാൽ പിന്മാറാറുമില്ല. അതാണ് ഞാൻ. ആമിന, ഗ്രാമത്തിലെ പഴയ ഒരു പ്രേമത്തിന്റെ മാറാപ്പ് പേറി നടക്കേണ്ടവളല്ല. എന്നോടൊപ്പം ഒരു ജീവിതം വരൂ. എനിക്ക് തരാൻ കഴിയാത്തതായി ഒന്നുമില്ല. നിനക്കറിയുമോ, എന്റെ ഒരു ദിവസത്തെ ചിലവ് തന്നെ എത്രയാണ്?
0: ദൈവ ചെയ്തെന്നൊന്ന് വെറുതെ വിടൂ. നിങ്ങൾ ഇതിനായിരുന്നു മഞ്ചാടി മുത്തുകളും തേടി ഇങ്ങോട്ട് വന്നത്?
1: സത്യത്തെ വളച്ചൊടിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഒന്നും തേടിയല്ല ഇവിടെ വന്നത്. പക്ഷേ വന്ന് കണ്ടതിന് ശേഷം
0: ലഞ്ച് ബ്രേക്കിന് സമയമായി. എനിക്ക് വാതിലടയ്ക്കണം.
1: ആമിന, എനിക്ക് നിന്നെ വിട്ടുപോകാൻ കഴിയുന്നില്ല.
0: നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? കൈവിടൂ, എന്റെ കൈവിടാൻ.
1: ആമിന,
0: വിടൂ. എന്റെ വള, എന്റെ ചുവന്ന വള. നിങ്ങൾ ദുഷ്ടൻ. ബഷീർക്ക് എനിക്ക് തന്ന വളയായിരുന്നു അത്.
1: ഒച്ചകൂട്ടി രക്ഷപ്പെടാൻ
0: നിങ്ങളെ ഞാൻ
1: പോകുന്നു. പക്ഷെ നിനക്ക് ഇനിയും എന്നെ നേരിടേണ്ടി വരും.
0: ആനി,
2: ആന്റി ഉറങ്ങിയില്ലേ?
0: ഇല്ല, കിടന്നതാ. പക്ഷെ എത്ര

0: എനിക്കും കിടന്നപ്പോ വല്ലാത്ത അസ്വസ്ഥത തോന്നി. അമ്മുവും മാമിനെയും ഇന്ന് നേരത്തെ കിടന്നു. എന്നും ഒത്തിരി ചലിക്കുന്ന ആമിന ഇന്ന് തീരെ മൗനിയായിരുന്നു.
1: ഞാൻ വിചാരിക്കുന്നു നാളെ ഞാൻ പോകുന്ന ദിവസമായിട്ട് കൂടി അവിടുന്ന് മിണ്ടാതെ കിടന്നല്ലോ എന്ന്. ഞാൻ അവരുടെ അമ്മയല്ലെങ്കിൽ കൂടി എനിക്ക് വല്ലാതെ സങ്കടം വന്നു. ഇന്നലെ വരെ എനിക്ക് പോകാൻ ഉത്സാഹം ഉണ്ടായിരുന്നു, ഇന്ന് ആ ആവേശം നഷ്ടമായതുപോലെ.
0: നാളെ ഈ നേരത്ത്
1: പനാജിയിൽ ഭരണാടിതായിരിക്കും. അനി
0: എന്താ ആന്റി?
1: 18 വയസ്സിൽ എനിക്കൊരു കുഞ്ഞ് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് അവള് നിന്നെപ്പോലെ ഇരിക്കുമായിരുന്നു. ഈ വീട്ടിൽ നീ എപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് നിന്നെ ഏൽപ്പിച്ചിട്ട് പോകാമായിരുന്നു.
0: ആന്റിക്ക് ഞാൻ മോള് തന്നെയാ.
1: നിന്നെ ഞാൻ വഴക്ക് പറയാറുണ്ട്, ദേഷ്യപ്പെടാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? നീ എന്റെ മോളല്ലേ, എന്നോട് എനിക്ക് അധികാരമില്ലേ?
0: ആന്റി, എനിക്ക് കിട്ടാത്ത ഒന്നുണ്ട്, അമ്മയുടെ സ്നേഹം. ചെറുപ്പത്തില് നിറയെ ഉടുപ്പുകളും നിറയെ കളിപ്പാട്ടങ്ങളൊക്കെ കിട്ടിയിരുന്ന കാലത്ത് ഞാൻ തനിച്ചിരുന്ന് കരഞ്ഞിരുന്നു. എന്റെ മമ്മിക്ക് ഒരിക്കൽ പോലും എന്നെ ശ്രദ്ധിക്കാൻ സമയമുണ്ടായിരുന്നില്ല. മമ്മിയുടെ ലോകം മറ്റൊന്നായിരുന്നു.
1: നാളെ നീ എയർപോർട്ടിൽ വരുമോ? നീ വരണം, നീ എന്നെ യാത്ര അയക്കണം. വരില്ലേ മോളെ?
0: ഞാൻ വരാം.
1: ആനി, ഇന്ന് ഒരു ദിവസം നീ എന്റെ കൂടെ ഉറങ്ങുമോ? എന്റെ മടിയിൽ തലവെച്ച് എന്റെ മകളായിട്ട്. ഏ

0: ആനി, നിന്നെയാണ് ഞാൻ എല്ലാം ഏൽപ്പിച്ചു പോകുന്നത്. നിന്നെ ഒപ്പം കൊണ്ടുപോയാലോ എന്ന് ഞാൻ ഇന്നലെ കുറേ ആലോചിച്ചു, പിന്നെ വിചാരിച്ചു വേണ്ടാന്ന്. നിന്റെ ഡാഡിയുടെയോ ബെർണാഡിൻ്റെയോ പെർമിഷൻ ഇല്ലല്ലോ. പിന്നെ നിനക്ക് ലീവ് കിട്ടണ്ടേ? ഒരു വലിയ വീട്, പിന്നെ രണ്ട് പെൺകുട്ടികൾ, എല്ലാം നിന്റെ ചുമതലയാ. ഞാൻ പോട്ടെ മോളെ.
1: ആന്റി, എത്ര പതുക്കെയാണ് മനുഷ്യർ മനുഷ്യരെ മനസ്സിലാക്കുന്നത്. ആമിന, അമ്മ എവിടെ?
0: അവള് കിടന്നു കഴിഞ്ഞു.
1: അത്താഴം കഴിക്കാതെയോ?
0: ഞാൻ വിളിച്ചപ്പോ അവക്ക് വേണ്ടെന്ന് പറഞ്ഞു. ഒരിക്കൽ കൂടി വിളിക്കാൻ ശ്രമിച്ചപ്പോ അവക്ക് ദേഷ്യം പിടിച്ചു.
1: ആന്റി ഇല്ലാത്ത ആദ്യത്തെ രാത്രിയാണ്, അപ്പോഴേക്കും അവൾ അവളുടെ വഴിക്കേ.
0: ആനി, എനിക്ക് വല്ലാത്ത പേടിയുണ്ട്.
1: പേടിക്ക് എന്തുണ്ടായി?
0: നമ്മളിവിടെ തനിച്ച്.
1: അതിനെന്താ?
0: ആനി,
1: നിനക്ക് എന്ത് പറ്റി പെണ്ണേ?
0: ഇന്നലെ രാത്രി തന്നെ നിന്നോട് പറയാൻ ഞാൻ വീർപ്പ് മുട്ടുകയായിരുന്നു, പക്ഷെ നീ ഇന്നലെ നമ്മുടെ മുറിയിലല്ല കിടന്നത്.
1: അത് ഞാൻ
0: കണ്ടു ആന്റിയുമൊത്ത് ബാൽക്കണിയിൽ നിൽക്കുന്നത്. ആനി, ഇന്നലെ ആ മനുഷ്യൻ എംബോറിയത്തിൽ വന്നിരുന്നു ഉച്ചയ്ക്ക്. അയാൾ എന്റെ കയ്യിൽ കയറി പിടിച്ചു. നോക്കൂ, ബഷീറിക്ക തന്ന എന്റെ വള പൊട്ടിച്ചിതറി, എന്റെ കൈ മുറിഞ്ഞു. അയാൾ ഇനിയും വരുമത്രേ. ഇനി എപ്പോഴാണ്, എന്തുദ്ദേശത്തിലാണ്, എനിക്കറിയില്ല.
1: അയാൾക്ക് എന്ത് വേണം?
0: ബഷീർക്ക നാമിനെ അയാൾക്ക് വേണോ അത്ര?
1: നീ പേടിക്കണ്ട, നിന്നെ അയാളെ ഒന്നും ചെയ്യില്ല. ഞാനല്ലേ പറയണത്, ആന്റി ഇവിടെ ഇല്ല. നിന്നെയും അമ്മൂനെയും സൂക്ഷിക്കേണ്ടതേ ഞാനാണ്. നീ പോയി കിടന്നോ,
0: എനിക്ക് പുറത്തിറങ്ങാൻ പേടിയുണ്ട്.
2: നിങ്ങൾക്ക് എന്നെ വേണ്ട അല്ലേ? നിങ്ങൾക്ക് ഞാൻ ആരും അല്ല, അമ്മ എന്ന വീണ. നിങ്ങൾക്ക് ഞാൻ ആരും അല്ല, അമ്മ എന്ന വീണ, അമ്മ എന്ന വീണ. നിങ്ങൾ എന്നെ തട്ടിക്കളഞ്ഞു, നിങ്ങൾ എന്നെ തട്ടിക്കളഞ്ഞു.
1: അമ്മു, നിന്നെ അയാള്, അയാൾ ഒരു അപ്പൂപ്പന്താടി പോലെ എല്ലായിടത്തും പറന്നിറങ്ങുന്നു. അയാളുടെ കാറ്റാടിയിലെ കളങ്ങളായി നമ്മൾ. ഈ മനുഷ്യനോട് എനിക്ക് പ്രേമം തോന്നിയോ? ഞാനൊരു വെട്ടി.
3: ഞാൻ ഇന്നലെ എയർപോർട്ടിൽ കണ്ടു. തവിട്ട് പൂക്കളുള്ള ആ ചുരിദാർ നന്നേ ഇണങ്ങുന്നുണ്ടായിരുന്നു. ഇവർ റിയലി ബ്യൂട്ടിഫുൾ. ആൾക്കൂട്ടത്തിനിടയിൽ ഞാൻ ആനിയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു.
1: മരിക്കാൻ കൂടി നിങ്ങൾക്ക് ആരും ഇല്ലെന്നല്ലേ പറഞ്ഞത്? പിന്നെ എയർപോർട്ടിൽ എന്തിനു വന്നു? ആരെ യാത്രയാക്കാൻ, അല്ലെങ്കിൽ ആരെ സ്വീകരിക്കാൻ?
3: ആരുമില്ല.
1: എന്നെ അവിടെ കണ്ടിട്ട് നിങ്ങൾ എന്തുകൊണ്ട് എന്റെ അടുത്ത് വന്നില്ല?
3: ഞാൻ കരുതി ഒരു പക്ഷേ ആനി ഒരു ബോയ് ഫ്രണ്ടിനെ യാത്ര അയക്കാനോ സ്വീകരിക്കാനോ നിൽക്കുകയാണെന്ന്.
1: എനിക്ക് ബോയ് ഫ്രണ്ട് ഇല്ല, പുരുഷനായി ഒരു ചങ്ങാതിയേ ഉള്ളൂ, അത് നിങ്ങളാണ്. നിങ്ങളിപ്പോ എവിടേക്കാ? സംഗീതം പഠിക്കാനോ?
3: എന്നെ സംഗീതം പഠിപ്പിക്കാൻ ആരുമില്ല.
1: അമ്മു,
3: അവൾ എന്നെ പഠിപ്പിക്കില്ല, അവൾ ഒരു കൗശലക്കാരിയാ.
1: അപ്പോ മഞ്ചാടിമുത്ത് വാങ്ങാനാവും അല്ലേ?
3: അവൾ എന്നെ കണ്ടുപിടിക്കട്ടെ. ആനി, ആനി എന്ത് തരം പുസ്തകങ്ങളാണ് വായിക്കുക?
1: ഞാൻ വായിക്കാറില്ല.
3: കൊലപാതകങ്ങളുടെ കഥകൾ എനിക്കിഷ്ടമാണ്. ഞാനൊരു ഭീരു ആണെങ്കിൽ കൂടി.
1: നിങ്ങളൊരു ഭീരുവോ? ആര് പറഞ്ഞു ഈ വങ്കത്തം? ഒരു പെണ്ണിനെ കടന്നു പിടിക്കാനും അവളുടെ കൈവെള്ള പൊട്ടിക്കാനും ഒരു ഭീരുവിന് കഴിയോ? യു ആർ ബ്രേവ്.
3: ആമിന പറഞ്ഞുവല്ലേ, അതൊരു നിമിഷത്തിന്റെ പിശകായിരുന്നു. അവളൊരു സുന്ദരിയാണ്. അവൾ എംബോറിയത്തിൽ ആരുമില്ലാത്ത വേളയിൽ ശില്പങ്ങളുടെ മധ്യേ മറ്റൊരു ശില്പമായി നിൽക്കെ എനിക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടുപോയി. എനിക്ക് കുറ്റബോധമുണ്ട്. ഞാൻ അവളോട് മാപ്പ് പറയാൻ നിശ്ചയിച്ചു കഴിഞ്ഞു. ഞാനിന്ന് എംബോറിയത്തിൽ കയറുന്നുണ്ട്.
1: നിങ്ങൾ ഇനി അവളെ ശല്യപ്പെടുത്തരുത് പ്ലീസ്.
3: ഇല്ല, എന്റെ നിസ്സീമമായ ഖേദം പ്രകടിപ്പിക്കാൻ മാത്രം. എനിക്കൊട്ടും ഖേദമില്ല. അവളും അവളുടെ ബഷീർക്കായും ഇന്നല്ലെങ്കിൽ നാളെ. ഞാൻ തോറ്റിട്ടില്ല, പിന്മാറാൻ ഉദ്ദേശവുമില്ല.
2: ആരാ?
3: ഞാനാണ്.
2: നിങ്ങൾ വീണ്ടും?
3: എനിക്ക് അമ്മുവിനെ കാണണം എന്ന് തോന്നി.
2: നിങ്ങളെ ഞാൻ മറക്കാൻ ശ്രമിക്കുകയായിരുന്നു, അതിനിടെ നിങ്ങൾ വീണ്ടും വന്നു.
3: മറക്കാൻ ശ്രമിക്കുന്നത് പോലെ അബദ്ധമായ മറ്റൊരു കാര്യമില്ല. മറവി എന്നൊരു വാക്ക് തന്നെ അർത്ഥമില്ലാത്തതാണ്. എവിടെയും എപ്പോഴും ഓർമ്മ മാത്രമേയുള്ളൂ.
2: എന്റെ മനസ്സിൽ കളം വരച്ചതും തുടച്ചതും നിങ്ങളാണ്. ഒന്നിനെ കുറിച്ചും എനിക്ക് ചിന്തിക്കാനില്ലായിരുന്നു. ഇവിടെ ഈ സംഗീതവും ചലനവും എന്റെ കൂട്ടുകാരികളായി. ഒരു നിമിഷം പോലും എന്റെ മനസ്സ് ചഞ്ചലപ്പെട്ടിട്ടില്ല. പക്ഷേ നിങ്ങളെ ഞാൻ വെറുതെ സ്നേഹിച്ചു. നിങ്ങളെ ഓർത്ത് ഞാൻ ഉറങ്ങാതെ കിടന്നു. എന്നിട്ടിപ്പോ
3: ഞാൻ ഇപ്പോൾ വന്നത് എന്തിനാണെന്ന് അമ്മുവിനെ അറിയാമോ?
2: വീണ്ടും ഓർമ്മിപ്പിക്കാനല്ലേ, വീണ്ടും തളർത്താൻ. നിങ്ങൾക്കതൊരു തമാശ, ഹൃദയമില്ലാത്ത മനുഷ്യൻ.
3: കുട്ടി, നിന്റെ കണ്ണീർപ്പാടുകൾ തുടയ്ക്കാനാണ് ഞാൻ വന്നത്, നിന്റെ സ്നേഹം സ്വീകരിക്കാൻ.
2: വെറുതെ
3: അന്ന് മുതൽ ഈ നിമിഷം വരെ ഞാൻ അസ്വസ്ഥനായിരുന്നു. നിന്റെ സ്നേഹത്തിന് ഞാൻ അർഹനാണെന്ന ബോധ്യമില്ലാതിരുന്നതുകൊണ്ടാണ്. ഞാൻ എവിടെ നിന്നോ വന്നവൻ, ഒരു മേൽവിലാസം പോലും ഇല്ലാത്തവൻ. യു ആർ ക്യൂട്ട്, യു ആർ നൈസ്.
2: നിങ്ങൾ ആരാണെന്നോ എന്താണെന്നോ എനിക്ക് അറിയണ്ട. നിങ്ങൾ എനിക്ക് ഇഷ്ടമാണ്.
3: ആത്മാർത്ഥമായി പറയട്ടെ, അമ്മുവിന് അങ്ങനെ തോന്നുന്നുവെങ്കിൽ വിരോധമില്ല. കണ്ണാടിയിൽ നോക്കുമ്പോൾ ഒരിക്കലും എനിക്ക് എന്നെ കുറിച്ച് വിശ്വാസമുണ്ടായിരുന്നില്ല. ഏത് പെൺകുട്ടിയാണ് എന്നെ തിരിഞ്ഞു നോക്കുക? പക്ഷേ നിങ്ങൾ മൂന്ന് പേരോ? ഹോട്ടൽ മുറികളുടെ കോറിഡോറിൽ മങ്ങിയ വെളിച്ചത്തിൽ എനിക്ക് നേരെ ഒരു ദിവസം അവൾ, ആനി. അവൾ പറഞ്ഞു അവൾക്ക് എന്നെ വേണമെന്ന്, അവളെയും കൊണ്ട് എവിടെയെങ്കിലും പോകണമെന്ന്. ആ നിമിഷത്തിൽ എന്റെ കിടക്കയിൽ വരാൻ കൂടി അവൾക്ക് സമ്മതം. പിന്നെ ആമിന, എംപോറിയത്തിൽ ഉച്ചയ്ക്ക് ഞാനും അവളും മാത്രം. എനിക്കൊന്ന് രണ്ട് ശില്പങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. തീരെ ഓർക്കാതെയായിരുന്നു അവൾ എന്റെ നെഞ്ചത്ത് തല ചേർത്ത് എന്നെ ആകെ അമ്പരപ്പിച്ചുകൊണ്ട് അപേക്ഷിച്ചത് അവളെ ഞാൻ സ്വീകരിക്കണമെന്ന്.
2: അപ്പോൾ അവൾ പറയുന്ന ബഷീർക്ക?
3: ബഷീർക്ക, അതൊക്കെ പിഴിഞ്ഞുപോയ പൂക്കളുടെ കറുത്ത അവശിഷ്ടം. ഗ്രാമത്തിലെ ഉടുപ്പിടാൻ അറിയാത്ത ഒരു ബഷീറിനെ അവൾ ഭർത്താവാക്കും എന്ന് നീ കരുതുന്നുണ്ടോ?
2: അപ്പോൾ എല്ലാവരും കള്ളികൾ.
3: പക്ഷെ അവരോടൊന്നും എനിക്ക് മമത തോന്നിയില്ല. കണ്ടുമുട്ടി പരിചയപ്പെട്ടു എന്ന് മാത്രം. അമ്മു, നീ എനിക്ക് വേണ്ടി പിറന്നവളാണെന്ന് തോന്നുന്നു. ഒരിക്കൽ നിന്നെ വേദനിപ്പിച്ചതിന് മാപ്പ് തരില്ലേ?
2: നിങ്ങളുടെ വീണയല്ലേ ഞാൻ, എന്നെ ഒന്ന് ഒതുക്കി പിടിക്കൂ.
1: അമ്മു,
4: ഞാൻ വിളിച്ചതാ, എഴുന്നേക്കുന്നില്ല.
1: ഇവൾ അത്താഴപട്ടിണി ഒരു ശീലാക്കിയോ? അമ്മു, എണീറ്റ് വാ, ഭക്ഷണം വിളമ്പി.
2: എനിക്ക് വേണ്ട.
1: കാരണം?
2: വേണ്ടെന്ന് പറഞ്ഞാ വേണ്ട.
1: നീ കഴിക്കുന്നില്ലെങ്കിലേ ഞാനും കഴിക്കുന്നില്ല.
2: അത് നിങ്ങളുടെ ഇഷ്ടം.
4: നീ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളതല്ലേ അമ്മു, നിനക്ക് എന്ത് പറ്റി?
2: ഞാൻ ഇവിടുന്ന് താമസം മാറുകയാണ്.
4: എന്ത്?
1: എന്ത്?
4: എന്താ പറഞ്ഞു നീ?
2: നിങ്ങളുടെ കൂടെ താമസിക്കാൻ എനിക്കിഷ്ടല്ല.
1: നിനക്ക് എന്ത് പറ്റി വേണേ?
2: ഞാൻ സാധനങ്ങളൊക്കെ ഒതുക്കി കഴിഞ്ഞു, നാളെ ഹോസ്റ്റലിലേക്ക് മാറുകയാണ്.
1: ആന്റി ഇല്ലാത്ത ഈ സമയത്ത്?
4: ആന്റി വരുമ്പോ ഞങ്ങൾ എന്ത് പറയും?
2: ആന്റി വരുമ്പോ ഞാൻ കണ്ടോളാം. ഇനി എനിക്ക് നിങ്ങളുടെ കൂടെ താമസിക്കാൻ കഴിയില്ല.
1: അതിന് ഞങ്ങൾ എന്ത് തെറ്റിയത് എന്ന് പറ?
2: നാണമില്ലേ ചോദിക്കാൻ? ഒരാണിനെ കണ്ടപ്പോൾ അയാളെ തട്ടിപ്പിടിക്കാൻ എന്തൊരു വെപ്രാളം.
4: നീ എന്താണീ പറയുന്നത്?
2: ഹോട്ടലിൽ കൊള്ളാവുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടപ്പോ, എംപോറിയത്തിൽ ഒരുവൻ കടന്നു വന്നപ്പോ, അവന്റെ പിറകെ വേട്ട. ലജ്ജയില്ലാത്തവർ. നിങ്ങൾക്കറിയുമോ, അയാൾ എന്നെ വിവാഹം കഴിക്കാൻ പോവുകയാണ്.
1: അയാള്?
4: അരുത്,
2: ഒന്നും പറയണ്ട. നിങ്ങളുടെ വലയിൽ വീഴാത്തത് കൊണ്ട് അയാളെ ദുഷിച്ചു പറയുകയല്ലേ. പാവം, അയാൾ എനിക്കുള്ളതാണ്. ദയവ് ചെയ്ത് ഞങ്ങളെ വെറുതെ വിടൂ, ശല്യം ചെയ്യരുത്. നിങ്ങളെ അയാൾക്ക് ഇഷ്ടമല്ല.
4: ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ.
1: നോക്ക്, ഈ നിമിഷം വരെ നമ്മൾ ഒന്നിച്ചായിരുന്നു ഈ വലിയ വീട്ടിലെ ഒരു മുറിയിൽ തൊട്ടടുത്ത കിടക്കകളിൽ. നിന്റെ വഴിമുടുക്കാൻ ഞങ്ങളില്ല, പക്ഷെ ഒരിക്കൽ കൂടി ആലോചിക്കാൻ ഈ രാത്രി വെളുക്കുവോളം നിനക്ക് സമയമുണ്ട്.
4: ആന്റി വന്നിട്ട് പോകാം.
1: അയാൾ നീ കരുന്ന പോലെയല്ല.
2: ഒരു അപേക്ഷ, അയാൾ ഒന്നും പറയരുത്. അയാൾ പറയാൻ നിങ്ങൾക്ക് എന്ത് കാര്യം? ഇറങ്ങിപ്പോയിക്കോ. മോശങ്ങൾ.
1: ഹോ വന്നോ, ഞാൻ നിങ്ങളെ കാത്തിരിക്കുന്നു.
3: ഇന്നലെ ഞാൻ സർക്കസ് കാണാൻ പോയിരുന്നു. ഫാന്റാസ്റ്റിക്. ഒരു കൊച്ചുകുട്ടിയെ പോലെ ഞാൻ ഉറ്റു നോക്കിയിരുന്നു.
1: സർക്കസ് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ടല്ലോ. ഞാൻ പറയാൻ തുടങ്ങുമായിരുന്നു, നിങ്ങൾ ആ പെണ്ണിനെ കൊണ്ടേ സർക്കസ് കളിപ്പിക്കരുത്. അമ്മ പാവാണ്, അവളെ നിങ്ങളെ വിശ്വസിച്ചിരിക്കുകയാണ്.

0: അവിടെ നിങ്ങൾ ഭാര്യയാക്കുമെന്ന്. അതൊരു ഭാഗ്യമെന്ന് ഞാൻ പറയില്ല, കാരണം നിങ്ങളുടെ ഭാര്യയാവുന്നതേ ഒരു നേട്ടമല്ല, നഷ്ടമാണ്. പക്ഷേ ഒന്ന് മാത്രം ഞാൻ അപേക്ഷിക്കുക, അവളെ നശിപ്പിക്കരുത്. ഒരു പാവപ്പെട്ട വീട്ടിലെ പാവം പെണ്ണാണ് അവള്. അവക്ക് നിങ്ങളോടൊരു ഭ്രമം തോന്നി, അത് നിങ്ങളെ ചൂഷണം ചെയ്യരുത്, പ്ലീസ്.
1: ഞാൻ ഒരിക്കൽ കൂടി സർക്കസ് കാണാൻ പോവുകയാണ്.
0: നിങ്ങളോടൊത്ത് വരാനേ, ഞാനൊരു ചീത്ത പെണ്ണല്ല.
1: നല്ല തമാശ. അമിന, ഞാൻ വരുന്നു നിന്റെ ബംഗ്ലാവിൽ. ചർച്ച് സ്ക്വയറിലേക്ക് ഇടത്തോട്ട് തിരിഞ്ഞ് ഹൗസ് നമ്പർ 73. ഇന്ന് നീ എംപോറിയത്തിൽ വന്നില്ല എന്നറിഞ്ഞു. നീ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ, ഞാനിതാ വരുന്നു.
2: ആരാ?
1: ഒരു ഗസ്റ്റ്.
2: നിങ്ങൾ
1: ഭയപ്പെടണ്ട, ഞാൻ ആനിയെ കാണാൻ വന്നതാണ്.
2: ആനി ഇവിടെ ഇല്ല.
1: ഞാൻ ഇവിടെ കാത്തിരിക്കാം.
2: അതിനിടെ അകത്ത് കയറിയോ?
1: പുറത്ത് കാത്തു നിൽക്കുന്നത് ശരിയല്ലല്ലോ.
2: ആനി വരാൻ ഒരു മണിക്കൂറോളം വൈകും.
1: വൈകട്ടെ,
2: നിങ്ങൾ ഇപ്പൊ പോകൂ.
1: ഞാൻ ആനിയെ കാണാൻ വന്നതല്ല, ആനിയാണ് എന്നെ കാണണം എന്ന് പറഞ്ഞത്.
2: അടുത്ത് വരരുത്, എന്നെ തൊടരുത്.
1: ഒന്നുകൂടി ആലോചിക്കുക.
2: ഒന്നും ആലോചിക്കാനില്ല, ഞാൻ ബഷീറിക്കിടെ മാത്രമാണ്. നിങ്ങൾ ഇനി എന്നെ തൊട്ടാൽ ഞാൻ ഈ കത്തി
1: എന്നെ കൊല്ലും.
2: നിങ്ങളെ കൊല്ലാൻ എനിക്ക് കഴിവില്ല, പക്ഷെ ഞാൻ ചാവും, സത്യം.
1: അരി താമന, ഞാൻ പോട്ടെ. എനിക്കറിയാം, യുദ്ധം ചെയ്ത് നേടാവുന്നതല്ല സ്നേഹം. ഇതാ താക്കോൽ, സെറ്റിൽ മൈ അക്കൗണ്ട്.
0: നിങ്ങൾ വെക്കേറ്റിയാണോ?
1: അതെ.
0: എവിടേക്കാ?
1: എന്തിനറിയണം?
0: അമ്മു എവിടെ?
1: ഏതമ്മു?
0: നിങ്ങൾ ഒളിച്ചോടുകയാണ്.
1: നീ വെറും ഒരു റിസപ്ഷനിസ്റ്റ്, എന്നെ ചോദ്യം ചെയ്യണ്ട. സെറ്റിൽ മൈ അക്കൗണ്ട്സ്.
0: നിങ്ങളെ പേടിച്ച് ഉറങ്ങാൻ കഴിയാത്തൊരു പെണ്ണുണ്ട് ആമിന. സ്വയം ചാവാനെ ഒരു കത്തിയും കരുതി അവള് നടക്കുന്നെ. ഇന്നെങ്കിലും അവളൊന്ന് ഉറങ്ങട്ടെ.
1: ഗുഡ് ബൈ ആനി. ഇത് പരസ്യമായ ഒരു റിസപ്ഷൻ കൗണ്ടർ അല്ലായിരുന്നെങ്കിൽ എനിക്ക് ആനിയെ ഒന്ന് ചുംബിക്കണമെന്നുണ്ടായിരുന്നു.
2: ഹലോ, എന്താ റസ്യ? ഞാൻ ഇന്ന് ഷോപ്പിൽ പോയില്ല, കടലിൽ പോയോ? തോണി റസ്യ, തോണി മറിഞ്ഞു. എന്നെ തനിച്ചാക്കി പോയി.
0: ആമിന, ആമിന, നീ ഇതെവിടെ പോയിരിക്കുക? ഇനി പേടിക്കണ്ട കേട്ടോ, അയാളെ പോയി, റൂം വിട്ടുപോയി. അല്ലെങ്കിൽ അയാളെ നമ്മളെന്തിനാ പേടിക്കുന്നെ? നീ വെറുതെ പേടിച്ചതാ, അയാള് പോയി. കേക്കണോ, അയാള് പോയതോടെ രജിസ്റ്ററിൽ അയാളെ എഴുതിയതും ഒപ്പിട്ടതും എല്ലാം മാഞ്ഞുപോയി. ആമിന, നീ ഇതെവിടെയാ? ബഷീർക്കനെ വിളിച്ചോ?
3: ആമിന, ഇതെങ്ങനെ ചോര? നീ എന്തായി ചെയ്ത്? നിനക്ക് എന്താ പറ്റി ആമിന?
2: ഞാൻ പോണോ? അടുത്തേക്ക്.
3: ആമിന,
2: എന്നോട് ക്ഷമിക്കു. നീ
3: ആമിന,
1: തുളസിക്കതിർ പോലെ നിഷ്കളങ്കയായ അമ്മു, കുശൃതിയും കൗശലക്കാരിയുമായ ആനി, കവളിൽ മറുകുള്ള കാതരമിഴി ആമിന, ഈ മൂന്ന് പേർക്കും എന്നെ ഇഷ്ടമായിരുന്നില്ലേ? ഒടുവിൽ ആമിനയിൽ എന്റെ ഇഷ്ടമുറപ്പിച്ചപ്പോൾ ഇതാണ് ജീവിതം. ഇനി ഈ നഗരത്തോട് വിട. അമ്മു, ആനി, ആമിന, നിങ്ങൾ തീർത്ത കടം കഥകളിൽ നിന്ന് ഈ വിരുന്നുകാരന് വിടതരൂ. ഇനി പുതിയ നഗരം, പുതിയ സ്വപ്നങ്ങൾ, മറ്റൊരു യാത്ര, ഒരു പ്രഹേളിക പോലെ. അതല്ലേ ജീവിതം? പോട്ടെ, അല്ല പോയി വരട്ടെ. അല്ലെങ്കിൽ ഞാൻ എവിടെ പോകാൻ? നിങ്ങളുടെയൊക്കെ ഉള്ളിൽ ഞാനില്ലേ?
4: കടങ്കഥയിലെ വിരുന്നുകാരൻ നാടകം സമാപിക്കുന്നു. രചന മുഹമ്മദ് റോഷൻ. കഥാപാത്രങ്ങൾക്ക് ശബ്ദം.

0: നൽകിയവർ
1: മോഹൻലാൽ, മാലാ പാർവതി, ശിവദ, മുത്തുമണി, അതിഥി രവി.
0: സർഗാത്മക സഹകരണം
2: എം ബി സനിൽകുമാർ, കൈലാസ് മേനോൻ, രശ്മി രഘുരാജ്, വി എസ് സ്മിത, മഞ്ജു പ്രസന്ന, ദാമോദർ രാധാകൃഷ്ണൻ, ആൽഫ്രഡ് ആന്റണി ജോജു, വിദ്യ, ഡോണ ഏണസ്റ്റീൻ, ജസ്റ്റിൻ, സയ്യദ് അൻവർ.
1: സംവിധാനം എം വി ശശികുമാർ, എൻ എസ് ജയമോഹൻ. അവതരണം ആകാശവാണി കൊച്ചി നിലയം.

0: നാളെ രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 ഒൻപതാം ദിവസം. ഈ റേഡിയോ നാടകോത്സവത്തിൽ അവതരിപ്പിക്കപ്പെട്ട നാടകങ്ങളെക്കുറിച്ചുള്ള ഒരു അവലോകനം കേൾക്കാം നാളെ രാത്രി 9:30.
1: This is Akashvani, Thiruvananthapuram.

0: ആകാശവാണി സുഭാഷിതം അവതരിപ്പിച്ചത് സ്വാമി മുനിനാരായണ പ്രസാദ്.
1: കർമ്മങ്ങളുടെ നിരന്തരമായൊരു പ്രവാഹമാണ് ജീവിതം. വ്യക്തി ചെയ്യുന്ന കർമ്മവും പ്രപഞ്ചത്തിൽ ആകവെ നടക്കുന്ന കർമ്മവും സ്വാഭാവികമായി നടക്കുന്ന കർമ്മവും അതിൽപ്പെടും. കരുതിക്കൂട്ടി ചെയ്യുന്ന കർമ്മത്തിൽ പിഴവ് സംഭവിക്കാം, അത് മറ്റുള്ളവർക്കായി തീരാം. അത്തരം സന്ദർഭങ്ങളിൽ കുറ്റബോധം ഉണ്ടാകുന്നത് മനുഷ്യന് സ്വാഭാവികമാണ്. മതവിശ്വാസമുള്ളവരിൽ അത് പാപബോധമുണ്ടാക്കും. ഇതിൽ നിന്നുള്ള മോചനത്തിന് എന്താണ് വഴി? മനുഷ്യനെ എക്കാലത്തും അലട്ടിയിട്ടുള്ള പ്രശ്നമാണിത്. വാസ്തവത്തിൽ കർമ്മം എന്നാൽ എന്താണ്? പഴയ ഭാവങ്ങൾ പോയി പുതിയ ഭാവങ്ങൾ വരിക എന്നത് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന് ഇടയാക്കുന്ന സർഗവൈഭവമാണ് കർമ്മം. അതെവിടെ നടക്കുന്നു? നദിയിലെ ഒഴുക്ക് എന്ന കർമ്മം നടക്കുന്നതിന് വെള്ളം എന്ന വസ്തു വേണം. അതുപോലെ ജീവിതമെന്ന ഒഴുക്ക് പ്രപഞ്ചത്തിൽ നടക്കുന്നതിനും വേണം വെള്ളത്തിൻ്റെ സ്ഥാനത്തുള്ള ഒരു വസ്തു. അതെന്താണെന്ന് നമുക്കറിയില്ല. എന്നാലും ഒരു കാര്യം തീർച്ച, ആ വസ്തുവിലാണ് കർമ്മപ്രവാഹം നടക്കുന്നത്. ആ സത്യം നാശമില്ലാത്തതായിരിക്കണം, അക്ഷരമായിരിക്കണം. അതിൽ ജീവിതം എന്ന ഒഴുക്ക് നടക്കുമ്പോൾ നമ്മളതിനെ പ്രകൃതി എന്ന് വിളിക്കുന്നു. പ്രകൃതിയിലാണ് സകല കൃതികളും ഉള്ളത്, കർമ്മങ്ങളും ഉള്ളത്. ആ പ്രകൃതിയുടെ വികൃതികൾ മാത്രമാണ് നമ്മളും നമ്മുടെ മനസ്സും വേണ്ടതും വേണ്ടാത്തതും തീരുമാനിക്കാനുള്ള അതിൻ്റെ കഴിവും ഒക്കെ. അതായത് പ്രകൃതിയിലെ കൃതിയുടെ ഭാഗം മാത്രമാണ് നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും കരുതിക്കൂട്ടിയുള്ളതും അല്ലാത്തതും. അപ്പോൾ കർമ്മം ചെയ്യുന്നത് ആരാണ്? പ്രകൃതിയോ വ്യക്തിയോ? പ്രകൃതിയാണ് എന്ന് വ്യക്തം. എന്നാലും ഈ രഹസ്യമറിയാതെയാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും തെറ്റായി ധരിക്കുന്നു നമ്മളാണ് കർമ്മങ്ങളുടെ കർത്താക്കളെന്ന്. വാസ്തവത്തിലുള്ള കർത്താവോ പ്രകൃതി. എന്നാൽ താനാണ് കർമ്മം ചെയ്യുന്നത് എന്ന ബോധം പ്രകൃതിക്കുണ്ടോ? പുണ്യകർമ്മവും പാപകർമ്മവും എന്ന ഭേദചിന്ത പ്രകൃതിക്കുണ്ടോ? ഇല്ല. പ്രകൃതിയുടെ ദൃഷ്ടിയിൽ എല്ലാം കർമ്മങ്ങൾ മാത്രം. നമ്മളുടെ ജീവിതവും അതിലെ കർമ്മങ്ങളും ഒക്കെ പ്രകൃതിയുടെ ഭാഗം മാത്രമാണെന്ന് കണ്ടുകൊണ്ട് ജീവിച്ചാൽ നമ്മളും സ്വാഭാവികമായി പാപ പുണ്യങ്ങളിൽ നിന്ന് മുക്തരാകും. പ്രകൃതിയുടെ ഒഴുക്കിൻ്റെ ഭാഗമെന്ന നിലയിൽ സ്വാഭാവികമായി അനിവാര്യമായി വരുന്നതിനെയൊക്കെ പാപപുണ്യ ചിന്തകൾ കൂടാതെ ചെയ്യാൻ അപ്പോൾ സാധിക്കും. അതായത് ആകെയുള്ള പ്രകൃതിയുമായുള്ള ഏകത, അനന്യത കണ്ടുകൊണ്ട് ജീവിക്കുമ്പോൾ നാം ചെയ്യുന്നത് പാപകർമ്മവുമല്ല പുണ്യകർമ്മവുമല്ല, മറിച്ച് അങ്ങനെ ചെയ്യുന്ന ഓരോ കർമ്മവും പ്രകൃതിയുമായുള്ള ആകെ സത്യവുമായുള്ള ഏകത നേരിട്ടനുഭവിക്കുന്നതിനുള്ള, സാക്ഷാത്കരിക്കുന്നതിനുള്ള ഒരു വഴികൂടിയായി മാറുന്നു. അങ്ങനെ കർമ്മം കർമ്മയോഗമായി മാറുന്നു. ജീവിത നദിയായി ഉരുത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന അപ്രമേയമായ സത്യത്തെയാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ ഞാൻ എന്ന് വിളിക്കുന്നത്. ആ സത്യമാണല്ലോ പ്രകൃതിയായി പ്രകടമാകുന്നത്. ആ ഒരു സത്യത്തിൽ നടക്കുന്നതാണ് സകല കർമ്മങ്ങളും. എൻ്റെ കർമ്മം എന്ന ഭാവത്തിൻ്റെ സ്ഥാനത്ത് ആ സത്യത്തിൽ നടക്കുന്ന കർമ്മം എന്നറിയുക. അപ്പോൾ എൻ്റെ കർമ്മം ആ സത്യത്തിൽ സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞു, സന്യസിച്ചു കഴിഞ്ഞു. അപ്പോൾ കർമ്മഫലത്തിലുള്ള ആശയായിരിക്കുകയില്ല എൻ്റെ കർമ്മത്തെ നയിക്കുന്നത്, മറിച്ച് പ്രപഞ്ചപ്രവാഹത്തിൽ സ്വയം അലിയുന്നതിലെ നിർവൃതിരസമായിരിക്കും. അതുകൊണ്ട് ഗീതയിൽ ഭഗവാൻ പറയുന്നു, മയി സർവാണി കർമാണി സന്യസ്യാധ്യാത്മചേതസാ നിരാശീർനിർമ്മമോ ഭൂത്വാ യുദ്ധ്യസ്വവിഗതജ്വരഃ. സകല കർമ്മങ്ങളെയും എന്നിൽ സന്യസിച്ചിട്ട് അധ്യാത്മചേതസ്സോടുകൂടി ആശകളില്ലാതെ മമതയില്ലാതെ വ്യാകുലത കൂടാതെ യുദ്ധം ചെയ്യുക. യുദ്ധമെന്ന ഹിംസാത്മകമായ കർമ്മം പോലും കർമ്മയോഗത്തിൻ്റെ ഭാഗമായി തീരുമ്പോൾ പാപവിമുക്തമാകുന്നു എന്ന് സാരം.
0: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് സ്വാമി മുനിനാരായണ പ്രസാദ്.

0: Cricket Rajasthan Royals have set a target of 194 runs for Delhi Capitals in Delhi. Chasing the target, Delhi Capitals were 147 for 3 in 15.4 overs when reports last came in. Earlier, Delhi Capitals won the toss and elected to field. And that is the end of this news bulletin.
1: ആകാശവാണി കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യത. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 10:12. ഇതോടെ ഈ നിലയത്തു നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. ഇനി നാളെ രാവിലെ 5:48 വരെ ഡൽഹിയിൽ നിന്നുള്ള FM Gold പരിപാടികൾ കേൾക്കാം. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.

अरे भंग का रंग जमा हो चकाचक, फिर लो पान चबाए। आहा, अरे

0: जय हंगामा, कहां भाग रही तू मैं?
1: काले से डर गए क्या?
2: हमें काले हैं

ജഗ ധാരി ജഗ ധാരി ജഗ ധാരി ജഗ ധാരി ജഗ ധാരി ജഗ ധാരി ജഗ ധാരി ജഗ ധാരി ജഗ ധാരി ജഗ ധാരി ജഗ ധാരി ജഗ ധാരി ജഗ ധാരി ജഗ ധാരി ജഗ ധാരി ജഗ ധാരി ജഗ ധാരി ജഗ ധാരി ജഗ ധാരി ജഗ ധാരി ജഗ ധാരി ജഗ ധാരി ജഗ ധാരി ജഗ ധാരി ജഗ ധാരി ജഗ ധാരി ജഗ ധാരി ജഗ ധാരി ജഗ ധാരി ജഗ ധാരി ജഗ ധാരി ജഗ ധാരി ജഗ ധാരി ജഗ ധാരി ജഗ ധാരി ജഗ ധാരി ജഗ ധാരി ജഗ ധാ

समझे अज समझे।